0: കുഞ്ഞിരാമനെ കണ്ടോ?
1: ആ ചോദ്യം സുലൈമാൻ പ്രതീക്ഷിച്ചതല്ല. നാളേക്ക് വരും. പിന്നെ ഇവൾ ഇന്ന് ഇവിടെ നിന്നോട്ടെ, ഖദീജയുടെ മകളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സുലൈമാൻ പറഞ്ഞു. ഓ, വാതിലടച്ചോളിൻ. അയാൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു.
2: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

ആകാശവാണി സ്മൃതി മധുരം. പ്രിയ ശ്രോതാക്കളെ, തിരക്കഥാകൃത്ത് ടി എസ് ഷാഹിദിൻ്റെ ഓർമ്മ ദിനമായ ഇന്ന് അദ്ദേഹത്തിൻ്റെ തിരക്കഥയിൽ വിടർന്ന രണ്ട് ചിത്രങ്ങളിലെ സ്നേഹാർദ്രമായ രണ്ട് ഗാനങ്ങളാണ് സ്മൃതി മധുരത്തിൽ നാം കേൾക്കാൻ പോകുന്നത്. ആദ്യം മാമ്പഴക്കാലം എന്ന ചിത്രത്തിനു വേണ്ടി സുജാത പാടിയ ഗാനം, വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.

0: കെ.വൈ.സി. അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ കെ.വൈ.സി. അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: ഇനി കേൾക്കാം സ്മൃതി മധുരത്തിൽ താന്തോന്നി എന്ന ചിത്രത്തിലെ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം തേജ് മെർവിൻ, പാടിയത് യേശുദാസ്.

0: തിരക്കഥാകൃത്ത് ടി എ ഷാഹിദിന്റെ ഓർമ്മദിനമായി ഇന്ന് അദ്ദേഹത്തിന്റെ തിരക്കഥയിൽ വിടർന്ന രണ്ട് ചിത്രങ്ങളിലെ സ്നേഹാർദ്രമായ രണ്ട് ഗാനങ്ങളാണ് നാം ഇന്ന് സ്മൃതി മധുരത്തിൽ കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
0: ആകാശവാണി, സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
3: യോഗ സൗഖ്യം
4: എന്നീ പരിപാടിയിൽ ഭുജംഗാസനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെ കുറിച്ച് ഡോക്ടർ ബിജു ജി സംസാരിക്കുന്നു.
5: ഭുജംഗം എന്നാൽ പാമ്പ് എന്നാണ് അർത്ഥം. പാമ്പ് ഫണം ഉയർത്തുന്നത് പോലെ ശരീരത്തെ ഉയർത്തുന്ന ആസനമാണിത്. യോഗയിലെ ഓരോ ആസനവും ഒരു വ്യക്തിയുടെ ശാരീരിക, മാനസിക, ആത്മീയ ഉണർവിനെ സ്വാധീനിക്കുന്നുണ്ട്. അതായത് ഇന്നിവിടെ വിശദീകരിക്കുന്ന ഭുജംഗാസനം ചെയ്യുന്നത് വഴി നടുവേദനയ്ക്കും തോൾവേദനയ്ക്കുമൊക്കെ ശമനം ലഭിക്കും. സ്വാഭാവികമായും ശരീരത്തിനും മനസ്സിനും ശാന്തി ലഭിക്കും. യോഗയിലും മറ്റ് ആത്മീയ ശാസ്ത്രത്തിലും സൂചിപ്പിക്കുന്ന കുണ്ടലിനി ശക്തി സർപ്പണ രൂപത്തിൽ 3.5 ചുറ്റായി ചുരുണ്ട് മൂലാധാരത്തിൽ കേന്ദ്രീകരിച്ചതായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ പാമ്പ് അഥവാ സർപ്പം എന്നത് ആത്മീയ ശക്തിയുടെ തരംഗ രൂപത്തിലുള്ള ചലനത്തെ പ്രതിനിധാനം ചെയ്യുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ നമ്മുടെ ആത്മീയ ശക്തിയെ അല്ലെങ്കിൽ കുണ്ടലിനി ശക്തിയെ ഉണർത്താൻ ഭുജംഗാസനം സഹായിക്കുന്നു എന്ന് പറയാം. ഇപ്രകാരമാണ് യോഗാസനങ്ങൾ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. യോഗ കേവലം ശാരീരികമായ വ്യായാമം മാത്രമല്ല, തികച്ചും സമ്പൂർണ്ണ ആരോഗ്യ സംരക്ഷണ പദ്ധതി കൂടിയാണ്. ഇനി നമുക്ക് ഭുജംഗാസനം എങ്ങനെ പരിശീലിക്കാം എന്ന് നോക്കാം. വൃത്തിയും വെടുപ്പുമുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. യോഗ മാറ്റോ കട്ടിയുള്ള തുണിയോ വിരിക്കുക. കമിഴ്ന്ന് കിടക്കുക, വിശ്രമിക്കുക. ഭുജംഗാസനം ചെയ്യുന്നതിനായി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും തയ്യാറെടുക്കുക. നെഞ്ചിന് ഇരുവശവും കൈപ്പത്തി കമിഴ്ത്തിവെക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കൈപ്പത്തിയിൽ അധികം ബലം കൊടുക്കാതെ നട്ടലിന് ബലം കൊടുത്ത് ശരീരം മുകളിലേക്ക്, അതായത് പൊക്കിൾ വരെ ഉയർത്തുക. കാലുകൾ നന്നായി സ്ട്രെച്ച് ചെയ്യണം. നോട്ടം മൂക്കിന്റെ തുമ്പിലായാൽ നന്ന്. കുറച്ചുനേരം ഈ നില തുടർന്ന് ശ്വാസം വിട്ടുകൊണ്ട് ശരീരത്തെ താഴ്ത്തുക. 5-10 തവണ ഇത് ആവർത്തിക്കാവുന്നതാണ്. ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതി അനുസരിച്ച് പരിശീലനത്തിന്റെ എണ്ണം നിജപ്പെടുത്തുക. തുടർന്ന് വിശ്രമിക്കാം. ഭുജംഗാസനം വ്യത്യസ്ത രീതിയിൽ ചെയ്യാവുന്നതാണ്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കമിഴ്ന്ന് കിടക്കുക. ശരീരം ഉയർത്തുന്നതോടൊപ്പം തന്നെ നെഞ്ചിന് ഇരുവശം വെച്ചിരുന്ന കൈപ്പത്തി നിലത്ത് നിന്ന് ഉയർത്തുക. ശരീരം താഴ്ത്തുമ്പോൾ കൈപ്പത്തിയും താഴ്ത്തി തറയിൽ വെച്ച് വിശ്രമിക്കാം. ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. ഇരു കൈകളും പുറകിലാക്കി ഒരു കൈകൊണ്ട് മറ്റേ കൈയുടെ റിസ്റ്റിൽ പിടിച്ചുകൊണ്ട് പുറകോട്ട് വലിക്കുക. ഒപ്പം ശരീരത്തെയും ഉയർത്തുക. ഭുജംഗാസനത്തിന്റെ മറ്റൊരു അഡ്വാൻസ് രീതിയായ നാഗാസനം കൂടി നമുക്ക് പരിചയപ്പെടാം. കൈകൾ രണ്ടും നെഞ്ചിന്റെ മധ്യഭാഗത്ത് വയ്ക്കുക. ഒരു കൈയുടെ മുകളിൽ മറ്റൊരു കൈപ്പത്തി കമിഴ്ത്തി വയ്ക്കുക. ശരീരം മുകളിലേക്ക് ഉയർത്തുക. കൈമുട്ട് പൂർണ്ണമായും നിവരണം. പാമ്പിന്റെ ഫണം വിടർത്തി വശങ്ങളിലേക്ക് നോക്കുന്നത് പോലെ സാവധാനം തല ഇരുവശങ്ങളിൽ

സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: ആകാശവാണി ചലച്ചിത്ര ഗാനങ്ങൾ. ചിത്രം MLA മണി 10-ാം ക്ലാസ്സും ഗുസ്തിയും. ഗാനരചന BK ഹരിനാരായണൻ. കലാഭവൻ മണി സ്വന്തം സംഗീതത്തിൽ പാടിയ ഗാനം.

0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. തുടിക്കട്ടെ ഹൃദയം, മിടിക്കട്ടെ മുന്നോട്ട്. നാളെ സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വിശ്രമമില്ലാത്ത, കേവലം മുഷ്ടിയുടെ മാത്രം വലിപ്പമുള്ള ആ അവയവത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട, കരുതൽ നൽകേണ്ട ദിവസം. ഹൃദയ ആരോഗ്യത്തിനായി പ്രവർത്തിക്കാം എന്ന സന്ദേശവുമായാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനം ആചരിച്ചു വരുന്നത്. ഡോണ്ട് മിസ് എ ബീറ്റ് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ സന്ദേശം. അടുത്ത കാലത്തായി പുറത്തുവരുന്ന കണക്കുകൾ പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ പേർ മരണപ്പെടുന്നത് ഹൃദ്രോഗം മൂലമാണ്. അതിൽ ഇന്ത്യയെ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തെ, ഹൃദ്രോഗങ്ങളുടെ തലസ്ഥാനം എന്ന് വിളിക്കേണ്ട അവസ്ഥയിലാണ് നാം ഇപ്പോൾ. പ്രമേഹവും ഉയർന്ന രക്തസമ്മർദ്ദവും മലയാളിക്ക് വളരെ സാധാരണമായി കഴിഞ്ഞതുപോലെയാണ് ഇപ്പോൾ ഹൃദ്രോഗങ്ങളും. നമ്മുടെ ഭക്ഷണ രീതിയിലെ മാറ്റം, ശാരീരിക അധ്വാനമില്ലായ്മ, അമിതമായ സമ്മർദ്ദം എന്നിവയും ഇതിന് പ്രധാന കാരണങ്ങളാണ്. മുൻപ് 60 വയസ്സിന് മുകളിലുള്ളവരിലാണ് ഹൃദയാഘാതം കൂടുതലായി കണ്ടിരുന്നതെങ്കിൽ ഇന്ന് സ്ഥിതി വ്യത്യസ്തമാണ്. അടുത്ത കാലത്തായി 20-നും 40-നും ഇടയിൽ പ്രായമുള്ള യുവാക്കളിൽ ഹൃദയാഘാതവും പെട്ടെന്നുള്ള മരണങ്ങളും വർദ്ധിച്ചു വരുന്നതായി കാണുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ ജോർജ് കോശി.
1: ഹൃദ്രോഗത്തിന് വഴി തെളിക്കുന്ന അപായ ഘടകങ്ങൾ അല്ലെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പുകവലി ശീലം, രക്താതിസമ്മർദ്ദം, പ്രമേഹം, രക്തത്തിലെ കൂടുതലായിട്ടുള്ള കൊളസ്ട്രോൾ എന്നിവയാണ് ഇതിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ളത്. പുകവലിയെപ്പറ്റി തന്നെ ആദ്യം പ്രതിപാദിക്കാം. ചെറിയ തോതിലുള്ള പുകവലി ഹൃദ്രോഗ സാധ്യത ഏതാണ്ട് ഇരട്ടിപ്പിക്കുന്നു. എന്നാൽ പുകവലിക്കാരിൽ അത് പൂർണ്ണമായി നിർത്തുകയാണെങ്കിൽ അതിൻ്റെ പ്രയോജനം ഏതാണ്ട് 6 മാസം കൊണ്ട് തന്നെ കണ്ടു തുടങ്ങും. ഏതാണ്ട് 2 വർഷം കൊണ്ട് ഹൃദ്രോഗ സാധ്യത നന്നേ ഇല്ലാതാകുന്നു. അതുകൊണ്ട് ഏത് പ്രായത്തിലും പുകവലി നിർത്തുന്നതുകൊണ്ട് ഗണ്യമായ പ്രയോജനമുണ്ട്. പുകവലി അതറോസ്ക്ലറോസിസ് എന്ന പ്രക്രിയ ത്വരിതപ്പെടുത്തുന്നു. നിക്കോട്ടിനും കാർബൺ മോണോക്സൈഡ് എന്നീ രാസഘടകങ്ങളുമാണ് സാധാരണയായി ഹൃദയാഘാതത്തിന് വഴിതെളിക്കുന്നത്. ഇവ രക്തധമനികളുടെ ആന്തരിക ആവരണത്തിന് കേടുവരുത്തുന്നു. ഓക്സിജൻ എത്തിക്കുന്നതിൽ വ്യതിയാനമുണ്ടാക്കുവാനും രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകൾ ചില ഭാഗങ്ങളിൽ ഒത്തുകൂടുവാനും രക്തം കട്ട പിടിക്കുവാനും കാരണമാകുന്നു. നിക്കോട്ടിൻ ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുകയും ഹൃദയമിടിപ്പിൽ താളപ്പിഴകൾ ഉണ്ടാക്കുകയും രക്തസമ്മർദ്ദം ഉയർത്തുകയും രക്തം കട്ട പിടിക്കുന്ന പ്രക്രിയയിൽ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. രണ്ടാമതായി രക്താതിസമ്മർദ്ദം. രക്താതിസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർടെൻഷൻ ഹൃദയാഘാതത്തിന് വഴിതെളിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. എപ്പോഴും സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം സദാ രക്തം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന രക്തം രക്തധമനികളുടെ ഭിത്തിയുടെ ഉൾഭാഗത്ത് ചെലുത്തുന്ന സമ്മർദ്ദമാണ് രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്, അതായത് ബ്ലഡ് പ്രഷർ. ഹൃദയം സങ്കോചിക്കുന്ന സമയത്ത്, അതായത് സിസ്റ്റളി, രക്തം ഹൃദയത്തിൽ നിന്ന് രക്തധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നു. ഈ സമയത്തുള്ള രക്തസമ്മർദ്ദത്തിനാണ് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ഡയസ്റ്റോളിക് ഘട്ടത്തിൽ ഹൃദയത്തിൻ്റെ രക്തം വന്ന് നിറയുന്നു. ഈ സമയത്ത് രക്തധമനിയിലുള്ള മർദ്ദത്തിനാണ് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. സിസ്റ്റോളിക് മർദ്ദം വരയുടെ മുകളിലായും ഡയസ്റ്റോളിക് മർദ്ദം വരയുടെ താഴെയായും രേഖപ്പെടുത്തുന്നു. സാധാരണയായുള്ള രക്തസമ്മർദ്ദം മിക്കവരിലും 120/80 താഴെയാണ്. ഇത് 140/90 മുകളിലാകുമ്പോഴാണ് രക്താതിസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർടെൻഷൻ എന്ന് പറയുന്നത്. രക്തസമ്മർദ്ദമുള്ള മിക്ക രോഗികളിലും തന്നെ പ്രത്യേക രോഗലക്ഷണങ്ങളൊന്നും തന്നെ അനുഭവപ്പെടാറില്ല. അതുകൊണ്ടാണ് രക്താതിസമ്മർദ്ദം സൈലന്റ് കില്ലർ അല്ലെങ്കിൽ നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്നത്. മൂന്നാമതായി രക്തത്തിലെ അമിതമായ കൊഴുപ്പ്. രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് 170 mg കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത്. ആഹാര നിയന്ത്രണം കൊണ്ടും ക്രമമായ വ്യായാമം കൊണ്ടും രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാമെങ്കിലും ഇതിന് പലപ്പോഴും മരുന്നുകൂടി ആവശ്യമായി വരാറുണ്ട്. ഒരു വ്യക്തിയിലെ അപായ കാരണങ്ങൾ കണ്ടുപിടിച്ച് അവ ഒഴിവാക്കാൻ ശ്രമിക്കുകയും നന്നായി നിയന്ത്രിക്കുകയും ചെയ്താൽ ഏതാണ്ട് 75% ഹൃദ്രോഗങ്ങൾ, അതായത് ചെറുപ്പക്കാരിൽ വരുന്ന ഹൃദ്രോഗങ്ങൾ തടയാൻ സാധിക്കും. ഈ വേൾഡ് ഹാർട്ട് ഡേയിൽ ഹൃദയമിടിപ്പ് നിലയ്ക്കാതെ ഹൃദയത്തെ സംരക്ഷിക്കാം. ഡോണ്ട് മിസ് എ ബീറ്റ് എന്നുള്ള പ്രതിജ്ഞ എടുക്കാം.
0: ഹൃദ്രോഗബാധയെക്കുറിച്ച് പറയുമ്പോൾ കുട്ടികളുടെ ഹൃദ്രോഗബാധയാണ് മറ്റൊരു പ്രധാന വിഷയം. 1000-ൽ 8 കുട്ടികൾക്ക് ജന്മനാ ഹൃദ്രോഗമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. പാൽ കുടിക്കുമ്പോൾ അമിതമായി വിയർക്കുക, പെട്ടെന്ന് തളരുക, ചുണ്ട്, നാവ്, നഖങ്ങൾ എന്നിവ നീല നിറമാകുക, പ്രായത്തിനനുസരിച്ചുള്ള ഭാരവും വളർച്ചയും ഇല്ലാതിരിക്കുക എന്നിവയാണ് കുഞ്ഞുങ്ങളിലെ ഹൃദ്രോഗബാധയുടെ പ്രധാന ലക്ഷണങ്ങൾ. MES മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക്സ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ പുരുഷോത്തമൻ.
2: കുട്ടികൾക്കും ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവാറുണ്ട്. പൊതുവെ അതിനെ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് കൺജെനിറ്റൽ ഹാർട്ട് ഡിസീസ്, കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു വൈകല്യവുമായിട്ട് ജനിക്കുകയാണ്, ഹൃദയത്തിൻ്റെ വൈകല്യങ്ങൾ. അത് നോർമലായി കാണപ്പെടുന്ന ഒരു കുഞ്ഞിന് ഹൃദയത്തിന് മാത്രം വൈകല്യങ്ങൾ ഉണ്ടാവുന്നതാവാം. അതുമല്ലെങ്കിൽ കൊച്ചിന് കാഴ്ചയിൽ തന്നെ മറ്റ് അവയവങ്ങൾക്കും കൈകാലുകൾക്കോ അല്ലെങ്കിൽ തലയിലോ മുഖത്തിലോ ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള രൂപം വൈകല്യം. പൊതുവേ ഹൃദയത്തിനും മറ്റ് അവയവങ്ങൾക്കും ഒരേപോലെ വൈകല്യമുള്ള അവസ്ഥകളാണ്. മറ്റൊരു കാര്യം, കുഞ്ഞ് ജനിക്കുമ്പോൾ നോർമലാണ്, ഹൃദയം നോർമലാണ്, ഏതാനും വർഷങ്ങൾക്കപ്പുറം കുഞ്ഞിന് ഹൃദയത്തിന് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവുക, ആ കൂട്ടത്തിന് അക്വയേർഡ് ഹാർട്ട് ഡിസീസ് എന്ന് നമുക്ക് പറയാം. അതിൽ ഞാൻ കൺജെൻഡൽ ഹാർട്ട് ഡിസീസിനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് പ്രധാന തരത്തിലുള്ള ഹൃദയ വൈകല്യങ്ങളാണ്. ഒന്ന് ബ്ലൂ ബേബി. ബ്ലൂ എന്ന് പറയുമ്പോൾ രക്തത്തിൽ ഓക്സിജൻ കുറയുന്നൊരവസ്ഥയാണ് സയനോസിസ് എന്ന് പറയുന്നത്. ദേഹം മുഴുവനും അത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ചുണ്ടുകളും നാക്കും കൈകാലുകളൊക്കെ നീലച്ചിരിക്കും. അത് തൊലിയുടെ കറുപ്പല്ല, രക്തത്തിൻ്റെ നീലപ്പ് ഓക്സിജൻ കുറഞ്ഞിട്ടാണ്. അതുമല്ലാത്ത തരത്തിൽ ജന്മിച്ചപ്പോൾ തന്നെ ഹൃദയത്തിൻ്റെ വാൽവുകൾ, ഒന്നുകിൽ വാൽവ് ചുങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ രക്തധമനികളിൽ കുറച്ച് അപ്പുറത്തോട്ട് പോകുമ്പോൾ ഒക്കെ ചുങ്ങലുണ്ടാവുക. അത്തരത്തിൽ ഒരുപാട് തരത്തിലുള്ള ജന്മവൈകല്യങ്ങളുണ്ട്. ജന്മവൈകല്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിയുമ്പോൾ അവയിൽ മിക്കതും ജനിച്ചു വീഴുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല, കുറച്ച് പ്രായം അങ്ങോട്ട് പോകുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും. അടിക്കടി ന്യൂമോണിയ ഉണ്ടാവുന്നു, ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വരുന്നു, ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ടാവുന്ന, നമ്മൾ കഞ്ചസ്റ്റീവ് ഫെയിലിയർ എന്നാണ് പറയുന്നത്, കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നു, തൂക്കം കൂടി വരുന്നില്ല, തല വിയർക്കുന്നു, മുലപ്പാൽ വലിച്ച് കുടിക്കാൻ പ്രയാസം വരുന്നു, അതൊക്കെയാണ് പലപ്പോഴും ഈ കുട്ടികളിൽ ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ. എല്ലാം ഒരുപോലെ തീവ്രതയുള്ളതല്ല. ചിലപ്പോൾ ഈ ചില ഹോളുകളൊക്കെ ചെറുതാണെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ അടയും, തനി അടഞ്ഞു പോകും. തനി അടയാത്തതും രോഗത്തിന് അല്ലെങ്കിൽ കുട്ടികളെ വളർച്ചയെ ബാധിക്കുന്നതുമായിരിക്കുന്ന എല്ലാ ഹൃദയ വൈകല്യങ്ങളും നമ്മൾ ഒന്നുകിൽ സർജറിയിലൂടെ, അതല്ലെങ്കിൽ ഇപ്പം സർജറി ഇല്ലാതെ തന്നെ പല ഹോളുകളും അടക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇൻ്റർവെൻഷണൽ കാർഡിയോളജി, അതിനുള്ള പുതിയ സംവിധാനങ്ങൾ, പുതിയ കാലഘട്ടത്തിലെ സംവിധാനങ്ങൾ മിക്ക ഇടങ്ങളിലും, സ്വകാര്യ മേഖലകളിലും സർക്കാർ മേഖലകളിലും നമ്മൾക്ക് ഇന്ന് അവൈലബിളാണ്.
0: ഇന്ന് വൈദ്യശാസ്ത്രം ഒരുപാട് ദൂരം മുന്നേറിക്കഴിഞ്ഞു. മുൻപൊക്കെ ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയയായിരുന്നെങ്കിൽ താക്കോൽ ദ്വാര ശസ്ത്രക്രിയകൾ വഴിയും ഹൃദ്രോഗം ചികിത്സിക്കാനാവും. കേരള ഗവൺമെന്റിന്റെ ഹൃദ്യം പദ്ധതി വഴി ജനന സമയത്ത് തന്നെ ഇത്തരം രോഗങ്ങൾ കണ്ടെത്തി സൗജന്യമായി ചികിത്സ നൽകാനുള്ള സൗകര്യവുമുണ്ട്. അതിനാൽ കൃത്യസമയത്ത് തിരിച്ചറിഞ്ഞ് കുട്ടികളെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരേണ്ടത് രക്ഷകർത്താക്കളുടെ ഉത്തരവാദിത്വമാണ്. അതെ, അറിവാണ് ഏറ്റവും വലിയ പ്രതിരോധം. നമ്മുടെ ആഹാരത്തിൽ വരുത്തുന്ന ചെറിയ മാറ്റങ്ങളും പ്രതിദിന വ്യായാമവും കൊണ്ട് ഹൃദയത്തെ നമുക്ക് കരുത്തോടെ നിലനിർത്താം. പ്രമേഹവും അമിത രക്തസമ്മർദ്ദവും കൃത്യമായ മരുന്നുകളിലൂടെ നിയന്ത്രിക്കുക, മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ യോഗയോ ധ്യാനമോ ശീലമാക്കുക എന്നിവയും വളരെയധികം ഗുണം ചെയ്യും. നമ്മളെ സ്നേഹിക്കുന്നവർക്കായി, നമ്മെ സ്നേഹിക്കുന്നവർക്കായി നമ്മുടെ ഹൃദയം ആരോഗ്യത്തോടെ മിടിക്കട്ടെ. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലമിജി നായർ, അവതരണം ലിൻസ സിറാജ്. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.

അല്പസമയത്തിനുള്ളിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര ഡൽഹി റിലേ.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണി വരെ ശരിയായ ആഹാരം നല്ല ആരോഗ്യം എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡയറ്റീഷ്യൻ കീർത്തി ശ്രീജിത്ത് മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321. ഇനിയൊരു നമ്പർ 9496565321. മറ്റൊരു നമ്പർ 9496595321. ഓർക്കുക, ശരിയായ ആഹാരം നല്ല ആരോഗ്യം എന്ന വിഷയത്തിൽ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു. ഇനി കേൾക്കാം റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകി നിവാസ് പാടിയ ഗാനം. ചിത്രം ഡയമണ്ട് നെക്ലേസ്.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി. നിഖിൽ രാജ് പാടിയത് ചിത്രം രതി നിർവേദം. ഗാനരചന മുരുകൻ കാട്ടാക്കട, സംഗീതം എം ജയചന്ദ്രൻ.

0: ആകാശവാണി. സമയം 10 മണി. ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി.
1: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 28, വേൾഡ് റാബിസ് ഡേ, ലോക പേവിഷബാധ ദിനം. 100% മാരകമായതും എന്നാൽ കൃത്യമായ ജാഗ്രത പാലിച്ചാൽ 100% പ്രതിരോധിക്കുവാൻ കഴിയുന്ന ഒന്നാണ് പേവിഷബാധ. അടുത്ത കാലത്തായി നമ്മുടെ സംസ്ഥാനത്ത് വളർത്തുമൃഗങ്ങളിൽ നിന്നും തെരുവ് നായ്ക്കളിൽ നിന്നുമുള്ള കടിയേൽക്കുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നത് വലിയ ആശങ്കകൾക്ക് ഇടയാക്കുന്നുണ്ട്. അതിനാൽ തന്നെ പേവിഷബാധയ്ക്കെതിരെ ശക്തമായ അവബോധം നാം നേടിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ലോക പേവിഷബാധ ദിനത്തോടനുബന്ധിച്ച് പേവിഷബാധ പ്രതിരോധത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: മാഡം. ഇന്ന് ലോക പേവിഷബാധ ദിനമായി നാം ആചരിക്കുകയാണല്ലോ, എന്താണ് ഈ ഒരു ദിനാചരണത്തിന്റെ പ്രസക്തി?
3: പേവിഷബാധയ്ക്കെതിരെയായിട്ടുള്ള പ്രതിരോധം തീർക്കുവാനായിട്ടുള്ള മാർഗങ്ങളെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഈ ദിനാചരണം നടത്തുന്നത്. ലൂയി പാശ്ചർ എന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ് ആദ്യമായി ഇതിനെതിരെയുള്ള വാക്സിൻ കണ്ടുപിടിക്കുകയും ജോസഫ് മീസ്റ്റർ എന്ന തെരുവുനായ കടിച്ച ബാലന്റെ ജീവൻ രക്ഷിക്കുകയും ചെയ്തു. അത് 1885 ാണ് ആ സംഭവം നടക്കുന്നത്. 1895 ഇദ്ദേഹം മരിക്കുകയാണ്. സെപ്റ്റംബർ 28 ആ ദിവസം അദ്ദേഹത്തിന്റെ ചരമദിനമാണ്. അദ്ദേഹത്തിന്റെ ചരമവാർഷികത്തിന് നമ്മൾ എല്ലാ വർഷവും 2007 മുതൽ ഇത്തരത്തിൽ ഇതൊരു ദിനാചരണമായി നടത്തിവരുന്നു. റാബിസ് കാരണം പ്രതിവർഷം 50,000 പുറത്ത് ആളുകൾ ആഗോളതലത്തിൽ മരിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും 20,000 കേസുകളും ഇന്ത്യയിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കേരളത്തിൽ നമുക്ക് മുൻപ് 2021 വരെ 10-11 കേസൊക്കെ ആയിരുന്നു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വർഷം ശരാശരി. പക്ഷെ 2022 ശേഷം നമ്മൾ കാണുന്നത് 25 കൂടുതൽ കേസുകൾ തുടർച്ചയായി എല്ലാ വർഷവും റിപ്പോർട്ട് ചെയ്യുന്നു. 2025 നമുക്ക് 33 കേസുകൾ റിപ്പോർട്ട് ചെയ്യും. ഇത്തവണയും കേസുകൾ കൂടുതൽ തന്നെയാണ്. അപ്പോൾ കേസുകളുടെ എണ്ണം കൂടുന്നുണ്ട്. ജനങ്ങളുടെ ഇടയിൽ ഇപ്പോഴും അവബോധം കുറഞ്ഞു തന്നെ നിൽക്കുകയാണ്. ഇതിനെതിരെ 100% ഫലപ്രദമായ ഒരു വാക്സിൻ ഉണ്ട് എന്നിരിക്കുമ്പോഴും നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളിൽ ഒരു 80% കേസുകളും വാക്സിൻ എടുത്തിട്ടില്ല എന്നുള്ളൊരു ദുഃഖകരമായ സത്യവുമുണ്ട്. അപ്പോൾ ഇതിന് മാത്രവുമല്ല, പേവിഷബാധ നമുക്ക് നിർമാർജനം ചെയ്യണമെങ്കിൽ മനുഷ്യർക്ക് കുത്തിവെപ്പ് കൊടുക്കുന്നത് നമ്മൾ കടി കിട്ടിയതിന് ശേഷമാണ്. കടി ഏൽക്കുന്നതിന് മുമ്പ് ഉള്ള പ്രവർത്തനങ്ങളാണ് കൂടുതൽ പ്രാധാന്യം. മൃഗങ്ങൾ, പ്രത്യേകിച്ച് പട്ടിയിൽ നിന്നാണ് ഇപ്പോൾ 95% പേവിഷബാധ കേസുകളും പട്ടി നിന്ന്, അതായത് ഡോഗ് മീഡിയേറ്റഡ് ഹ്യൂമൻ റാബിസ് എന്ന് പറയും. പട്ടികളുടെ കടി, നായ്ക്കളുടെ കടിയേക്കുമ്പോഴാണ് നമുക്ക് റാബിസ് ഉണ്ടാകുന്നത്. അപ്പം നായ്ക്കളുടെ മാസ് വാക്സിനേഷനാണ് ലോകമെമ്പാടും ഇതിന് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള പ്രതിരോധ മാർഗം. അപ്പോൾ ആ രീതിയിൽ നായ്ക്കളെ ഉത്തരവാദിത്തത്തോടു കൂടി വളർത്തുക, കുത്തിവെപ്പ് നൽകുക, തെരുവുനായയുടെ പോപ്പുലേഷൻ, സ്ട്രേഡോ പോപ്പുലേഷൻ മാനേജ്മെന്റ് വളരെ പ്രധാനമാണ്. അപ്പോൾ തെരുവുനായ്ക്കളുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ള ഏറ്റവും പ്രധാനം വേസ്റ്റ് മാനേജ്മെന്റ് തന്നെയാണ്. അവർക്ക് തെരുവുകൾ ഭക്ഷണം കിട്ടാതെ ഇരുന്നാൽ, തെരുവുനായകളെ നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ട് കമ്മ്യൂണിറ്റി ഷെൽറ്ററുകളിലേക്ക് മാറ്റണം. ആ രീതിയിലുള്ള കാര്യങ്ങൾ, പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാനും മാത്രവുമല്ല, ഇത്തവണത്തെ തീം തന്നെ സ്ട്രോങ്ങർ ടുഗദർ, ശക്തമായി നമ്മൾ ഒരുമിച്ച്. ഒരുമിച്ച് എന്ന വാക്ക് ഇതിൽ വളരെ പ്രധാനമാണ്. വൺ ഹെൽത്ത്, ഏകാരോഗ്യ സമീപനത്തിലൂടെ മാത്രമേ നമുക്ക് ജന്തുജന്യ, പ്രധാന ജന്തുജന്യ രോഗമായ റാബിസിനെ നിയന്ത്രണത്തിലാക്കുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന് മാത്രം ചെയ്യാവുന്നതിന് പരിമിതിയുണ്ട്. ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റും തദ്ദേശ സ്വയംഭരണ വകുപ്പും, വേസ്റ്റ് മാനേജ്മെന്റ്, ശുചിത്വ മിഷൻ, ഇങ്ങനെ എല്ലാ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ്, എല്ലാ സെക്ടറുകളും, നമ്മുടെ പൊതുസമൂഹവും ഒരുമിച്ച് ശക്തിയായി പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ഈ 100% മാരകമായ രോഗത്തെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ.
2: മാഡം, ഒരു പ്രധാന സംശയമുള്ളത്, പേവിഷബാധ പകരുന്നത് പ്രധാനമായും നായ്ക്കളിലൂടെ മാത്രമാണോ എന്നുള്ളതാണ്?
3: അല്ല, അത് തെറ്റാണ്. റാബിസ് ഒരു വൈറസാണ് ഉണ്ടാക്കുന്നത്. റാബിഡോവരുടെ ഫാമിലിയിലെ വൈറസാണിത്. ഈ വൈറസ് പൊതുവെ സസ്തനികളിലാണ് കണ്ടുവരുന്നത്. മൃഗത്തിൻ്റെ രോഗബാധിതമായ മൃഗത്തിൻ്റെ ഉമിനീര് വഴിയാണ് ഇത് മറ്റുള്ളവരിലേക്ക് പകരുന്നത്. ആ ഉമിനീര് കടിച്ച മുറിവ് വഴിയോ അല്ലെങ്കിൽ നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിൻ കണ്ണിലെയോ വായിലെയോ മ്യൂക്കസ് മെംബ്രെയിൻ വഴിയോ നമ്മുടെ ഏതെങ്കിലും മുറിവുകളിൽ ഈ ഉമിനീര് പറ്റുകയോ കടിച്ചത് കൊണ്ടുള്ള മുറിവും അല്ലെങ്കിൽ ഏതെങ്കിലും നമുക്ക് നേരത്തെ ഉള്ള ചെറിയ ചൊറിഞ്ഞു പൊട്ടിയ മുറിവുകൾ ഉൾപ്പെടെയുള്ള മുറിവുകളിലൂടെ ഈ ഉമിനീരുമായിട്ട് കോണ്ടാക്റ്റിൽ വരികയോ ചെയ്യുമ്പോഴാണ് ഇത് പടരുന്നത്. അപ്പോൾ ഇതിൻ്റെ വാഹകരായിട്ടുള്ള മൃഗങ്ങൾ പട്ടി മാത്രമല്ല, പ്രധാനമായും പട്ടികളാണെങ്കിൽ പോലും പൂച്ച, മറ്റ് ഇപ്പോൾ പശു ആണെങ്കിലും ആട്, കന്നുകാലികളെല്ലാം തന്നെയും, അതുപോലെ കീരി ഒരു പ്രധാനപ്പെട്ട മൃഗമാണ്. കീരി കൊണ്ട് കേസുകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാട്ടുമൃഗങ്ങളെല്ലാം തന്നെ, സിംഹവും പുലിയും കാട്ട് പോത്ത് കാട്ടുപന്നി, നീർനായ ഒരു അപകടമാണ്. നമ്മൾ വെള്ളത്തിൽ കാല് കഴുകുമ്പോഴൊക്കെ നീർനായ കടിക്കുന്നത്, മരപ്പട്ടി, ഇങ്ങനെയുള്ള എല്ലാത്തരം മൃഗങ്ങളിൽ നിന്നും ഈ രോഗം നമ്മളിലേക്ക് വരാം. കുരങ്ങുകൾ, അപ്പോൾ വന്യമൃഗങ്ങളിലാണെങ്കിൽ റാബിസ് വൈറസിൻ്റെ സാന്നിധ്യവും കൂടുതലാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടുമൃഗങ്ങൾ കടിക്കുന്നതിനേക്കാൾ വന്യമൃഗങ്ങളാണ് കടിക്കുന്നതെങ്കിൽ മുറിവ് തീരെ ചെറുതാണെങ്കിൽ പോലും നമ്മൾ സീറം അടക്കമുള്ള കാറ്റഗറി 3 എന്ന് പറയുന്ന വിഭാഗത്തിലേക്ക് അതിനെ മാറ്റുകയും ഏറ്റവും കൂടുതൽ ചികിത്സ തന്നെ എടുക്കുകയും ചെയ്യും. അപ്പോൾ വന്യമൃഗങ്ങൾ വളരെ അപകടകാരികളാണ്. പക്ഷെ നമുക്കെപ്പോഴും കോണ്ടാക്ട് നിൽക്കുന്നത് നായ്ക്കൾ വഴിയാണ്. 95% കേസും നമുക്ക് നായ്ക്കളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ പൂച്ച കണ്ടുള്ള കേസുകൾ ഇപ്പോൾ കൂടി വരുന്നുണ്ട്, അത് ശ്രദ്ധിക്കണം. പിന്നെ ഇപ്പോൾ ഈ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് കൂടുന്നുണ്ട്. പലപ്പോഴും വന്യമൃഗങ്ങൾ മനുഷ്യരുമായിട്ട് അവരിങ്ങോട്ടേക്ക് വരുമ്പോഴും നമ്മൾ അങ്ങോട്ടേക്ക് അവരുടെ ആവാസ വ്യവസ്ഥയിലേക്ക് കടന്ന് ചെല്ലുമ്പോഴും പലപ്പോഴും അത്തരത്തിൽ കാട്ടുപന്നീൻ്റെ അറ്റാക്ക്, ഈ അടുത്ത കാലത്ത് നമുക്ക് കൊല്ലത്ത് വെച്ചൊരു കാട്ടുപൂച്ച നമ്മുടെ മലയോര പ്രദേശത്ത് ആക്രമണം ഉണ്ടായി. ഈ രീതിയിൽ വളരെ റിസ്ക് വന്യമൃഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും കേസുകൾ കൂടുതൽ നായ്ക്കളെ കൊണ്ട് ആയതുകൊണ്ട് തന്നെ നായ്ക്കൾ വഴിയുള്ള റാബിസ് നിർമാർജനമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്നേ ഉള്ളൂ. ഏത് മൃഗം കടിച്ചാലും നിങ്ങൾ വാക്സിൻ എടുക്കുവാൻ ആശുപത്രിയിൽ വരിക തന്നെ വേണം. അതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ചെറിയ നമ്മുടെ ചുണ്ടലി കണക്കുള്ള റോഡൻസ് വിഭാഗം, കാർന്ന് തിന്നുന്ന മൃഗങ്ങൾ പൊതുവെ റാബിസ് പരത്താറില്ല. പക്ഷെ കാട്ടിലുള്ള റോഡൻസ്, ഇപ്പോൾ അണ്ണാനൊക്കെ, അവ കടിക്കുകയാണെങ്കിൽ നമ്മൾ വാക്സിൻ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം വന്യമൃഗങ്ങൾ ഇതിൻ്റെ സാന്ദ്രത വളരെ കൂടുതലാണ്. ഈ വൈറസിൻ്റെ സാന്നിധ്യം വളരെ കൂടുതലായതിനാൽ വൈൽഡ്, അതായത് വന്യ മേഖലയിൽ നിന്ന് നമുക്ക് ഏത് മൃഗം കടികിട്ടിയാലും വാക്സിൻ എടുക്കാം. പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള മൃഗങ്ങൾ ഇപ്പോൾ ചുണ്ടലിയൊക്കെ കടിച്ചാൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ പക്ഷി, ഇഴയുന്ന ജന്തുക്കൾ, പാമ്പ്, പല്ലി, പാറ്റ, ഇവയൊന്നും ഇത് പടർത്തത്തില്ല എന്നുള്ളതും നമ്മൾ മനസ്സിൽ, ഒരു പക്ഷികളും പടർത്തത്തില്ല. ബാറ്റ് ഇതിലൊരു സംശയമുള്ളതാണ്. വവ്വാലുകൾ പല അമേരിക്കൻ റീജിയനിലൊക്കെ വവ്വാലുകളാണ് ഇതിൻ്റെ റേബീസ് വൈറസിൻ്റെ പ്രധാന വാഹകർ. പക്ഷേ ഇപ്പോൾ ഇന്ത്യയിലുള്ള വവ്വാലുകളിൽ ഇതിൻ്റെ സാന്നിധ്യം, വൈറസിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ഗൈഡ് ലൈൻസിലൊക്കെ വവ്വാലിന് വാക്സിൻ വേണ്ട എന്ന രീതിയിലാണ് ഗൈഡ് ലൈൻസിലുള്ളത്. എങ്കിലും നമ്മൾ അഥവാ ഒരു കേസ് എക്സ്പോസ്ഡ് ആയിട്ട് വരുവാണെങ്കിൽ നമ്മൾ വാക്സിൻ കൊടുക്കും, മറ്റ് സീറം അങ്ങനെ കൂടിയ ചികിത്സയിലേക്ക് പോവുകയില്ല. കാരണം എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ എന്നുള്ളൊരു രീതി.
2: മാഡം, മൃഗങ്ങളുടെ കടിയോ പോർലോ ഏറ്റാൽ വീട്ടിൽ വെച്ച് ഉടനടി ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ എന്താണ്?
3: മൃഗം കടിക്കുമ്പോൾ ഏറ്റവും പ്രധാനം ഈ പ്രഥമ ശുശ്രൂഷ തന്നെയാണ്. കാരണം ഇതിൻ്റെ ഉമിനീര് വഴിയായിരിക്കും ഈ മുറിവിലേക്ക് വൈറസ് കയറുന്നത്. അപ്പോൾ നമ്മൾ ആ മുറിവ് വളരെ കൃത്യമായി വൃത്തിയായി ഒരു 10-15 മിനിറ്റ് ടാപ്പ് വെള്ളത്തിൽ, അത് ഒഴുകുന്ന വെള്ളത്തിൽ സോപ്പ്, മറ്റ് ആൻറ്റിസെപ്റ്റിക്സ് ഒന്നും തേടി നിങ്ങൾ പോകേണ്ട, സോപ്പ് മാത്രം ഉപയോഗിച്ച് നല്ലപോലെ 15 മിനിറ്റ് ഒഴുകുന്ന വെള്ളത്തിൽ കഴുകുക. ഒരു 90%-ൽ അധികവും ആ വൈറസിനെ നമുക്ക് പൂർണ്ണമായും മുറിവിൽ നിന്ന് നീക്കം ചെയ്യുവാൻ കഴിയും. അപ്പോൾ ഈ വൈറസിന്റെ ലോഡ് കുറയുമ്പം തന്നെ, ഇൻകേസ് അതൊരു റാബിസ് ബാധയുള്ള പേവിഷബാധയുള്ള ഒരു മൃഗമായിരുന്നെങ്കിൽ പോലും നമുക്ക് രോഗലക്ഷണങ്ങൾ കാണിക്കുവാനും അഥവാ രോഗലക്ഷണങ്ങൾ ഈ വാക്സിൻ സീറോ ഒക്കെ കൊടുക്കുമ്പോഴും അതിൻ്റെ ഫലവും കൂടുതൽ ഫലപ്രദമാക്കാനും ഒക്കെ നമ്മൾ ഈ വൈറസ് മുഴുവൻ കഴുകി കളയുവാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് പറ്റും. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനം നമ്മൾ ഉടനെ തന്നെ താമസിക്കുകയും ചെയ്യരുത്. എവിടെ വെച്ചാണോ കടി കിട്ടുന്നത് അവിടെ വെച്ച് തന്നെ ഒരു 10-15 മിനിറ്റ് വെള്ളത്തിൽ സോപ്പ് തേച്ച് കഴുകുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. നമ്മുടെ ജീവൻ രക്ഷിക്കുവാൻ പോകുന്ന ഏറ്റവും പ്രധാന സ്റ്റെപ്പ് ഈ നമ്മൾ കഴുകുക എന്നുള്ളതാണ്. അത് സോപ്പ് ഉപയോഗിച്ച് കഴുകിയാൽ മതിയാകും.
2: മേഡം, അതുപോലെ തന്നെ ഒരു മൃഗത്തിന്റെ കടിയോ മാന്തലോ ഏറ്റാൽ എത്ര സമയത്തിനുള്ളിലാണ് വാക്സിൻ എടുക്കേണ്ടത്?
3: എത്രയും പെട്ടെന്ന് എന്നാണ്

0: പറയുന്നത്. പക്ഷെ നമ്മൾക്കിപ്പോൾ ആശുപത്രിയിലേക്ക് എത്തി വരുമ്പോൾ 2-3 മണിക്കൂറാകും, അതൊന്നും ഭയക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില മുറിവുകളുണ്ട്, അതായത് വളരെ ആഴത്തിലുള്ള മുറിവുകൾ, പ്രത്യേകിച്ച് ഈ നേർവുകൾ, ഇത് നമ്മുടെ ഞരമ്പ് വഴിയാണ് ഈ വൈറസ് നമ്മുടെ തലച്ചോറിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഞരമ്പിലേക്ക് ഈ വൈറസ് പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊടുക്കുന്ന വാക്സീനും അതിൽ നിന്നുണ്ടാകുന്ന ആന്റിബോഡി, നമ്മൾ വാക്സീൻ അല്ലാതെ കൊടുക്കുന്ന ചികിത്സ സീറമാണ്. വലിയ മുറിവുകൾ, ചോര വരുന്ന മുറിവുകളാണെങ്കിൽ നമ്മൾ വാക്സീനു പുറവെ റെഡിമെയ്ഡ് ആയിട്ട് ആന്റിബോഡി കൊടുക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ വാക്സിൻ, ഒരു കുത്തിവെപ്പ് നമ്മൾ ആദ്യമായിട്ട് ജീവിതത്തിൽ എടുക്കുകയാണെങ്കിൽ ആ ആന്റിജൻ നമ്മുടെ ശരീരം കണ്ടു കഴിഞ്ഞാൽ അത് ആന്റിബോഡി ഉണ്ടാക്കുവാനായിട്ട് കുറച്ച് സമയമെടുക്കും. പൊതുവേ ഒരു ഒരാഴ്ച സമയമൊക്കെ എടുക്കും. പൂർണ്ണമായും 0.5 ഇന്റർനാഷണൽ യൂണിറ്റ് പെർ എം എൽ ആണ് നമ്മൾ പ്രൊട്ടക്റ്റീവ് ടൈറ്റർ എന്ന് പറയുന്നത്. അത് എത്തുവാനായിട്ട് 2 ആഴ്ചയൊക്കെ എടുക്കും. അപ്പോൾ ആന്റിബോഡി ഉണ്ടായി വരുവാനായിട്ട് ഒരു 1 ആഴ്ച എടുക്കുന്ന സമയം, ആ സമയത്തിനുള്ളിൽ ഈ വൈറസ് നേർവുകളിൽ നമ്മുടെ ഞരമ്പുകളിലേക്ക് കയറാനൊരു സാധ്യത ഉള്ളതിനാൽ, ആ കടി കിട്ടുന്ന സമയത്ത് തന്നെ റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്ന ആന്റിബോഡികളാണ് നമ്മൾ സീറം, ആന്റി റേബീസ് സീറം എന്ന് പറയും. അത് മനുഷ്യരിൽ നിന്നും കുതിരയിൽ നിന്നും ഒക്കെ ഉത്പാദിപ്പിക്കുന്നതാണ്. അതിന്റെ വിലയും അതനുസരിച്ച് മാറുകയും ചെയ്യും. ഹ്യൂമൻ റേബീസ് ഇമ്യൂണോഗ്ലോബലിനുണ്ട്, ഇക്വൈൻ, കുതിരയിൽ നിന്നെടുക്കുന്ന ഇക്വൈൻ റേബീസ് ഇമ്യൂണോഗ്ലോബലിനുണ്ട്. ഇപ്പോൾ മോണോക്ലോണൽ ആന്റിബോഡീസും WHO റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ ഗൈഡ് ലൈൻസിലേക്ക് വരുന്നതേ ഉള്ളൂ, അവൈലബിൾ ആണ്, മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത്തരത്തിലുള്ള ആന്റിബോഡി നമ്മൾ ഈ മുറിവിലേക്ക് കുത്തിവെക്കുന്നുണ്ട്. ഈ മുറിവിലേക്ക് കുത്തിവെക്കുമ്പോൾ അത് ലോക്കലി തന്നെ ആ മുറിവിൽ തന്നെ വൈറസിനെ ഈ ആന്റിബോഡി ന്യൂട്രലൈസ് ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ വലിയ മുറിവുകളാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ആന്റിബോഡി കുത്തിവെപ്പ്, അതായത് സീറം, ആന്റി റേബീസ് സീറമിന്റെ കുത്തിവെപ്പ് അധികം കാലതാമസം ഇല്ലാതെ തന്നെ എടുക്കുവാൻ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം വലിയ മുറിവിൽ നിന്ന് എങ്ങാനും ഇത് ഞരമ്പുകളിലേക്ക് കയറുകയാണെങ്കിൽ അത് വലിയ അപകടത്തിലേക്ക് പോകും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ വാക്സിൻ എടുത്തിട്ടും റാബീസ് വന്നു, അത് വിരളമായിട്ട് വരുന്നതാണ്. അത് ഇത്തരത്തിലുള്ള ആഴത്തിലുള്ള മുറിവുകൾ ഞരമ്പിലേക്ക്, നേർവിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വൈറസ് എൻ്റർ ചെയ്തിട്ടുള്ള സാധ്യതയുള്ള മുഖം, നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കാനുള്ളത് മുഖത്തെ മുറിവുകൾ, പിന്നീട് കൈ, കയ്യിൽ എന്താണെന്ന് വെച്ചാൽ കൈ പത്തിയിൽ നിറച്ച് ഞരമ്പുകളാണ്, നെർവ്സ് ആണ്, ഡെൻസ് നെർവ്സിന്റെ സാന്ദ്രത വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു മുറിവ് ഏൽക്കുമ്പോൾ ഈ നെർവിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വൈറസ് എൻ്റർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഭാഗങ്ങൾ, മുഖം, തല, കയ്യ്, ഇത്തരത്തിലുള്ള ഭാഗങ്ങളിലുള്ള മുറിവുകൾ, ആഴത്തിലുള്ള മുറിവ്, ഏത് ഭാഗത്താണെങ്കിലും ആഴത്തിലുള്ള മുറിവുകൾ, പിന്നെ 5-ൽ കൂടുതൽ, വളരെ അപകടകരമായിട്ട് നമ്മളെ ആക്രമിച്ചു, 5-ൽ കൂടുതൽ മുറിവുകൾ, ഇതൊക്കെ ഉള്ളവർ വളരെ പെട്ടെന്ന് തന്നെ ഒട്ടും സമയം കളയാതെ ആശുപത്രിയിലെത്തി വാക്സിൻ മാത്രമല്ല, വാക്സിൻ്റെ കൂടെ ആന്റി റേബീസ് സീറോവും എടുത്തിരിക്കണമെന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് സമയം, എന്നാൽ ചെറിയ സ്ക്രാച്ച് ഒക്കെ ആണെങ്കിൽ നമുക്ക് അത്ര ഒരു പെടയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എത്രയും എടുക്കാവുന്ന അത്രയും വേഗത്തിൽ എത്രയും പെട്ടെന്ന് പറ്റും അത്, കാരണം നമ്മുടെ എല്ലാ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും ഇപ്പോൾ വാക്സിൻ അവൈലബിൾ ആണ്. താലൂക്ക് ആശുപത്രി അടിസ്ഥാനത്തിൽ നമുക്ക് ആന്റി റേബീസ് സീറോവും അവൈലബിൾ ആണ്. ചോര വന്നിട്ടില്ലാത്ത മുറിവാണെങ്കിൽ വാക്സിൻ മാത്രം മതി. ചോര വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിലോ വായിലോട്ട് ഈ മ്യൂക്കസ് മെംബ്രെയിനിലേക്കൊക്കെ സ്പ്ലാഷ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് സീറം കൂടി എടുക്കേണ്ടി വരും. ഇനി ഇതിന് മുമ്പ് നിങ്ങൾ ഒരിക്കൽ വാക്സിനേറ്റഡ് ആണ് എന്ന് വെക്കുക, അതായത് നിങ്ങൾക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും റേബീസ് വാക്സിൻ, അതും പുതിയ തരം വാക്സിൻ, നെർവ് പണ്ട് പൊക്കിളിന് ചുറ്റുമെടുക്കുന്ന വാക്സിൻ നമ്മൾ കണക്കിലെടുക്കത്തില്ല, അത് നെർവസ് ടിഷ്യൂ, അതിന്റെ ഫലപ്രാപ്തിയെ കുറിച്ച് നമ്മൾ അത്ര കോൺഫിഡന്റ് അല്ല. പക്ഷെ ഒരു 2000 ശേഷമൊക്കെ നമുക്കിവിടെ സെൽ കൾച്ചർ വാക്സിൻ ആണ് നമ്മൾക്ക് തോളിലെടുക്കുന്ന വാക്സിൻ. ഈ വാക്സിൻ ജീവിതത്തിൽ എപ്പോഴെങ്കിലും മുഴുവൻ ഡോസും എടുത്തിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് പിന്നീട് സീറമിന്റെ ആവശ്യമില്ല, ആന്റി റേബീസ് സീറമിന്റെ ആവശ്യമില്ല, വാക്സിനും ബൂസ്റ്റർ ഡോസസ് മാത്രം മതിയാകും. അപ്പോൾ ഡോക്ടറുടെ അടുത്ത് വരുമ്പോൾ തന്നെ താങ്കൾ ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ പറയണം, ഞാൻ ഇതിനു മുമ്പ് എടുത്തിട്ടുണ്ട്. കാരണം അങ്ങനെ എടുത്തിട്ടുള്ളവരുടെ ഗുണമെന്ന് വെച്ചാൽ അവരുടെ ബോഡിയുടെ ഇമ്മ്യൂൺ റെസ്പോൺസ്, പിന്നെ സെക്കൻഡറി ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയും, അതായത് ആ വാക്സിന്റെ ബൂസ്റ്റർ എടുക്കുന്നത് ഉടനെ തന്നെ ശരീരം ആന്റിബോഡി ഉണ്ടാക്കിക്കോളും. അപ്പോൾ 7 ദിവസത്തിന്റെ ഒന്നും താമസമില്ല, അവർ പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോൾ ബൂസ്റ്റർ മാത്രം മതിയാകും. ഈ കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്.
1: മേഡം, മറ്റൊരു പ്രധാന സംശയമുള്ളത്, ഈ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പേവിഷബാധയ്ക്കെതിരെ വാക്സിൻ എടുത്ത ഒരു വളർത്തു നായയുടെ കടിയോ മാന്തലോ ഏറ്റാൽ നമ്മൾ വാക്സിൻ എടുക്കേണ്ടതുണ്ടോ?
0: വാക്സിൻ എടുക്കേണ്ടതുണ്ട്. കാരണം ഇത് 100% ഫേറ്റൽ ആയിട്ടുള്ള ഒരു രോഗമാണ്. നമ്മൾ ഈ മൃഗങ്ങൾക്ക് വാക്സിൻ എല്ലാ വർഷവും, വർഷത്തിൽ ഒരിക്കലാണ് വാക്സിൻ കൊടുക്കുന്നത്. മൃഗങ്ങൾക്ക് കൊടുക്കുന്നതിന്റെ വാക്സിൻ്റെ ഫലപ്രാപ്തി നമുക്ക് ഉറപ്പിക്കുവാൻ കഴിയില്ല. ചിലപ്പോൾ അതൊരു കോൾ ചെയിൻ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നെങ്കിലോ, അല്ലെങ്കിൽ ഇവർക്ക് തന്നെ 1 വർഷം കൂടുമ്പോൾ, 7-8 മാസം ആകുമ്പോൾ തന്നെ ചില മൃഗങ്ങളുടെ പ്രൊട്ടക്ഷൻ കുറയുന്നതായിട്ട് നമുക്ക് പഠനങ്ങളുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. 100% മാരകമായ ഒരു രോഗത്തിനെതിരെ നമുക്ക് ഒരു ഊഹം വെച്ച് ചികിത്സിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ മൃഗം എല്ലാ വർഷവും വാക്സിനേറ്റഡ് ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ടിരിക്കാം, പക്ഷേ വാക്സിൻ എടുത്തേ മതിയാകൂ. വാക്സിൻ എടുക്കാത്ത ഏത് മുറിവ്, ഏത് മൃഗം കടിച്ച് നക്കിയോ മാന്തിയോ, ചെറിയ മുറിവ് നിങ്ങളുടെ സ്വന്തം വീട്ടിനകത്തിട്ട് വളർത്തുന്നതാണെങ്കിൽ പോലും വാക്സിൻ എടുക്കുക എന്നുള്ളത് അവരുടെ പ്രധാനം. ചോര വന്നിട്ടുണ്ടെങ്കിൽ സീറം എടുക്കണം. മുമ്പ് വാക്സിൻ എടുത്തിട്ടുള്ളവരാണെങ്കിൽ ബൂസ്റ്റർ മാത്രം മതിയാകും.
1: പേവിഷബാധ പ്രതിരോധത്തെ കുറിച്ച് ഇത്രയും വിവരങ്ങൾ പങ്കുവച്ച ഡോക്ടർ ചിന്തയ്ക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

ഇന്നത്തെ രാഗാമൃതത്തിൽ ചെറിയനാട് ബിനു കെ ആർ പാടുന്ന കൃതികൾ കേൾക്കാം. എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം. പ്രണതോസ്മി ദേവം എന്നു തുടങ്ങുന്ന തുളസീവനം കൃതി, രാഗം നാട്ട, ആദ്യതാളം.

ഇതുവരെ കേട്ടത് ചെറിയനാട് ബിനു കെ ആർ പാടിയ കൃതികൾ. എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം. ഇനി ദ്വാരം വെങ്കടസ്വാമി നായിഡു വയലിനിൽ വായിച്ച ത്യാഗരാജ കൃതി കേൾക്കാം. എന്ത ഭാഗ്യമു എന്ന് തുടങ്ങുന്നു രാഗം സാരംഗ ആദിത്താളം.

0: കിസാൻ വാണി.
1: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
0: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി. കിസാൻ വാണി.

0: അറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ ശരിയായ ആഹാരം നല്ല ആരോഗ്യം എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡയറ്റീഷ്യൻ കീർത്തി ശ്രീജിത്ത് മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495943321, 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496593321. ഓർക്കുക, ശരിയായ ആഹാരം നല്ല ആരോഗ്യം എന്ന വിഷയത്തിൽ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: കേൾക്കൂ കേൾക്കൂ കേൾക്കൂ, പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
3: RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
1: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
2: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പച്ചരാണല്ലോ. ആണോ?
3: ഇതാരാ വിളിക്കുന്നത്?
1: ഹാപ്പി ബർത്ത്ഡേ ടു യു.
3: ഓ, താങ്ക് യു.
1: ഹലോ,
2: നിന്റെ ദൈവമേ, ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടെ നിന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
4: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
5: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
4: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
5: 8281-4203-05.
4: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10:00.

0: ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുകയാണ്. ഇന്നീ പരിപാടിയിൽ ശരിയായ ആഹാരം, നല്ല ആരോഗ്യം എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡയറ്റീഷ്യൻ കീർത്തി ശ്രീജിത്ത് മറുപടി നൽകുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി ശ്രോതാക്കൾക്ക് ഇപ്പോൾ മുതൽ 12 മണിവരെ വിളിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ ശ്രദ്ധിച്ചോളൂ: 9495964321. ഇനിയൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടി 9496569321. സ്റ്റുഡിയോയിൽ അതിഥിക്കൊപ്പം ഐശ്വര്യ.
1: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. നമ്മൾ ഒരുപാട് വട്ടം ഈ ഒരു പരിപാടിയിൽ കൂടെ തന്നെ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം, ശരിയായ ആഹാരം, നല്ല ആരോഗ്യം. നമ്മളോടൊപ്പം ഇന്ന് ഉള്ളത് ഡയറ്റീഷ്യൻ കീർത്തി ശ്രീജിത്താണ്. നമസ്കാരം.
2: നമസ്കാരം.
1: ആദ്യം തന്നെ നമുക്ക് ഒരു ഡയറ്റീഷ്യന്റെ ജോലി എന്താണ് എന്ന് പറഞ്ഞു തുടങ്ങുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. പലരും ഡയറ്റിനെ ഒരു ശരീരഭാരം കുറയ്ക്കുന്ന ഒരു കാര്യം മാത്രമായിട്ടാണ് കാണുന്നത്. ശരിക്കും ഈ ഡയറ്റീഷ്യന്റെ ജോലി എന്താണ്?
2: അതെ, പറഞ്ഞത് ശരിയാണ്. എപ്പോഴും ഡയറ്റീഷ്യന്റെ ജോലി എന്നത് പലരും ചിന്തിച്ചിരിക്കുന്ന ശരീരഭാരം കുറയ്ക്കുക മാത്രമെന്നതാണ്. എന്നാൽ അത് മാത്രമല്ല, അപ്പോൾ ശരീരഭാരം കുറയ്ക്കുന്നതിൻ്റെ റീസൺസ് കൂടി നമ്മൾ അറിയണം. അപ്പോൾ എന്തെങ്കിലും ആരോഗ്യസ്ഥിതി കൊണ്ടാണോ ശരീരഭാരം കുറയ്ക്കുന്നത്, ജീവിതശൈലി രോഗം വന്നിട്ടാണോ കുറയ്ക്കുന്നത്, അങ്ങനെ അല്ല. അത് മാത്രമല്ല, ഇപ്പോൾ നമുക്ക് ആരോഗ്യത്തോടെ നിൽക്കാനായിട്ട് നിലനിൽക്കാനായിട്ട് എന്തൊക്കെ കഴിക്കണം എന്നതും നമുക്കൊരു പ്രധാന ഘടകമാണ്. പിന്നെ ശാരീരിക പ്രവർത്തനം, ഭക്ഷണശീലം, ജീവിതശൈലി, ആരോഗ്യസ്ഥിതി, പ്രായം ഒരാളുടെ, അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ടാണ് നമുക്ക് അവരുടെ ഭക്ഷണ ക്രമീകരണം നടത്തേണ്ടത്. അതനുസരിച്ചുള്ള ഭക്ഷണ ക്രമീകരണം നടത്തിയാലാണ് അവർ എങ്ങനെ ഈ ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാൻ പറ്റുന്നത്. പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ PMOS PCOD എന്നൊക്കെ ഉണ്ടായിരുന്നു, കരൾ സംബന്ധമായ രോഗങ്ങൾ, ഇങ്ങനെ പല കണ്ടീഷനിലും നമുക്ക് ഓരോ രീതിയിലുള്ള ഭക്ഷണക്രമമാണ് നമുക്ക് നൽകാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിയായ ഭക്ഷണക്രമത്തിൻ്റെ ആവശ്യം വളരെ പ്രധാനമാണ്.
1: ഇപ്പം നമുക്ക് ഒരു ഭക്ഷണം, നമ്മുടെ ഭക്ഷണം ക്രമീകരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് വന്ന് ഒരു ഡയറ്റീഷ്യനെ കാണുകയാണോ ചെയ്യേണ്ടത്, അതോ നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് അതുവഴി ഡയറ്റീഷ്യനിലേക്ക് വരികയാണോ ചെയ്യേണ്ടത്?
2: ഭക്ഷണ ക്രമീകരണം അത് പല രീതിയിലാവാം. ചിലപ്പോൾ ചിലർക്ക് വേറെ കണ്ടീഷനൊന്നും ഉണ്ടാവില്ല, ഓൾറെഡി അവർ ബ്ലഡ് ടെസ്റ്റ് നടത്തുക എന്നത് നമ്മൾ പറയേണ്ടത് ഒരു പ്രയോറിറ്റിയാണ്. കാരണം കണ്ടീഷൻ ഉണ്ടോ ഇല്ലയോ നമുക്ക് അവരെ കണ്ടാൽ അറിയത്തില്ല. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ഒരു വ്യക്തി നമ്മളെ കാണാൻ വരുമ്പോൾ വെയിറ്റ് കുറയ്ക്കണം അല്ലെങ്കിൽ ഭക്ഷണക്രമത്തിനെ പറ്റി അറിയണം എന്ന് വരുമ്പോൾ അവർ ഏത് സ്റ്റേജിലാണ്, ഏത് ലെവലിലാണ് നിൽക്കുന്നതെന്ന് നമ്മൾ അറിയാം. അപ്പോൾ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ കണ്ടീഷൻ ബേസ്ഡ് ആണ് അവരുടെ ഫുഡ് നമ്മൾ ആഹാര ക്രമീകരണം കൊടുക്കാനുള്ള. അപ്പോൾ ഫസ്റ്റ് അവരുടെ റിപ്പോർട്ട് ചോദിക്കും. ഒരു നോർമലായിട്ട് നമ്മൾ ചെയ്യുന്ന റിപ്പോർട്ട്, ഇപ്പോൾ റീനൽ ഫങ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ ലിപ്പിഡ് പ്രൊഫൈൽ, അപ്പോൾ ഇതെല്ലാം ചെയ്ത് വരുമ്പോൾ, അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ചോദിക്കാം, ഡയബറ്റിക് ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻ എല്ലാം അന്വേഷിച്ചിട്ട് അതിലെന്തെങ്കിലും നമുക്കൊരു, ഇപ്പോൾ ചിലപ്പോൾ അവർ ബ്ലഡ് ടെസ്റ്റ് ഒന്നും ചെയ്തിട്ടുണ്ടാവണമെന്നില്ല, പലരും വരുന്നത് ചെയ്യാതൊക്കെയാണ്. അപ്പോൾ അവർക്ക് കണ്ടീഷൻ നിലവിലുണ്ടോ ഇല്ലയോ ഒന്ന് ചോദിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫാമിലി ഹിസ്റ്ററിയിൽ എന്തെങ്കിലും പാരമ്പര്യമായി ചിലർക്ക് അനീമിക്ക ആവുന്നുണ്ട്, ചിലർക്ക് ഫാമിലി ഹിസ്റ്ററി ഡയബറ്റിക് എല്ലാവർക്കും വരുന്നുണ്ട്, ചിലർക്ക് BP ഹൈ ആണ്, അല്ലെങ്കിൽ അനീമിക്ക എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ചിലവരുടെ ഈ ഹീമോഗ്ലോബിൻ ലെവൽ ഒരു കുറച്ച് ലോവർ സൈഡ് ഇങ്ങനെ ഫാമിലി മൊത്തത്തിൽ, അല്ലെങ്കിൽ ഈ PCOD കണ്ടീഷൻ ഒരു ഫാമിലിയിൽ ഇങ്ങനെ ഉണ്ട്, അങ്ങനെ. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻ നമ്മൾ ചോദിക്കുമ്പോൾ അവർ ഹെറിഡിറ്ററി ഫാക്ടർ നമുക്ക് അറിയാൻ പറ്റും. അത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ടെസ്റ്റ് അഡ്വൈസ് ചെയ്യാം. അപ്പോൾ എല്ലാ ടെസ്റ്റും എല്ലാവർക്കും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ചില ടെസ്റ്റുകൾ നമുക്ക് അഡ്വൈസ് ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ടും കൂടെ ഒന്ന് കാണിക്കാൻ പറയാം. അതിനുശേഷം നമ്മൾ ആഹാര ക്രമീകരണം നടത്തുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ ഒരാൾക്ക് വെയിറ്റ് കുറയാം, അല്ലെങ്കിൽ ഒരാൾക്ക് ആഹാര ക്രമീകരണം അറിയണമെന്ന് പറഞ്ഞ ഉടനെ നമുക്കതെല്ലാം പറയാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരമായി മാത്രമേ നമുക്ക് നല്ല ഇത്രയുള്ള അഡ്വൈസൊക്കെ കൊടുക്കാനും പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊരു ടീമായിട്ടേ നമുക്ക് പറയാൻ പറ്റും. ഒരിക്കലും ഡയറ്റീഷ്യൻ മാത്രമായിട്ട് ഇന്ന ഫുഡ് നിങ്ങൾ കഴിക്കൂ എന്ന് പറയാൻ പറ്റില്ല. മെഡിക്കലി അവരുടെ ബ്ലഡ് ടെസ്റ്റ് റിപ്പോർട്ട്, ഡോക്ടറിൻ്റെ അഡ്വൈസസ് ഇതെല്ലാം എടുത്തിട്ടേ നമുക്ക് ഫൈനൽ റിപ്പോർട്ട് പറയാനും പറ്റത്തുള്ളൂ എന്താ കഴിക്കേണ്ടതെന്ന്.
1: നമുക്ക് ഒരു ശ്രോതാവുണ്ട്. ഹലോ
3: ഹലോ നമസ്കാരം.
1: നമസ്കാരം.
3: ഉദയകുമാർ, ആലപ്പുഴ സ്റ്റോറാ വിളിക്കുന്നത്.
1: ശരി, ചോദിച്ചോളൂ.
3: ആ സാറേ, ഈ പരിപാടി കൊണ്ടുവന്നാൽ തന്നെ ആയി ഒരു നന്ദി പറഞ്ഞുകൊണ്ട് പറയാം. കാരണം ഞാൻ 61 വയസ്സായ ഒരു ചിന്നസാരനാണ്, സർവീസിന്റെ പിന്നാളാ, ഫാർമ റിട്ടയർഡ് ഫാർമസിസ്റ്റ് ആണ്. പക്ഷെ ഇനി ഞാൻ ആഹാര രീതി എങ്ങനത്തെ സ്വീകരിക്കണം മുന്നോട്ട്?
2: സാറിന് ഇപ്പോ എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടോ? എങ്ങനെയാണ്
3: ഹെൽത്ത് കണ്ടീഷൻ? ഞാൻ സ്ട്രോക്കിന് മരുന്ന് കഴിക്കുന്നുണ്ട്, പ്രഷറിന് മരുന്ന് കഴിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത്തിരി പനി വന്നപ്പോ ഇത്തിരി ഇൻഫെക്ഷൻ ആയിരുന്നു.
2: സ്ട്രോക്കിന്റെ മരുന്ന് കഴിക്കുന്നു പറഞ്ഞേ?
3: ആ സ്ട്രോക്കിന് വലത്തെ സൈഡ് പോയതാണ്.
2: എന്താ സർ?
1: വലത്തെ സൈഡ്?
2: ഓ, അത് ശരി ശരി ശരി. അപ്പോ നമുക്ക് സാറിന്റെ ഇപ്പം ഇങ്ങനെ വരുമ്പോ സാറിന്റെ എന്തൊക്കെയാ മെഡിസിൻ കഴിക്കുന്നതും കൂടെ അറിഞ്ഞിട്ട്, ചില മെഡിസിൻസ് നമുക്ക് ആഹാരവുമായിട്ട് ചേരുമ്പോ അതിനൊരു ഇൻട്രാക്ഷൻ വരും. അപ്പോ ഈ ഇൻട്രാക്ഷൻ വരുമ്പോ നമുക്ക് ആ മെഡിസിന്റെ യൂസേജ് വരില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ സാറ് ചെയ്യേണ്ടത്, സാറ് കഴിക്കുന്ന മെഡിസിന്റെ ഒരു ലിസ്റ്റും കൊണ്ട് ഒരു ഡയറ്റീഷ്യനെ സമീപിക്കുക. അപ്പോൾ തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ പോവാം. സമീപിച്ച ശേഷം അവർ അഡ്വൈസ് എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ പെട്ടെന്ന് നമുക്ക് കൊളസ്ട്രോൾ ഇല്ല. ആ കൊളസ്ട്രോൾ ഒന്നും ഇല്ല. അപ്പൊ സാറിന് എന്തെങ്കിലും ഡെയിലി ഇപ്പൊ പൊതുവായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, സാറ് നടക്കുന്നുണ്ടോ? നടക്കുകയോ എന്തെങ്കിലും ആക്ടിവിറ്റീസ് എന്തെങ്കിലും സാർ ചെയ്യുന്നുണ്ടോ?
3: ഓക്കെ,
2: അത് ശരി. ആ ആ ആ അപ്പൊ അത് ജീവിതത്തിന്റെ ഒരു
3: പറഞ്ഞു
2: എല്ലാം ചെയ്യും. അപ്പൊ ഇത് ഈ നമ്മുടെ എന്താണ് നമ്മുടെ ഈ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും നമ്മൾ എൻഗേജ് എന്തെങ്കിലും ചെയ്യുക, നമ്മൾ നടക്കുക അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഇതൊക്കെ ചെയ്യുക, ഇൻവോൾവ് ആക്കുക, പ്ലസ് നമ്മളെ ഫുഡിന്റെ ക്രമീകരണങ്ങളും നടത്തുക. ഇപ്പൊ ഇനി കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ സാറ് വെജിറ്റബിൾസും ഒക്കെ സാർ ഇൻക്ലൂഡ് ചെയ്ത് ഈ മാംസാഹാരം എന്തോ ബീഫ് കഴിക്കില്ല. ആ
3: ബീഫ് കഴിക്കും.
2: ആ അപ്പൊ സാറിന് ഫുഡ് അലർജിക്കും ഉണ്ട്. അപ്പൊ ഇങ്ങനെ പറയുമ്പോ കുറെ കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. അപ്പം സാറിന്റെ ഫുഡ് അലർജി വെച്ചിട്ട് വേറെ എന്തെങ്കിലും അലർജിക്ക് ഉണ്ടോ എന്ന് നോക്കണം. സാറിന് കഴിക്കുന്ന മെഡിസിൻ നോക്കണം. അപ്പൊ ഇതെല്ലാം നോക്കിയിട്ട് മാത്രമേ സാറിന് ഒരു ആസ്പിരിൻ, ഓക്കെ, വാർഫിൻ എന്നൊക്കെ പറഞ്ഞ മെഡിസിൻ കഴിക്കുന്നുണ്ടോ?
3: പിന്നെ
2: അപ്പൊ സാറ് ചെയ്യേണ്ടത്, ആ സാറ് ചെയ്യേണ്ടത് ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ഡയറ്റീഷ്യനെ കാണുക. സാറിന്റെ മെഡിസിന്റെ ലിസ്റ്റ് ഒക്കെ വെച്ചിട്ട് ഒരു ഡയറ്റീഷ്യനെ കാണുക. ചില മെഡിസിൻസ് ഇപ്പോ ബ്ലഡ് ക്ലോട്ടിങ് ആകാനുള്ള ചില മെഡിസിൻസ് ഒക്കെ കഴിക്കുമ്പോൾ ഈ വൈറ്റമിൻ കെ, അതായത് ഇലക്കറികളിൽ വൈറ്റമിൻ കെ ഉണ്ട്, അങ്ങനെ എടുക്കാൻ പാടില്ല. അത് ഫുഡ് ഇൻട്രാക്ഷൻ, മെഡിസിൻ ഇൻട്രാക്ഷൻ എന്ന് പറയും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മളത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് മാത്രമേ ഫുഡൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ. എല്ലാ ഫുഡും നമുക്ക് എടുക്കാനും പറ്റത്തില്ല, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട്
3: ഞാൻ കാരണം ഇത്ര അറിവ് ഇത്രയും എല്ലാ കോടാനോട് ശ്രോതാക്കൾക്ക് കൊടുത്തേനും
1: തീർച്ചയായിട്ടും. ഈ പരിപാടി തീരുന്നത് വരെ കേൾക്കുക, കൂടുതൽ അറിവ്. ഇനിയും ഡയറ്റീഷ്യൻ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും.
3: അപ്പൊ 5 വയസ്സ് ഓ,
1: ഒരുപാട് സന്തോഷം. ശരി, വിളിച്ചതിന് നന്ദി കേട്ടോ. നമ്മൾ ഈ ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം എന്ന് പറയുമ്പോൾ ഒരു സാധാരണ മലയാളിയുടെ പ്ലേറ്റിൽ എന്തൊക്കെയാണ് ഉണ്ടായിരിക്കേണ്ടത്?
2: മലയാളിയുടെ പ്ലേറ്റിൽ ആക്ച്വലി ആരോഗ്യകരമായ ഭക്ഷണത്തിൽ കൂടുതലും ചോറായിരിക്കും വരുന്നത് മെയിൻ ആയിട്ട്.
1: അപ്പം അരിയാഹാരം,
2: ആ എന്താ ചോറ് അല്ലെങ്കിൽ എന്തെങ്കിലും പുട്ട്, ദോശ, ഇഡ്ഡലി, ഇങ്ങനെ എന്തെങ്കിലും ഒരു അരി ആഹാരമാണ് മെയിൻ. അവർ ഈ തവിടോടുകൂടിയുള്ള കഴിക്കുന്നതൊക്കെ കുറവാണ്. അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി. നമുക്ക് പച്ചക്കറികൾ ഉൾപ്പെടുത്തണം, തവിടോടുകൂടിയുള്ള ധാന്യങ്ങൾ, അരി, ഗോതമ്പ്, പിന്നെ മില്ലറ്റൊക്കെ ഇപ്പോൾ ഒരുപാട് കുറച്ച് പേർക്കൊക്കെ അറിയാം. ഒരുപാട് അത്രയും എമൗണ്ട് ആവത്തില്ല. ഈ റാഗിയൊക്കെ അതൊക്കെ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് അവൈലബിൾ ആണ്. ഇതിനൊക്കെ എന്താ കാൽഷ്യം, അയണ്, ഫൈബർ, ഇതെല്ലാം നമുക്ക് അത്യാവശ്യം ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. അതിന്റെ പൊടിയൊക്കെ വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ ഒന്ന് റോ ആയിട്ട് വാങ്ങി പൊടിച്ചു വെക്കാന്നുള്ളതേ ഉള്ളൂ. മില്ലിൽ കൊടുത്താൽ ഒന്ന് പൊടിച്ച് നമുക്ക് ശേഖരിച്ച് വെച്ചേക്കാം. അപ്പൊ ഇത് നമുക്ക് പുട്ടുണ്ടാക്കി കഴിക്കാം, അല്ലെങ്കിൽ ഈ ഉണ്ടാക്കുന്ന അരിപ്പൊടി തന്നെ കുറച്ച് റാഗിപ്പൊടിയും കൂടെ ചേർത്ത് പുട്ടുണ്ടാക്കാം. അപ്പൊ ഒരു ഒരു എന്താണ് ഇപ്പൊ വെറുതെ ഒരു പച്ചരി എന്ന് പറയുമ്പം അതിലൊന്നും ഫൈബർ ഒന്നും ഇല്ല, അപ്പം അങ്ങനെ കഴിക്കുന്നതിനേക്കാളും ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് ഫൈബറും കാൽഷ്യം അയണും ഒക്കെ ഉണ്ട്, അപ്പൊ കുറച്ച് പോഷൻ ന്യൂട്രിയൻസ് തന്നെ നമുക്ക് അവിടെ നിന്ന് കിട്ടും, അങ്ങനെ എടുക്കാം. അപ്പൊ അതില് പിന്നെ നമുക്ക് രാവിലെ കഴിക്കുന്നതിൽ തന്നെ ചിലപ്പോൾ നമ്മള് നോക്കുമ്പോൾ പുട്ടും പഴവും എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ പണ്ട് മുതലേ കഴിച്ചു വരുന്നത്. ഇപ്പോഴും പലരും അത് മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാൽ നമുക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് എന്നുള്ള രീതിയിൽ പോകണമെങ്കിൽ അവിടെ എന്ത് ചെയ്യാം, ഇപ്പൊ കടല അറ്റ്ലീസ്റ്റ് കടലയോ പയറോ അങ്ങനെ എന്തെങ്കിലും കൂടെയെങ്കിലും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പൊ മുട്ട തന്നെ എല്ലാവർക്കും കഴിക്കണമെന്നില്ല, കടല പയർ അങ്ങനെ എന്തെങ്കിലും വേവിച്ച് കഴിക്കാം, അല്ലെങ്കിൽ ഈ റാഗിയിൽ തന്നെ കുറച്ച് പ്രോട്ടീൻ ഉണ്ട്, അല്ലെങ്കിൽ അതർ മില്ലറ്റ്സ് പല ഇപ്പം എന്താണ് ജോവാർ ബജ്ര എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ടൈപ്പ് ഓഫ് മില്ലറ്റ്സ് ഉണ്ട്. അപ്പൊ അതിൽ തന്നെ ഒരു പോർഷൻ എന്തുണ്ട്, പ്രോട്ടീൻ ഉണ്ട്, പിന്നെ ഫൈബർ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു മാറ്റത്തിനോട്ട് നമ്മൾ തയ്യാറാവണം. പണ്ട് മുതലേ ഇങ്ങനെ ആയിരുന്നു, ഞാൻ ഇങ്ങനെ ആയിരിക്കും എന്നുള്ള രീതി അല്ലാതെ, കാരണം പണ്ടൊക്കെ ആൾക്കാർ അത്രത്തോളം ഇപ്പോൾ വിളിച്ച സാറിനെ പോലെ അത്യാവശ്യം പണിയെടുക്കുന്ന ആൾക്കാർ ആണ്, ഇപ്പോൾ കുറവാണ്. ഒരു ഒന്നുകിൽ ഒരു ഓഫീസിൽ ചെന്നിട്ട് ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യുക, അങ്ങനെ സൺലൈറ്റ് പോലും ആർക്കും കിട്ടുന്നില്ല ഇപ്പോൾ. അതൊരു വിഭാഗം ആൾക്കാരുണ്ട് ഇപ്പോഴും, അല്ലെങ്കിൽ വീട്ടമ്മമാരോ കൂടെ വീട്ടിനകത്തുള്ള പണിയേ ഉള്ളൂ, ആട്ടുകയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല, നമുക്കെല്ലാം ഈസി ആയിട്ടുള്ള ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം ഭക്ഷണ ക്രമീകരണം നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഒരു ഒരു പ്ലേറ്റിൽ ഒരു ഭാഗം പച്ചക്കറികൾ പഴങ്ങൾ ഇങ്ങനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക, പിന്നെ ഈ പയർ പരിപ്പ് കടല മുട്ട മീൻ. ഈ ലേഡീസിൻ്റെ ഇപ്പം വീട്ടിൽ മേടിക്കുന്ന പെണ്ണുങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ഭർത്താവിനും മക്കൾക്കും ഒക്കെ മീൻ കൊടുക്കും, അവർ ചിലപ്പോൾ അതിൻ്റെ കറി മാത്രമായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അപ്പം എല്ലാവർക്കും കൂടെ എന്നുള്ള രീതിയിൽ അത് വീട്ടുകാരും ചിന്തിക്കണം, അവൾക്കുണ്ടോ എന്ന് ചോദിക്കണം. അപ്പൊ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഒരു കുടുംബപരമായിട്ട് തന്നെ ചിന്തിച്ചാലേ എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ പ്രഗ്നൻസിക്ക് മുന്നേ ആണ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ പെൺകൊച്ച് ഇപ്പൊ പ്രഗ്നന്റ് ആവുന്ന സമയത്ത് പോഷകാഹാരങ്ങളൊക്കെ ആവശ്യമായിട്ട് വേണ്ടതാ. അപ്പൊ ആ കുഞ്ഞാണ് അടുത്ത ഒരു ജനറേഷൻ, അത് ആണോ പെണ്ണോ ആരോ ആവാം. അപ്പൊ ഈ പെൺകുട്ടി നല്ല രീതിയിൽ ഫുഡ് കഴിച്ച് ചെറുതിലേ കഴിച്ചു വരണം, നല്ല രീതിയിൽ കഴിച്ചു വന്നാൽ മാത്രമേ, ചില വീട്ടുകളിൽ ആമ്പിളർക്ക് മീൻ കൊടുക്കും, വറുത്ത മീനിന്റെ കാര്യം കുറെ കോൺട്രവേഴ്സി ചർച്ച ചെയ്ത് വന്നു. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ആക്ച്വലി പെമ്പിളരെയാണ് കൂടുതലും നമ്മൾ നല്ല രീതിയിൽ നോക്കാനുള്ളത്, അല്ലാതെ ഈ പ്യുബർട്ടി ആവുന്ന സമയത്ത് മാത്രം കുറച്ച് മുട്ടയും പാലും എണ്ണം അതും ഇതും ഒക്കെ കൊടുത്ത് മാത്രം പോരാ, ലൈഫ് ലോങ് അവരുടെ ഹെൽത്തിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കണം. എന്നാൽ മാത്രം അടുത്ത ജനറേഷൻ ഹെൽത്തി ആയിട്ട് വരത്തും.

0: അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു കുടുംബം മൊത്തമായിട്ട് ഇത് സംസാരിച്ച് തീരുമാനിച്ച് നല്ല രീതിയിൽ ഒരു ബാലൻസ്ഡ് ഫുഡ്, ബാലൻസ്ഡ് ഫുഡ് എന്ന് പറയുമ്പോൾ വെജിറ്റബിൾ, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, മീൻ, മുട്ട, ഇതെല്ലാം എല്ലാവരും കഴിക്കണം, ഒരുപോലെ കഴിക്കണം.
1: ഇത് ഒരു
0: അങ്ങനെ
1: ദിവസത്തിൽ നമ്മൾ കഴിക്കുക എന്നുള്ളതാണോ, ഓരോ നേരം നമ്മൾ കഴിക്കുമ്പോഴും ഇതെല്ലാം ഉൾപ്പെടുത്തേണ്ടതുണ്ടോ?
0: ആക്ച്വലി ഓരോ നേരവും നമ്മളിത് ഉൾപ്പെടുത്തണം. ഒരു നേരം കഴിച്ചു എന്ന് നമ്മുടെ ഇതിലെല്ലാം നമുക്കിപ്പം ഒരു റിക്വയർമെന്റ്സ് ഉണ്ട്. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പ്രോട്ടീൻ ഉണ്ട്, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട്. അത് ഡിപ്പെൻഡ് ചെയ്യുന്ന അതിനെപ്പറ്റി പറയുവാണെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ ഡീറ്റെയിൽഡ് പോകേണ്ടി വരും. അവർ എത്രത്തോളം ആക്റ്റീവാണ് അതനുസരിച്ച് മാറും. വെറുതെ ഇരിക്കുന്നതാണെങ്കിൽ അതനുസരിച്ച് കുറയും, കൂടും കുറയും. അല്ലെങ്കിൽ അത്ലറ്റ് എന്നുള്ള രീതിയിൽ പോവുകയാണെങ്കിൽ പിന്നെയും നമ്മൾ എന്ത് ചെയ്യും, കൂടേണ്ടി വരും. എല്ലാം എല്ലാം കൂടേണ്ടി വരും. പ്രോട്ടീൻ ആയാലും കാർബ്സ് ആയാലും അവരുടെ എനർജി റിക്വയർമെന്റ്സ് അനുസരിച്ചാണ് നമ്മൾ ഡയറ്റ് ഫുഡ് നമ്മൾ നോക്കേണ്ടത്. അപ്പം കോമൺ ആയിട്ട് പറയുവാണെങ്കിൽ ഇപ്പോൾ രാവിലെ എല്ലാവരും പഴവർഗ്ഗങ്ങളൊന്നും കഴിക്കണമെന്നില്ല, പച്ചക്കറിയൊന്നും കഴിക്കണമെന്നില്ല. അപ്പം അത്യാവശ്യം പ്രോട്ടീൻ എങ്കിലും ഇൻക്ലൂഡ് ചെയ്യുക, മുട്ടയോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാലോ അല്ലെങ്കിൽ കടല പയറ് ഇങ്ങനെയൊക്കെ ചേർത്ത് പഴവും പുട്ടും കഴിക്കാണ്ട് ഇങ്ങനെ പോവുക, മനസ്സിലായോ? അതുപോലെ ഉച്ചയ്ക്കും അതുപോലെ മീന് അല്ലെങ്കിൽ ചിക്കനുള്ളപ്പോൾ ചിക്കനോ മീനോ അങ്ങനെയൊക്കെ. വൈകുന്നേരം രാത്രിയും രാത്രി കഴിക്കുന്നതും അതുപോലെ ഇതുപോലെ ബാലൻസ് ചെയ്ത് ഒരു ഒരു പകുതി പ്ലേറ്റും നമ്മൾ വെജിറ്റബിളൊക്കെ എടുക്കുക. ഇപ്പോൾ ഒരു തോരൻ ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കുക, അങ്ങനെയൊക്കെ. ഇപ്പം ഇത് ഉണ്ടെങ്കിലേ കഴിക്കാൻ പറ്റൂ, അങ്ങനെയൊന്നുമില്ല, മനസ്സിലായോ?
1: നമുക്ക് ഒരു ശ്രോതാവിലേക്ക് പോയി തിരിച്ചു വരാം. ഹലോ,
2: ഹലോ,
1: നമസ്കാരം, ആരാണ്? ശരി, ചോദിച്ചോളൂ.
2: നല്ലൊരു ആരോഗ്യമുള്ള ഒരു ഒരു ഒരു ആൾക്ക് എത്ര കിലോ വെയിറ്റ്
0: വരാതാണ്? സാറിന്റെ വയസ്സ് എത്രയാണ്?
2: അതുപോലെ കുറച്ച് പ്രായമായ ഒരാൾക്കുള്ള ആഹാര രീതി എങ്ങനെയാണ്?
0: സാറിന് എത്ര വയസ്സായി?
2: 79 വയസ്സായി.
0: ഓക്കെ, സാറിന്റെ ആരോഗ്യം ഒക്കെ എങ്ങനെയാണ് സാർ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ആരോഗ്യമുള്ള? വെയിറ്റ് കുറവാണ് അല്ലേ? സാറിന് ഈ വെയിറ്റ് കുറവാണ് എന്നുള്ളതിൽ സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ?
2: അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല 2 വർഷം മുമ്പ് വരെ നല്ലപോലെ അധ്വാനിക്കുന്നതായിരുന്നു. രാവിലെ 7 മണി മുതൽ രാവിലെ 4 മണി മുതൽ രാത്രി 7 മണി വരെ നല്ലൊരു അധ്വാനിക്കുമായിരുന്നു. പിന്നീട് ഈ കണ്ണിന്റെ കാഴ്ചയൊക്കെ പോയതിന് ശേഷം അധ്വാനിക്കുക, അധ്വാനം ചെയ്യാൻ ഒക്കത്തില്ല, അങ്ങനെ വീട്ടിലൊക്കെ കുത്തിയിരിക്കുകയാണ്. അപ്പം ആഹാരം കഴി ആഹാരം കഴിച്ചാൽ ജോലിയും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വണ്ണം കൂടിപ്പോകും എന്നുള്ളൊരു സംശയം ഉണ്ട്. അതിന് കുറച്ച് മാത്രമേ ആഹാരം കഴിക്കുന്നുള്ളൂ.
0: അതാണ്. അപ്പോ സാറിന് ആവശ്യമുള്ള, ഇപ്പൊ സാറിന് ക്ഷീണമുണ്ടോ? ഇപ്പൊ എങ്ങനെയാണ് ഇപ്പൊ സാറിന്റെ ആഹാര അളവ് കുറച്ചതില്?
2: ക്ഷീണമൊന്നുമില്ല, നല്ല ദഹനം ഇല്ലായിരുന്നു, അങ്ങനെ ആഹാരം കുറച്ചത്.
0: ഓക്കെ, സാറിന് ഇപ്പൊ നടക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അതോ വെറുതെ വീട്ടില് റെസ്റ്റ് ആണോ?
2: ഇല്ല, കുറച്ചു നേരം അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നടക്കും.
0: സാറിന് വിശപ്പൊക്കെ എങ്ങനെയാണ്? വിശപ്പൊക്കെ നല്ലോണം ഉണ്ടോ? ആഹാരം കഴിച്ചു മതിയാവോ അതോ പെട്ടെന്ന് നിർത്തുന്നാണോ? വിശപ്പൊക്കെ കുറവാണല്ലേ? നമുക്ക് ഒരു ഒരു 50-60-40 വയസ്സ് ഈവൻ കഴിഞ്ഞ 40 വയസ്സ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ പൊതുവേ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരത്തിന്റെ അളവ് കുറച്ചൊന്ന് കുറയ്ക്കണം. അത് 50 വയസ്സാകുമ്പോൾ കുറച്ചും കൂടെ കുറയണം, 60 വയസ്സാകുമ്പോൾ കുറച്ചും കൂടെ പറയണം, പക്ഷേ കുറയണം. പക്ഷേ ഇപ്പൊ സാറിന്റെ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ സാറ് നടത്തം മാത്രമേ ഉള്ളൂ. അപ്പോ സാറിന് അതിനനുസരിച്ചുള്ള ആഹാരം മതി. പക്ഷേ സാറ് അളവ്, മൊത്തത്തിലുള്ള അളവ് കുറച്ച് മതിയാവും. പക്ഷേ സാറിന് ഈ ഈ ഒരു വെയിറ്റ് കൊണ്ട് സാറിന് ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ സാറ് കഴിക്കുന്നത് ഒരുപാട് കുറവാണ്, അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ. അല്ലാതെ സാർ ഇതിപ്പോ നല്ല ആരോഗ്യത്തോടെ നടക്കാൻ പറ്റുന്നുണ്ട്, വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഓക്കെയാണ്, മനസ്സിലായോ? പിന്നെ സാറ് കഴിക്കുന്നതിൽ എന്തൊക്കെ കഴിക്കുന്നുണ്ടെന്ന് നോക്കണം. ഇപ്പൊ മീൻ കഴിക്കോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കോ? മീന്, മുട്ട, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കോ? അത് കുഴപ്പമില്ല,
2: അങ്ങനെയുള്ള ദുശീലങ്ങളൊന്നും ഇല്ല.
0: അപ്പൊ സാറ് നല്ല ആരോഗ്യവാനാണ് അല്ലേ?
2: ഉണ്ടായിരുന്ന ഒരു 40-50 വർഷത്തിന് മുമ്പേ, 50-55 വർഷത്തിന് മുമ്പേ എല്ലാം നിർത്തി. ചായ കുടിയാരും അന്നങ്ങ്
0: നിർത്തിയത്. വെരി ഗുഡ്. അപ്പോ സാറിന്റെ ഇപ്പോ മീനൊക്കെ കഴിക്കണം, മീനൊക്കെ നന്നായിട്ട് കഴിക്കണം.
2: മീൻ മുട്ടയൊക്കെ കഴിക്കും, മുട്ടയൊക്കെ വീട്ടിലുണ്ടായ മുട്ടയൊക്കെ കഴിക്കും, പാല് കഴിക്കുമായിരുന്നു. 2 മാസം

0: അപ്പൊ സാർ ഒരുപാട് ചോറ് ചോറ് ഒരുപാട് കഴിച്ചിട്ട് കാര്യമില്ല. അപ്പൊ സാറ് മീന് മുട്ട ഇങ്ങനെയൊക്കെ കൂടെ ഇൻക്ലൂഡ് ചെയ്യണം, അതിൽ ഉൾപ്പെടുത്തുക നമ്മൾ കഴിക്കുന്നതിൽ കേട്ടോ. അങ്ങനെ മാത്രം നോക്കിയാ മതി, വേറൊന്നും പേടിക്കണ്ട.
1: ഉച്ചക്ക് രണ്ടു മൂന്ന് പിടി ചോറ് മാത്രമേ കഴിക്കത്തുള്ളൂ.
0: മതി മതി.
1: രാത്രിയിലൊക്കെ വെറും നിസ്സാരമായ ആഹാരം കഴിക്കുന്നു.
0: അപ്പൊ അത് മാത്രം സാറ് ഒന്ന് ശ്രദ്ധിച്ചാ മതി, അല്ലാതെ ചോറ് ഒരുപാട് കഴിക്കണം എന്നൊന്നും വിചാരിക്കണ്ട. അത് സാറ് പണ്ട് നല്ലോണം ഈ പണി ചെയ്തോണ്ടിരുന്നപ്പോ അത്രയും വേണമായിരുന്നു. ഇനി സാറിന് ചോറൊക്കെ കുറച്ച് മതി, മീനൊക്കെ ഒന്ന് ഉൾപ്പെടുത്തി കഴിച്ചാ മതി കേട്ടോ. ഒരു കുഴപ്പമില്ല സാർ, ആരോഗ്യം വേണം.
1: വാഴപ്പഴമൊക്കെ കൂടുതൽ ഉണ്ടായണ്ടേ, രാത്രി വരുന്നേരം പഴം കഴിച്ചോണ്ട് ഒരുപാട്.
0: ആ ശരി ശരി, ഓക്കെ ഓക്കെ ഓക്കെ,
2: ശരി ശരി. പിടിച്ചതിന് നന്ദി. നമ്മൾ ഈ ശ്രോതാവ് സംസാരിച്ചതിന്റെ ബാക്കിയായിട്ട് തന്നെ ചോദിക്കാം, നമ്മൾ ഈ ചോറ് കഴിക്കുന്നത് ശരീരഭാരം കൂട്ടും എന്ന ഒരു ധാരണയുണ്ടല്ലോ, അത് എത്രത്തോളം സത്യമാണ്?
0: അതിൽ സത്യമാണോ എന്ന് ചോദിച്ചാൽ സത്യമൊന്നും പറയാം, നമുക്ക് കള്ളമൊന്നും പറയാം, പക്ഷെ കൂട്ടും. എന്നാ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരാളുടെ ആക്ടിവിറ്റി അനുസരിച്ച്, ഇപ്പൊ ഇപ്പൊ വിളിച്ച ആൾക്ക് നല്ലോണം ആക്റ്റീവ് ആയിരുന്നു, പക്ഷെ ഇപ്പം അത്രയും ആക്റ്റീവ് അല്ല, ആളുടെ സാഹചര്യം അനുസരിച്ച് ആക്ടിവിറ്റീസ് ചെയ്യുന്നില്ല. അപ്പൊ ആൾക്ക് ചോറ് കുറയണം. ചോറ് എന്നൊക്കെ പറയുന്നത് ഒരു നമ്മുടെ എനർജിയുടെ ഒരു സോഴ്സ് ആണ്, നമുക്ക് ചെയ്യാൻ ആക്ടിവിറ്റി ചെയ്യാൻ. ഇപ്പൊ ചോറ് മാത്രമല്ല, ഇപ്പൊ അത് ഇപ്പൊ സാറ് പറഞ്ഞു, ഇപ്പൊ ആള് പറഞ്ഞിരുന്നു ഏത്തപ്പഴമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു, കൃഷി ചെയ്തൊക്കെ അവർക്ക് കിട്ടുന്നുണ്ടായിരുന്നു, അപ്പൊ അതുകൊണ്ട് അവൈലബിൾ ആവുന്നുണ്ട്, അവർ കൂടുതൽ കഴിച്ചു, അത്രയും ആൾ ആക്റ്റീവ് ആയിരുന്നു. അപ്പൊ അത് അങ്ങനെ അങ്ങ് പോവും, നമ്മൾ എനർജി യൂട്ടിലൈസ് ചെയ്തങ്ങ് പോവും. എന്നാൽ വെറുതെ ഇരിക്കുന്ന ഒരാൾ കുറേ ചോറ് കഴിച്ചാൽ അവർ ആവശ്യത്തിനുള്ള എനർജി ബോഡി എടുത്തിട്ട് ബാക്കി ഡിപ്പോസിറ്റ് ചെയ്യും ഫാറ്റായിട്ട്. ഇതാണ് ഓവറായിട്ട് ഈ പൊണ്ണത്തടിയൊക്കെ വരുന്നു എന്ന് പറയുന്ന പോലെ വരുന്നത്, അങ്ങനെയാണ് വെയിറ്റ് ഗെയിൻ ആകുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു അത്ലറ്റ്, ഒരു അത്ലറ്റിനൊക്കെ ആണെങ്കിൽ അവർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ട്രെയിനിങ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുക, അപ്പോൾ അവർക്ക് എനർജി നീഡുണ്ട്, കൂടുതൽ കാലറി വേണം. അപ്പോൾ നമ്മുടെ കാലറിക്ക് മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് അരിയാഹ അല്ല ഈ ധാന്യങ്ങളാണ്, അതിപ്പോൾ എന്തോ ആവാം. അപ്പോൾ ഇത് ഫ്രൂട്ട്സ് കൂടുതൽ കഴിക്കുന്നതും നമുക്ക് എനർജി കിട്ടും, ചോറ് ഇത് ഇഡ്ലി ദോശ എന്താണോ ചപ്പാത്തി അങ്ങനെ വരുന്നതല്ല. അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ റിക്വയർമെൻറ്റ്സ് ഉണ്ട്, എന്നാൽ വെറുതെ ഇരിക്കുന്ന ആൾക്ക് റിക്വയർമെൻറ്റ്സ് കുറവ്. മനസ്സിലായി? നമ്മുടെ യൂട്ടിലൈസേഷൻ അനുസരിച്ച് കഴിച്ചില്ലെങ്കിലാണ് വെയിറ്റ് കൂടുന്നത്. എങ്ങനെയാ
2: ഇപ്പൊ ഭാരം കുറയ്ക്കണം എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ തീരെ കാർബ്സ്, കാർബോഹൈഡ്രേറ്റ് തീരെ കട്ട് ചെയ്യുന്നവരുണ്ട്, തീരെ ഇപ്പൊ അരിയാഹാരം തീരെ ഉപേക്ഷിക്കുന്നത്, അത് എത്രത്തോളം ശരിയായിട്ടുള്ള കാര്യമാണ്?
0: അങ്ങനെ കുറെ ഫാറ്റ് ഡയറ്റ് നമുക്ക് നമ്മൾ ചുറ്റും കാണുന്നുണ്ട്, പിന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേർ അതൊക്കെ എല്ലാവർക്കും ചില കണ്ടീഷനിലൊക്കെ നമ്മളിങ്ങനെ ഈ എക്സാമ്പിൾ കീറ്റോ ഡയറ്റ് പോലെയുള്ള ഡയറ്റൊക്കെ പറയുന്നുണ്ട് ചില കണ്ടീഷൻ, പക്ഷെ അത് ഒരു നോർമലായിട്ടുള്ള ഒരാൾക്ക് വേണ്ട. അപ്പോൾ ഈ കാഫ്സ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു എനർജി സോഴ്സ് അവിടെ കട്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നു, എനർജി സോഴ്സിന് ഫാറ്റിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഓവറായിട്ട് നമ്മൾ പ്രോട്ടീൻ അല്ലെങ്കിൽ ചിക്കൻ അങ്ങനെയൊക്കെ കഴിച്ച് ഫാറ്റൊക്കെ കൂടുതൽ എടുത്ത് വരുമ്പോൾ അതൊരു കണ്ടീഷനിലോട്ട് മാറും, ഒരു കീറ്റോസിസ് എന്നൊക്കെ പറയുന്ന ഒരു കണ്ടീഷനിലോട്ട് മാറും. ഇങ്ങനെ വരുമ്പോൾ കിഡ്നിയിനൊക്കെ കുറച്ച് കൂടുതൽ പ്രശ്നങ്ങളൊക്കെ വരാം. അപ്പോൾ നമ്മളെല്ലാം മിതമായി കഴിച്ചു പോവുക. അപ്പോൾ ഒരു ഇപ്പം അത്രയും ആക്റ്റീവായിട്ടുള്ള ഒരാൾ ചോറ് കൂടുതൽ കഴിക്കുന്നത് പോലെ കുറച്ച് ആക്റ്റീവായിട്ടുള്ളവർ അളവ് കുറച്ച് കഴിക്കുക, പക്ഷേ സ്റ്റിൽ നമുക്കത് വേണം. ഇത് മാത്രമല്ല, നമ്മുടെ ബോഡി ആക്ടിവിറ്റീസ് മാത്രമല്ല, നമ്മൾ നോർമൽ ഒരു ബേസിക് ബേസൽ മെറ്റബോളിക് റേറ്റ് ഉണ്ട്, അതായത് ഇന്റേണൽ ഓർഗൻസ് ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമല്ലേ, ഈവൻ നമ്മൾ ബ്രെത്ത് ഉണ്ട്, ഇന്റേണൽ ഓർഗൻസ് എല്ലാം വർക്ക് ചെയ്യുക. അപ്പം അതിനാവശ്യമുള്ള എനർജി നമുക്ക് ഇതിൽ നിന്നാണ് വേണ്ടത്. ആ എനർജി കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്ലസ് ആഡ് ഓൺ ചെയ്യുന്നതാണ് ബാക്കിയുള്ള എനർജി. മനസ്സിലായി? അപ്പോൾ ഒരു പിടി ചോറ് കഴിക്കുന്നതുകൊണ്ട് ഒരു തെറ്റില്ല. മനസ്സിലായോ? അപ്പോൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അതിപ്പോൾ എനർജി സോഴ്സ് നമ്മളവിടെ കട്ട് ചെയ്യുക ചെയ്യുന്നത്.
2: ആവശ്യത്തിനുള്ള അടിസ്ഥാന ആവശ്യത്തിനുള്ളതും നമ്മൾ
0: എടുക്കണം.
2: നമുക്ക് അടുത്തൊരു ശ്രോതാവിലേക്ക് പോകാം. ഹലോ,
3: ഹലോ,
2: നമസ്കാരം. ആ ആരാണ്, പേര് പറയോ.
3: എന്റെ പേര് അൽഫോൺസ് ആന്റണി.
2: എവിടുന്നാ വിളിക്കുന്നേ?
3: കൊല്ലം ശൂരനാട് വയ്യാങ്കരയിൽ.
2: ശരി, ചോദിച്ചോളൂ.
3: ഞാനൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണേ.
0: പറഞ്ഞു.
3: 73 വയസ്സുണ്ട്. എനിക്ക് ആഹാര രീതികളെ കുറിച്ച് ഒന്ന് അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു.
0: എത്ര വയസ്സുണ്ട് മാമിന്?
3: 73.
0: ആ എത്ര നാളായിട്ട് ഡയബറ്റിക് ആണ്?
3: ഇരിക്കാനൊരു 10-31 വർഷത്തോളം ആയി. ഈ ജനുവരിയിൽ 31 വർഷം കഴിഞ്ഞു.
0: അത്ര നാളായിട്ട് ഡയബറ്റിക്. ഇൻസുലിൻ ആണോ മെഡിസിൻ ആണോ എടുക്കുന്നത്? ഇപ്പം ഒരു ദിവസം എന്തൊക്കെയാണ് മാം ചെയ്യുന്നത്? ഇപ്പം ഈ ആക്ടിവിറ്റീസ് ഒക്കെ നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും നടക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
3: നടത്താൻ എനിക്ക് പിന്നെ ഒപ്റ്റിക്കൽ നെർവിന്റെ പ്രശ്നം കൊണ്ട് എന്റെ കണ്ണിന്റെ കാഴ്ച പോയി, 12 വർഷമായി. പിന്നെ സ്ട്രോക്ക് വന്ന് നടക്കാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് അതും വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ യോഗ ചെയ്യുന്നതായിട്ട് ചെയ്യുന്നുണ്ട്, അത് ഈ മുട്ട് നൂരത്തില്ല, എന്നാലും അതൊക്കെ ചെറുതായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. കസേരയിൽ ഇരുന്നുകൊണ്ട് കാല് നോക്കുകയും മുടക്കുകയും വിരലുകളാനൊക്കെ ഒക്കെ
0: ചെയ്യും.
3: ചെയ്യാൻ പറ്റുന്നുണ്ട്,
0: യോഗ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? യോഗ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് മതി, അത് മതി.
3: നിന്നോണ്ടുള്ളത് നമ്മള് മുട്ട് മടങ്ങാതെ ഉള്ളത് ചെയ്യാൻ പറ്റത്തില്ല, ഇരുന്നും കൊണ്ടൊക്കെ ഉള്ള
0: ചെയർ യോഗയൊക്കെ ആണോ ചെയ്യുന്നത്? അല്ലാതെ മൊത്തത്തില് ശരീരം മൊത്തം അനങ്ങിയിട്ടുള്ള യോഗ ചെയ്യില്ല അല്ലേ?
3: പറ്റത്തില്ല, പറ്റത്തില്ല.
0: ശരി ശരി.
3: വലതുവശത്തായിരുന്നു ഈ സ്ട്രോക്ക് ഉണ്ടായതേ,
0: അപ്പൊ
3: അത് 2018
0: ശരി ശരി.
3: ആ ഒരു വശം പൊതുവെ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കിടക്കാനും നടക്കാനും ഒക്കെ. കാല് നൂരത്ത് പോയി ഇപ്പൊ. അതുപോലെ തന്നെ ഈ വിരല് കൈയുടെ കാലിന്റെ വിരല് മൊത്തം മടങ്ങി ഏഴേന്ന് പോലെ ഇരിക്കുക. കയ്യും അതുപോലെ നോക്കാനൊന്നും വയ്യ, കൈ കൊണ്ടൊന്നും വായി തിന്നാനൊന്നും പറ്റത്തില്ല, കൈ കൊണ്ട് വെള്ളം കോരി എടുക്കാൻ മതി, അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ട്.
0: ഇപ്പൊ മാം എന്തൊക്കെയാണ് കഴിക്കുന്നത് ഒരു ദിവസം? ഇപ്പൊ രാവിലെ ഉച്ചക്ക് രാത്രി ഒക്കെ എടുക്കുവാണെങ്കിൽ
3: ഒരു ദിവസം രാവിലെ ദോശ അല്ലെങ്കിൽ രണ്ടെണ്ണം കഴിക്കും, ചിലപ്പോ ഒന്നേ കഴിക്കത്തുള്ളൂ. പിന്നെ
0: അതിന്റെ കൂടെ എന്ത് കഴിക്കും? ദോശന്റെ കൂടെ
3: ചിലപ്പോ സാമ്പാറായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോ ചമ്മന്തി ആയിരിക്കാം. നമുക്ക് കിട്ടുന്ന അനുസരിച്ചല്ലേ നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ പുട്ട് കഴിക്കുന്ന പുട്ടിനോട് പുട്ടിന്റെ കൂടെ ഒരു പഴം തന്നാൽ ഞാന് പകുതി പുട്ടേ കഴിക്കത്തുള്ളൂ, പഴുവാതിന്റെ കൂടെ കഴിക്കത്തില്ല.
0: ഈ പയറ് കടല മുട്ട അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറ്റൂ?
3: പയറ് മിക്കാറ് ദിവസം പിന്നെ രാവിലത്തെ കാപ്പിയുടെ കൂടെ കടല കാണും, പിന്നെ ചിലപ്പോ കഞ്ഞി കുടിക്കും. രാത്രി തന്നെ ചുമന്നരിയിട്ട് കഞ്ഞി
0: കഴിക്കും,
3: അതിന്റെ കൂടെ ചുമന്നരിയാണ്, അതിന്റെ കൂടെ ചിലപ്പോ പയറ് കാണും, ചിലപ്പോ പയറ് തോരനായിരിക്കും, ചിലപ്പോ കഴിക്കുവല്ലോ ആയിരിക്കും.
0: ഈ ഇപ്പൊ മുട്ടയൊക്കെ അഫോർഡബിൾ ആണോ? വാങ്ങാനായിട്ട് പറ്റൂ? അങ്ങനെയൊക്കെയാണോ മുട്ടയുടെ വെള്ളയൊക്കെ എടുക്കാൻ പറ്റൂ?
3: മുട്ട വാങ്ങാനെടുക്കാം, പക്ഷെ നമുക്കത് ചെയ്തു തരുന്നതിനുള്ള ചുറ്റുപാട്
0: ഇല്ല. ഈ സോയൊക്കെ ആണെങ്കിലും അത് സാരമല്ല, നമുക്ക് എന്താണോ നമുക്ക് കുറച്ചും കൂടെ അഫോർഡബിൾ നമുക്ക് വാങ്ങാൻ പറ്റുന്നതിലോട്ട് നോക്കാം. ഇപ്പൊ മുട്ട ഈ സോയൊക്കെ ആണെങ്കിലോ, സോയൊക്കെ കുറച്ചും കൂടെ
3: പിന്നെ മരുമയുടെ കൂടെ മോന്റെയും കൂടെ അവര് നമുക്ക് എന്തോ ചെയ്ത് നമുക്ക് തരുന്നെന്ന് വെച്ചാൽ അതന്നെ നമുക്ക് കഴിയാം. സോയൊക്കെ മേടിക്കും, അത് കറി വെച്ച് തരുകയൊക്കെ
0: ചെയ്യും. അപ്പൊ അങ്ങനെ ഇപ്പം മുട്ട കിട്ടുന്ന അടുത്ത ദിവസം മുട്ടയുടെ വെള്ളം രണ്ടെണ്ണം എടുക്കാം. മീന് കഴിക്കൂ? മീന് കഴിക്കൂ? മീന് കഴിക്കണം. ഈ പയറ് പയറെന്ന് ഒരുപാടല്ല, ഇപ്പൊ ചോറ് പയറ് ഉണ്ടെങ്കിൽ ചോറിന്റെ അളവ് കുറയ്ക്കണം, മനസ്സിലായോ? പിന്നെ കഞ്ഞിയായിട്ട്
3: അല്ലെങ്കിലും തരുന്ന ചോറ് അവര് കഴിക്കുന്ന വെള്ളച്ചോറ്, അതുകൊണ്ട് അപ്പൊ തരുന്നതിന്റെ നേരെ പകുതി ചോറ് കൊണ്ട് ഞാൻ കഴിക്കത്തില്ലെങ്കിൽ പേടിയാ. ഈ വെള്ളേരി ചോറ് കഴിച്ചാലേ ചോറ് കൂടുകയില്ല,
0: അതുകൊണ്ട്
3: അപ്പൊ പിന്നെ അതിന്റെ കൂടെ നമ്മള് സാമ്പാറോ അവിയലാണെങ്കിൽ മിക്കവാറും ഞാൻ അതാ കൂടുതലും അതിന്റെ കൂടെ ഇട്ട് പുരട്ടി കഴിക്കുന്നത്, അല്ലാതെ ആ ചോറും മുഴുവനും കഴിക്കത്തില്ല.
0: പിന്നെ മീൻ പറഞ്ഞു,
3: മീൻകറി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കും. പിന്നെ വല്ല തോരനോ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടെങ്കിൽ എരിയില് ആ ചോറിന്റെ കൂടെ അതിട്ട് കുറച്ച് ചോറെടുത്ത് അതിന്റെ കൂടെ ഇട്ട് പെരട്ടി കഴിക്കും.
0: മാം ഈ പുട്ടും പഴവും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പഴം കൂടെ കഴിക്കണ്ട, നമുക്കിപ്പോ നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്കൊന്ന് കൺട്രോൾ ചെയ്ത് പോവാം. അപ്പൊ പഴം കൂടെ ആഹാരത്തിന്റെ കൂടെ കഴിക്കരുത്, അതൊന്ന് ശ്രദ്ധിക്കാവോ?
3: അങ്ങനെ തന്നെയാ ചെയ്യുന്നത്, അതിന്റെ കൂടെ കഴിക്കത്തില്ല.
0: അപ്പൊ അതൊന്ന് മാറ്റം.
3: അതുപോലെ തന്നെ അപ്പത്തിന്റെ കൂടെ കിഴങ്ങ്
0: കഴിക്കും. അപ്പൊ അതൊക്കെ അറിയാം അല്ലേ, അതൊക്കെ മാമിന് അറിയാം. അപ്പൊ ഒരപ്പമൊക്കെ കഴിച്ചിട്ട് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇപ്പോ കിഴങ്ങ് കറി ഇല്ല ആണെന്നുണ്ടെങ്കിൽ അപ്പൊ ഒരപ്പം കഴിച്ചിട്ട് പിന്നെ ഒരു കുറച്ച് കൂടുതൽ എടുക്കരുത്. മാമിന് വിശപ്പൊക്കെ എങ്ങനെയാണ്, കൂടുതലുണ്ടോ? നല്ല വിശപ്പാണോ?
3: വിശപ്പ് അങ്ങനെ ഒരുപാട് വിശപ്പൊന്നുമില്ല.
0: വിശപ്പൊക്കെ കുറവല്ലേ? ആ അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോയാൽ മതി. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോയാൽ മതി.

0: സോയാബീനൊക്കെ
1: ആ
0: വേണമെങ്കിൽ
1: അറിയാം.
0: ഉണ്ടാക്കുമ്പോൾ ഒരു 2 ദിവസത്തേക്ക് ഇങ്ങനെ വെച്ചേക്കാം, ഫ്രിഡ്ജിൽ കുറച്ചൊന്ന് വെച്ചേക്കാം. അടുത്ത ദിവസം ഇപ്പോൾ അങ്ങനെ അതിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് നമുക്ക് ഈ പ്രോട്ടീനും കൂടെ എടുത്താലാണ് കുറച്ചും കൂടെ ഷുഗർ ബാലൻസ് ചെയ്ത് പോകുന്നത്, പെട്ടെന്ന് കൂടി വരത്തില്ല. മനസ്സിലായോ? അപ്പോൾ ഒക്കെ കഴിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രോട്ടീൻ, മുട്ടയുടെ വെള്ളം ഉണ്ടെങ്കിൽ അത് വാങ്ങി കഴിക്കണം, അത് ചോദിച്ച് വാങ്ങിച്ച് കഴിക്കണം കേട്ടോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ.
1: അവർക്ക് അവർക്ക് ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിലാണ് മാഡം. നമ്മളിപ്പോ അവിടെ ഉള്ളത് തന്നെ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ അപ്പച്ചനും അമ്മച്ചും കൂടി ഇപ്പൊ നമ്മുടെ വീട്ടിൽ വന്ന് താമസിക്കുക.
2: നമുക്ക് നമുക്ക് വളരെ ചുരുങ്ങിയ ചെലവിൽ എങ്ങനെയാണ് നമ്മൾ ഒരു ദിവസത്തെ ആഹാരം നമ്മൾ ക്രമീകരിക്കേണ്ടത് എന്ന് മാഡം പറഞ്ഞുതരും. അപ്പൊ അതൊന്ന് കേട്ടിരുന്നാ മതി കേട്ടോ. വിളിച്ചതിന് നന്ദി. നമുക്ക് ഇപ്പൊ വളരെ ചുരുങ്ങിയ ചെലവിൽ തന്നെ നമുക്കൊരു സമീകൃത ആഹാരം ഒരു ദിവസത്തെ ചിട്ടപ്പെടുത്താൻ പറ്റുമല്ലോ, അതെങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യാം?
0: ഇപ്പോ വിളിച്ചതുപോലെ അവർക്ക് എല്ലാം അഫോർഡബിൾ അല്ല. ഇപ്പോൾ ചിക്കൻ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഫിഷ് ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അഫോർഡബിൾ ആണ്, പക്ഷെ അതും അവരെത്ര കഴിക്കുമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഇവര് ഡിപ്പെൻഡ് ചെയ്താ അവിടെ താമസിക്കുന്ന അപ്പോ നമുക്ക് ഈ കുറച്ചും കൂടെ ഈ അവൈലബിൾ ആണ്. ഈ സോയൊക്കെ നമുക്ക് എടുക്കാം, സോയൊക്കെ അത്രയും എമൗണ്ട് ആകുന്നില്ല. അപ്പൊ അത് നമുക്ക് ഈ രാവിലെ ആഹാരത്തിൽ ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ കടല
2: സോയ ചങ്ക്സ് എടുക്കാം.
0: പിന്നെ കടല പയറൊക്കെ നമുക്ക് ഒരു പിടി. ഇപ്പം പുട്ട് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ കടല എടുക്കാം, പുട്ടിന്റെ അളവൊക്കെ ഒന്ന് കുറച്ചിട്ട് അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ മുട്ടയുടെ വെള്ളം അവൈലബിൾ ആണെങ്കിൽ അങ്ങനെ മുട്ടയുടെ വെള്ളം കുറച്ചും കൂടെ നല്ലത്, മുട്ടയുടെ വെള്ളം എടുക്കാം. അതുപോലെ ഉച്ചയ്ക്ക് അത്യാവശ്യം ഇപ്പോൾ പ്രോട്ടീനൊന്നും ഒരുപാട് അഫോർഡബിൾ അല്ലെങ്കിലും ഈ ഇപ്പം വെള്ളരിക്കയൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പറയാം. പിന്നെ പച്ചക്കറി ഉണ്ടാക്കുന്നത് അത് കൂടുതൽ എടുക്കാൻ പറയാം. ചോറൊക്കെ കുറച്ച് ഈ അവിയലൊക്കെ ഉണ്ടാക്കുമ്പോൾ ആക്ച്വലി അതിൽ തേങ്ങേൻ്റെ അളവുണ്ട്, തേങ്ങ കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ മാം വിളിച്ചപ്പോൾ ചോറിൻ്റെ കൂടെ കുറച്ച് അവിയലും കൂടെ മാത്രമാണ് കഴിക്കുന്നത്, പക്ഷെ അവിടെ കാലറി കൂടുതൽ വരത്തേ ഉള്ളൂ. അപ്പോൾ അവിയൽ എടുക്കുന്നുണ്ടെങ്കിൽ ചോറ് അവിടെ കുറച്ച് കുറച്ചിട്ട് പിന്നെ അതിൽ ഈ പറഞ്ഞ മുതിരയൊക്കെ നമുക്ക് ഈസിലി അവൈലബിൾ ആണ്, മുതിരയൊക്കെ എടുക്കാം. അതൊക്കെ ഒന്ന് വേവിച്ച് നമുക്ക് എടുത്ത് കഴിക്കാമെന്നുള്ള കുറച്ചുകൂടെ ക്വാളിറ്റി ആണ്. ഈ സോയ പറഞ്ഞ പോലെ തന്നെ ക്വാളിറ്റി ആണ്, അതൊക്കെ നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. 2-3 നേരമായിട്ട് എടുത്താലും പ്രശ്നമൊന്നുമില്ല. കുറച്ച് കൂടുതൽ എടുത്തിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരമായിട്ട് ഓരോ പോർഷനായിട്ട് അങ്ങനെ എടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എനിക്ക് ചിക്കൻ കഴിക്കാൻ പറ്റില്ലല്ലോ, എനിക്ക് മുട്ട കഴിക്കാൻ പറ്റില്ലല്ലോ എന്ന. അപ്പോൾ അതിനേക്കാളും നമുക്ക് എന്ത് പറ്റും എന്നത് ചിന്തിച്ച് അതിലോട്ടൊന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ.
2: നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് തന്നെ നമുക്കത്
0: ക്രമപ്പെടുത്തി എടുക്കാം.
2: ഈ ചിലര് ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുന്ന ഒരു ശീലം ഇപ്പൊ കൂടുതലായിട്ടും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി യങ്ങർ ജനറേഷനില് നമ്മൾ കാണുന്നതാണ്. സ്മൂത്തികൾ, ABC ജ്യൂസ്, ആപ്പിൾ ബീട്രൂട്ട്, കാരറ്റ് ജ്യൂസ്, രാവിലെ അത് മാത്രം കഴിച്ചിട്ട് അത് മതി എന്ന് പറഞ്ഞിട്ട് പ്രഭാത ഭക്ഷണം സ്കിപ്പ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഇത് എത്രത്തോളം ശരിയാണ്? ഇങ്ങനെ ഈ സ്മൂത്തികൾ മാത്രം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതും അഡ്വൈസബിൾ ആണ്?
0: സ്മൂത്തി ഉപയോഗിക്കുന്നതുകൊണ്ട് വലിയ തെറ്റെന്ന് പറയാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ കണ്ടീഷൻ ബേസ്ഡ് ആണ്. പിന്നെ ഈ ജനറേഷൻ കുറച്ചും കൂടെ ഈസി ആയിട്ട് കുടിച്ചിട്ട് ഓടാം എന്നുള്ള രീതിയിൽ കോളേജിൽ അല്ലെങ്കിൽ
2: ഓഫീസിലുള്ള
0: സമയം. അപ്പൊ അതിൽ ആഡ് ചെയ്യുന്ന കണ്ടന്റ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതിന് അത്യാവശ്യം ഇപ്പം അഫോർഡബിൾ ആണെങ്കിൽ നട്ട്സും ചിയ സീഡും അങ്ങനെയൊക്കെ ഇടാം. കുറച്ച് മിൽക്ക് ഒഴിക്കുന്നത് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഗ്രീക്കോ ഒക്കെട്ട്. അപ്പോൾ നമ്മുടെ എന്തൊക്കെയാണ് നമുക്ക് അഫോർഡബിൾ ആകുന്നത് അതനുസരിച്ച് നമ്മൾ അതിനെ സ്മൂത്തിനെ ഹെൽത്തി ആക്കാം അങ്ങനെ. പക്ഷേ ABC ജ്യൂസ് എന്ന് പറയുമ്പോൾ ഒരു ബാലൻസ്ഡ് അല്ല അത്. നമുക്ക് ഇപ്പോൾ അത് സ്കിന്നിനൊക്കെ നല്ലതാ. അങ്ങനെ ഒരു രീതിയിൽ നമുക്കൊരു അര ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിനകത്ത് നമുക്കൊരു സ്നാക്കായിട്ട് എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ അത് അരിച്ചെടുക്കുമ്പോൾ അതിനകത്ത് വേറൊന്നുമില്ല, വെറുതെ ആ വാട്ടർ കണ്ടന്റ് മാത്രമേ അതിനകത്തുള്ളൂ. പ്രധാനമായിട്ടുള്ള ഭാഗം മൊത്തം നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ അത് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അതിനെ അരിച്ചെടുത്തിട്ട് അതിനെ ഐസ് ഫ്രീസ് ചെയ്ത് ആ ഓരോ അതിനകത്ത് ആ വാട്ടർ കണ്ടന്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ തവിട് ആ സത്തോടു കൂടി കുടിക്കാൻ പറ്റിയാൽ ഏറ്റവും നല്ലത്, അങ്ങനെ ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ പോലെ സ്മൂത്തിയിൽ നമുക്ക് അഫോർഡബിൾ ആവുന്ന രീതിയിൽ കുറച്ച് ഹെൽത്തി ആയിട്ട് ആഡ് ചെയ്ത് എല്ലാം ബാലൻസ് ചെയ്ത് നമുക്ക് കൊണ്ടുപോയാൽ സ്മൂത്തി നല്ലത് തന്നെ, പ്രശ്നമൊന്നുമില്ല.
2: ഇപ്പോൾ സ്കൂളിൽ പോകുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ തിരക്കിട്ട് ജോലി പോകുന്ന ഈ പറഞ്ഞ പോലെ കോളേജിൽ പോകുന്നവർ അവർ മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നതായിട്ട് പറയാറുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് അവരെ ബാധിക്കുക?
0: ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ബ്രെയിൻ ഫുഡ് എന്നാ അങ്ങനെ പറയാൻ കാരണമുണ്ട്. കാരണം ഈ ഗട്ട് ബ്രെയിൻ തമ്മിലൊരു കണക്ഷൻ, ഒരു ലിങ്ക് ഉണ്ട്. നമ്മൾ രാവിലെ എംപ്റ്റി ആയിട്ട് അത് നമുക്ക് എൻ്റെ ക്ലിനിക്കിൽ വരുന്ന മിക്കവാറും ചോദിച്ചാൽ അറിയാം, ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പായി വന്നിട്ട് അവർ എൻഡ് ചെയ്യുന്നത് ഒരു ഹൈ കാലറി ഡയറ്റിലോട്ട് ഒന്നുകിൽ ക്രേവിങ്സ് കൂടി ജങ്കിൽ അവർ എൻഡ് ചെയ്യും, അതല്ലെങ്കിൽ കാണുന്ന സ്നാക്സ് ഒക്കെ എടുത്ത് കഴിച്ച് അവർ ഒരു സാറ്റിസ്ഫാക്ഷൻ അവർക്ക് കിട്ടുന്നില്ല.

0: കാരണം എന്താ, നമ്മൾ രാവിലെ സ്കിപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു ബ്രെയിൻ ഒരു ഒരു സ്റ്റിമുലേഷൻ നമുക്ക് കിട്ടും, അവിടെ ഒന്നും കിട്ടിയിട്ടില്ല, എം ടി ആണ് എന്നുള്ളൊരു ഫീൽ നമുക്ക് അവിടെ കിടക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഫ്രീ ആവുന്ന ടൈം, അവർ ജോലിയെല്ലാം കഴിഞ്ഞ് റിലാക്സ് ആവുന്ന ഈവനിങ് നൈറ്റൊക്കെ ആയിരിക്കും, അപ്പോഴാണ് അവർ അവരുടെ ആ ഒരു ഇതെല്ലാം ആ ഒരു ക്രേവിങ്സും വിശപ്പും എല്ലാം കൂടെ അവർ എന്തെങ്കിലുമൊക്കെ കാണുന്നതൊക്കെ എടുത്ത് കഴിക്കും. അപ്പോൾ അങ്ങനെ ഒരു എൻഡ് ചെയ്യുന്നതിനേക്കാളും അത്യാവശ്യം പ്രോട്ടീൻ റിച്ച് ആയിട്ട് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് മുട്ട അവർക്ക് പുഴുങ്ങി കഴിച്ചിട്ട് പോവാം, അങ്ങനെ എന്തെങ്കിലും ഒരു സിമ്പിളായിട്ട് അവർക്ക് കഴിക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടൊരെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഹോൾ ഡേ നമ്മൾ അത്രയും വിശപ്പ് ഫീൽ ചെയ്യില്ല, നല്ല എനർജറ്റിക് ആയിരിക്കും. ഇപ്പം വേറെ ഒന്നിനും ഇപ്പം ദോശ ഇഡ്ഡലി തന്നെ കഴിക്കണമെന്നൊന്നുമില്ല, ഒരു ഒരു ആപ്പിൾ ഉണ്ടെങ്കിൽ ഒരു ആപ്പിൾ രണ്ട് മുട്ടയും പുഴുങ്ങി കഴിച്ചാൽ അവർക്ക് എടുക്കാമെന്നുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് അത് മതി, എന്തെങ്കിലും ഒരു ഫ്രൂട്ടും രണ്ട് മുട്ടയും, അത് അഫോർഡബിൾ ആണെങ്കിൽ. അപ്പം അങ്ങനെ കഴിച്ചിട്ട് പോയാലും നമ്മൾ ഓക്കെ ആണ്, മനസ്സിലായോ? അപ്പോൾ സ്കിപ്പ് ചെയ്യുന്നത് ഒരിക്കലും നമ്മൾ ഒരിക്കലും നമ്മുടെ ഒരു ഹെൽത്തി ആയിട്ട് എൻഡ് ചെയ്യില്ല ഒരു ദിവസം, മനസ്സിലാകും.
1: നമുക്ക് അടുത്തൊരു കോളുണ്ട്. ഹലോ,
2: ഹലോ,
1: ആരാണ്, പേര് പറയൂ.
2: ചിത്ര.
1: ചിത്ര റേഡിയോയുടെ അടുത്താണോ നിൽക്കുന്നത്? റേഡിയോ ഒന്ന് ഓഫ് ചെയ്തേക്കോ, എന്നിട്ട് സംസാരിച്ചോളൂ. ശരി, സംസാരിച്ചോളൂ. പറഞ്ഞോ.
2: അപ്പോ പിന്നെ അച്ചി മീന് മുട്ട അതൊന്നും കഴിക്കൂല. അപ്പോ പിന്നെ എന്തെങ്കിലും ആക്കി കൊടുത്താൽ അത് നല്ലോണം കഴിക്കണം എന്നാ പറയാ. എന്തെങ്കിലും ഇപ്പൊ പയറെല്ലാം മുളപ്പിച്ചിട്ടെല്ലാം കൊടുത്തു കഴിഞ്ഞാല് അങ്ങനെ ആണെന്ന് എല്ലാം ഇങ്ങനെ കുറച്ച് കുറച്ച് എന്തെങ്കിലും ഒരു അണ്ടി വെള്ളം വാങ്ങിക്കഴിഞ്ഞാൽ അത് കഴിക്കും. അങ്ങനെയുള്ള ഫീലാണ്. കുറച്ച് ആ ഒരു ദിവസത്തിലുള്ള പ്രോട്ടീൻ ആണോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വെച്ചില്ല.
0: അപ്പോ മോനെ മോനെ എന്ത് എന്ത് ചെയ്യുന്നു, വർക്കിംഗ് ആണോ?
2: ഓ, ഇപ്പൊ ഒരു കമ്പനിയില്ല, അപ്പൊ ഇങ്ങനെ പാക്കിംഗ് സെക്ഷനിൽ അങ്ങനെ.
0: എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടോ ആൾക്ക്?
2: ഇല്ല, ഇല്ല,
0: ഒന്നുമില്ല. പക്ഷെ ഇറച്ചി മീൻ ഒന്നും കഴിക്കില്ലേ?
2: ഇല്ല.
0: എന്താ പിന്നെ ആള് കഴിക്കുന്നത് ഒരു ദിവസത്തില്?
2: ഈ പച്ചക്കറി ഇത്. അപ്പൊ ഞാനെന്തെങ്കിലും ഇങ്ങനെ ഇതാക്കിയിട്ടെല്ലാം വാങ്ങിയിട്ടെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഒരു അണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ അണ്ടി മുഴുവൻ കഴിക്കും. അങ്ങനെ ഇപ്പൊ നമുക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ ഇങ്ങനെ സോയാബീൻ ഇതാക്കി കഴിഞ്ഞാൽ അതെല്ലാം കുറച്ച് അധികം വേണം. എന്തുവരെയും ഞാൻ പച്ചക്കറി മാത്രമാണ്, അപ്പൊ അതിന്റെ അതിന്റെ രീതിയിൽ വേണം. പിന്നെ ഉച്ചക്ക് ഉച്ചക്ക് ഇങ്ങനെ കമ്പനിയിൽ ഉണ്ട് ആളെ ഫുഡ്. അപ്പൊ രാത്രി വന്നെങ്കിൽ പൊതുവേ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഞായറാഴ്ചയാണ്, അപ്പൊ ജോലിയൊന്നും ഇന്നലെ ഉച്ചക്ക് ഫുഡേ കഴിച്ചിട്ടില്ല. ഉറക്ക് കഴിഞ്ഞ് ഏകദേശം രാവിലത്തെ ഇതെല്ലാം കഴിഞ്ഞ് രാവിലത്തത് ഉച്ചക്ക് കഴിച്ച് അപ്പൊ പിന്നെ രാത്രി എത്ര പോയി. രാത്രിയാണ് ഓന് നല്ലോണം ഫുഡ് കഴിക്കുക. ഞാൻ ഒരു രാത്രി അരവയറായിട്ട് കിടക്കേണ്ടത് അതില്ല. രാത്രി അവര് കഴിച്ചില്ല.
0: ഇറച്ചി മീനൊന്നും കഴിക്കില്ല എന്ന് പറഞ്ഞു. മുട്ട കഴിക്കോ?
2: ഇല്ല, ഇല്ല, മുട്ട
0: കഴിക്കില്ല.
2: ജിമ്മ പോകുമ്പോ ട്രെയിനർ പറയും ഇങ്ങനെ മുട്ട കഴിക്കണം. ഞാൻ എനിക്ക് കഴിക്കും കഴിക്കുന്നുണ്ട്, പക്ഷെ ചുഴ കുടിക്കുമെന്ന് അറിയില്ല എന്നുള്ളതുകൊണ്ട് കഴിക്കുന്നില്ല.
0: ഇതൊന്നും കഴിക്കുന്നില്ല ആള്. എന്നിട്ട് ജിമ്മിലും പോകുന്നുണ്ട്. ആള് ലീൻ ആണോ മെലിഞ്ഞിട്ടാണോ എങ്ങനെയാണ്?
2: ആ മെലിഞ്ഞിട്ടാണ്. ഇപ്പൊ എന്നാലും നീ ഇങ്ങനെ ഇതായ കണക്കിന് വെറും പച്ചക്കറിന്റെ കണക്കിന് നീ ഇതാവുന്നുണ്ട് ട്രെയിനർ പറയുന്നുണ്ട് എന്നെല്ലാം പറയുന്നു.
0: അപ്പൊ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ
2: ചെറുപയറ് മുളപ്പിച്ചിട്ട് അത് അപ്പൊ നല്ലോണം വെന്ത് കഴിഞ്ഞാ അതിന്റെ പ്രോട്ടീൻ ഇതാവുക.
0: ചെറുപയർ ഇപ്പോ ഇപ്പൊ നമ്മള് ഇപ്പൊ ചെറുപയറൊക്കെ നമുക്ക് പ്രോട്ടീൻ ഒരു ഒരു സോഴ്സ് ആയിട്ട്. ഇപ്പൊ മോന്റെ കാര്യത്തിൽ പറയുവാണെങ്കിൽ ആള് വർക്കൗട്ടൊക്കെ ചെയ്യല്ലേ, അപ്പോ അപ്പൊ ചെറുപയർ മാത്രം ആൾക്ക് പോരാ. ആൾക്ക് മീനും മുട്ടയും ചിക്കനും ഒക്കെ വേണം. ആക്ച്വലി വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ട്, ലീൻ ആണെങ്കിൽ ആൾക്ക് കുറച്ചും കൂടെ ആരോഗ്യം വേണമല്ലോ. അപ്പൊ അതനുസരിച്ചുള്ള ആഹാരങ്ങൾ ആള് കഴിക്കണം. ഒന്ന് ആളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇതൊക്കെ കഴിക്കേണ്ടതാണെന്ന്. പിന്നെ ഇതൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സപ്ലിമെന്റിലോട്ട് പോവേണ്ടി വരും, മനസ്സിലായി? കാരണം സർവൈവ് ചെയ്യണ്ടേ ആൾക്ക്. ഈ പ്രോട്ടീൻ എന്ന് പറയുന്ന നമ്മളിപ്പം ശരീരം ഇങ്ങനെ പൊങ്ങി മസിലൊക്കെ പൊങ്ങി വരാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ഈ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനും ബ്ലഡിലും ഇപ്പൊ ഹോർമോൺസ് പ്രൊഡക്ഷൻ എല്ലാത്തിലും നമുക്ക് ഈ പ്രോട്ടീനൊക്കെ ഉണ്ട്, വേണം, മനസ്സിലായി? ഓവറോൾ അപ്പോ ഇതെല്ലാം നമ്മൾ ബാലൻസ് ചെയ്ത് വേണം ഒരു ദിവസം കൊണ്ടുപോവാൻ, ഓരോ ദിവസവും. അപ്പൊ ആളിതൊന്നും ഇഷ്ടമില്ല, ആൾക്ക് അതിന്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ആളുടെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ഒന്ന് ചെയ്ത് ഇപ്പോൾ റീനൽ ഫംഗ്ഷൻ ടെസ്റ്റും കാര്യങ്ങൾ കുറച്ച് ടെസ്റ്റൊക്കെ അതൊന്ന് ഒരു ഡോക്ടറിനെയോ ഡയറ്റീഷ്യനെയോ ഒക്കെ ഒന്ന് കാണുക, കണ്ടിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക.

0: വെളിച്ചെണ്ണ തേങ്ങ, ഇത് നമ്മൾ കേരളീയർ വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വളരെ നമ്മുടെ എല്ലാ ദിവസത്തെയും ഒരു ഭക്ഷണത്തിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത് പലവിധ അഭിപ്രായങ്ങൾ കേൾക്കാറുണ്ട്, ഉപയോഗിക്കാമോ ഉപയോഗിക്കണ്ട, ഇതിനെ കുറിച്ച് എങ്ങനെയാണ് നമ്മൾ പോകേണ്ടത്?
1: ആക്ച്വലി നമുക്കിപ്പോൾ കിട്ടുന്ന ഓയിലൊന്നും ശുദ്ധമായിട്ടുള്ളതല്ല എന്നതാണ് ഒരു കാര്യം. പണ്ടൊക്കെ ഈ ചക്കിലാട്ടിയെടുത്ത് ഇങ്ങനെ ഒരാൾ നിന്ന്, ഇതിപ്പം എൻ്റെ അമ്മയുടെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ അമ്മായി പറഞ്ഞു കേൾക്കുന്നുണ്ട്, അവരൊക്കെ ചെറുതിലെ ഒരു ആട്ടുന്നിടത്ത് പോകുമ്പോൾ ഒരാൾ നിന്ന് ഇങ്ങനെ ആട്ടും അത്രേ, ഇങ്ങനെ ആട്ടിയാണ് അവിടെ നിന്ന് എണ്ണ എടുക്കുന്നത്. അതാണ് നമ്മൾ ഈ ഇപ്പം കിട്ടുന്ന ഈ മോൾസിലൊക്കെ കിട്ടുന്ന ലുലു മോളിലൊക്കെ ഇങ്ങനെ ഇരിക്കും എണ്ണ നല്ല കട്ടിയായിട്ട്. കോൾഡ് പ്രസ്ഡ് വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്ന സാധനമാണ് അത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഈ സാധനം കിട്ടുന്നില്ല, കിട്ടണമെങ്കിൽ ഇത്രയും എമൗണ്ട് കൊടുത്ത് വാങ്ങേണ്ടി വരും. ഇതാണ് ഒറിജിനൽ തേങ്ങ എണ്ണ. പണ്ടൊക്കെ ഞാൻ ചെറുതിലെ, ഇപ്പോൾ തണുപ്പ് വരുമ്പോൾ എണ്ണ ഇങ്ങനെ കട്ടിയാവുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഉണ്ടാക്കുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇപ്പോഴേ നമ്മുടെ എണ്ണ ഫ്രിഡ്ജിൽ വെച്ചാൽ തന്നെ കട്ടിയാവുമെന്നൊരു ഡൗട്ടുണ്ട്, കാരണം അതിനനുസരിച്ചാണ് അവർ ഓരോ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യുന്നത്. പ്യുവറായിട്ട് നമുക്കൊന്നും കിട്ടുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നെയ്യ്, നെയ്യും അതുപോലെ നമുക്ക് പ്യുവറായിട്ടല്ല കിട്ടുന്നത്. ഇപ്പോൾ പ്യുവറായിട്ടുള്ള നെയ്യ് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ മോൾസിലൊക്കെ പോയി അത്രയും എമൗണ്ട് കൂടുതൽ കൊടുത്ത് A2 ഗീ എന്നൊക്കെ പറയും, അങ്ങനെ ഒരു ഗീയിലോട്ട് വാങ്ങണം.

0: എടുക്കണം എന്ന് പറയുമ്പോൾ ഒരു 4 ടീസ്പൂണൊക്കെ ഒരു ഫാമിലിയിലൊക്കെ എടുക്കുന്നുണ്ട് മതി. അതിൽ കൂടുതൽ എടുക്കുക എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഫ്രൈഡൊക്കെ പോവും അങ്ങനെ. അപ്പോൾ ഈ ഒന്ന് ഈ ഇപ്പം ചിക്കൻ ഫിഷൊക്കെ ആണെങ്കിലും അതിനകത്ത് തന്നെ ഒരു ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് എന്നൊക്കെ പറഞ്ഞ് ഹെൽത്തി ആയിട്ടുള്ള ഓയിൽ നമുക്ക് വേണം, ഹാർട്ടിനായാലും ബ്രെയിൻ ഹെൽത്തിനൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഫ്രൈ ചെയ്യുന്നതോടുകൂടി നമുക്കിതൊന്നും ഇല്ലാതാവും, ഒന്ന് എണ്ണ കേടാവും, പിന്നെ ഈ ഫിഷിൻ്റെ ക്വാളിറ്റി കുറയും. അപ്പോൾ അതുകൊണ്ട് കറി വെച്ച് നമ്മൾ കഴിച്ചാൽ നമുക്ക് ആവശ്യമിതമായ എണ്ണ ഉപയോഗിച്ച് കറി വെച്ച് കഴിക്കാൻ നമുക്കത് ഓക്കെയാണ്. പിന്നെ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ളതിൻ്റെ പിറകെ പോകാൻ അഫോർഡബിൾ ആയിട്ടുള്ളവർക്ക് അതൊക്കെ വാങ്ങി ലിമിറ്റ് ചെയ്ത്, എന്നാലും ലിമിറ്റ് ചെയ്ത് യൂസ് ചെയ്യാം. അല്ലാത്തവർക്ക് മിതമായിട്ട് യൂസ് ചെയ്ത് പോയാലും പ്രശ്നമൊന്നും ഇല്ല.
1: ഇനിയിപ്പോ വീടുകളിൽ തന്നെ എണ്ണ ഉണ്ടാക്കുന്ന, അങ്ങനെ ഇപ്പോ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ അങ്ങനെ
0: ആട്ടിയെടുക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ നെയ്യൊക്കെ വെച്ചിട്ട് എന്റെ അമ്മ എന്റെ പിള്ളേർക്ക് ചെറുതിലെ അമ്മ നെയ്യ് ഉരുക്കി പാല് തന്നെ അതിൽ നിന്നൊക്കെ എടുത്ത് നെയ്യൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ഈ സൊസൈറ്റിയിൽ നിന്നൊക്കെ കിട്ടുന്ന നല്ല ഫാറ്റി ആയിട്ടുള്ള അതിന്റെ നെയ്യ് വെച്ച് എണ്ണ ഉരുക്കിയൊക്കെ എടുക്കും. അങ്ങനെയൊക്കെ സമയമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ എടുക്കുന്നതും ഏറ്റവും നല്ലതാ, ഹെൽത്തിയാണ്.
1: നമുക്ക് ഒരു ശ്രോതാവ് കൂടിയുണ്ട്. ഹലോ ഹലോ ഹലോ
2: ഹലോ,
1: റേഡിയോ ഒന്ന് ഓഫ് ചെയ്തേക്കാമോ, അല്ലെങ്കിൽ അതിന്റെ വോളിയം ഒന്ന് കുറയ്ക്കാമോ?
2: ഹലോ,
1: ശരി, സംസാരിച്ചോളൂ,
2: പറഞ്ഞോളൂ. ഞാനൊരു ഡയബറ്റീസ് പേഷ്യന്റ് ആണ്. 30 വർഷത്തോളമായി എനിക്ക് ഈ ഡയബറ്റീസ് അങ്ങനെ അത് ഒരുമാതിരി കൺട്രോൾ ആയിട്ടാണ് ഇപ്പൊ പോകുന്നത്. ഇടയ്ക്ക് വെച്ച് എനിക്ക് ബ്ലഡ് സർക്കുലേഷൻ ഒന്നും കുറഞ്ഞു, ശരീരത്തെ കാലില് ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞു കാലിൽ. അത് പിന്നെ മഴകുകയും മരുന്നെല്ലാം കഴിച്ച് അതൊരു നോർമൽ സ്റ്റേജിലായി. ഞാനൊരു 85 വയസ്സുള്ള വ്യക്തിയാണ്, എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ യോഗ ചെയ്യും,
0: നല്ലത് നല്ലത്.
2: രാവിലെ യോഗ ചെയ്യും. പിന്നെ ആഹാരം എന്ന് പറയുന്നത് ഒരു വിശപ്പുണ്ടായിരുന്നു, ഞാൻ ചോദിച്ച് കുറച്ച്
0: കഴിക്കും.
2: പിന്നെ ഇനി ഇടയ്ക്ക് എന്തെങ്കിലും കിട്ടിയാൽ കഴിക്കും. അവല് കഴിക്കുന്നുണ്ട്, ദിവസം ഉണ്ടോ? ഈ കറുത്ത ചുമന്ന
0: അവല്, ചുമന്നാവില് നല്ലതാണ്. എപ്പോഴാണ് സാറ് കഴിക്കുന്നതെന്ന് നോക്കണം. ഈ പ്രഭാത ഭക്ഷണത്തിന് പകരമാണോ?
2: അല്ലല്ല, ഞാൻ വൈകുന്നേരത്തിൽ 4-5 മണിയാവുമ്പോ കഴിക്കും.
0: എന്നിട്ട് രാത്രി പിന്നെ എന്ത് കഴിക്കും?
2: ഓട്സ് ആക്കി കുടിക്കും.
0: അപ്പൊ ഇത് വൈകിട്ട് ഈ അവിലെന്ന് പറയുമ്പോഴേ നമുക്ക് ഈ ചോറിന്റെ ഇപ്പം തവിടാണ്, തവിട് കുറച്ച് ഫൈബർ നമുക്ക് നാരൊക്കെ കിട്ടും. പക്ഷെ എന്നാലും കുറച്ച് കാലറി അതിനകത്തുണ്ട്. സാറൊരു കാര്യം ചെയ്യുക, ഒന്നുകിൽ ഈ അവില് കഴിക്കുമ്പോൾ അതിൽ കുറച്ച് ഈ പയറ് മുളപ്പിച്ചത് കുറച്ചിടാം, അങ്ങനെ ഇട്ടിട്ട് അവില് കഴിച്ചിട്ട് പിന്നെ രാത്രി കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവൊന്ന് കുറയ്ക്കണം. ഓൾറെഡി സാറ്
2: രാത്രി കഴിക്കുന്നതെന്ന് പറയുന്നത്
0: അതിന്റെ കൂടെ എന്തൊക്കെ കഴിക്കും? ഓട്സിന്റെ കൂടെ
2: അതിന്റെ കൂടെ ചിലപ്പോ നാരങ്ങ അല്ലെങ്കിൽ മാനാച്ചാറ്.
0: അപ്പൊ സാർ ഈ മീനും മുട്ടയൊന്നും കഴിക്കൂലേ?
2: മുട്ട കഴിക്കും,
0: മീന്
2: മീൻ കഴിക്കും, എല്ലാ മീനും കഴിക്കും, ആ കോഴിയിറച്ചി കഴിക്കും. ഇതെല്ലാം മിക്ക റെഗുലറായിട്ട് ഇല്ലെങ്കിലും വല്ലപ്പോഴും ഒക്കെ കഴിക്കാറുണ്ട്.
0: അപ്പൊ സാർ എന്ത് ചെയ്യുക, ഒന്ന് അവില് നനച്ച് കഴിക്കുമ്പോൾ അതിൽ കുറച്ച് പയറ് പുഴുങ്ങിയതും കൂടെ വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ഈ മുളപ്പിച്ച പയറ് സ്റ്റീം ചെയ്ത് പുട്ടിൻ്റെ ഇതിൽ പുട്ട് കുറ്റി ഉണ്ടായില്ലേ അതിലകത്ത് വെച്ചിട്ട് ആവി കയറ്റിയിട്ട് ഇതിലകത്ത് ആഡ് ചെയ്ത് അളവ് കുറച്ചെടുക്കണം, ഒരു ചെറിയ ബൗളിനകത്ത് എടുക്കണം. അത് കഴിഞ്ഞ് രാത്രി കഴിക്കുമ്പോൾ സാറിന് 2 മുട്ടയുടെ വെള്ളയും കൂടെ ചേർത്ത് വേണം. ഓട്സ് ഒരുപാട് കുക്ക് ചെയ്യരുത്, മുട്ടയുടെ വെള്ളയും കൂടെ ചേർത്ത് വേണം കഴിക്കാൻ, അപ്പോഴേ നമുക്കത് ബാലൻസ് ആവത്തുള്ളൂ കേട്ടോ.
1: ശരി, വിളിച്ചതിന് നന്ദി. നമ്മൾ ഈ മുട്ടയുടെ മഞ്ഞക്കരു ഏത് പ്രായക്കാർ, അല്ലെങ്കിൽ മുട്ട നേരത്തെ പറഞ്ഞു വെള്ള കഴിക്കുന്നു മഞ്ഞക്കരു ഒഴിവാക്കുന്നു എന്ന്, അപ്പം എങ്ങനെയുള്ളവരാണ് ഈ മഞ്ഞക്കരു ഒഴിവാക്കണം എന്ന് പറയുന്നത്?
0: മഞ്ഞക്കരു ആക്ച്വലി അപ്പം എല്ലാവരും ചിന്തിക്കും. ഇപ്പം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ഇപ്പോൾ ഉച്ചയ്ക്ക് ചിലവർ ചിക്കൻ കഴിക്കും പക്ഷേ മുട്ടയുടെ മഞ്ഞ മാറ്റും, അങ്ങനെയാ. പക്ഷെ മുട്ടയുടെ മഞ്ഞയിലകത്ത് നമുക്ക് ഗുഡ് കൊളസ്ട്രോൾ ആണ് ഉള്ളത്, ചിക്കനേക്കാളും നല്ല കൊളസ്ട്രോളാണ് മുട്ടയുടെ മഞ്ഞയുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഫാറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ചിക്കൻ ഒന്ന് കുറയ്ക്കാം, അതല്ലെങ്കിൽ

0: ചിക്കൻ്റെ ഫാറ്റിൽ നിന്ന് ചിക്കനിൽ നിന്ന് വരുന്ന ഫാറ്റ് കുറയ്ക്കാം. അപ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു ജിമ്മിൻ്റെ കാര്യം പറഞ്ഞു, ആൾക്ക് പ്രോട്ടീൻ വേണം, അപ്പോൾ മുട്ടയുടെ വെള്ളം അവർ എടുക്കുമ്പോൾ പ്രോട്ടീൻ അത്യാവശ്യം കിട്ടും. എന്നാൽ യോക്ക് മൊത്തത്തിൽ അവോയ്ഡ് ചെയ്യേണ്ട കാര്യം, എന്നാൽ 10 മുട്ടയുടെ വെള്ളം ഒന്നും നമ്മൾ കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഫാറ്റിൻ്റെ കണ്ടൻറ്റ് കൂടും. ഈ 10 മുട്ട മഞ്ഞ അപ്പോൾ ഈ മഞ്ഞ 10 മുട്ടയുടെ മഞ്ഞയും കഴിക്കും, ആൾ പോയിട്ട് ചിക്കനും കഴിക്കും. ഇങ്ങനെ വരുമ്പോഴാണ് ആൾക്ക് ഫാറ്റ് കണ്ടൻറ്റ് കൂടുന്നത്. അപ്പോൾ ഒരു 3-4 നല്ലോണം ആക്ടിവിറ്റീസ് ഉള്ള ഒരാൾക്ക് ഒരു 3-4 മുട്ടയുടെ മഞ്ഞ കഴിക്കാം, അത് ഒരു ഗുഡ് ഫാറ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അത് കാരണം നമുക്കൊരിക്കലും ഫാറ്റ് കൂടില്ല. ഇപ്പൊ കൂടുന്നത് ചിലപ്പോൾ അല്ലാതെ ജങ്ക് ഈ പറയുന്നത് ചെയ്യും, ചിലപ്പോൾ ജങ്ക് കഴിക്കും, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള അൽഫാം ഒക്കെ ഇപ്പോൾ അങ്ങനെയൊക്കെ കഴിക്കും. ഞാൻ പ്രോട്ടീൻ മീറ്റ് ചെയ്യാൻ വേണ്ടി അൽഫാം കഴിച്ചു എന്നൊക്കെ പറയും. ഈ അൽഫാം കഴിക്കുമ്പോൾ അതിൽ തന്നെ ഒരുപാട് ഫാറ്റ് കണ്ടൻ്റ് ഒക്കെ അവർ ആഡ് ചെയ്താൽ വരുന്നത്. അപ്പൊ ഇതൊക്കെ വേണം കുറയ്ക്കാൻ. മുട്ടയുടെ മഞ്ഞ അത് ഒരു 3 എണ്ണമൊക്കെ കഴിക്കുന്നതുകൊണ്ട് തെറ്റില്ല, അത് ഗുഡ് കൊളസ്ട്രോൾ ആണ്.
1: നമ്മൾ ഈ ജങ്ക് ഫുഡ് എന്ന് പറയുന്നത് എന്താണ് എന്നൊന്ന് ചുരുക്കി പറയാമോ?
0: ജങ്ക് ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങുന്നത് എല്ലാം ജങ്ക് ഫുഡ് ആവണമെന്നില്ല. ഇപ്പം പുട്ടും പയറും ഒക്കെ കിട്ടുന്ന ഉണ്ട്. അപ്പം നമ്മുടെ ഒന്ന് നമ്മുടെ ചോയ്സ് ആണ്. പിന്നെ ഈ ജങ്ക് ഫുഡിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഹൈ ഫാറ്റ് അല്ലെങ്കിൽ ഹൈ ഷുഗർ, ഹൈ സോൾട്ട്, ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ഹൈ ആയിട്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ജങ്ക് ഫുഡ് എന്ന് പറയുന്നത്. എല്ലാം നമുക്ക് മിതമായിട്ടുള്ള രീതിയിൽ പോയാൽ മാത്രമേ നമുക്ക് നോർമൽ ആകത്തുള്ളൂ. ഇപ്പം ഈ ബേസ് ബൺ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ബേസ് എടുക്കുവാണെങ്കിൽ അതിനകത്ത് നല്ല സ്വീറ്റ് ആയിരിക്കും ബണ്ണൊക്കെ. അപ്പോൾ അത്രയും ഷുഗർ ആഡ് ചെയ്താലാണ് വരുന്നത്. അപ്പോൾ അതൊരു ജങ്കിൽ കാറ്റഗറി ഇട്ട് വരും.
1: അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയാലും അത് ജങ്ക് ഫുഡ് തന്നെയാണ്.
0: അത് ജങ്ക് ഫുഡ് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ വീട്ടിലുണ്ടാക്കിയാലും ജങ്ക് ഫുഡ്. പക്ഷേ നമ്മൾ ഇത് വല്ലപ്പോഴും ഒക്കെ കഴിച്ചാൽ അത് നമുക്കൊരു മോഡറേഷനിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നമില്ല. പക്ഷേ ഇതിപ്പം നമ്മൾ ഈ ഷുഗർ കണ്ടൻറ്റ് കൂടുന്നത് നമുക്ക് പ്രശ്നമാണ്. ഫാറ്റ് കണ്ടൻറ്റ് ഇപ്പോൾ ചീസ്, ബട്ടർ ഇതെല്ലാം ഹൈ ആയിട്ട്, ചീസൊക്കെ നമ്മൾ ഈ ജങ്കിൽ നോക്കുമ്പോൾ ഇങ്ങനെ ആഡ് ചെയ്യുക, ഒരു ലിമിറ്റ് അൺലിമിറ്റഡ് ആയിട്ടൊക്കെ ആഡ് ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം നമ്മൾ ഈ ഫാറ്റ് കണ്ടൻറ്റ്, അപ്പോൾ അല്ലാതെ മുട്ടയുടെ മഞ്ഞ കഴിച്ചു എന്ന് പറഞ്ഞല്ല പ്രശ്നം. ഇത്രയും ഹൈ ഫാറ്റി ആയിട്ടുള്ള ജങ്ക് കഴിക്കുന്നതുകൊണ്ടാണ് പ്രശ്നം. ഇതിലല്ലെങ്കിൽ ഷുഗർ കണ്ടൻറ്റ് കൂടുതലായിരിക്കാം. ഈ പറഞ്ഞ നമ്മൾ ചില പാക്കറ്റ് ഫുഡിലൊക്കെ വരുന്നു ലോ ഫാറ്റ് അല്ലെങ്കിൽ ലോ ഷുഗർ എന്നൊക്കെ പറയുന്നത്. ലോ ഷുഗർ എന്ന് പറയുവാണെങ്കിൽ സോൾട്ട് കണ്ടൻറ്റ് അവിടെ കൂടുതലായിരിക്കും, സോൾട്ട് കണ്ടൻറ്റ് കൂടുതൽ. അപ്പോൾ അതും ഒരു ജങ്ക് ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഹൈ ആയിട്ട് പോകാതെ ഒരു ആവറേജ് പോവുകയാണെങ്കിലെല്ലാം നല്ലതാണ്.
1: നമ്മൾ കേട്ടുകൊണ്ടിരുന്ന് ഇരിക്കുന്നവർക്ക് ഇന്ന് തന്നെ കൊണ്ടുവരാവുന്ന ആരോഗ്യകരമായിട്ടുള്ള ചില ഭക്ഷണശീലങ്ങളിലെ ചില മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും?
0: അത് നമ്മുടെ ഭക്ഷണശീലങ്ങളുടെ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ആവറേജ് ഒരാൾക്ക് ഒരു ഹെൽത്ത് വൈസ് ഒക്കെ ഓക്കെ ആയെന്നുള്ള ഒരാൾക്കാണെങ്കിൽ ആളിപ്പോൾ കാർബ്സിൻ്റെ അളവൊക്കെ ഒരു മോഡറേറ്റിൽ പോയിട്ട് കുറച്ചൊന്ന് പ്രോട്ടീൻ ഒന്ന് ബാലൻസ് ചെയ്ത് കുറച്ച് വെജിറ്റബിൾ ഒരു പാത്രത്തിൻ്റെ പകുതി ഭാഗത്തോളം വെജിറ്റബിളൊക്കെ ഒന്ന് ആഡ് ചെയ്താൽ കുറച്ച് ഫൈബറൊക്കെ കിട്ടും. ഇങ്ങനെ ഒരു പ്ലേറ്റ് നമ്മൾ തന്നെ സെറ്റ് ചെയ്യുക. നമ്മൾക്ക് കഴിക്കുക, നമുക്ക് വേണ്ടത് എന്താ, നമ്മുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചാണോ നമ്മൾ ഫുഡ് കഴിക്കുന്നത് എന്നുള്ള ഒരു നമ്മുടെ പ്ലേറ്റിൽ എന്തുണ്ട് എന്ന് ചിന്തിക്കുക. ഇപ്പോൾ ഹോട്ടലിലൊക്കെ പോയിട്ട് ചോറ് ഇങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് കിട്ടുകൊണ്ടിരിക്കും. അങ്ങനെ പോകുന്നതിനേക്കാളും ഒരു ലിമിറ്റിന് ചോറെടുത്തിട്ട് കുറച്ച് പ്രോട്ടീൻ, ഇപ്പോൾ ചിക്കൻ ആവാം, ഫിഷ് ആവാം, എഗ് ആവാം, അങ്ങനെ എടുക്കുക. കുറച്ച് വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യുക, ഫൈബറും ഒക്കെ. അപ്പോൾ ഇതെല്ലാം ചേർത്ത് ഒരു ബാലൻസ്ഡ് മീൽ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ ലൈഫ് ലോങ് നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും.
1: ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുള്ള ഒരു വിഷയമാണിത്. പക്ഷേ നമ്മുടെ സമയം ഇവിടെ പരിമിതപ്പെടുകയാണ്. തീർച്ചയായും കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും പങ്കെടുത്ത ഡയറ്റീഷ്യനും കീർത്തിക്കും നന്ദി പറയുന്നു.
2: പ്രിയ ശ്രോതാക്കളെ, ശരിയായ ആഹാരം നല്ല ആരോഗ്യം എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡയറ്റീഷ്യൻ കീർത്തി ശ്രീജിത്ത് മറുപടി നൽകിയ ഇന്നത്തെ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി സമാപിക്കുന്നു. സ്റ്റുഡിയോയിൽ അതിഥിക്കൊപ്പം ഉണ്ടായിരുന്നത് ഐശ്വര്യ. ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം നൽകിയത് ബിജു നെയ്യാറ്റിൻകര, വി സുരേഷ് കുമാർ. സ്റ്റുഡിയോയിൽ ഒപ്പം രാഖി രാജീവ്, സൗമ്യ ജേവി എന്നിവർ. ഇന്നീ പരിപാടിയിൽ പങ്കെടുത്തവർക്കും കേട്ടുകൊണ്ടിരുന്നവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.
3: ആകാശവാണി, സമയം 12 മണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വർഷങ്ങൾക്കു ശേഷം എന്ന ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസൻ, ദേവോ ഖാൻ മാൻഗനിയാർ എന്നിവർ പാടിയത്. രചന വിനീത് ശ്രീനിവാസൻ, സംഗീതം അമൃത് രാംനാഥ്.

സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30. അടുത്ത ഗാനത്തിന്റെ വരികൾ എഴുതിയത് മനു മഞ്ജിത്, സംഗീതം നൽകിയത് ദിബു നയനാൻ തോമസ്. കെ എസ് ഹരിശങ്കറും അനില രാജീവും പാടിയ ഗാനം ചിത്രം ARM.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: അടുത്ത ഗാനം ശക്തിശ്രീ ഗോപാലൻ പാടിയത്, ചിത്രം സർവം മായ. വരികൾ എഴുതിയത് മനു മഞ്ജിത്, ഈണം നൽകിയത് ജസ്റ്റിൻ പ്രഭാകരൻ.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: അൽഫോൺ ജോസഫിന്റെ സംഗീതത്തിൽ ചിത്ര പാടിയ ഗാനം കേൾക്കാം. ചിത്രം വരനെ ആവശ്യമുണ്ട്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി ഒരു മണിക്ക് ഗാനശലാപത്തിൽ കേൾക്കാം.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: ആദിമൂലം വെട്ടിക്കോട് ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ പുണർദം പൂയം ആയില്യ മഹോത്സവം 2026 ഒക്ടോബർ 4, 5, 6 തീയതികളിൽ.
3: ഒക്ടോബർ 4 പുണർദം നാളിൽ മുഴുക്കാപ്പ്, വൈകിട്ട് നൃത്തസന്ധ്യ. 5 പൂയം നാളിൽ ദീപാരാധന. 6 ആയില്യം നാളിൽ ഉച്ചയ്ക്ക് 3:00 മേപ്പള്ളിയിലത്ത് 4 ശ്രീ നാഗരാജ സ്വാമിയുടെ എഴുന്നള്ളത്ത്.
2: ഏവർക്കും നാഗരാജ സന്നിധിയിലേക്ക് സ്വാഗതം.
0: ആകാശവാണി. ഇപ്പോൾ അഖില ആനന്ദ് പാടിയ ലളിത ഗാനങ്ങൾ കേൾക്കാം. സംഗീതം നൽകിയത് VC ജോർജ്. ആദ്യ ഗാനം ഈ കനവിൻ പൂന്തേനമൃതിൽ എന്നാരംഭിക്കുന്നു. രചന സജി ഞവരക്കൽ.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. സർജിക്കൽ സ്ട്രൈക്കിന് 10 വർഷം. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് ഇന്ത്യക്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെ സൌരോർജ്ജ പ്ലാന്റിന്റെയും കാർഗോ കോംപ്ലക്സിന്റെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം അടുത്ത മാസം 12 മുതൽ 29 വരെ നടക്കും.

0: ഇന്നു മുതൽ നടത്താനിരുന്ന 3 ദിവസത്തെ രാജ്യവ്യാപക ബാങ്ക് പണിമുടക്ക് മാറ്റിവെച്ചു. സംസ്ഥാനത്ത് 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 2026 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീം സെമിഫൈനലിൽ പ്രവേശിച്ചു. വാർത്തകൾ വിശദമായി. പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലെ ഭീകരകേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യൻ സൈന്യം നടപ്പിലാക്കിയ ചരിത്രപ്രധാനമായ സർജിക്കൽ സ്ട്രൈക്കിന് 10 വർഷം. 19 ഇന്ത്യൻ ജവാന്മാർ വീരമൃത്യു വരിച്ച ഉറി ഭീകരാക്രമണത്തിന് മറുപടിയായി 2016 സെപ്റ്റംബർ 28-29 തീയതികളിലാണ് സൈന്യം ഈ ആക്രമണം നടത്തിയത്. ഇന്ത്യ അതിർത്തി കടന്ന് നടത്തിയ ഈ ആക്രമണം ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ നിർണായക വഴിത്തിരിവായിരുന്നുവെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഭീകരതയോട് രാജ്യം ഇപ്പോൾ വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പുനരുപയോഗ ഊർജ്ജോൽപാദനം വർദ്ധിപ്പിക്കണം എന്നതാണ് ഗവൺമെന്റ് തീരുമാനമെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെ സൌരോർജ്ജ പ്ലാന്റിന്റെയും കാർഗോ കോംപ്ലക്സിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സൌരോർജ്ജ സ്റ്റോറേജ് സൌകര്യത്തോടെ ഉൽപാദനം 4 ഇരട്ടിയായി വർദ്ധിപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കണ്ണൂർ വിമാനത്താവളത്തിന്റെ സമഗ്ര വികസനത്തിന് 1 വർഷത്തിനകം പദ്ധതി നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 16 കേരള നിയമസഭയുടെ 2ാം സമ്മേളനം അടുത്ത മാസം 12 മുതൽ 29 വരെ നടക്കും. പൂജ അവധി അടക്കം ഒഴിവാക്കി ആകെ 9 ദിവസമാണ് സഭ സമ്മേളിക്കുന്നത്. പുതുക്കിയ ബജറ്റിലേക്കുള്ള വിവിധ വകുപ്പുകളുടെ ഉപധനാഭ്യർത്ഥനാ ചർച്ചയും വോട്ടെടുപ്പും ഒക്ടോബർ 26 നടക്കും. ഒക്ടോബർ 29 ഉച്ചയ്ക്ക് ധനവിനിയോഗ ബില്ലുകൾ സഭ പരിഗണിക്കും. ഇന്ന് മുതൽ നടത്താനിരുന്ന 3 ദിവസത്തെ രാജ്യവ്യാപക ബാങ്ക് പണിമുടക്ക് മാറ്റിവെച്ചതായി ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ അറിയിച്ചു. ബാങ്ക് ജീവനക്കാരുടെ വിവിധ സംഘടനകളുടെ കൂട്ടായ്മയായ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസും ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനും തമ്മിൽ ഇന്നലെ രാത്രി വൈകി നടത്തിയ നിർണായക ചർച്ചയിലാണ് സമരം മാറ്റിവെക്കാൻ ധാരണയായത്. പണിമുടക്ക് മാറ്റിയതിനാൽ രാജ്യത്തെ ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സമില്ലാതെ സാധാരണ നിലയിൽ പ്രവർത്തിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. ഇന്ത്യയുടെ സമുദ്രചരിത്രം വ്യക്തമാക്കുന്ന നാഷണൽ മാരിടൈം ഹെറിറ്റേജ് ആണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
1: ഗുജറാത്തിലെ പുരാതന ഹാരപ്പൻ തുറമുഖ നഗരമായ ലോത്തലിൽ ഇന്ത്യയുടെ 4500 വർഷത്തിലേറെ പഴക്കമുള്ള സമുദ്ര ചരിത്രം വ്യക്തമാക്കുന്ന നാഷണൽ മാരിടൈം ഹെറിറ്റേജ് കോംപ്ലക്സ് നിർമ്മിക്കുകയാണ്. 1238 കോടി രൂപ ചെലവഴിച്ചുള്ള 1ാം ഘട്ട പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ലൈറ്റ് ഹൌസ് മ്യൂസിയം, INS നിഷാങ്ക്, സീ ഹരിയർ വിമാനം, UH-3 ഹെലികോപ്റ്റർ എന്നിവ പ്രദർശിപ്പിക്കുന്ന നേവൽ ഗാലറി ഇതിന്റെ പ്രധാന ആകർഷണങ്ങളാണ്. ഇന്ത്യയുടെ സമുദ്ര ചരിത്രം ഭാവി തലമുറയ്ക്കായി സംരക്ഷിക്കുന്ന ലോകോത്തര സാംസ്കാരിക കേന്ദ്രമായിരിക്കും ഇത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്ത് 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 38 വാർഡുകളിലായി 126 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത്. വോട്ടെടുപ്പ് വൈകിട്ട് 6 മണിക്ക് അവസാനിക്കും. വോട്ടെണ്ണൽ നാളെ രാവിലെ 10 മണിക്ക് ആരംഭിക്കും. ഓപ്പറേഷൻ തൂഫാൻ ജനജാഗ്രതാ സമിതി സംസ്ഥാനതല ഉദ്ഘാടനം മലപ്പുറം വേങ്ങര മലബാർ കോളേജ് ഗ്രൌണ്ടിൽ ആഭ്യന്തരവകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. തൂഫാൻ പദ്ധതി 2ാം ഘട്ട പ്രഖ്യാപനവും ഞാൻ എന്റെ നാടിന്റെ കാവലാൾ പദ്ധതിയുടെ പ്രഖ്യാപനവും തൂഫാൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞയും വേങ്ങരയിലെ 6 തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരെ തൂഫാൻ വാരിയർ ഔദ്യോഗിക ബാഡ്ജ് ധരിപ്പിക്കലും നടന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ ഈഷ സിംഗ് 25 മീറ്റർ പിസ്റ്റൾ വിഭാഗത്തിൽ വെള്ളിമെഡലും പിങ്കി ബൽഹാര വനിതകളുടെ റെസ്ലിംഗിൽ വെങ്കലവും നേടി. മോശം കാലാവസ്ഥ മൂലം അഫ്ഗാനിസ്ഥാനെതിരായ ക്വാർട്ടർ ഫൈനൽ മത്സരം ഉപേക്ഷിച്ചതിനെ തുടർന്ന് ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീം സെമിഫൈനലിൽ പ്രവേശിച്ചു. 4 സ്വർണവും 17 വെള്ളിയും 18 വെങ്കലവും ഉൾപ്പെടെ 39 മെഡലുകളുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ നിലവിൽ 12ാം സ്ഥാനത്താണ്. ദേശീയ ആയുർവേദ ദിനാചരണത്തോടനുബന്ധിച്ച് ഭാരതീയ ചികിത്സാ വകുപ്പും നാഷണൽ ആയുഷ് മിഷനും കോട്ടയം നിയോജകമണ്ഡലത്തിലെ സർക്കാർ ആയുർവേദ സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആയുർവേദ സ്പെഷ്യാലിറ്റി മെഗാ മെഡിക്കൽ ക്യാമ്പ് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയം ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ഉദ്ഘാടനം ചെയ്തു. വിവിധ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പരിശോധനയും ചികിത്സയും ക്യാമ്പിൽ ലഭ്യമാകും. ഇന്ത്യയിലെ ആദ്യത്തെ ഹെൽത്ത് തീം പാർക്കായ പത്തനംതിട്ട ജില്ലയിലെ പന്തളം കുളനട ആരോഗ്യ നികേതനം ഹെൽത്ത് തീം പാർക്ക് സന്ദർശകരുടെ ഇഷ്ടയിടമാണ്. ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ 30 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഇവിടം കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ ഇഷ്ടപ്പെടുന്ന വിനോദവും വിജ്ഞാനവും ആരോഗ്യവും പകർന്നു നൽകുന്ന ഇടമാണ്. കൂടുതൽ വിവരങ്ങളുമായി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
3: അച്ഛൻ കോവിലാറിന്റെ തീരത്ത് 6 ഏക്കറിൽ 3 ഭാഗങ്ങളായി ഒരുക്കിയിരിക്കുന്ന ആരോഗ്യ നികേതനത്തിൽ ഇപ്പോഴത്തെ വ്യായാമം കുറഞ്ഞ ജീവിതശൈലിയിലെ ജീവിതക്കാഴ്ചകൾ, ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കാനായുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, വ്യായാമത്തിനായുള്ള ഉപകരണങ്ങൾ, മിയാവാക്കി വനം, മനസ്സിനെ ശാന്തമാക്കാനും അറിവ് നേടാനുമായുള്ള ഇടങ്ങൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ സന്ദർശനം നടത്തുന്നവരിലേറെയും വീണ്ടും കുടുംബത്തോടൊപ്പം എത്താൻ ആഗ്രഹിക്കുന്നവരാണെന്നുള്ളതാണ് ആരോഗ്യ നികേതനം ഇൻഫർടൈൻമെന്റ് പാർക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത.
0: സ്വാതന്ത്ര്യ സമര സേനാനിയും വിപ്ലവകാരിയുമായിരുന്ന ഭഗത് സിംഗിന്റെ 119th ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രണാമമർപ്പിച്ചു. അടങ്ങാത്ത ധൈര്യവും വീര്യവും കൊണ്ട് ഭഗത് സിംഗ് സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് പുതിയ ഊർജ്ജം പകരുകയാണുണ്ടായതെന്ന് സാമൂഹ്യ മാധ്യമ സന്ദേശത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. ഭഗത് സിംഗിന്റെ അപാരമായ ധൈര്യവും രാജ്യസ്നേഹവും ഇന്നും യുവജനങ്ങൾക്ക് പ്രചോദനമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അനുസ്മരിച്ചു. ഇന്ന് MS സ്വാമിനാഥൻ അനുസ്മരണ ദിനം. പട്ടിണിയുടെയും ക്ഷാമത്തിന്റെയും നാടുകളിൽ നിന്ന് ഇന്ത്യയെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയുടെ സമൃദ്ധിയിലേക്ക് കൈപിടിച്ചുയർത്തിയ മഹാനായ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ എന്ന MS സ്വാമിനാഥൻ. ഒരു റിപ്പോർട്ട്.
4: 1960s കടുത്ത ഭക്ഷ്യക്ഷാമത്തിൽ നിന്ന് ഉയർന്ന വിളവ് നൽകുന്ന ഗോതമ്പ് നെല്ലിനങ്ങൾ വികസിപ്പിച്ച് ഇന്ത്യയെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് നയിച്ച ദീർഘദർശിയാണ് ഡോക്ടർ MS സ്വാമിനാഥൻ. ഉൽപാദന ചെലവിന്റെ 50% അധികം ചേർത്ത് തറവില നിശ്ചയിക്കണമെന്ന് ശുപാർശ ചെയ്ത ചരിത്ര പ്രധാനമായ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ അദ്ദേഹം കർഷക ക്ഷേമത്തിന് അടിത്തറയിട്ടു. ഭാരതരത്നം, ലോക ഭക്ഷ്യ പുരസ്കാരം ഉൾപ്പെടെയുള്ള ബഹുമതികൾ നേടിയ അദ്ദേഹം പുരസ്കാര തുക ഉപയോഗിച്ച് ചെന്നൈയിൽ MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥാപിച്ച് സുസ്ഥിര കാർഷിക വികസനത്തിനായി ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പിന്നണി ഗായിക ലതാ മങ്കേഷ്കറുടെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ആലാപന മികവിലൂടെ രാജ്യത്തിന്റെ യശസ് ലോകമെമ്പാടും ഉയർത്തിയ വ്യക്തിയാണ് ലതാ മങ്കേഷ്കർ എന്ന് പ്രധാനമന്ത്രി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. സ്വച്ഛതാ ഹി സേവ 2026 ശുചിത്വമാണ് സേവനം ക്യാമ്പയിനിന്റെ ഭാഗമായി തൊടുപുഴ KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. തൊടുപുഴ KSRTCയുടെയും ശാന്തിഗിരി കോളേജ് NSS വോളണ്ടിയർമാരുടെയും സഹകരണത്തോടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത്. കണ്ണൂർ ആറളം ഫാമിലെ 6 ബ്ലോക്കിലുള്ള മോഴയാനയെ പിടികൂടുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി മന്ത്രി ഷിബു ബേബി ജോൺ. കണ്ണൂർ ഗസ്റ്റ് ഹൌസിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കുങ്കിയാനകളെ ആറളത്ത് എത്തിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ആനകളെ പ്രതിരോധിക്കുന്നതിന് ആനമതിൽ ഒരു ശാശ്വത പരിഹാരമല്ല എന്നതാണ് ഗവൺമെന്റിന് ലഭിച്ച റിപ്പോർട്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരത്ത് നടക്കുന്ന 18th കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള ഇന്ന് 4th ദിവസം. പുതുതായി പ്രദർശന അനുമതി ലഭിച്ച ചിത്രങ്ങൾ ഉൾപ്പെടെ 65 ചിത്രങ്ങൾ ഇന്ന് വിവിധ വിഭാഗങ്ങളിലായി പ്രദർശിപ്പിക്കുന്നുണ്ട്. മത്സര വിഭാഗത്തിന് പുറമെ ഫോക്കസ്, മലയാളം, ഇന്റർനാഷണൽ ഫിക്ഷൻ, ഇന്റർനാഷണൽ നോൺ ഫിക്ഷൻ, ക്യാമ്പസ് ഫിലിംസ്, ഹോമേജ് തുടങ്ങിയ വിഭാഗങ്ങളിലെ ചിത്രങ്ങളുമുണ്ടാകും. രാജ്യത്തെ ഓഹരി വിപണികളിൽ ഇടിവ്. സെൻസെക്സ് 969 പോയിന്റ് നഷ്ടത്തിൽ 72,926. നിഫ്റ്റി 306 പോയിന്റ് നഷ്ടത്തിൽ 22,834. വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിലും ഇടിവ്. പവന് 1,840 രൂപ കുറഞ്ഞു. 1,10,120 രൂപയും ഗ്രാമിന് 13,765 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. സർജിക്കൽ സ്ട്രൈക്കിന് 10 വർഷം. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് ഇന്ത്യക്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെ സൌരോർജ്ജ പ്ലാന്റിന്റെയും കാർഗോ കോംപ്ലക്സിന്റെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം അടുത്ത മാസം 12 മുതൽ 29 വരെ നടക്കും. ഇന്നു മുതൽ നടത്താനിരുന്ന 3 ദിവസത്തെ രാജ്യവ്യാപക ബാങ്ക് പണിമുടക്ക് മാറ്റിവച്ചു. സംസ്ഥാനത്ത് 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 2026 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീം സെമിഫൈനലിൽ പ്രവേശിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ആകാശവാണി പേവിഷബാധ പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഫാർമക്കോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ ജിത എസ് സംസാരിക്കുന്നു.
1: റേബീസ് അഥവാ പേവിഷബാധ മൃഗങ്ങളിൽ നിന്ന് മറ്റു മൃഗങ്ങളിലേക്കും മനുഷ്യരിലേക്കും പകരുന്ന ഒരു രോഗമാണ്. രോഗബാധയുള്ള മൃഗങ്ങളുടെ ഉമിനീരിൽ കൂടിയാണ് ഈ രോഗം പരത്തുന്ന വൈറസ് മറ്റുള്ളവരിലേക്ക് എത്തുന്നത്. ഇന്ന് സെപ്റ്റംബർ 28

ലോക റേബീസ് ദിനമായി ആചരിക്കുന്നു. ആദ്യമായി റേബീസിനെതിരെ ഫലപ്രദമായ വാക്സിൻ അഥവാ പ്രതിരോധ കുത്തിവയ്പ് കണ്ടുപിടിച്ചത് ലോക പ്രശസ്ത ശാസ്ത്രജ്ഞൻ ലൂയി പാസ്റ്റർ ആണ്. അദ്ദേഹത്തിന്റെ ചരമദിനമാണ് ലോക റേബീസ് ദിനമായി ആചരിക്കുന്നത്. ലോകത്തുള്ള 195 രാജ്യങ്ങളിൽ ഏകദേശം 50 രാജ്യങ്ങളിൽ മാത്രമാണ് പേവിഷബാധ രോഗം ഇതുവരെ രേഖപ്പെടുത്താത്തത്. ലോകത്ത് ഒരു വർഷം പേവിഷബാധയേറ്റുള്ള മരണം 60,000 ഓരോ 10 മിനിറ്റിലും റേബീസ് മൂലമുള്ള ഒരു മരണം സംഭവിക്കുന്നു എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയിൽ പേവിഷബാധ ഒരു പ്രാദേശിക രോഗമാണ്. 96% മുകളിൽ പേവിഷബാധ രോഗം ഇവിടെ നായ്ക്കളിലൂടെയാണ് പകരുന്നത്. പൂച്ച, കുരങ്ങ്, കന്നുകാലികൾ തുടങ്ങിയവയാണ് രോഗം പരത്തുന്ന മറ്റു മൃഗങ്ങൾ. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ലോകത്തുള്ള റേബീസ് മരണങ്ങളിൽ 36% ഇന്ത്യയിലാണ്. ഇവിടെ പ്രതിവർഷം 20,000 മരണങ്ങൾ നടക്കുന്നു. രോഗം പകരുന്നത് എങ്ങനെയെന്ന് നോക്കാം. രോഗബാധയുള്ള മൃഗങ്ങളുടെ ഉമിനീരിൽ രോഗാണു കാണുന്നു. മൃഗങ്ങളുടെ കടികൊണ്ട് മാത്രമല്ല, മാന്തുന്നതിലൂടെയും നക്കുന്നതിലൂടെയും നമ്മുടെ ശരീരത്തിലുള്ള നേരിയ സൂക്ഷ്മ മുറിവുകളിലൂടെ റേബീസ് രോഗാണുക്കൾ ശരീരത്തിനുള്ളിൽ പ്രവേശിക്കുന്നു. ശരീരത്തിൽ കയറിയാൽ ഈ രോഗാണുക്കൾ നാഡീകോശങ്ങളിൽ പ്രവേശിക്കുകയും തലച്ചോറിനെ ബാധിച്ച് മരണകാരണമാകുകയും ചെയ്യുന്നു. രോഗം ബാധിച്ചു കഴിഞ്ഞാൽ 100% മരണനിരക്കുള്ള രോഗമാണിത്. ഇതാണ് ഈ രോഗത്തിന്റെ ഭീകരത വെളിപ്പെടുത്തുന്ന വസ്തുത. രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷമാകാൻ എടുക്കുന്ന സമയമാണ് ഇൻകുബേഷൻ കാലയളവ്. ഇത് സാധാരണഗതിയിൽ 1 മാസം മുതൽ 3 മാസം വരെ എടുക്കാറുണ്ട്. എന്നാൽ 2 ആഴ്ച മുതൽ 6 വർഷം വരെയും നീണ്ട സാഹചര്യവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പേവിഷബാധയുള്ള മൃഗങ്ങളുമായുള്ള സമ്പർക്കത്തിന് ശേഷം എടുക്കുന്ന പ്രതിരോധം അഥവാ പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എത്രയും വേഗം എടുക്കേണ്ടതാണ്. അല്പം വൈകി എന്ന് കരുതി എടുക്കാതിരിക്കുകയും ചെയ്യരുത്. ഇൻക്യുബേഷൻ കാലയളവ് ഇങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കാൻ കാരണം കടിച്ച സ്ഥലം, ശരീരത്തിൽ പ്രവേശിച്ച വൈറസിന്റെ അളവ്, രോഗിയുടെ ആരോഗ്യാവസ്ഥ എന്നിവയുമായി ബന്ധപ്പെട്ടാണ്. മസ്തിഷ്കത്തോട് ചേർന്ന ശരീരഭാഗങ്ങളിൽ ഏൽക്കുന്ന കടിയും കടിയുടെ വ്യാപ്തിയും രോഗാവസ്ഥയിൽ എത്തിക്കാൻ എടുക്കുന്ന കാലയളവ് കുറയ്ക്കുന്ന വസ്തുതകളാണ്. ഉദാഹരണത്തിന്, മുഖത്തും കൈകളിലും ഏൽക്കുന്ന കടി രോഗാണു വേഗം മസ്തിഷ്കത്തെ ബാധിക്കുന്നതിനും വേഗത്തിൽ രോഗാവസ്ഥയിലേക്ക് എത്തിക്കുന്നതിനും കാരണമാകുന്നു. രോഗബാധയുള്ള മൃഗങ്ങളുടെ ലക്ഷണങ്ങൾ എങ്ങനെ തിരിച്ചറിയാം? രോഗബാധയുള്ള നായ്ക്കൾ 2 തരത്തിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാക്കാറുണ്ട്. തളർച്ച ബാധിച്ച് ശാന്തമായ പെരുമാറ്റ രീതിയിലേക്ക് മാറുന്നവയും ആക്രമണ സ്വഭാവത്തിലേക്ക് മാറി പ്രകോപനമില്ലാതെ തന്നെ മനുഷ്യരെയും മൃഗങ്ങളെയും കടിക്കുന്നവയും. പൂച്ചകളിലും രോഗബാധ ഉണ്ടാകുകയും അതിയായ ആക്രമണ സ്വഭാവത്തിലേക്ക് മാറുകയും ചെയ്യുന്നു. പേവിഷബാധയേറ്റ കന്നുകാലികളുടെ പാൽ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണമെന്നാണ് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിക്കുന്നത്. രോഗപ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. നമ്മുടെ രാജ്യത്ത് പേവിഷബാധ ഒരു പ്രാദേശിക രോഗമായതുകൊണ്ട് കടിയേറ്റ ഉടൻ തന്നെ രോഗപ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. രോഗപ്രതിരോധ ചികിത്സയിൽ 3 ഘടകങ്ങളുണ്ട്. ഒന്നാമത്തേതും വളരെ പ്രാധാന്യമുള്ളതുമായ കാര്യം, മുറിവേറ്റ ഭാഗം നന്നായി കഴുകുക എന്നതാണ്. മുറിവേറ്റ ഭാഗത്ത് നിന്ന് മൃഗത്തിന്റെ ഉമിനീരിന്റെ അളവ് പരമാവധി കുറച്ച് ശരീരത്തിൽ പ്രവേശിക്കുന്ന വൈറസിന്റെ അളവ് കുറയ്ക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. അതിന് മുറിവേറ്റ ഭാഗം പൈപ്പ് വെള്ളത്തിനടിയിൽ പിടിച്ച് സോപ്പ് ഉപയോഗിച്ച് കുറഞ്ഞത് 15 മിനിറ്റ് നേരമെങ്കിലും നല്ലതുപോലെ കഴുകണം. ആ സമയത്ത് സോപ്പ് ലഭ്യമല്ലെങ്കിൽ പൈപ്പ് വെള്ളത്തിനടിയിൽ പിടിച്ച് വെറും വെള്ളത്തിലായാലും 15 മിനിറ്റ് നേരം കഴുകണം. ഇത് മുറിവിലൂടെ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന വൈറസിന്റെ അളവ് ഗണ്യമായി കുറയ്ക്കാൻ സഹായകരമായ ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യം ചെയ്യേണ്ടതുമായ കാര്യമാണ്. കടിയേറ്റ വ്യക്തിയെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ സുപ്രധാനമായ ഈ ഒരു ഘട്ടം പലപ്പോഴും നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ഇത് നാം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രണ്ടാമതായി, ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന മരുന്ന് കുത്തിവെക്കുക എന്നതാണ്. ഇത് മുറിവേറ്റ ഭാഗത്തെ വൈറസിനെ നശിപ്പിക്കാൻ സഹായിക്കുന്നു. മൂന്നാമത് വാക്സിനേഷൻ അഥവാ രോഗപ്രതിരോധ കുത്തിവയ്പ്പാണ്. ലോകാരോഗ്യ സംഘടന 2 തരം വാക്സിനേഷൻ മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. ഒന്നാമത്തേത് രോഗം പിടിപെടാൻ സാധ്യതയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കുള്ള പ്രീ എക്സ്പോഷർ അഥവാ രോഗ സമ്പർക്കത്തിന് മുൻപേ എടുക്കുന്ന പ്രതിരോധ കുത്തിവയ്പ്പാണ്. ഇത് 3 ഡോസുകളാണ് ഉള്ളത്. രോഗസമ്പർക്കം ഉണ്ടായതിനു ശേഷം എടുക്കുന്ന പ്രതിരോധ കുത്തിവയ്പ്പാണ് രണ്ടാമത്തെ മാർഗം. രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ആളുകളിലാണ് കുത്തിവയ്പ്പ് ഇപ്പോൾ പേശികളിൽ എടുക്കുന്നത്. അത് 5 ഡോസുകളാണ് ഉള്ളത്. ബാക്കി എല്ലാവർക്കും ചർമ്മത്തിനിടയിലാണ് കുത്തിവയ്പ്പ് നൽകുന്നത്. അത് 4 ഡോസുകളാണ് ഉള്ളത്. വാക്സിനേഷന്റെ ഫലപ്രാപ്തി കുറയാതെ തന്നെ മരുന്നിന്റെ അളവും തവണകളും കുറയ്ക്കാൻ ചർമ്മത്തിനിടയിൽ എടുക്കുന്ന കുത്തിവയ്പ്പ് സഹായിക്കുന്നു. വാക്സിൻ 2 ഡിഗ്രി മുതൽ 8 ഡിഗ്രി സെൽഷ്യസ് ഊഷ്മാവിൽ സംഭരിക്കുക എന്നത് മരുന്നിന്റെ ഫലപ്രാപ്തി നിലനിർത്താൻ വേണ്ട കാര്യമാണ്. വാക്സിൻ കൊണ്ട് 100% പ്രതിരോധിക്കാവുന്ന ഒരു രോഗമായിട്ടാണ് റേബീസിനെ കണക്കാക്കുന്നത്. എന്നാൽ മുൻപ് സൂചിപ്പിച്ചതുപോലെ മുറിവ് ഉചിതമായി കഴുകി പരിചരിക്കാത്തതും അപൂർണവും വൈകുന്നതുമായ പ്രതിരോധ കുത്തിവയ്പ്പും അപര്യാപ്തമായ വാക്സിൻ സംഭരണവും 100% ഫലപ്രാപ്തിക്ക് നേരിടുന്ന വെല്ലുവിളികളാണ്. രോഗപ്രതിരോധ കുത്തിവയ്പ്പ് രോഗമരണങ്ങൾ ഒഴിവാക്കുമെങ്കിലും
രോഗ നിയന്ത്രണം

0: നിയന്ത്രണം സാധ്യമാക്കുന്നില്ല. അതിന് രോഗ ഉറവിടങ്ങളായ മൃഗങ്ങളുടെ എണ്ണത്തിലുള്ള നിയന്ത്രണവും അവയിലുണ്ടാക്കുന്ന രോഗനിയന്ത്രണവുമാണ് ഫലപ്രദമായ മാർഗം. മൃഗങ്ങളിലെ രോഗം നിയന്ത്രിക്കാൻ അവയ്ക്ക് പ്രതിരോധ കുത്തിവയ്പ് എടുക്കുക എന്നതാണ് മാർഗം. രോഗവ്യാപനമുള്ള പ്രദേശങ്ങളിൽ 70% നായ്ക്കളിലെങ്കിലും പ്രതിരോധ കുത്തിവയ്പ് എടുക്കുക എന്നതാണ് മനുഷ്യരിലേക്ക് രോഗം പിടിപെടാതിരിക്കാനുള്ള ഫലപ്രദമായ രീതിയായി ലോകാരോഗ്യ സംഘടന പറയുന്നത്. നായ്ക്കളുടെ എണ്ണത്തിലുള്ള നിയന്ത്രണവും അതീവ പ്രധാനമായ കാര്യമാണ്. കേരളത്തിലും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും തെരുവ് നായ്ക്കളിൽ നടത്തിയ പരിശോധനയിൽ 25% മുതൽ 50% നായ്ക്കളിലും പേവിഷബാധയുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. ഒരു നായയിൽ നിന്ന് മറ്റൊരു നായയിലേക്ക് ഈ രോഗം വളരെ വേഗം പകരും എന്നതുകൊണ്ട് തന്നെ ഈ കണക്കുകൾ കൂടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ തെരുവ് നായ്ക്കളുടെ എണ്ണം കുറയ്ക്കാൻ ABC പ്രോഗ്രാം അഥവാ ആനിമൽ ബേർത്ത് കൺട്രോൾ പ്രോഗ്രാം എന്ന പേരിൽ കേന്ദ്ര സർക്കാർ 2001 തന്നെ മാർഗരേഖ രൂപീകരിച്ചിരുന്നു. നായ്ക്കളുടെ പ്രത്യുൽപാദന നിയന്ത്രണത്തിലൂടെ റേബീസ് രോഗം തടയുകയാണ് ഇതിന്റെ ലക്ഷ്യം. കേരളത്തിൽ ഇത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ്. ഇതിൽ തെരുവ് നായ്ക്കളെ പിടിക്കുകയും വന്ധ്യംകരണം നടത്തി അടയാളപ്പെടുത്തിയ ശേഷം പ്രതിരോധ കുത്തിവയ്പ് നൽകി അവയെ ആവാസ വ്യവസ്ഥയിൽ തന്നെ തിരിച്ചുവിടുന്നതുമാണ് ഈ പദ്ധതി. എന്നാൽ ABC പ്രോഗ്രാമിലൂടെ തെരുവ് നായ്ക്കളുടെ എണ്ണത്തിലെ നിയന്ത്രണം നടപ്പാക്കാൻ തടസ്സങ്ങളായി നിൽക്കുന്നത് ഇതിലേക്കുള്ള അടിസ്ഥാന സൌകര്യങ്ങളുടെ കുറവ്, ധനസഹായ അഭാവം, പരിശീലനം ലഭിച്ച ആളുകളുടെ അഭാവവും ഇച്ഛാശക്തിക്കുറവും, പ്രവർത്തന ഏകോപനത്തിലെ പിഴവ്, മൃഗസ്നേഹികളുടെ ഇടപെടൽ, രോഗഭീകരതയെക്കുറിച്ചുള്ള അവബോധമില്ലായ്മ, പ്രതിരോധ കുത്തിവയ്പ് നൽകാതെ നിരുത്തരവാദപരമായ വളർത്തുമൃഗങ്ങളുടെ ഉടമസ്ഥത, മതിയായ നിയമനിർമ്മാണങ്ങളിലെ പോരായ്മ എന്നിവയെല്ലാമാണ്. സുപ്രീംകോടതി റേബീസ് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 1, ABC പദ്ധതി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സഹകരണത്തോടെ കാര്യക്ഷമമാക്കുക. 2, ആക്രമണ സ്വഭാവവും രോഗം സ്ഥിരീകരിച്ചതുമായ മൃഗങ്ങളെ തിരിച്ച് തെരുവുകളിൽ വിടാതെ അവയെ പ്രത്യേക പാർപ്പിട സജ്ജീകരണത്തിലേക്ക് മാറ്റുക. 3, തെരുവ് നായ്ക്കൾക്ക് നിശ്ചിത സ്ഥലങ്ങളിൽ മാത്രം ഭക്ഷണം നൽകുക. അതുവഴി പൊതുവിടങ്ങളിലെ ഭക്ഷ്യ ലഭ്യത കുറച്ച് തെരുവ് നായ്ക്കളെ ആകർഷിക്കുന്നത് തടയുക. ഇത് ലംഘിക്കുന്നവർക്ക് നിയമ നടപടികൾ നേരിടേണ്ടതാണെന്നും അറിയിച്ചു. 4, ഈ ഉദ്യമത്തിന് പിന്തുണ നൽകാൻ ദേശീയ നയരൂപീകരണവും അടിസ്ഥാന സൗകര്യ സജ്ജീകരണവും ഉറപ്പാക്കാനും സുപ്രീംകോടതി നിർദ്ദേശിച്ചു. പേവിഷബാധയെന്ന രോഗത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു അവികസിത ജീവിത നിലവാരത്തിൽ നിന്നും നാം മെച്ചപ്പെട്ട ആരോഗ്യപരമായ ഒരു സാമൂഹിക പശ്ചാത്തലത്തിലേക്ക് മാറേണ്ടതുണ്ട്. അതിനായി പൊതുജനങ്ങളും ഭരണകൂടവും ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതാണ്. രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ പിൻബലത്തിൽ ഇതിന് അനുകൂലമായ നയരൂപീകരണവും ആവശ്യമാണ്.
1: പേവിഷബാധ പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഫാർമക്കോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ ജിത എസ് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: ഏഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വരയൻ കൊതുകുകൾ അഥവാ പുലിക്കൊതുകുകളാണ് ഇവ. കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത്.
3: ഡെങ്കിപ്പനി പകരുന്നത് എങ്ങനെ? രോഗമുള്ള ഒരാളെ കടിക്കുമ്പോൾ വൈറസുകൾ കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥിയിലെത്തുകയും പിന്നീട് ആരോഗ്യമുള്ള മറ്റൊരാളെ കടിക്കുമ്പോൾ ഉമിനീർ വഴി രക്തത്തിൽ കലർന്ന് രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. കൊതുക് വഴി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ.

0: ഇനി വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. പാക് അധിനിവേശ കശ്മീരിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യൻ സൈന്യം നടപ്പാക്കിയ ചരിത്ര പ്രധാനമായ സർജിക്കൽ സ്ട്രൈക്കിന് ഇന്ന് ഒരു പതിറ്റാണ്ട് പൂർത്തിയാകുന്നു. ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ വാർഷിക യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ധനമന്ത്രി

0: നിശ്ചിതമായി. പാക് അധിനിവേശ കശ്മീരിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യൻ സൈന്യം നടപ്പാക്കിയ ചരിത്രപ്രധാനമായ സർജിക്കൽ സ്ട്രൈക്കിന് 10 വർഷം തികയുന്നു. 19 ഇന്ത്യൻ ജവാന്മാർ വീരമൃത്യു വരിച്ച ഉറി ഭീകരാക്രമണത്തിന് മറുപടിയായി 2016 സെപ്റ്റംബർ 28-29 തീയതികളിലാണ് സൈന്യം നിയന്ത്രണരേഖ കടന്ന് ആക്രമണം നടത്തിയത്. തുടർച്ചയായ ബോംബ് സ്ഫോടനങ്ങളും മുംബൈ ഭീകരാക്രമണവും സൃഷ്ടിച്ച ആഘാതത്തിന് നൽകിയ ശക്തമായ മറുപടിയായിരുന്നു ഇത്. രാജ്യത്തിന്റെ സുരക്ഷാ നയത്തിൽ വന്ന ഈ മാറ്റമാണ് പിന്നീട് 2019 ബാലാക്കോട്ട് വ്യോമാക്രമണത്തിനും 2025 ഓപ്പറേഷൻ സിന്ദൂറിനും വഴിയൊരുക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ 11th വാർഷിക യോഗത്തിലും ഇൻവെസ്റ്റേഴ്സ് ഡയലോഗ് 2026 പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ദോഹയിലെത്തി. AIIB അംഗരാജ്യങ്ങളുടെ പ്രതിനിധികളും നയതന്ത്രജ്ഞരും മറ്റു പങ്കാളികളും പങ്കെടുക്കുന്ന വാർഷിക യോഗത്തിൽ AIIBയുടെ ഭാവി പദ്ധതികളും ഭാവിയിലേക്കുള്ള പ്രവർത്തന തന്ത്രവും അവലോകനം ചെയ്യും. രാജ്യത്തെ കാർഷിക മേഖല അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ സമഗ്രമായ ഇടപെടലാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വരുന്ന റാബി സീസന്റെ ഒരുക്കങ്ങളും പ്രധാന മുൻഗണനകളും ചർച്ച ചെയ്യുന്നതിനായി കേന്ദ്ര കാർഷിക കർഷകക്ഷേമ വകുപ്പ് സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ ദേശീയ റാബി കാർഷിക സമ്മേളനം 2026 ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാർഷിക ഉൽപാദനക്ഷമതയും സുസ്ഥിരതയും വർദ്ധിപ്പിച്ച് കർഷകരുടെ വരുമാനം ഉയർത്താനുള്ള ഫലപ്രദമായ കർമ്മ പദ്ധതി രൂപീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു.
1: ഖരീഫ് കി ഫസൽ കാ കുച്ച് ജഗ ഖരാബ് ഹോനേ കേ ഖത്രേ പൈദാ ഹുവേ. കർണാടക നേ ബി സൂഖാ ഡിക്ലെയർ കിയാ ഹൈ. മഹാരാഷ്ട്ര നേ ബി ലഗ്ഭഗ് ദോ തിഹായി രാജ്യ മേ ഉനോനേ അപ്നേ ഹാ രാജ്യ കേ സ്തർ പർ സൂഖാ ഘോഷിത് കിയാ ഹൈ. മേ ആശ്വസ്ത കർനാ ചാഹതാ ഹു രാജ്യോ കോ. ഫസലേ സബ് ജഗ ഖരാബ് നഹീ, കൈ ജഗ ബഹുത് അച്ഛി ഹൈ ഫസലേ, ലേക്കിൻ ജഹാൻ ഇസ് തരഹ സൂഖേ കാ സംകട് ഹൈ, കം പാനി ഹൈ, കേന്ദ്ര സർക്കാർ ആപ്കേ സാത്ത് ഡട്കേ ഖഡീ ഹൈ.
0: രാജ്യത്ത് 100 കോടിയിലധികം ആളുകൾക്ക് സാമൂഹിക സുരക്ഷാ പരിരക്ഷ ലഭിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. 60 കോടിയിലധികം പൌരന്മാർക്കുള്ള ആരോഗ്യ സുരക്ഷാ പരിരക്ഷയും 25 കോടി ആളുകൾക്കുള്ള ESIC ആരോഗ്യ സുരക്ഷയും ഇതിൽ ഉൾപ്പെടുന്നു. ന്യൂഡൽഹിയിൽ നടന്ന വ്യാവസായിക ബന്ധങ്ങളും തൊഴിലും സംബന്ധിച്ച ദേശീയ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 38 വാർഡുകളിലായി 126 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്ത്. വോട്ടെടുപ്പ് വൈകിട്ട് 6 മണിക്ക് അവസാനിക്കും. വോട്ടെണ്ണൽ നാളെ രാവിലെ 10 മണിക്ക് ആരംഭിക്കും. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം അടുത്ത മാസം 12 മുതൽ 29 വരെ നടക്കും. പൂജ അവധിയടക്കം ഒഴിവാക്കി ആകെ 9 ദിവസമാണ് സഭ സമ്മേളിക്കുന്നത്. പുതുക്കിയ ബജറ്റിലേക്കുള്ള വിവിധ വകുപ്പുകളുടെ ഉപധനാഭ്യർത്ഥന ചർച്ചയും വോട്ടെടുപ്പും ഒക്ടോബർ 26 നടക്കും. ഒക്ടോബർ 29 ഉച്ചയ്ക്ക് ധനവിനിയോഗ ബില്ലുകൾ സഭ പരിഗണിക്കും. ഗായിക ലതാ മങ്കേഷ്കറുടെ ജന്മവാർഷിക ദിനത്തിൽ ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാരതീയ സംഗീത ലോകത്തിന് ലതാ മങ്കേഷ്കർ നൽകിയ സമാനതകളില്ലാത്ത സംഭാവനകൾ വരും യുഗത്തിലും ഓർമ്മിക്കപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഡൽഹിയിൽ ഓടിക്കൊണ്ടിരുന്ന ബസിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ സുപ്രീംകോടതി സ്വമേധയാ കേസെടുത്തു. പൊതുസ്ഥലങ്ങൾ അപകട സാധ്യതയേറിയ ഇടങ്ങളായി മാറാൻ അനുവദിക്കാനാവില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. കേസിലെ പ്രതികളായ ബസ് കണ്ടക്ടറെയും ഡ്രൈവറെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. നമോ ഭാരത് റാപ്പിഡ് റെയിൽ വഴി എങ്ങനെ വികസിത ഭാരതം എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാം എന്നതാണ് സേവാ സങ്കൽപ്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്.
3: രാജ്യത്തെ ആദ്യത്തെ റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റമായ നമോ ഭാരത് മണിക്കൂറിൽ 180 കിലോമീറ്റർ വേഗതയിൽ സർവീസ് നടത്താൻ രൂപകൽപ്പന ചെയ്ത സെമി ഹൈസ്പീഡ് കോറിഡോറാണ്. 30,274 കോടി രൂപ ചെലവഴിച്ചാണ് നമോ ഭാരത് റാപ്പിഡ് റെയിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഈ വർഷം ഫെബ്രുവരി മുതൽ പ്രവർത്തന സജ്ജമായ നമോ ഭാരത് ഡൽഹി മീററ്റ് യാത്രാസമയം 1 മണിക്കൂറിൽ താഴെയായി കുറയ്ക്കുകയും 3 മെട്രോ ലൈനുകൾ, 2 റെയിൽവേ സ്റ്റേഷനുകൾ, 4 ബസ് ടെർമിനലുകൾ എന്നിവയുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. നമോ ഭാരത് വഴി വേഗതയേറിയ

0: യാത്ര ഉറപ്പാക്കുകയും ഇന്ത്യയിലെ സംയോജിത നഗര പ്രാദേശിക ഗതാഗത സംവിധാനത്തിന് പുതിയൊരു മാതൃക സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സ്വച്ഛതാ ഹി സേവ 2026 ശുചിത്വമാണ് സേവനം ക്യാമ്പയിന്റെ ഭാഗമായി തൊടുപുഴ KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. തൊടുപുഴ KSRTCയുടെയും ശാന്തിഗിരി കോളേജ് NSS വോളണ്ടിയർമാരുടെയും സഹകരണത്തോടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത്. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 25 മീറ്റർ പിസ്റ്റൾ വ്യക്തിഗത മത്സരത്തിൽ ഇന്ത്യയുടെ ഇഷ സിംഗ് വെള്ളി മെഡൽ നേടി. വനിതകളുടെ 78 കിലോഗ്രാം വിഭാഗം റെസ്ലിംഗ് കുറാഷ് മത്സരത്തിൽ ഇന്ത്യയുടെ പിങ്കി ബൽഹാര വെങ്കല മെഡൽ കരസ്ഥമാക്കി. ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീം ഇന്ന് സെമിഫൈനലിൽ പ്രവേശിച്ചു. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ക്വാർട്ടർ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചതോടെയാണ് ICC 2020 റാങ്കിംഗിൽ 1st നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ സെമിയിൽ കടന്നത്. നിലവിൽ 4 സ്വർണവും 17 വെള്ളിയും 18 വെങ്കലവും ഉൾപ്പെടെ ആകെ 39 മെഡലുകളുമായി മെഡൽ പട്ടികയിൽ 12th ഇന്ത്യ. ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡിൽ നടന്ന 46th ചെസ് ഒളിമ്പ്യാഡിൽ അഭിമാനകരമായ നേട്ടം കൈവരിച്ച ഇന്ത്യൻ ചെസ് താരങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. താരങ്ങളുടെ അർപ്പണബോധവും നിശ്ചയദാർഢ്യവും മാതൃകാപരമാണെന്നും ഈ വിജയങ്ങൾ കൂടുതൽ യുവാക്കളെ ചെസ് കളിക്കാനും മികച്ച നേട്ടങ്ങൾ കൈവരിക്കാനും പ്രചോദിപ്പിക്കട്ടെ എന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ ആശംസിച്ചു. ഉത്തരാഖണ്ഡിൽ കുടുങ്ങിക്കിടക്കുന്ന 179 ട്രക്കർമാരെയും പർവ്വതാരോഹകരെയും അനുബന്ധ ജീവനക്കാരെയും സുരക്ഷിതമായി പുറത്തെത്തിക്കുന്നതിനുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. 13 ട്രക്കിംഗ് സംഘങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഉത്തർകാശി, ബാഗേശ്വർ ജില്ലകളിലെ വിവിധ സ്ഥലങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്നത്. കാലാവസ്ഥ മെച്ചപ്പെടുന്ന മുറയ്ക്ക് ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം ആരംഭിക്കും. ഉത്തർകാശിയിലെ ജില്ലാ ഭരണകൂടം, വനം വകുപ്പ് തുടങ്ങിയവർ സംയുക്ത സംഘങ്ങളായാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇന്ന് MS സ്വാമിനാഥൻ അനുസ്മരണ ദിനം. പട്ടിണിയുടെയും ക്ഷാമത്തിന്റെയും നാളുകളിൽ നിന്ന് ഇന്ത്യയെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയുടെ സമൃദ്ധിയിലേക്ക് കൈപിടിച്ചുയർത്തിയ മഹാനായ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ എന്ന MS സ്വാമിനാഥൻ. ഭാരതരത്നം, ലോക ഭക്ഷ്യ പുരസ്കാരം ഉൾപ്പെടെയുള്ള ബഹുമതികൾ നേടിയ അദ്ദേഹം പുരസ്കാരത്തുക ഉപയോഗിച്ച് ചെന്നൈയിൽ MS സ്വാമിനാഥൻ റിസർച്ച് ഫൌണ്ടേഷൻ സ്ഥാപിച്ച് സുസ്ഥിര കാർഷിക വികസനത്തിനായി ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ചു. ഇന്ന് മഹാനായ വിപ്ലവകാരി ഭഗത് സിംഗിന്റെ 119th ജന്മവാർഷികം. വിപ്ലവ കുടുംബത്തിൽ ജനിച്ച ഭഗത് സിംഗ് രാജ്ഗുരുവിനും സുഖദേവിനുമൊപ്പം മാതൃരാജ്യത്തിനായി രക്തസാക്ഷിത്വം വരിക്കുകയായിരുന്നു. ഭഗത് സിംഗിന്റെ ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ആദരമർപ്പിച്ചു. പാക് അധിനിവേശ കശ്മീരിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യൻ സൈന്യം നടപ്പാക്കിയ ചരിത്രപ്രധാനമായ സർജിക്കൽ സ്ട്രൈക്കിന് ഇന്ന് 1 പതിറ്റാണ്ട് പൂർത്തിയാകുന്നു. ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ വാർഷിക യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ദോഹയിലെത്തി. കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിച്ച് കർഷകരുടെ വരുമാനമുയർത്താൻ കർമ്മ പദ്ധതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. രാജ്യത്ത് 100 കോടിയിലധികം ജനങ്ങൾക്ക് സാമൂഹിക സുരക്ഷാ പരിരക്ഷ ലഭിക്കുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. വോട്ടെണ്ണൽ നാളെ. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2 മെഡൽ കൂടി. ഷൂട്ടിംഗിൽ ഇഷ സിംഗ് വെള്ളിയും റെസ്ലിംഗിൽ പിങ്കി ബൽഹാര വെങ്കലവും സ്വന്തമാക്കി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി.

0: പ്രിയ ശ്രോതാക്കളെ, ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ പരിപാടിയിലേക്ക് ശ്രോതാക്കൾക്ക് ഇപ്പോൾ മുതൽ വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496569321. ഇന്ന് ഗാനശലാപത്തിൽ ശ്രോതാക്കളോടൊപ്പമുള്ളത് എൻ ജെ ജോഷില.
1: പ്രിയ ശ്രോതാക്കളെ, ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ
2: ഹലോ, ആ ജ്ഞാനശേഖരൻ,
1: ആ
2: കീഴാവൂർന്ന്,
1: കീഴാവൂർ ജ്ഞാനശേഖരൻ.
2: ആ അതെ,
1: പറഞ്ഞോളൂ.
2: എനിക്ക് ഒരു പാട്ട് വേണം.
1: ഓ, പാട്ട് തരാമല്ലോ.
2: ആ എനിക്ക് ചിത്രത്തിൽ യശസ് പാടിയ ഓ മൈ ട്രീ സ്റ്റാർ ഒരു വെണ്മയിലോ,
1: ഓ
2: ആ പാട്ട് വേണം.
1: ഇനി പാട്ട് തരാം, അതിനുമ്പ് നമ്മുടെ വിശേഷങ്ങളൊക്കെ പറയൂ. നമ്മൾ ഒറ്റയടി ഒറ്റയടിക്ക് എല്ലാം പറഞ്ഞിട്ട് പോകാൻ വേണ്ടി ധൃതിയിൽ നിൽക്കുകയാണ്.
2: വിശേഷം, ഞാൻ ദേവസ്വം ബോർഡിൽ നിന്ന് റിട്ടയർഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ജീവനക്കാരനാണ്. ഇപ്പൊ അങ്ങനെ റെസ്റ്റിലാണ്.
1: ആ ശരി, എത്ര വർഷം ഉണ്ടായിരുന്നു സർവീസിൽ?
2: ഞാൻ സർവീസിൽ 33 കൊല്ലം.
1: 33 വർഷം ഉണ്ടായിരുന്നു. ശരി ശരി. ഇപ്പൊ
2: 2015 ലാസ്റ്റിൽ ഇറങ്ങി.
1: ഇപ്പൊ റെസ്റ്റിലാണ്.
2: വിശ്രമ
1: ജീവിതം അല്ലേ? വിശ്രമ ജീവിതം എന്ന് പറഞ്ഞാൽ ഊണ് ഉറക്കം
2: അല്ലേ?
1: അത് കൊള്ളാം. ശരി,
2: അതാണ് എന്റെ ജീവിതം.
1: ഇടയ്ക്ക് എന്തെങ്കിലും ജോലിയോ മറ്റോ ഒന്നും ചെയ്യുന്നില്ലേ?
2: ഇപ്പൊ ജോലി കുറച്ചാളൊക്കെ കൃഷിപ്പണി കൊണ്ടായിരുന്നു.
1: പിന്നെ അതിനേക്കാളും വലിയ എന്താണ്. അപ്പൊ ഈ നമ്മുടെ വിശ്രമത്തിനിടയിൽ വിശ്രമ വേളകൾ ആനന്ദകരമാക്കുന്ന നമ്മുടെ റേഡിയോ,
2: അതാണ് ഈ പ്രകാശ് ധാരക എനിക്ക് വലിയ ഇഷ്ടമാണ്.
1: അതെ അതെ, നല്ല കാര്യം. ശരി ശരി,
2: അങ്ങനെ പരിപാടിയാണ് എന്റെ റേഡിയോ. റേഡിയോ എനിക്ക് അന്നൊന്നും എന്റെ ഇഷ്ടത്തോടെ.
1: ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
2: ഈ ഗാനം ഈ പരിപാടി കേട്ടോണ്ടിരിക്കുന്ന
1: എല്ലാവർക്കും
2: വേണ്ടി.
1: അതെ, ചെറിയങ്കിഴി രാമകൃഷ്ണൻ എഴുതി, കെ ജെ ജോയ് ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനമാണ്. നല്ല രസമുള്ള ഒരു പാട്ടാണ്, നല്ല ഒരു
2: പാട്ടാണ്.
1: ശരി, പിന്നെ എന്താ, നമുക്ക് പാട്ട് കേട്ടാലോ? ഓക്കെ, നടക്കട്ടെ.
2: ശരി.

0: ഗാനശാല ബന്ദൽ സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ
1: ഹലോ,
0: ആ ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
1: ഓക്കെ സാർ.
0: ആ പേര് പറയൂ.
1: പേര് ഹരിദാസൻ.
0: എവിടെന്നാ വിളിക്കുന്നേ ഹരിദാസൻ?
1: ഞാൻ കണ്ണൂർ ജില്ലയിൽനിന്നാണ്.
0: ആ എന്ത് ചെയ്യുന്നു?
1: കണ്ണൂർ ജില്ലയില് ചപ്പാരപ്പടു കൂവേരി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്നാണ് വിളിക്കുന്നത്.
0: കൂവേരി അല്ലേ? നമുക്ക് ഇങ്ങനെ തിരുവനന്തപുരത്തുള്ളവർക്ക് കൂവേരി എന്നുള്ള സ്ഥലം പെട്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കണമെന്നില്ല. യഥാർത്ഥത്തിൽ ഇത് എവിടെയായിട്ട് വരും കണ്ണൂർ ജില്ലയുടെ?
1: ഇത് കണ്ണൂർ ജില്ല, അതായത് കേരളത്തിന്റെ വടക്കേ അറ്റത്ത് ഒരു ജില്ലയല്ലേ കാസർഗോഡ്? കണ്ണൂർ,
0: അതെ, കണ്ണൂർ കഴിഞ്ഞാൽ കാസർഗോഡ് അല്ലേ?
1: അതെ അതെ അതെ. ഈ കണ്ണൂർ ജില്ലയില് ചപ്പാരപ്പടവ് പഞ്ചായത്ത്, അതില്
0: പറഞ്ഞോളൂ,
1: കൂവേരി വില്ലേജിലാണ് എന്റെ സ്ഥലം
0: തന്നെ. ശരി ശരി, ഓക്കെ ഓക്കെ. അങ്ങ് വടക്കേ അറ്റത്തുള്ള സ്ഥലമാണല്ലോ. ഇങ്ങനെ തെക്കേ അറ്റത്തിരുന്ന് നമ്മൾ വടക്കേ അറ്റത്തൊരാളുമായി സംസാരിക്കുകയാണ് അല്ലേ? എന്ത് രസമാണല്ലേ.
1: സാറിന്റെ പേരെന്താ?
0: എന്റെ പേര് ജോഷിലാൽ.
1: ജോഷിലാൽ, ഞാൻ സാറുമായിട്ട് ഒരിക്കൽ മുമ്പ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു.
0: ആ സംസാരിച്ചിട്ടുണ്ടല്ലേ.
1: അതെ അതെ.
0: ആ മറന്നുപോയി കാര്യം. കാര്യം ഒത്തിരി ഒത്തിരി ശ്രോതാക്കളുണ്ട് നമ്മൾ സംവദിക്കുകയല്ലേ അപ്പോ. എന്ത് ചെയ്യുന്നു ഹരിദാസൻ?
1: ഒരു ഞാൻ റിട്ടയർഡ് ആയി. ഞാൻ നമ്മുടെ വീടിനടുത്തുള്ളൊരു യു പി സ്കൂൾ ഉണ്ട്, കൊട്ടക്കാനം AUP സ്കൂൾ. ആ സ്കൂളില് ഓഫീസ് അറ്റൻഡന്റ് ആയിട്ട് 34 വർഷം ഉണ്ടായിരുന്നു
0: അല്ലേ? ശരി ശരി. ആ ഒരു സ്കൂളിൽ തന്നെയാണോ ഉണ്ടായിരുന്നത്?
1: ആ ഒരു സ്കൂളിൽ തന്നെ.
0: പറഞ്ഞോളൂ.
1: പിന്നെ കുറച്ച് പാട്ടുകളുമായിട്ട് ഇങ്ങനെ റിട്ടയർഡ് ആയതിനു ശേഷം, റിട്ടയർഡ് ആയി 22-ന് റിട്ടയർഡ് ആയി, April 22-ന് റിട്ടയർഡ് ആയി, 4 വർഷം കഴിഞ്ഞു. അപ്പോ പിന്നെ സർവീസിലിരിക്കെ തന്നെ പാട്ടുമായിട്ട് വലിയ ഇഷ്ടമാണ്. പാട്ടിന്റെ ഒരു ശേഖരം തന്നെ കുറച്ച് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ
0: എല്ലാത്തരം ഗാനങ്ങൾ ഇഷ്ടമാണോ അതോ പ്രത്യേകിച്ച് ഒരു കാറ്റഗറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
1: അങ്ങനെയൊന്നുമില്ല. ചലച്ചിത്ര ഗാനങ്ങളായിരിക്കും, ആൽബം സോങ്ങോ അങ്ങനത്തെ അല്ല. ചലച്ചിത്ര ഗാനങ്ങളായ മെലഡി, ക്ലാസിക്കല്, ഹാസ്യം, അങ്ങനെയുള്ള ഗാനങ്ങളൊക്കെ കുറച്ച് ഇങ്ങനെ ശേഖരിച്ചു.
0: മലയാളം മാത്രമേ ഉള്ളോ അതോ മറ്റു ഭാഷകളോ ഉണ്ടോ?
1: ഇല്ല ഇല്ല, മലയാളമേ ഉള്ളൂ.
0: മലയാളം മാത്രമല്ലേ?
1: അതെ.
0: മലയാളത്തിൽ തന്നെ ഒരു വൻ ശേഖരം ഉണ്ടല്ലോ അല്ലേ? നമ്മള് നമ്മളൊരു ആയുസ് കൊണ്ട് കേട്ടാലും തീരാത്ത ശേഖരം ഉണ്ടല്ലോ.

0: നമുക്ക്
1: അല്ലേ. പക്ഷെ ഞാനൊരു ഒരു ടാർഗറ്റ് വെച്ചത് 66 മുതൽ 85-90 വരെ ആവാം. അത്ര വരെയുള്ള ഗാനങ്ങള് എനിക്ക് നമുക്ക് പൊരുത്തപ്പെട്ടു പോകാം. മറ്റേ അതിനുശേഷമുള്ള ഗാനങ്ങള് പാട്ടുകള് മോശമല്ല എന്നല്ല പറയുന്നത്, പക്ഷേ ആ പാട്ടുമായിട്ട് നമുക്ക് ആ മ്യൂസിക്കുമായിട്ട് അങ്ങനെ പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല. ഈ 90 വരെയുള്ള കാലഘട്ടങ്ങളിൽ നമ്മുടെ പഴയ ആൾക്കാര് ബാബുക്ക മുതല് പിന്നെ ദക്ഷിണാമൂർത്തി, ദേവരാജൻ, അർജുനൻ, രാഘവ മാഷ്, പുകഴേന്തി, എം ടി ശ്രീനിവാസൻ, അങ്ങനെയുള്ള കൊറേ മഹാരഥന്മാര്, എം എസ് വിശ്വനാഥൻ തുടങ്ങിയ അവരുടെ സംഗീതങ്ങള് കേട്ട് നമ്മള് ഈ ആധുനിക കാലത്തെ പാട്ടുകളായിട്ട് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല എന്നാണ് പറഞ്ഞത്.
0: ശരി, ഓ അത് ശരി. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പൊ ആസ്വാദനം എന്ന് പറയുന്നതും വ്യക്തിപരമാണല്ലോ, അല്ലെ? അതൊരു ആപേക്ഷികമാണ്. നമ്മൾ ഓരോ വ്യക്തികളെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ചിലർക്ക് പുതിയ പാട്ടുകൾ ഇഷ്ടമായിരിക്കാം, ചിലർക്ക് പഴയ ഗാനങ്ങൾ ഇഷ്ടമായിരിക്കാം, അല്ലെ? ഇപ്പൊ ഇതിനിടയിൽ നമ്മൾ ഒന്നോ രണ്ടോ പാട്ടുകൾ മാത്രം ചെയ്തിട്ടുള്ള പ്രതിഭാധനരായ സംഗീത സംവിധായകരും ഉണ്ട്, അല്ലേ?
1: ആ
0: ഒരു ഒന്ന് ചിലപ്പോൾ ഒരു ഗാനമായിരിക്കാം, ചിലപ്പോൾ രണ്ട് ഗാനമായിരിക്കാം. അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള വളരെ നല്ല ഗാനങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെയും കൂടെ നമ്മൾ ഈ അവസരത്തിൽ സ്മരിക്കുന്നത് നല്ലതാണ്, അല്ലേ?
1: അത് പഴയ കാലത്ത് ഒരു കൊച്ചുമോൻ എന്ന് പറഞ്ഞ സിനിമ 65 ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ഒരു സംവിധായകനുണ്ട്, മ്യൂസിക് ഡയറക്ടർ ആലപ്പി ഉസ്മാൻ.
0: അതെ,
1: അത് ആർക്കും അറിയില്ല, അദ്ദേഹത്തെ കുറിച്ച് ആർക്കും അറിയാൻ സാധ്യതയില്ല.
0: അങ്ങനെയുള്ള കുറെ പേരുണ്ട് കേട്ടോ. കാര്യം ചില പാട്ടുകൾ മാത്രം, ഒന്നോ രണ്ടോ പേര് പാട്ടുകൾ മാത്രം. അപ്പൊ ഇന്ന് കേൾക്കേണ്ട ഗാനം ഏതാണ്?
1: ഇന്ന് പ്രിയസഖി രാധ എന്ന സിനിമയില് യേശുദാസ് പാടിയ അകലെ നിന്നു ഞാൻ ആരാധിക്കാം അനവധ്യ സൗന്ദര്യമേ. ആ
0: പാട്ടൊക്കെ പാട്ടാണല്ലേ അത്, അല്ലേ? എന്തൊരു പാട്ടാണ്! വരികൾ മാത്രമല്ല, സംഗീതം മാത്രമല്ല, ആലാപനം മാത്രമല്ല, നമ്മളെ വല്ലാത്തൊരു ലോകത്ത് കൊണ്ടെത്തിക്കുന്ന ഒരു ഗാനമാണ്.
1: വല്ലാത്ത ലോകത്ത് കൊണ്ടെത്തിക്കുന്നത് പറഞ്ഞാൽ മതി. അതെന്ന് വെച്ചാല് ഒരു കൈവിട്ടു പോയ മനസ്സിന്ന് ഒരു കൈവിട്ടു പോയി
0: തീർച്ചയായിട്ടും
1: പാടുന്ന അതെന്ന് വെച്ചാല് കയ്യെത്തും ശിഖരത്തിൽ വിടർന്നാലും
0: എന്തോ വരികളാണല്ലേ,
1: വിടുമെന്നാരു കണ്ടു.
0: തീർച്ചയായിട്ടും
1: അത്
0: കൊടുമുടിയിലെത്തിക്കും നമുക്ക്. അതെ, ആ പാട്ട് കേട്ട് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതൊന്നും താഴോട്ടൊന്നും ഇറങ്ങാൻ ഒരു അല്പ താമസം ഉണ്ടാവും, അല്ലേ?
1: താമസം ഉണ്ടാവും. പിന്നെ ഞാൻ മനസ്സോട് വിഷമിക്കല, ഇനിയൊന്നും അങ്ങനത്തെ ഒരു പാട്ടുകൾ ഇനി ജനിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
0: ജനിക്കട്ടെ എന്നാണ് നമ്മൾ ആശിക്കുന്നത്, മനസ്സിലായില്ലേ? അങ്ങനെയുള്ള പാട്ടുകളെല്ലാം വരട്ടെ, നല്ല നല്ല ഗാനങ്ങൾ ഉണ്ടാവട്ടെ, കാലത്തെ അതിജീവിക്കുന്ന നല്ല നല്ല സൃഷ്ടികൾ ഉണ്ടാവട്ടെ. ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
1: ഇത് എനിക്കും നമ്മുടെ വീട്ടിലെ എന്റെ കൊച്ചുമോളുണ്ട്, പേരമകള് നിളമോൾ, നിളക്കുട്ടി. അവൾക്ക് പാട്ട് ഇങ്ങനെ ആസ്വദിക്കും. അതുപോലെ എന്റെ ഭാര്യ കനക, അതുപോലെ മോള് നവ്യ, അവരൊക്കെ
0: പാട്ട് ആസ്വദിക്കുന്നവരാണ്, അല്ലേ?
1: പിന്നെ
0: ആസ്വാദനം എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യം, നല്ല മനസ്സാണ് ആസ്വാദനത്തിന്റെ ആദ്യ പടി എന്ന് പറയുന്നത് കേട്ടോ. ശരി, അപ്പൊ നമുക്ക് ഏതായാലും നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ, ഒരു നിമിഷം, നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാനിരുന്നാൽ നമ്മൾ ഒരു ദിവസം മുഴുവൻ സംസാരിക്കേണ്ട വിഷയമാണിത്, അല്ലേ? പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പാട്ടും പാടി നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റും, ഭയങ്കര സുഖം.
1: അതെ, അപ്പൊ ഇതൊന്നും എല്ലാരും ഒന്ന് ആസ്വദിക്കട്ടെ.
0: തീർച്ചയായിട്ടും എല്ലാവരും ആസ്വദിക്കട്ടെ, തീർച്ചയായിട്ടും. നല്ലൊരു ഗാനം, ഇനിയും വിളിക്കണം കേട്ടോ. ഇനി ഒരു 3 മാസം കഴിഞ്ഞിട്ട് വിളിക്കണം, ഇതേപോലെ നല്ലൊരു ഗാനവുമായി അങ്ങ് വരിക കേട്ടോ.
1: ശരി,
0: അപ്പൊ എല്ലാവരോടും അന്വേഷണം പറയുക, പ്രത്യേകിച്ച് പാട്ടിനെ സ്നേഹിക്കുന്ന നിളക്കുട്ടിയോട് പ്രത്യേക അന്വേഷണം അറിയിച്ചേക്കുക കേട്ടോ.
1: ശരി,
0: ഗാനം കേൾക്കാം.

0: అనవద్య సౌందర్యమే.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
4: ഹലോ.
3: ആ, ഗാനശലാപത്തിലേക്ക് സ്വാഗതം. ഓ, നമസ്കാരം. ഹലോ. ആ,
4: ഗന്ധർവ ക്ഷേത്രം എന്ന സിനിമയിലെ ഇന്ദ്രവല്ലരി പൂച്ചൂടി ആ പാട്ടാണ് എനിക്ക് കേൾക്കേണ്ടത്.
3: കേൾപ്പിക്കാമല്ലോ.
4: പഴയ പാട്ടുകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം.
3: പുതിയ പാട്ടുകൾ ഇഷ്ടമല്ലേ?
4: ഇല്ലെന്നല്ല, എല്ലാം
3: ചിലതൊക്കെ ഇഷ്ടമാണ്. എന്തുപറ്റി ശബ്ദത്തിനൊക്കെ ആ ഒരു സങ്കടം? പനിയുടെ ആ ഒരു കോള് വിട്ടിട്ടില്ല അല്ലേ?
4: ശരി.
3: ഓ, നമ്മുടെ ഇപ്പോഴത്തെ പനി എന്നൊക്കെ പറഞ്ഞാൽ പനിയിലല്ല, പനി വന്ന് മാറുമ്പോഴാണ് ക്ഷീണം അല്ലേ? തന്നെയോ? ചികിത്സയൊക്കെ നല്ലോണം നടത്തിയോ? ആ, റെസ്റ്റ് എടുക്കണം. ഇഷ്ടംപോലെ വെള്ളം കുടിക്കുകയും മരുന്ന് കൃത്യമായിട്ട് കഴിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. ഇപ്പോഴത്തെ പനി എന്നൊക്കെ പണ്ടത്തെ പനി എന്നൊക്കെ പറഞ്ഞാൽ ഒരു കട്ടൻ കാപ്പിയിൽ തീരുന്നതായിരുന്നു അല്ലേ? ആ, ഇപ്പോഴത്തെ പനി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളെയും കൊണ്ടുപോകുന്ന പനിയാണ്. നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു പനികൾ.

0: വെറും പനിയല്ല എന്നുള്ളതാണ്. ശരി, അതൊക്കെ ആരോഗ്യകരമായ കാര്യം, ശ്രദ്ധിച്ചോളൂ. ഇനി പറയൂ, വേറെ വിശേഷങ്ങളൊക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? പേര് ഒരു ഒരു ഒരു നിമിഷം ഒരു നിമിഷം വന്ന് വളരെ തളർച്ചയോടെ പേര് പറഞ്ഞുകൊണ്ട് എനിക്ക് വ്യക്തമായില്ല കേട്ടോ, കുറച്ചുകൂടെ ഊർജത്തോടെ പേര്. ആ, അത് തന്നെ, വത്സല. വെള്ളയമ്പലം അല്ലേ? ആകാശവാണിക്ക് തൊട്ടടുത്താണല്ലോ. ആ, തിരുവനന്തപുരം തന്നെയാണ് നമ്മുടെ തട്ടകം അല്ലേ? ആ, തൊട്ടടുത്ത് അയൽപക്കമാണല്ലോ നമ്മൾ അല്ലേ. അന്നേയുള്ള സ്നേഹമാണ് അല്ലേ?
1: റേഡിയോ മാത്രല്ല അന്ന് വീട്ടിലുള്ളൂ.
0: അതെ അതെ,
1: അങ്ങനെ വളർന്നപ്പോഴേ റേഡിയോ.
0: വളരും തോറും റേഡിയോടുള്ള ഇഷ്ടം വളർന്നുകൊണ്ടിരിക്കുന്നു അല്ലേ? കൂടിക്കൂടി വരുന്നു. നമ്മളെ വളർച്ചയോടൊപ്പം റേഡിയോടുള്ള ഇഷ്ടവും വളരുന്നു
1: എന്നുള്ളതാണ്.
0: എന്ത് രസമാണല്ലേ. ശരി, ജീവിത. ഓ, ഇടയ്ക്ക് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, കുറച്ച് നാളായെന്ന് മാത്രം എനിക്ക്.
1: അതെ
0: അതെ അതെ, നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, അന്ന് വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അതെ,
1: ഒരു മോളും അവളെ ഇട്ടുവെച്ചിട്ടാണ്, ഹസ്ബൻഡ് ഇട്ടുവെച്ചിട്ടാണ്, ഒരു കൊച്ചുമോൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്നത്.
0: പേരെന്താണ് കൊച്ചുമോന്റെ?
1: മോന്റെ പേര് ശിവചരൺ.
0: ശിവചരൺ, ശരി. അപ്പോൾ നമുക്ക് ഗന്ധർവ ക്ഷേത്രം എന്ന ചിത്രത്തിൽ വയലാർ എഴുതി ജി ദേവരാജൻ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനമല്ലേ ആവശ്യപ്പെട്ടിരിക്കുന്നത്? ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
1: പഴയ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും.
0: ഓ, പറഞ്ഞോളൂ പറഞ്ഞോളൂ.
1: താഴെ നമ്മുടെ അമ്പലമുണ്ട്, ശിവപാർവതി ക്ഷേത്രം. അതിനടുത്തൊരു മോഹൻകുമാർ സാറുണ്ട്, ഡോക്ടറാണ്. ഡോക്ടർ അമ്മയും ഞാനും പരിചയപ്പെട്ടിട്ടുണ്ട്. അവർക്കും ഈ പാട്ടുകളൊക്കെ ഭയങ്കര
0: ഇഷ്ടമാണ്,
1: ഇതൊക്കെ കേൾക്കാറുണ്ടെന്ന് പറഞ്ഞു. ആ അമ്മയ്ക്കും കൂടി വേണ്ടി,
0: ശരി,
1: എല്ലാവർക്കും.
0: ആ അമ്മയോട് ഫോണൊക്കെ വിളിക്കാൻ പറയൂ, നമുക്ക് അഥവാ കിട്ടുകയാണെങ്കിലോ. അതെ, കത്തുകളൊക്കെ അയക്കൂ. കത്തൊക്കെ കത്തയക്കണം കേട്ടോ, ആകാശവാണിയിലേക്ക് കത്തയക്കുകയും ഗാനങ്ങൾ ആവശ്യപ്പെടുകയും ആകാശവാണി ഇഷ്ടപ്പെടുന്നവരുടെ നിർദ്ദേശങ്ങളും വിമർശനങ്ങളും അഭിപ്രായങ്ങളും എല്ലാം എഴുതി അറിയിക്കണം കേട്ടോ. അതെ അതെ, ശ്രദ്ധിക്കുക മാത്രമല്ല, ആകാശവാണിയോടുള്ള ബന്ധം എന്ന് പറയുന്നത് അതും കൂടിയാണ്, മനസ്സിലായില്ലേ? പാട്ടാണ് കൂട്ട്. ഓ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പാട്ടിനെ കൂട്ടുകൂടുന്ന പ്രിയപ്പെട്ട വത്സല, ഇവന് നോക്കി ഗാനം കേട്ടാലോ. അപ്പോൾ ഈ പാട്ടിൻ്റെ കൂട്ടുപിടിച്ച് നമ്മുടെ ശ്രോതാക്കളും വരട്ടെ അല്ലേ? ശരി, പാട്ട് കേൾക്കാം.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ,
1: നമസ്കാരം സാറേ.
0: നമസ്കാരം. വിളിക്കുന്നാളുടെ പേര് പറയൂ.
1: എന്റെ പേര് സ്മിത.
0: എവിടെ നിന്നാ വിളിക്കുന്നേ സ്മിത?
1: ഞാൻ ആലപ്പുഴ ജില്ല ഹരിപ്പാട്.
0: ആ, പറഞ്ഞോളൂ. ആദ്യമായിട്ടാണോ വിളിക്കുന്നത്?
1: ഞാൻ ഇടയ്ക്ക് പ്രാവശ്യം വിളിച്ചു സാറിനെ തന്നെ.
0: ശരി,
1: ഒരു 2 വർഷത്തിന് മുമ്പ്.
0: കുറേ നാൾ മുമ്പ് അല്ലേ?
1: പിന്നെ കിട്ടത്തില്ല, എനിക്ക് കിട്ടും, പക്ഷേ കണക്കാക്കത്തില്ല.
0: ആ, അതെന്താന്നറിയോ, നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ധാരാളം ശ്രോതാക്കൾ വിളിക്കുകയല്ലേ ഇഷ്ടം. ധാരോ അപ്പം നമുക്ക് എടുക്കുന്ന കോൾ ഏതാണോ അതാണ് ഇവിടെ കണക്ട് ആവുന്നത്. ശരി, പറഞ്ഞോളൂ.
1: എനിക്കിത് 3rd പ്രാവശ്യം കണക്ട് ആയായിരുന്നു. അല്ല, കണക്ട് അല്ല, കോള് പോയായിരുന്നു.
0: കണക്ട് ആയില്ല. അതെ, ശരി ശരി, നടക്കട്ടെ. ഏതായാലും ഇപ്പൊ കിട്ടിയല്ലോ, സന്തോഷമായല്ലോ. ഞാൻ ഇടയ്ക്ക് ചോദിച്ചോട്ടെ, ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: എനിക്ക് ഗാനം പ്രത്യേകിച്ച് പറയാനില്ല, കാരണം ഇപ്പം ഇന്ന് എന്റെ ഹസ്ബൻഡ് ഇന്നലെ പ്രവാസിയാണ്. പുള്ളി ഇന്നലെ ഇവിടുന്ന് ഫ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോ ഒരു ഒരു മനഃപ്രയാസം, കാരണം ഒരു 3-4 മാസം ഒന്നിച്ചുണ്ടായിരുന്നു ഞങ്ങൾ.
0: വീണ്ടും ഒരു വിരഹം അല്ലേ? വല്ലാത്തൊരവസ്ഥയാണല്ലേ.
1: തീർച്ചയായിട്ടും
0: പറയാൻ പറ്റില്ല.
1: എന്റെ ഒരു വിഷമത്തിൽ ഇരുന്നപ്പം ഇങ്ങനെ സാറ് അവിടുന്ന് നമ്പർ പറഞ്ഞു, പെട്ടെന്ന്
0: കിട്ടിയല്ലോ. അപ്പൊ ആ ഓർമ്മയിലാണ് നമുക്ക് ഗാനം വേണ്ടത് അല്ലേ? തീർച്ചയായിട്ടും. നമ്മളെ ഏറെ സ്നേഹിക്കുന്നവർ നമ്മൾ നകന്നു പോകുമ്പോ എന്ത് വിഷമമാണ് അല്ലേ? എന്നാലും വന്നിട്ട് ഏതായാലും ഒരു ഉപജീവനത്തിന് വേണ്ടി പോയതല്ലേ അല്ലേ? അതെ, പോയിട്ട് വീണ്ടും തിരിച്ചു വരുമല്ലോ, പൂർവാധീന ശക്തിയോടുകൂടി അദ്ദേഹം തിരിച്ചു വരും. അദ്ദേഹത്തിന്റെ പേരെന്താ? പ്രദീപ്. പ്രദീപ്, ഈ വീണ്ടും എന്താണ് കൂടുതൽ സ്നേഹത്തോടെ കൂടുതൽ എന്താണ് സന്തോഷത്തോടെ മടങ്ങി വരും അല്ലേ?
1: രണ്ട് മക്കള്.
0: പേര് പറഞ്ഞോളൂ, അവരുടെയൊക്കെ പേര് പറഞ്ഞോളൂ.
1: മൂത്താള് ലക്ഷ്മി 10th ക്ലാസ്സില്.
0: ഇളയാള്?
1: ഇളയാള് അക്ഷിത്ത് 4th ക്ലാസ്.
0: ശരി, അപ്പൊ രണ്ടുപേരും സ്കൂളിൽ പോയിക്കാണോ? നേരത്തെ നമ്മുടെ ഒരു പ്രിയ ശ്രോതാവ് വിളിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞിരുന്നു, പനി വല്ലാതെ നമ്മളെ അസ്വസ്ഥരാക്കുന്നുണ്ട് അല്ലേ? ശരി ശരി, അപ്പൊ നന്നായിട്ട് ഭക്ഷണം, നന്നായിട്ട് മരുന്ന് കഴിക്കുക, വെള്ളം ഇഷ്ടം ധാരാളം വെള്ളം കുടിക്കുക, അതൊക്കെയാണ് നമ്മൾ സാധാരണ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത്.
1: സൂക്ഷിക്കുക,
0: വിശ്രമിക്കുക. അതെ, വിശ്രമം അത്യാവശ്യമാണ്. ശരി,
1: പറഞ്ഞാലൊന്നും
0: ചെറുപ്പമല്ലേ, നമ്മൾ പറഞ്ഞ കേൾക്കുമായിരുന്നോ? നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ടുണ്ടോ? ശരി, അപ്പോ പോട്ടെ. ഏതായാലും അപ്പൊ ആകാശവാണിയിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ അല്പം സന്തോഷമായില്ലേ? പിന്നെ നമ്മുടെ മനസ്സൊക്കെ ഒന്ന് തണുത്തു അല്ലേ? ഓക്കെ ഓക്കെ, നടക്കട്ടെ, എല്ലാ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയാണ്, നടക്കട്ടെ. അപ്പോ ഈ ഗാനം ഏതാണ് എന്ന് പറഞ്ഞില്ല കേട്ടോ.
1: നല്ലൊരു പാട്ട്.
0: ശരി, അപ്പൊ നമുക്ക് എല്ലാവർക്കും മനസ്സിന് സുഖം തോന്നുന്ന ഒരു പാട്ട് നമുക്ക് കേൾപ്പിക്കാം.

0: ശരി.
1: അപ്പോൾ ഇനിയും വിളിക്കണം കേട്ടോ. ഇനിയും വിളിക്കുമ്പോൾ ഇതേപോലെ സന്തോഷമുള്ള നല്ല നല്ല കാര്യങ്ങൾ പറയണം. നമുക്ക് തമ്മിൽ തമ്മിൽ എന്നുള്ള ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. പൂവച്ചൽ ഖാദറാണ് ഗാനം എഴുതിയത്, സംഗീതം രവീന്ദ്രൻ.
0: Okay.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഓർമ്മകൾ ചിലത് അങ്ങനെയാണ്, നമ്മെ വിട്ടുപോവില്ല.
2: എന്നോ കൂടെ നടന്ന കൂട്ടുകാർ, എപ്പോഴോ കണ്ടുമറന്ന കാഴ്ചകൾ, ബാല്യത്തിൽ കേട്ട ഒരു ഗാനം, ഒറ്റപ്പെടലിൽ കൂടെ വന്ന ചിലർ, പിന്നെ അറിയാതെ കണ്ണു നിറഞ്ഞു പോയ നിമിഷങ്ങൾ. ആ ഓർമ്മകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ മനസ്സുണ്ടെങ്കിൽ അവ അക്ഷരങ്ങളാക്കി ഓർമ്മച്ചിപ്പിലേക്ക് അയക്കുക.
1: വിലാസം: ഓർമ്മച്ചിപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഓർമ്മച്ചിപ്പ്
2: എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണിക്കും അനന്തപുരി FM-ൽ രാവിലെ 10 മണിക്കും.
1: മറക്കാതെ കേൾക്കുക ഓർമ്മച്ചിപ്പ്.
3: ഹലോ, ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ, ലീലാമണി, എവിടെ നിന്ന് വിളിക്കുന്നത്? മോത്തല, മുഖത്തല അല്ലേ?
4: കോട്ടയം ജില്ല.
3: കോട്ടയം ജില്ല, ആ മോത്തല അല്ലേ? ശരി ശരി ശരി, ഓക്കെ ഓക്കെ ഓക്കെ. പറഞ്ഞോളൂ ലീലാമണി.
4: എനിക്ക് ഒരു പാട്ട് വേണം.
3: പിന്നെ പാട്ട് കേൾപ്പിക്കാമല്ലോ, ഏത് പാട്ടാ വേണ്ടത്?
4: കള്ളിച്ചെല്ലമേലെ കടത്തുവള്ളം യാത്രയായി.
3: ഏത് കടത്തുവള്ളം യാത്രയായത്? അങ്ങനെ ഏതോ ഒരു പാട്ട് എവിടെയോ കേട്ടിട്ടുണ്ടല്ലേ. ആ അത് തന്നെ, കരിമുകൾ കാട്ടിലെ അല്ലേ, രജനിതൻ വീട്ടിലെ.
4: അത് തന്നെ.
3: ഇത് മനോഹരമായൊരു ഗാനമാണ് കേട്ടോ. ശരി, വീട്ടിൽ ആരൊക്കെ ഉണ്ട് ലീലാമണി?
4: വീട്ടിൽ പിന്നെ ഞാനും ഹസ്ബൻഡും മകനും എന്റെ ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളും.
3: ആ എല്ലാരും ഇപ്പൊ ഉണ്ടോ വീട്ടില്?
4: എല്ലാരും, അവര് ഓരോ ദിവസം ജോലിക്ക് പോയി, കുട്ടികള് സ്കൂളിൽ പോയി.
3: ഇങ്ങനെ നമ്മള് പാട്ട്, നമ്മള് റേഡിയോ കേട്ട് അങ്ങനെ ഇരിക്കുകയാണ് അല്ലേ?
4: റേഡിയോ എനിക്ക് വലിയ ഇഷ്ടമാ, എല്ലാ പാട്ടും കേൾക്കും.
3: ആ കേൾക്കണം, എല്ലാ പാട്ടും മാത്രമല്ല എല്ലാ പരിപാടികളും കേൾക്കണം.
4: എല്ലാ പരിപാടിയും സമയം കിട്ടുമ്പോ എല്ലാ പരിപാടിയും
3: കേൾക്കണം. ശരി ശരി, ഇത് ഈ പാട്ട് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
4: എല്ലാവർക്കും.
3: എല്ലാവർക്കുമായിട്ട് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ടോ ലീലാമണി?
4: ഇല്ല
3: ഇല്ല, അതാണ് എനിക്ക് പേര്, എനിക്ക് ആ പേര് കേട്ടപ്പോ ഒരു പുതുമ തോന്നുന്നു ലീലാമണി. മോത്തല എന്ന് പറയും, ഞാൻ മോത്തല എന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് കേട്ടത് മുഖത്തല എന്നാണ് കേട്ടോ. ആ രണ്ട് പേര് ഏതാണ്ട് ഒരുപോലെ ഇരിക്കുന്നു. ശരി പോട്ടെ, പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ? അങ്ങനെയൊക്കെ ഇരിക്കുന്നു, അതൊക്കെ തന്നെ വലിയ വിശേഷം അല്ലേ. ഉച്ചക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി, പിന്നെ നമുക്ക് സന്തോഷമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ടല്ലേ സംസാരിക്കുന്നത്. അതെ അതെ, അപ്പൊ അങ്ങനെയുള്ള ഒരു സന്തോഷം കൂടി നമ്മൾ പറഞ്ഞു. അല്ല, എന്നും വിളിച്ചാൽ കിട്ടത്തില്ല, ഇത് തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും വിളിക്കുമ്പോഴാണ് നമുക്ക് ഗാനശലാപത്തിൽ കിട്ടുക.
4: ആ
3: എന്നിട്ട് മറന്നു പോവോ? ആ ഇന്ന് വിളിച്ചു നോക്കിയപ്പോഴത്തേക്കും കിട്ടിയല്ലോ അല്ലേ. പിന്നെ ഇതുപോലൊരു ഭാഗ്യം എന്താ വേണ്ടത് അല്ലേ. ശരി, അപ്പൊ നമുക്ക് ഗാനം കേട്ടാലോ. ആ പി ഭാസ്കരൻ എഴുതി, കെ രാഘവൻ സംഗീതം നൽകി, ജയചന്ദ്രൻ പാടിയ ഗാനം കള്ളിച്ചെല്ലമ്മ. ശരി, ഇനിയും വിളിക്കണം കേട്ടോ. ഇനി പെട്ടെന്ന് വിളിക്കരുത്, കുറെ നാൾ കഴിഞ്ഞിട്ട് ഒരു 2-3 മാസമൊക്കെ കഴിഞ്ഞിട്ട് വിളിക്കണം കേട്ടോ. ശരി എന്നാലേ, വിളിച്ചതിന് നന്ദി.
4: ശരി.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
1: ഹലോ
0: ആ
1: ഹലോ
0: ഓ ഹലോ ഹലോ
1: നമസ്കാരം.
0: ഓ നമസ്കാരം
1: നമസ്കാരം
0: നമസ്കാരം. എല്ലാ രണ്ട് തവണയാണ് ഹലോ ഹലോ രണ്ട് തവണ, നമസ്കാരം നമസ്കാരം രണ്ട് തവണ. പേര് പറഞ്ഞോളൂ.
1: സന്തോഷം.
0: ആ അപ്പൊ പേര് പറഞ്ഞോളൂ.
1: ശ്രീദേവി, ഐവർകാല.
0: ശരി ശരി, ഐവർകാല.
1: ഐവർകാല കൊല്ലം ജില്ല.
0: കൊല്ലം ജില്ല അറിയാം അറിയാം. പറഞ്ഞോളൂ ശ്രീദേവി. വീട്ടിൽ ആരൊക്കെ ഉണ്ട് ശ്രീദേവി?
1: വീട്ടില് ഹസ്ബൻഡ്, ഒരു മോനുണ്ട്. ഞങ്ങള് രണ്ടുപേരും റിട്ടയർഡ് അധ്യാപകരാണ്.
0: എത്ര വർഷം ഉണ്ടായിരുന്നു സർവീസില്?
1: സർവീസില് ഞാനും 37 വർഷം ഉണ്ടായിരുന്നു.
0: ആ വലിയ ദീർഘകാലം അല്ലേ അധ്യാപികയായിട്ട്. എവിടെ, ഏതായിരുന്നു, ഹൈസ്കൂളോ പ്രൈമറിയോ യുപിയോ? ഏതാണ്?
1: അല്ല, പ്രൈമറി സ്കൂളായിരുന്നു സർ.
0: ഓ, ഇതിലിപ്പോ എന്ത് സന്തോഷമാണ്.
1: ആദ്യം കുറച്ചുനാളൊരു യു പി സ്കൂളില് മാനേജ്മെന്റില് വർക്ക് ചെയ്തു, പിന്നെ പി എസ് സി ആയപ്പോഴത്
0: ഗവൺമെന്റിലേക്ക്
1: സ്കൂളിലായിരുന്നു.
0: പ്രൈമറി സ്കൂളിലൊക്കെ കുട്ടിയെ കുഞ്ഞു മക്കളോടൊപ്പം എത്ര, 36 വർഷം അല്ലേ. എന്ത് സന്തോഷമായിരുന്നു ജീവിതം അല്ലേ.
1: ഭയങ്കര സന്തോഷമായിരുന്നു സാർ.
0: നമ്മളറിയാതെ മനസ്സുകൊണ്ടൊരു അമ്മയായി മാറുന്ന അവസരങ്ങളൊക്കെ ആയിരുന്നു അല്ലേ.
1: അതെ അതെ,
0: തീർച്ചയായിട്ടും
1: കുഞ്ഞുങ്ങളോട് ഭയങ്കര കൂട്ടില്.
0: അപ്പൊ അവരെ അങ്ങനെ പറയുമ്പോ അവരെ മിസ് ചെയ്യുന്നില്ലേ ഭയങ്കരമായിട്ട്? അവരെ
1: തീർച്ചയായിട്ടും കഴിഞ്ഞ 3 വർഷം, ഇപ്പൊ 23 ഞാൻ റിട്ടയർ
0: ചെയ്തത്. ആ 3 വർഷം എങ്ങനെ തള്ളി നീക്കി എന്നുള്ളതാണ് നമുക്ക് സങ്കടം അല്ലേ. പ്രത്യേകിച്ച് ശനി ഞായർ ദിവസങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ ഈ പിള്ളേരെ കാണാതെ എങ്ങനെ ഇരിക്കും അല്ലേ. ശരി ശരി, ഓക്കെ. നമുക്ക് വിശേഷങ്ങൾ പിന്നെ. അവരുടെ അവരുടെ കലവിലെയും അവരുടെ കലവിലെയും ബഹളവും, അവര് ഓടി നടക്കുന്നതും വന്ന് പരാതി പറയുന്നതും അവരുടെ വിശേഷങ്ങൾ പറയുന്നതും ഇല്ലേ, നമ്മളും അവരോടൊപ്പം മനസ്സുകൊണ്ട് എന്തുമാത്രമാണ് അവരോടൊപ്പം സഞ്ചരിക്കുന്നത് അല്ലേ. ഞാൻ ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഏത് ഗാനമാക്കി?

0: കേൾക്കേണ്ടത്?
1: ഞാനും ശങ്കരാഭരണത്തിലെ ശങ്കര എന്നുള്ള ആ പാട്ട് തന്നെ. എസ് പി ബി സാറിന്റെ 25-ാം തീയതി
0: ചരമവാർഷിക ദിനമായിരുന്നു.
1: അന്ന് ഒരുപാട് പാട്ടുകൾ ആകാശവാണിയിൽ കേൾക്കുകയും ചെയ്തു.
0: അതെ അതെ, നമുക്ക്
1: ആകാശവാണിയുടെ പ്രത്യേകതയാണല്ലോ അങ്ങനെയുള്ള ഏത് വിശേഷ അവസരങ്ങളും നന്നായിട്ട് ഓർമ്മിപ്പിക്കുന്നു.
0: ഓർത്ത് നമ്മൾ അത് ഇങ്ങനെ പ്രക്ഷേപണം ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ പാട്ടൊക്കെ നമുക്ക് എങ്ങനെ കൊടുക്കാതിരിക്കാൻ പറ്റും അല്ലേ?
1: വിശേഷ ദിവസം ആണല്ലോ എന്നത് ആകാശവാണി കേൾക്കുമ്പോഴാണ് ആ രീതിയിലാണ്.
0: അത് ആകാശവാണിയുടെ മാത്രം ഒരു പ്രത്യേകതയാണ് കേട്ടോ, നമ്മുടെ ആ വിശേഷ ദിവസങ്ങൾ കണക്കാക്കി
1: ആകാശവാണിയുടെ ഒരു പ്രത്യേകത തന്നെയാണ്.
0: അപ്പോ ഈ
1: ദിവസം വിശ്വകർമ്മ ദിനം, ഞാനത് അങ്ങനെ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷെ അന്ന് രാവിലെ അത് ആകാശവാണിയിലെ ഒന്ന് രണ്ട് പാട്ട് കേട്ടപ്പോ ഞാൻ സാറിനോട് പറയുന്നു ഇന്ന് വിശ്വകർമ്മ ദിനമല്ലേ, അന്നേരം അദ്ദേഹം അത് ഓർക്കുന്നില്ല.
0: ഉദയഗീതത്തിൽ കൊടുത്ത ഗാനമാണ്.
1: അങ്ങനെ എല്ലാ വിശേഷ അവസരങ്ങളും ഓർമ്മിപ്പിക്കുകയും ഇത്ര നല്ല മനോഹരമായ പരിപാടികളുമായിട്ട് മുന്നേറുന്ന ആകാശവാണിക്ക് ഒത്തിരി അഭിനന്ദനങ്ങൾ.
0: ആകാശവാണിക്ക് ഇതിൽ കൂടുതൽ എന്ത് സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് കിട്ടാനുള്ളത്? ശ്രോതാക്കൾ തരുന്ന ഈ ഒരു അഭിപ്രായം ഉണ്ടല്ലോ, ഇത് തന്നെയാണ് ആകാശവാണിയുടെ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് കേട്ടോ.
1: പിന്നെ ബാലലോകം ഒക്കെ കേട്ട് കഴിഞ്ഞാൽ രശ്മി ബാലലോകം ഒക്കെ സത്യത്തിൽ അതിലാ അവതരിപ്പിക്കുന്ന അവരുടെ പരിപാടികൾ മെച്ചം, അതിനേക്കാൾ അവതാരകർ അവരോടൊപ്പം നിന്ന് ആ കുട്ടികളുമായിട്ട് സംവദിക്കുന്നത് കേൾക്കാൻ എന്ത് രസമാണെന്നോ.
0: അതെ,
1: അതൊക്കെ അങ്ങനെ ഓരോ പരിപാടി. പിന്നെ അക്ഷരത്തിലൊക്കെ ഞാൻ സ്ഥിരമായിട്ട് എഴുതി അയക്കാറുണ്ട്. പരിക വിജയായിട്ട് തന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു.
0: അങ്ങനെയൊക്കെ നമുക്ക് നമുക്ക് ഇങ്ങനെ വാദോരാതെ ആകാശവാണിയെ കുറിച്ച് ഇങ്ങനെ കടപുളവാ പറഞ്ഞുകൊണ്ടിരിക്കാൻ തോന്നുന്നല്ല ഉണ്ടെന്നാനും അല്ലേ.
1: പിന്നെ മാത്രമേ എന്റെ അമ്മ റിട്ടയർഡ് അധ്യാപിക, 85 വയസ്സുണ്ട്. അമ്മ എപ്പോഴും ആകാശവാണി കേൾക്കുന്ന ആളാണ്. ഇന്ന് ഞാൻ അമ്മയുടെ അടുത്ത് വന്നിരുന്നിട്ടാ ഈ വിളിക്കുന്നത്. അപ്പൊ അമ്മയോട് ഞാൻ ചോദിച്ചു ഒന്ന് വിളിച്ചു നോക്കാം അമ്മയെ, ഒത്തിരി നാളായി വിളിച്ചവര് കിട്ടത്തില്ല, എങ്കിലും ഏത് പാട്ട് ചോദിക്കണമെന്ന് ചോദിച്ചപ്പോ അമ്മ തന്നെ പറഞ്ഞത്.
0: അമ്മയുണ്ടോ അവിടെ? അടുത്തുണ്ടോ? സംസാരിക്കാൻ പറ്റുമോ?
1: സന്തോഷം സാറേ കേട്ടോ.
0: അല്ല, അമ്മയ്ക്ക് സംസാരിക്കാൻ സാധിക്കുമോ?
1: അമ്മ സംസാരിച്ച് അമ്മ ഇതാണ്ട് കേട്ടോണ്ടിരിക്കുക.
0: പിന്നെ അല്ല, കേൾക്കുക മാത്രല്ല, രണ്ടു വാക്ക് സംസാരിക്കാനും കൂടെ പറയൂ.
1: ആകാശവാണി.
0: ഓ, ആകാശവാണിന്നാണ് കേട്ടോ. ആ, വളരെ ആകാശവാണിയെ വളരെയധികം സ്നേഹിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞു.
2: ശങ്കരാഭരണത്തിലെ ശങ്കര എന്ന പാട്ട് കേട്ടോളാം.
0: തീർച്ചയായിട്ടും കേൾപ്പിക്കാം. ആകാശവാണിയോടൊപ്പം ദീർഘകാലം യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ അല്ലേ. ഹലോ, പറയുന്ന കേൾക്കുന്നുണ്ടോ? ഞാൻ
1: കേൾക്കുന്നുണ്ട്.
0: ശരി, അപ്പൊ നമുക്ക് ഗാനം കേട്ടാലോ. ശരി, ഗാനം വേറെ ആർക്കെങ്കിലും ഒക്കെ സമർപ്പിക്കുന്നുണ്ടോ? എല്ലാവരും കേൾക്കട്ടെ, എല്ലാവരും ഗാനം കേൾക്കട്ടെ അല്ലേ. ശരി, എന്നാൽ ഇനിയും വിളിക്കണം കേട്ടോ. ഇനിയും വിളിച്ച് സന്തോഷങ്ങളൊക്കെ നമുക്ക് ഇനിയും പങ്കുവെക്കാം.
1: ശരി.
0: ഈ ഗാനം എഴുതിയത് വെട്ടൂരി സുന്ദര രാമമൂർത്തി, സംഗീതം കെ വി മഹാദേവൻ. ശരി,
1: ഓക്കെ. താങ്ക് യു സാർ.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ ആ ഹലോ ആ ഓ ഹലോ കേട്ടു, പേര് പറയൂ.
3: ചന്ദ്രിക.
2: ആ എവിടെന്നാ വിളിക്കുന്നത് ചന്ദ്രിക? മാരാരിക്കുളം. കിട്ടരുതേ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോ കിട്ടിയതോ?
3: അല്ല, കുറെ നാളുകൊണ്ട് വിളിക്കുന്നു, പക്ഷെ ഇപ്പൊ കിട്ടാത്തവർക്കും കിട്ടിയല്ലോ അവിടെ. അപ്പം ഞാനത് ട്രൈ ചെയ്ത് നോക്കിയതാ സാറേ.
2: ഏത് ഗാനമാ കേൾക്കേണ്ടത്?
3: എനിക്ക് പെരുവഴിയമ്പലത്തിലെ ഹൃദയം.
2: പെരുവഴി അമ്പലത്തിൽ ഹൃദയം ദേവാലയം അല്ലേ? അത് തെരുവ് ഗീതം എന്നുള്ള ചിത്രത്തിലാണ് കേട്ടോ.
3: തെരുവ് ഗീതം
2: ഹൃദയം ദേവാലയം. പെട്ടെന്ന് കിട്ടിയപ്പോ ഉള്ള ഒരു എന്താണ് പറയേണ്ടത്, ഒരു പിടുത്തമില്ലല്ലേ. ശരി ശരി ശരി. അപ്പൊ നമുക്ക്
3: ഏതായാലും
2: നമുക്കേ ഈ പാട്ട് ഇപ്പോഴും കേട്ട് തുടങ്ങിയില്ലെങ്കിൽ നമുക്ക് പാട്ട് മുഴുവനും കേൾക്കാൻ പറ്റില്ല. നമുക്ക് പാട്ട് മുഴുവനും കേൾക്കണ്ടേ? രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വിളിക്കണം. അപ്പോ ഇടയ്ക്ക് നമുക്ക് കുറച്ചുകൂടി സംസാരിക്കാം. ശരി എന്നാ. ബിച്ചു തിരുമല എഴുതി, ജയ വിജയ ഈണം പകർന്ന്, യേശുദാസ് പാടിയ ഗാനം, ചിത്രം തെരുവ് ഗീതം.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം നിർവഹിച്ചത് വി സുരേഷ് കുമാർ, ബിജു നെയ്യാറ്റിൻകര. സ്റ്റുഡിയോയിലൊപ്പം അനുപമ ആർ കെ, സെലീന.
1: ഇന്നത്തെ ഗാനശലാപം ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്ന് ഗാനശലാപത്തിൽ ശ്രോതാക്കളുമായി വിശേഷങ്ങൾ പങ്കുവച്ചത് എൻ ജെ ജോഷിലാൽ.

0: ഞാൻ പിടിപെട്ടില്ല സുധാകരനെ. കൊച്ചുമോതർന്നോട് അവിടെ നില്, അവിടെ നില്. ഈ സുധാകരനോടാ കളി. എത്ര പേരെയാ ഈ സുധാകരൻ ഇങ്ങനെ പിടിച്ച് നടത്തി. കേട്ടോ ഡോക്ടറെ, പലപ്പോഴും ഈ സുധാകരൻ ആ കുത്തിവയ്ക്കുന്നത്.
1: എനിക്കൊന്നും മനസ്സിലാകുന്നില്ല സുധാകരേട്ട.
2: ഓക്കെ, മനസ്സിലായിക്കൊള്ളും ഡോക്ടറെ. ആളെ ഒന്ന് ഫ്രഷാക്കി എടുക്കണ്ടേ ഡോക്ടറെ?
0: ദേവന്റെ മുടി കണ്ടില്ലേ, ആഫ്രിക്കൻ കാടുകളിൽ നിന്ന് ഇറങ്ങി വന്ന ആദിവാസിയെ പോലെ. ഓ, എന്തൊരു മണം. ഓ, ഇവനെ ഇനി കുളിപ്പിച്ചെടുക്കാൻ ഇത്തിരി മെനക്കെടേണ്ടി വരും. ഡോക്ടറെ, ദേ മയക്കി കിടത്തിയാൽ മാത്രമേ ഇതൊക്കെ നടക്കൂ. അതുകൊണ്ടാ മയക്കാൻ ഇഞ്ചക്ഷൻ കൊടുക്കാൻ അലക്സാണ്ടർ അച്ചായൻ പറഞ്ഞത്.
2: സുധാര,
0: ഓ,
2: ആ ഗേറ്റൊക്കെ തുറക്ക്.
0: ഓ ഓ, ഇതേ ഇതേ, ഇവനെ ഒന്ന് നോക്കണേ ഡോക്ടറെ. ഈ സുധാകരൻ ഒന്ന് ഗേറ്റ് തുറന്നോട്ടെ.
2: ആ ഇതാ താക്കോൽ. ഓ, ആ സെല്ലിന്റെ താഴെ തുറന്ന് ഇവനെ അകത്തേക്കിട്.
0: ഡോക്ടറെ, ഇതാ ഇതാണ് ഏകാന്ത സെല്ല്. ആദ്യമായിട്ട് വരുന്ന അന്തേവാസിയെ ആദ്യം ഇവിടെ കിടത്തു, പിന്നെ മയക്കി കിടത്തി കുളിപ്പിച്ച് ഷേവ് ചെയ്ത് പുതിയ വസ്ത്രങ്ങൾ അണിയിച്ച് കുട്ടപ്പനാക്കും, പിന്നെയാണ് ചികിത്സ, വേണ്ട ഭക്ഷണം വേണ്ട സമയത്ത്. ഇതാണ് ഹാപ്പിനെസ് സെന്ററിലെ പതിവ്. ഓക്കെ, ദേ ഈ നിൽക്കുന്ന അലക്സാണ്ടർ അച്ചായൻ്റെയും ധന്യാ മാഡത്തിൻ്റെയും കാര്യമുണ്ട്.
2: സത്യം പറയാലോ ഡോക്ടറെ, ഈ മനുഷ്യ ജീവിതത്തിൽ എന്തെങ്കിലും നേടുന്നെങ്കിൽ ഇങ്ങനെയുള്ള ജീവകാരുണ്യ പ്രവർത്തികൾ ചെയ്ത് ദൈവാനുഗ്രഹം നേടുക എന്നതാ. ദേ കണ്ടോ, ഈ അലക്സാണ്ടർ അച്ചായന്റെ കഴുത്തിൽ കിടക്കുന്ന മാല 10 പവനുണ്ട്. ഇത് കണ്ടോ, കല്ല് വെച്ച നവരത്ന മോതിരങ്ങള്, 1, 2, 3, 4. എത്രയുണ്ടെന്നാ ഡോക്ടറുടെ വിചാരം?
0: എല്ലാം കൂടി 8-10 പവൻ കാണും കേട്ടോ. ദേ എല്ലാം മക്കള് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നതാ.
2: ഈ സുധാകരന്റെ ഒരു കാര്യം, ഇവനെ ആളൊരു ശുദ്ധനാ ഡോക്ടറെ. ഇതൊന്നും ഈ അലക്സാണ്ടർ അച്ചായ ആരോടും പറയാറില്ല. അത് ശരിയല്ലല്ലോ.
3: വളരെ ശരിയാ അലക്സാണ്ടർ അച്ചായ.
0: ഓ, ഇത്തിരി റബ്ബർ, ഇത്തിരി കാപ്പി, ഇത്തിരി തേയിലത്തോട്ടം, ഇത്തിരി ഏലകൃഷി, പിന്നെ ഇത്തിരി മറ്റവൻ.
2: ഈ സുധാകരൻ ആളൊരു ശുദ്ധനാണെന്ന് അലക്സാണ്ടർ അച്ചായ മുമ്പ് പറഞ്ഞില്ലായോ? ഉള്ളതും ഇല്ലാത്തതും ഒക്കെ അങ്ങ് വിളിച്ചു കൂം.
3: ഓ, അത് ചിലരുടെ സ്വഭാവമാ, അതത്ര കാര്യമാക്കാനില്ല. അല്ല, ഇയാളെ പിടിച്ച് ഇങ്ങനെ നിന്ന് പുരാണം പറഞ്ഞാ പറ്റില്ലല്ലോ. ഇഞ്ചക്ഷൻ കൊടുക്കണ്ടേ? എവിടെ സിറിഞ്ചും മരുന്നും?
0: മരുന്ന്.
3: ആഹാ, സുധാകരൻ ചേട്ടൻ ഇതെല്ലാം കയ്യിൽ കരുതിയിരുന്നോ?
0: സുധാകരൻ ആരാ മോൻ? ഇത് കണ്ടില്ലേ ഡോക്ടറെ, ഈ കാക്കി നിക്കർ, ഇരുവശവും 2 വലിയ പോക്കറ്റാ. ഒന്നില് ക്ലോറോഫോമും പഞ്ഞിയും, മറ്റൊന്നില് ഈ മരുന്നും സൂചിയും. എങ്ങനെയുണ്ട്?
3: ഓ, സമ്മതിച്ചു. സുധാരൻ അതൊക്കെ മരുന്നും സൂചിയും
0: ഇതാ, ഇതാ രണ്ടും ഉണ്ട്. കുത്തിവെക്ക് ഡോക്ടറെ. ഇതാ ഇതാ, ദൈവം നിന്ന് കുതിർന്ന് കണ്ടില്ലേ മോനെ, അടങ്ങി നില്ലടാ മോനെ.
3: ദാ കഴിഞ്ഞു.
0: ഓ, അങ്ങനെ ആ ജോലി കഴിഞ്ഞു. ഓ, ഇനി വേഗ സെല്ലിലേക്ക് കയറ്റാം, ഇല്ലെങ്കിലേ മയങ്ങി വീണ സുധാകരൻ തന്നെ താങ്ങേണ്ടി വരും. ഒന്ന് ഒന്ന് ഒന്ന് പിടിച്ചാ ഡോക്ടറെ. അങ്ങനെ അവിടെ അവിടെ കിടാ, അവിടെ കിടാ, കിടന്നോ? ആ, അവിടെ കിടാ.
3: ഈ ഗുളിക ഭക്ഷണത്തിന് ശേഷം 3 നേരം കഴിക്കണം. 2-ാമത് എഴുതിയിട്ടുള്ള ക്യാപ്സുൾ ഭക്ഷണശേഷം 2 നേരം. പിന്നെ കഫ്സിറപ്പ് എഴുതിയിട്ടുണ്ട്. പുകവലിയും മദ്യപാനവും പാടില്ല, കേട്ടല്ലോ. ആ, ഇങ്ങനെ തലകുലിക്ക് സമ്മതിച്ചാൽ പോരാ, പ്രാവർത്തികമാക്കണം. കൃത്യമായി മരുന്ന് കഴിക്കണം, എന്നിട്ട് വരൂ. സുധാരേട്ടാ,
0: ഓ,
3: ഇനി ആരെങ്കിലും ഉണ്ടോ പുറത്ത്?
0: ഇല്ല ഇല്ല ഇല്ല ഇല്ല. അല്ല ഡോക്ടറെ, നേരം ഏറെ വൈകിയില്ലേ? ദേ 1 മണിവരെയല്ലേ ഓ പി ഉള്ളൂ. ഇപ്പൊ ഏതപ്പോ 2:10 ആയി.
3: വരുന്ന രോഗികളെ സത്യസന്ധമായി ചികിത്സിക്കുക എന്നതാണ് ഒരു ഡോക്ടറുടെ പ്രധാന കടമ. അല്ലാതെ ക്ലോക്കിലേക്ക് നോക്കി 10 മിനിറ്റ് മുമ്പേ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ ഇതെന്താ, വല്ല സർക്കാർ ഓഫീസോ മറ്റോ ആണോ?
0: അല്ല സുധാകരൻ വെറുതെ.
3: ഒരു ഡോക്ടറുടെ സ്വകാര്യ ജീവിതം പലപ്പോഴും ആത്മസംഘർഷം നിറഞ്ഞതാണെന്ന് പലർക്കും അറിയില്ല. ഒരു സർജറിക്ക് മുമ്പുള്ള നിമിഷങ്ങൾ, സർജറി കഴിഞ്ഞുള്ള നിമിഷങ്ങൾ, ഒരു പേഷ്യന്റ് തൻ്റെ മുമ്പിൽ വന്നിരുന്ന് തനിക്കുള്ള അസുഖ വിവരങ്ങൾ പറയുമ്പോഴും.

0: മനസ്സ് തുറന്ന് പലതും പറയാതിരിക്കുമ്പോഴുമുള്ള ഒരു ഡോക്ടറുടെ മാനസികാവസ്ഥ പറയാൻ വയ്യ. കാരണം സർജറി കഴിഞ്ഞ ഒരു രോഗി ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നതും കാത്ത് പ്രാർത്ഥനയോടെ തന്റെ മുറിയിലിരിക്കുന്ന ഡോക്ടറെ ആരും കാണുന്നില്ല. അതാണ് സത്യം. അസുഖവുമായി തന്റെ മുമ്പിൽ വരുന്ന രോഗിയെ പരിശോധിച്ച് വേണ്ട മരുന്നുകൾ നൽകി തിരിച്ചയക്കുന്ന ഡോക്ടർക്ക് ആശങ്കയുണ്ട്. താൻ കൊടുത്ത മെഡിസിൻ രോഗിക്ക് രോഗശമനം വരുത്തുന്നുണ്ടോ, അതോ മെഡിസിനുകൾ പ്രതിപ്രവർത്തനം നടത്തി രോഗി അവശനാക്കുന്നുണ്ടോ എന്നൊക്കെ ആലോചിച്ച് സത്യസന്ധനായ ഒരു ഡോക്ടർ ആശങ്കപ്പെടും. രോഗശമനം വന്ന് രോഗി തന്റെ മുന്നിൽ മന്ദഹസിച്ചുകൊണ്ട് വരുന്നതും കാത്തിരിക്കുന്ന ഡോക്ടറുടെ മാനസികാവസ്ഥ പറയുക വയ്യ. ഇതാണ് സത്യം.
1: ഇതിനു മുമ്പ് ഈ ധന്യാ ക്ലിനിക്കിൽ ഇരുന്ന ഡോക്ടർ ആരും തന്നെ ഇത്രയ്ക്ക് ആത്മാർത്ഥത കാണിച്ചിട്ടില്ല. അതുകൊണ്ടാ ഈ സുധാകരേട്ടൻ.
0: മനസ്സിലായി ചേട്ടാ, ഒരു കാര്യം അറിയുക, ജോലി അതെന്തുമാകട്ടെ, അത് സത്യസന്ധമായും ആത്മാർത്ഥമായും ചെയ്തില്ലെങ്കിൽ അത്തരക്കാർക്ക് വിജയിക്കാൻ കഴിയില്ല ചേട്ടാ. നമ്മൾ ചെയ്യുന്ന ജോലിയാണ് പ്രധാനം, പ്രതിഫലം രണ്ടാമതേ ഈ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. അതാണ് ഡോക്ടർ ജയരാജന്റെ പരാജയവും. ഇന്നത്തെ കാലത്ത് ആർക്ക് വേണം സത്യധർമ്മങ്ങൾ, എല്ലാവർക്കും വേണ്ടത് പണം. അതെങ്ങനെ ഉണ്ടാക്കുന്നു എന്നതല്ല പ്രധാനം, എത്രമാത്രം സമ്പാദിച്ചു കൂട്ടുക എന്നതാണ്. വയ്യ സുധാകരേട്ട, വയ്യ ഈ ജയരാജന്. അധർമ്മ മാർഗത്തിൽ കൂടി പണം സമ്പാദിക്കേണ്ട എനിക്ക്, അതുകൊണ്ട് സുഖജീവിതം നയിക്കുകയും വേണ്ട. അല്ല, സുധാകരട്ടന്റെ കണ്ണുകൾ നിറഞ്ഞു വരുന്നല്ലോ, എന്തുപറ്റി? ഇങ്ങനെ വേദനിക്കാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ.
1: ഡോക്ടറെ, വയ്യ ഡോക്ടറെ, വയ്യ ഇങ്ങനെ ജീവിക്കാൻ.
2: എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നേ? ആർക്കു വേണ്ടിയാ? ആർക്കു വേണ്ടിയാണ്?
1: എത്ര കാലം ഇങ്ങനെ ഈ മഹാഭാവം തലേച്ചു വന്നുകൊണ്ടുള്ള ജീവിതം, പലതും കേൾക്കാതിരിക്കുകയും മറ്റു പലത് കാണാതെയും പലപ്പോഴും മൂകനായി.
2: എന്തിനാ ഡോക്ടറെ ഇങ്ങനെയുള്ള ജീവിതം?
1: മടുത്തു
2: മടുത്തു ഈ സുധാകരൻ.
0: സുധാകരേട്ടാ, നിങ്ങൾക്കിത് എന്തു പറ്റി? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, എന്ത് മഹാഭാവമാണ് നിങ്ങളിങ്ങനെ ചുമക്കുന്നത്?
1: ഒന്നുമില്ല, ഈ സുധാകരേട്ടൻ എന്തോ വട്ടി ചിന്തിച്ചു കൂട്ടിയതാ.
2: അത് വിട്ടുകളാ.
0: നോ നോ, എന്തൊക്കെയോ നിങ്ങളുടെ മനസ്സിൽ കിടന്ന് തിളച്ചു മറിയുന്നുണ്ട്. അതാണ് സുധാകരേട്ടൻ പോലും അറിയാതെ പുറത്തേക്ക് വാക്കുകളായി ഒഴുകി വരുന്നത്. പ്ലീസ് എന്നോട് പറയൂ, അതെന്താണെന്ന് ഈ ഡോക്ടർ ജയരാജനോട് പറയൂ. പറയൂ സുധാകരേട്ട, പറയൂ.
1: ഇല്ല, എനിക്കൊന്നും പറയാനില്ല. എന്റെ ജീവിതം തകർക്കല്ലേ ഡോക്ടറെ.
2: ഇല്ല,
1: എനിക്കൊന്നും പറയാനില്ല.
0: നോ, ഞാൻ വിശ്വസിക്കില്ല, ഞാൻ വിശ്വസിക്കില്ല.
3: സുധാകരാ,
2: വരുന്നു മാഡം.
1: മാഡം എന്നെ വിളിച്ചോ?
3: എന്തായിരുന്നു ഡോക്ടർ നിങ്ങൾ തമ്മിലൊരു സംസാരം? ചോദിച്ചത് കേട്ടില്ലേ?
1: ഞാനൊന്നും പറഞ്ഞിട്ടില്ല മാഡം.
2: സത്യമായി സുധാകരൻ പറയുന്നത്?
3: പറയരുത്, പലതും കാണുകയും കേൾക്കുകയരുത്. മനസ്സിലായോ നിങ്ങക്ക്?
1: മനസ്സിലായി മാഡം.
3: പൊയ്ക്കോ, ഒന്ന് നിന്നെ.
1: എന്താ മാഡം?
3: വാങ്ങിവെച്ച മെഡിസിൻ അത്രയും സ്റ്റോർ റൂമിൽ അതുപോലെ ഇരിക്കുന്നു, എന്താ ഇത്?
1: അത് പിന്നെ മാഡം, ഈ മരുന്നിന് ഡോക്ടർ കുറിച്ച് പേഷ്യൻസിന്റെ കയ്യിൽ കൊടുത്തയച്ചാലല്ലേ എനിക്ക് മരുന്ന് കൊടുക്കാൻ കഴിയൂ.
3: അപ്പോ ഡോക്ടർ ഒന്നും കുറിക്കില്ലെന്നാണോ? ആണോന്ന്?
1: അത് അല്ല, അത്യാവശ്യം വേണ്ട മരുന്നേ അദ്ദേഹം കുറിക്കാറുള്ളൂ.
3: താൻ പൊയ്ക്കോ, ഞാൻ ഡോക്ടറോടൊന്ന് സംസാരിക്കട്ടെ. സംസാരിച്ചല്ലേ ഒക്കൂ.
1: ഓ ശരി മാഡം,
3: ശരി. അത്യാവശ്യം വേണ്ട മരുന്ന് മാത്രം കുറിച്ചാ പോരല്ലോ. ഹലോ, ഇത് ധന്യയാ. ധന്യ മേരി, എനിക്കൊന്ന് ഡോക്ടറെ കാണണം, ഇന്ന് തന്നെ, ഈ നിമിഷം ഞാൻ അങ്ങോട്ട് വരുന്നു. ഓക്കെ.
4: അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ നാടകം അഞ്ചാം ഭാഗം സമാപിക്കുന്നു.

രചന സലിം കുമാർ പട്ടണക്കാട്. സംവിധാനം എൻ വാസുദേവ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ഡോക്ടർ ജയരാജ്, അരുൺ നായർ, അലക്സാണ്ടർ, സുൽഫി ഓയൂർ, സുധാകരൻ, തമലം ശ്രീകുമാർ, ധന്യമേരി, ശ്രീലേഖ കുമാരി വി എസ്. സംവിധാന സഹായം ബി എൻ ദീപ, എം നിസാമുദ്ദീൻ, അശ്വതി ബാലചന്ദ്രൻ. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം. ഈ നാടകത്തിന്റെ ആറാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

0: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
1: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പഠിച്ചാലോ?
2: ഇതാരാ വിളിക്കുന്നത്?
0: ഹാപ്പി ബർത്ത്ഡേ ടു യു.
2: ഓഹോ, താങ്ക് യു.
0: ഹലോ,
1: നിന്റെ ദൈവമേ, ഇതാര്? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടെ നിന്നും കിട്ടിട്ടില്ല. ആരേ ഇത്?
0: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതു.
3: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
3: 8281420305.
0: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ, 10 മണിക്ക്.
4: ചങ്ങാതി സ്പോൺസേർഡ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:15.
5: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: ഇന്ന് വൈകുന്നേരം 4 മണിക്ക് രശ്മി. കൊല്ലം കുണ്ടയം GMLPSലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് രശ്മിയിൽ.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ആകാശവാണി. ഗാനോപഹാരം. പ്രിയ ശ്രോതാക്കളെ, ഗാനോപഹാരത്തിലെ ആദ്യ ഗാനം യേശുദാസും വാണി ജയറാമും പാടിയത്. രചന ബിജു തിരുമല, സംഗീതം കണ്ണൂർ രാജൻ. ചിത്രം ഭാര്യ ഒരു മന്ത്രി.

ഗുരുജി ഒരു വാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണിനി. വരികൾ എഴുതിയത് ബിച്ചു തിരുമല, ഈണം നൽകിയത് ജെറി എം എൽ ദേവ്.

ഗാനോപഹാരത്തിലിനി വഴിയോര കാഴ്ചകൾ എന്ന ചിത്രത്തിലെ ഗാനമാണ്. വരികൾ എഴുതിയത് ഷിബു ചക്രവർത്തി, ഈണം നൽകിയത് എസ് പി വെങ്കടേഷ്. ഈ ഗാനം പാടിയത് ഉണ്ണിമേനോനും ചിത്രയും.

ഒരറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 മണിവരെ ജീവിതശൈലിയും ക്യാൻസർ പ്രതിരോധവും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അരുൺ എ ജെ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495 9651 9495 6321 9495 5931. ഓർക്കുക, ജീവിതശൈലിയും ക്യാൻസർ പ്രതിരോധവും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

പ്രിയ ശ്രോതാക്കളെ, ഗാനോപഹാരം തുടരുന്നു. അടുത്ത ഗാനം ആശാലതയും ലതികയും സംഘവും പാടിയത്, ചിത്രം ഒഴിവുകാലം. രചന കെ ജയകുമാർ, സംഗീതം ജോൺസൺ.

0: ഓർമ്മകൾ. ചിലത് അങ്ങനെയാണ്, നമ്മെ വിട്ടുപോവില്ല.
1: എന്നോ കൂടെ നടന്ന കൂട്ടുകാർ, എപ്പോഴോ കണ്ടുമറന്ന കാഴ്ചകൾ, ബാല്യത്തിൽ കേട്ട ഒരു ഗാനം, ഒറ്റപ്പെടലിൽ കൂടെ വന്ന ചിലർ, പിന്നെ അറിയാതെ കണ്ണു നിറഞ്ഞു പോയ നിമിഷങ്ങൾ. ആ ഓർമ്മകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ മനസ്സുണ്ടെങ്കിൽ അവ അക്ഷരങ്ങളാക്കി ഓർമ്മച്ചിപ്പിലേക്ക് അയക്കുക.
0: വിലാസം: ഓർമ്മച്ചിപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഓർമ്മച്ചിപ്പ്
1: എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണിക്കും അനന്തപുരി FM-ൽ രാവിലെ 10 മണിക്കും.
0: മറക്കാതെ കേൾക്കുക ഓർമ്മച്ചിപ്പ്.

ഗാനോപഹാരം തുടരുന്നു. അടുത്ത ഗാനം ആഴി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, രചന ബിച്ചു തിരുമല, സംഗീതം രാജ്കമൽ.

അടുത്ത ഗാനം എം ഡി രാജേന്ദ്രൻ വരികൾ എഴുതി ജെറി അമൽദേവിന്റെ സംഗീതത്തിൽ സുനന്ദ പാടിയത്, ചിത്രം അധ്യായം 1 മുതൽ.

ഗാനോപഹാരത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. യേശുദാസ് പാടിയത്. പൂവച്ചൽ ഖാദറിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം. ചിത്രം ഇടവേളയ്ക്ക് ശേഷം.

0: എല്ലാ കൂട്ടുകാർക്കും രശ്മിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് കൊല്ലം കുണ്ടയം GMLPSലെ കൂട്ടുകാരാണ്. നമുക്ക് ഈ കൂട്ടുകാരുടെ പരിപാടികൾ ആസ്വദിച്ചാലോ? എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? അപ്പോ ആദ്യം ഒരു കഥ തന്നെ കേൾക്കാം. കഥയുമായി എത്തുന്നു ആയിഷ എസ്.
1: ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് അനുസരണശീലത്തെ കുറിച്ചുള്ള ഒരു കൊച്ചു കഥയാണ്. പണ്ട് പണ്ട് വലിയൊരു കാട്ടിൽ ഒരു അമ്മ മാനം ഒരു കുഞ്ഞുമാനം താമസിച്ചിരുന്നു. ഒരു ദിവസം അവർ രണ്ടുപേരും കൂടി വെള്ളം കുടിക്കാനായി തടാകക്കരയിലെത്തി. തുള്ളിച്ചാടി തടാകത്തിൽ ഇറങ്ങാനൊരുങ്ങിയ കുഞ്ഞുമാനോട് അമ്മമാൻ പറഞ്ഞു, കുഞ്ഞെ കുഞ്ഞെ, നീ അതിൽ ഇറങ്ങരുത്. അതിൻ്റെ ആഴം നിനക്കറിയില്ല, അതുകൊണ്ട് നീ ഇറങ്ങരുത്. മനസ്സില്ലാ മനസ്സോടെ കുഞ്ഞുമാൻ അമ്മ പറയുന്നത് കേട്ടു. എന്നാൽ അമ്മയില്ലാത്തൊരു ദിവസം ആരും കാണാതെ കുഞ്ഞുമാൻ തടാകക്കരയിലെത്തി. എന്തു ഭംഗിയുള്ള തടാകം! ഇതിനകത്ത് തുള്ളിക്കളിക്കാൻ എന്ത് രസമായിരിക്കും! എനിക്കൊന്നിനെ പേടിയില്ലെന്നും പറഞ്ഞ് കുഞ്ഞുമാൻ തടാകത്തിലേക്ക് ഒറ്റച്ചാട്ടം. പക്ഷേ ആരുമില്ലാത്ത തടാകത്തിൽ കുഞ്ഞുമാൻ മുങ്ങി താന്നു. അവനോടൊക്കെ കരഞ്ഞു, അയ്യോ രക്ഷിക്കണേ, ഓടിവാ ഓടിവാ. ഭാഗ്യത്തിന് ആ വഴിയിൽ വന്നൊരു ആനച്ചേട്ടൻ അവന്റെ കരച്ചിൽ കേട്ടു. തുമ്പിക്കൈ കൊണ്ട് കോരിയെടുത്ത് രക്ഷപ്പെട്ട കുഞ്ഞുമാൻ പറഞ്ഞു, അമ്മ പറഞ്ഞത് കേട്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥയിൽ നിന്ന് എന്താണ് മനസ്സിലായത്? മാതാപിതാക്കളും ഗുരുക്കന്മാരും മുതിർന്നവരും പറയുന്നത് നാം അനുസരിക്കണം, അല്ലെങ്കിൽ കുഞ്ഞുമാനെ പോലെ നമ്മൾ അപകടത്തിൽ ചെന്ന് ചാടും.

മറ്റൊരു നാടൻപാട്ടായാലോ. റൈഫ ഷറഫ്, അർച്ചിത ജയൻ, കാശ്വി ലെനിൻ, റൈഹ ഫാത്തിമ, ആഫിയ നൌഷാദ്, അലീന അലക്സാണ്ടർ, അൻഫാൽ നിഷാദ്, നിരഞ്ജന ബി, അമാന എസ് എന്നിവരാണ് പാടുന്നത്.

അമ്മ തന്നുദരമന്നു നിന്നേറ്റനാൾ മണ്ണിലേക്കു വന്നിടും വരെ വഹിച്ചവൾ.

ഒരാണവൻ കൂടെ നിന്റെ ഒപ്പമായി വളർന്നു വന്നവൾ, ചാരയെന്നും നീയുമായി കളിച്ചിരുന്നു.

ഇന്നതാരും സംശയിച്ചിടുന്നതെന്തിനാ? സ്നേഹമാകുമൂണ് തന്നു നിൻ വിശപ്പിനെ, കെട്ടണച്ചു പോന്നൊരമ്മയുണ്ടു നോക്കുക. വീടിറങ്ങി നീയണയും കാത്തു കാത്തൊരാ, അച്ഛനുണ്ട് പൂമുഖത്ത് തീക്കനലുള്ളിൽ. എങ്ങു നിന്നു വന്നരാ കൂട്ടുകെട്ടിനേ, കണ്ട നാൾ മുതൽക്കു നീ മറന്നു സർവവും. ചങ്കിടി

0: ദീയുവത്വമേ വിടകങ്ങളാകണം നിനക്കുലഹരേ, വിടകങ്ങളാകണം നിനക്കുലഹരേ.
1: വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ മാമ്പഴം എന്ന കവിത കേട്ടിട്ടുണ്ടോ? ആ കവിതയുടെ നാടക ആവിഷ്കാരവുമായി എത്തുകയാണ് ഇനി ഒരു കൂട്ടം കൂട്ടുകാർ. ദേവർ ഷാജിദ്, അബ്ദുള്ള അൻസാരി, ആര്യ രാജ്, ഐറ ബിന്ദു മുനീർ, അൽ അമീൻ, സിയ ഫാത്തിമ എന്നിവരാണ് അവതരിപ്പിക്കുന്നത്.
2: മാതൃസ്നേഹത്തിനും വാത്സല്യത്തിനും മുന്നിൽ പകരം വെക്കാനായി ഈ ലോകത്ത് മറ്റൊന്നുമില്ല. കറയില്ലാത്ത മാതൃസ്നേഹത്തിന് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് മാമ്പഴം.
3: അമ്മേ അമ്മേ, ഞങ്ങൾക്കൊരു മാമ്പഴം കിട്ടി.
4: എവിടുന്നാ ഉണ്ണി?
3: ഇത് വടക്കേലെ അപ്പുച്ചേട്ടൻ തന്നതാ അമ്മേ.
5: ഇത് ഞങ്ങൾക്കൊന്ന് മുറിച്ചു തരാമോ?
6: വേഗം കൊണ്ടുവരണേ അമ്മേ, ഞങ്ങൾക്ക് കൊതിയാകുന്നു.
4: ദാ എല്ലാവരും കഴിച്ചോളൂ.
7: ദേ, ഉണ്ണിയുടെ അച്ഛൻ വരുന്നല്ലോ.
3: അച്ഛാ, ദാ ഇത് കണ്ടോ മാമ്പഴം, അച്ഛന് വേണോ?
4: വേണ്ട ഉണ്ണി, നിങ്ങൾ കഴിച്ചോളൂ.
3: അച്ഛാ, നമ്മുടെ മുറ്റത്തെ തൈമാവ് എന്താ പൂക്കാത്തെ?
4: അത് ചെറുതല്ലേ ഉണ്ണി, അത് കുറച്ചുകൂടി വലുതായിട്ട് പൂക്കും.
8: നാരായണ നാരായണ, എന്താ ഉണ്ണിയുടെ സംശയം, മാവെന്താ പൂക്കാത്തേനോ?
3: ആ, എത്ര നാളായി നോക്കിയിരിക്കുന്നോ, എന്താ ഇതുവരെയും പൂക്കാത്തെ മുത്തശ്ശി?
8: എന്റെ ഉണ്ണി വിഷമിക്കേണ്ട കേട്ടോ, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട്. ഉണ്ണിയുടെ മോഹം മാവറിയുന്നുണ്ട്, വേഗം പൂക്കൂട്ടോ.
4: ഉണ്ണി വാ, നമുക്ക് കളിക്കാൻ പോകാം.
3: ഇന്ന് നമുക്ക് ഒളിച്ചു കളിക്കാം.
7: ഓ, കളിച്ചു ക്ഷീണിച്ചു, ഇന്ന് മതിയാക്കാം, നമുക്ക് നാളെ ഇവിടെ തന്നെ കളിക്കാം.
4: നമുക്ക് മാവ് പൂത്തോന്ന് നോക്കിയാലോ?
3: ഷോ, ഇന്നും മാവ് പൂത്തില്ലല്ലോ, നമ്മൾ എത്ര നാളായി നോക്കിയിരിക്കുന്നു.
4: ദേ, തെക്കേലെ മാവും വീടും പൂത്തല്ലോ, ഇപ്പം കുറെ നാളായാലും നമ്മൾ കാത്തിരിക്കുന്നു.
7: നമുക്ക് ഉണ്ണിയുടെ മാവും പൂത്തോന്ന് നോക്കിയാലോ? ഉണ്ണി, നിന്റെ മാവിൽ പൂങ്കുലയാണെന്ന് തോന്നുന്നല്ലോ.
4: നോക്കട്ടെ നോക്കട്ടെ, ആണെന്ന് തോന്നുന്നു.
6: ഉണ്ണിയുടെ മാവും പൂത്തേ, വാ നമുക്ക് അമ്മയോട് പറയാം.
3: അമ്മേ, വേഗം ഇങ്ങോട്ട് വരൂ.
8: എന്താ ഉണ്ണി, എന്തിനാ അച്ഛ വെക്കണേ?
3: നോക്കമ്മേ, നമ്മുടെ മാവും പൂത്തിരിക്കുന്നു.
8: ഏ, ഇതെന്താ കാണുന്നത്? നമ്മുടെ മാവും പൂത്തെന്നോ, ഇത്ര പെട്ടെന്നോ?
4: എന്താ ഉണ്ണി അവിടെ ഒരു ബഹളം?
3: അച്ഛാ, എന്റെ മാവും പൂത്തല്ലോ, ഇനി എനിക്ക് നിറച്ചും മാമ്പഴം തിന്നാലോ.
8: ഇങ്ങനെ ഒരു മാമ്പഴക്കൊതിയൻ, എല്ലാ മാമ്പഴവും നിനക്കു തന്നാൽ എങ്ങനാ ശരിയാകുന്നത്?
4: അത് ശരിയാണല്ലോ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഉള്ളതാണല്ലോ.
6: ഞങ്ങളുടെ മാമ്പഴം, ഞങ്ങളുടെ മാമ്പഴം.
7: ദേ, പൂങ്കുലിയിൽ ഉണ്ണികൾ വിരിഞ്ഞല്ലോ, ഇതെങ്ങനെയായിരിക്കും മാമ്പഴമാകുന്നത്?
3: ഇത് നമുക്കൊന്ന് പറിച്ചാലോ?
4: വേണ്ട ഉണ്ണി, പറിക്കേണ്ട.
3: ഇത് പറിച്ച് നമുക്ക് അമ്മയുടെ അടുത്ത് കൊടുക്കാം. അമ്മേ അമ്മേ അമ്മേ, ഇത് കണ്ടോ?
8: എന്താ ഉണ്ണി കാട്ടിയെ? വിരിഞ്ഞു നിന്ന മാമ്പു ഒടിച്ചു കളഞ്ഞോ നീ? പൂങ്കല തല്ലി ഒടിച്ചത്, നല്ല തല്ലി കിട്ടാനിട്ടല്ലേ.
3: അമ്മേനെ തല്ലല്ലേ അമ്മേ, അമ്മേനെ തല്ലല്ലേ തല്ലല്ലേ.
8: കുറുമ്പ് കാട്ടിയിട്ട് തല്ലരുതെന്നോ നീ എന്നോട് ഇനി മിണ്ടണ്ട.
3: എന്നാ ഞാൻ ഇനി മാമ്പഴം ഇറക്കാൻ വരുന്നില്ല, ഇനി എനിക്കത് വേണ്ട.
8: എന്തിനാ കുട്ടിയെ നീ ഉണ്ണീനെ ഇങ്ങനെ തല്ലണത്? അവൻ അറിയോ?
4: ഉണ്ണി പിണങ്ങെടുത്ത് കേട്ടോ, മാമ്പ് ഒടിച്ചു കളയല്ലേ, നമുക്ക് മാമ്പഴം പറിക്കേണ്ടേ?
7: അമ്മേ അമ്മേ, ഉണ്ണിക്കുട്ടൻ എവിടെ? കളിക്കാൻ വരുന്നില്ലല്ലോ, ഇന്നലെയും വന്നില്ല.
8: ഓ, അവൻ പിണങ്ങിയിരിപ്പാണ്.
7: ഉണ്ണി ഉണ്ണി ഉണ്ണിക്കുട്ട, വാ കളിക്കാൻ പോകാം.
4: ഉണ്ണിക്കുട്ടന് പനിയാണോ?
8: എന്തു പറ്റി എന്റെ ഉണ്ണിക്ക്? പഴയ കളിയും ചിരിയും ഒന്നുമില്ല.
4: ഉണ്ണിക്കുട്ടൻ ഇതുവരെ എണീറ്റില്ലേ? കണ്ണു തുറക്കുമോനെ, എഴുന്നേക്ക്.
7: മുത്തശ്ശി, ഉണ്ണി കണ്ണു തുറക്കുന്നില്ലല്ലോ.
8: ഉണ്ണി ഇതുവരെ എഴുന്നേറ്റില്ല. ഉണ്ണി, ദേനിന്റെ കൂട്ടുകാർ കളിക്കാൻ വന്നിരിക്കുന്നു. ഉണ്ണി, എഴുന്നേക്കുണ്ണി, എഴുന്നേക്ക്.
6: എഴുന്നേൽക്കുണ്ണി, നമുക്ക് കളിക്കാൻ പോകാം.
7: നാരായണ നാരായണ, എന്താ പറ്റിയത് ഉണ്ണിക്ക്? അനക്കമില്ലല്ലോ.
8: എന്റെ ഉണ്ണി, ഒന്ന് എഴുന്നേക്ക്. ദേ, ഇവരെല്ലാം നിന്നെ വിളിക്കുന്നു. എഴുന്നേക്കുണ്ണി, എഴുന്നേക്ക്. എഴുന്നേക്കുണ്ണി, എഴുന്നേക്ക്.
7: നമ്മുടെ ഉണ്ണി പോയല്ലോ. ദൈവമേ, എന്റെ ഉണ്ണി, നീ ഞങ്ങളെ വിട്ടുപോയോ?
8: എന്റെ പൊന്നുണ്ണി, നിന്റെ കൂട്ടുകാരൊക്കെ കളിക്കണു, നീ മാത്രം എന്താ ഉണ്ണി? മടങ്ങി ഒരു ഉണ്ണി, നീ പൂങ്കുല പൊട്ടിച്ചോളൂ, ഞാൻ ഇനി നിന്നെ തല്ലില്ല.
6: അമ്മേ, കരയല്ലേ അമ്മേ, അമ്മയ്ക്ക് ഞങ്ങളുണ്ട്.
7: നാരായണ നാരായണ, ദേ ഒരു മാമ്പഴം വീണല്ലോ.
8: ഉണ്ണി, ഇതാ മാമ്പഴം, നീ ഏറെ കൊതിച്ചതല്ലേ? നീ എവിടെയാ മോനെ?
2: കെടാത്ത സ്നേഹവുമായി ഇന്നും ഓരോ അമ്മമാരും നഷ്ടപ്പെട്ട തന്റെ ഉണ്ണികളെ കാത്തിരിക്കുന്നു.
1: ഇനി കാശ്വീലിനെ അവതരിപ്പിക്കുന്ന ലളിതഗാനം കേൾക്കാം.

0: ഇന്ന് രശ്മിയിൽ അവസാനമായി ഒരു മാപ്പിളപ്പാട്ടാണ്. മാപ്പിളപ്പാട്ടുമായി എത്തുന്നു റൈഫ ഷറഫ്.
1: വെളിപ്പെട്ട സമയത്ത് ഹബീബുള്ള സ്വഹാബറും വേഗത്തിൽ തുളു തിര വിറക്കുമ്പോതിൽ വെളിപ്പെട്ട സമയത്ത് ഹബീബുള്ള സ്വഹാബറും വേഗത്തിൽ തുളു തിര വിറക്കുമ്പോതിൽ വിട്ടിടപടവിനാൽ കുളലിയ അൽപ്പടി മുട്ടുക മുരിശടു തുടി തകിൽ ഭജവോടു ഒറ്റകൾ കുയൽ വിളി തകൃതികൾ കിടുകിട വിധം കേട്ട് ഷൂജാഹികൾ ഹൂയൂലാണുന്താം കേട്ട് ഷൂജാഹികൾ ഹൂയൂലാണുന്താ വെളിപ്പെട്ട സമയത്ത്

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1202 കന്നി 12, ശകവർഷം 1948 ആശ്വിനം 6, 2026 സെപ്റ്റംബർ മാസം 28 തിങ്കളാഴ്ച. ഇപ്പോൾ സമയം 4 കഴിഞ്ഞ് 30:42. എഫ് എം ബാൻഡിൽ 101.4 MHz ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചോദ്യോത്തരവേളയാണ്. കൊച്ചി തുറമുഖത്തിന്റെ ആഴം കൂട്ടാൻ കുഴിച്ചെടുത്ത മണ്ണ് നിക്ഷേപിച്ചുണ്ടായ ദ്വീപേത്? ഇതായിരുന്നു ഇന്നലത്തെ ചോദ്യം. അതിന്റെ ഉത്തരം വെല്ലിംഗ്ടൺ ഐലൻഡ്. ഇനി ഇന്നത്തെ ചോദ്യം, വ്യാഴവട്ടം എന്നറിയപ്പെടുന്ന കാലയളവ് ഭൂമിയിലെ എത്ര വർഷത്തോളമാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇന്ന് വൈകുന്നേരം 5:40 കേൾക്കാവുന്നതാണ്. ചോദ്യം ഒരിക്കൽ കൂടി, വ്യാഴവട്ടം എന്നറിയപ്പെടുന്ന കാലയളവ് ഭൂമിയിലെ എത്ര വർഷത്തോളമാണ്? ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി തേനിസൈ. തേനിസയിൽ ഇന്നാദ്യം പൊരുത്തത് പോതും എന്ന ചിത്രത്തിന് വേണ്ടി പി. സുശീല പാടിയ ഗാനം കേൾക്കാം. ഗാനരചന വാലി, സംഗീതം ഇളയരാജ.

0: പോലീസ്.
1: മിസ് സീമ,
0: അതെ,
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിന്? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീ ആ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
0: ഹായ്.
3: RBI പറയുന്നു,
0: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: പഠിച്ച പുള്ള എന്ന ചിത്രത്തിന് വേണ്ടി ഇളയരാജ ഈണം പകർന്ന ഒരു ഗാനം കേൾക്കാം. ഗംഗയമരന്റെ വരികൾ പാടിയത് മനു, ചിത്ര എന്നിവർ.

0: എല്ലാ വർഷവും നിങ്ങളുടെ സമ്മർ ഷെഡിന്റെ 10% ആജീവനാന്തം വാർഷിക വരുമാനമായിട്ട് ലഭിക്കുന്നതും ഹ്രസ്വവും സൗകര്യപ്രദവുമായിട്ടുള്ള പേയ്മെന്റ് നിബന്ധനകൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പോളിസി അറിയാമോ? അപ്പൊ പോളിസിയിലെ ലോൺ, ടാക്സ് സേവിംഗ്, ഡെത്ത് കവർ അതൊക്കെയോ?
1: ഒരു സംശയം വേണ്ട, LIC ജീവൻ ഉത്സവം തന്നെ.
0: ഇതെല്ലാം ഒരു പോളിസിയിൽ, ഓൾറൗണ്ടർ തന്നെ.
1: ഇനി ആഘോഷിക്കാം നിങ്ങളുടെ സന്തോഷങ്ങൾ LIC ജീവൻ ഉത്സവനോടൊപ്പം. ഏവരുടെയും വിശ്വാസം LIC യുടെ ഗ്യാരണ്ടിയും. കൂടുതൽ വിവരങ്ങൾക്കും നിബന്ധനകൾക്കും സെയിൽസ് ബ്രൗഷർ ശ്രദ്ധയോടെ വായിക്കുക.

0: ലൈഫ് കവറിന്റെ സേഫ്റ്റി നെറ്റിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മാർക്കറ്റ് വരുമാനം വേഗത്തിലാക്കാൻ നിങ്ങൾ തയ്യാറാണോ? LIC ഇൻഡെക്സ് പ്ലസ് അവതരിപ്പിക്കുന്നു. വെറും 2500 രൂപയുടെ പ്രതിമാസ പ്രീമിയത്തിൽ നിങ്ങളുടെ യാത്ര ആരംഭിക്കാം. ഇവിടെ രണ്ട് ഡൈനാമിക് ഫണ്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിഫ്റ്റി 50 തിരഞ്ഞെടുത്ത സ്റ്റോക്കുകളിൽ വളരുന്ന ഫ്ലെക്സി സ്മാർട്ട് ഗ്രോത്ത് ഫണ്ടോ, അല്ലെങ്കിൽ നിഫ്റ്റി 100 ഫോക്കസ് ചെയ്യുന്ന ഫ്ലെക്സി ഗ്രോത്ത് ഫണ്ടോ. ഉറപ്പായ അഡീഷനുകളുടെ സെക്യൂരിറ്റിയോടുകൂടി ഈ പ്ലാൻ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.LIC.in സന്ദർശിക്കുക. LIC ഹർ പൽ ആപ്കെ സാത്ത്. നിബന്ധനകൾ ബാധകം.
1: മുൻപ് കേട്ട ഗാനം തിരുപ്പുമുനൈ എന്ന ചിത്രത്തിൽ നിന്നുള്ളതാണ്. പാടിയത് മനു, ചിത്ര എന്നിവർ. അടുത്ത ഗാനം ചിന്ന ചിന്ന വീട് കെട്ടി എന്ന ചിത്രത്തിൽ നിന്നും. പാടിയത് മലേഷ്യ വാസുദേവൻ, വാണി ജയറാം എന്നിവർ. ഗാനരചന മുത്തുഭാരതി, സംഗീതം ശങ്കർ ഗണേശ്.

0: ന്യായവചിഹ്നം എന്ന ചിത്രത്തിനു വേണ്ടി ഗംഗയമരൻ രചിച്ച് ഇളയരാജ ഈണം പകർന്ന് ചിത്ര, മലേഷ്യ വാസുദേവൻ എന്നിവർ പാടിയത്.
1: ഊരുക്കുള്ള എന്നെയും പറ്റി ഒന്നെയും പറ്റി.

സമയം 5 മണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം അർജിത് സിംഗ്, പലക് മുച്ചൽ എന്നിവർ പാടിയത്. ചിത്രം ആഷിഖി 2. ഗാനരചന ഇർഷാദ് കാമൽ. സംഗീതം മിഥുൻ.

തിഷ്ണഗി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയത് മുഹമ്മദ് ഇർഫാൻ. ഗാനരചന മൻസീർ ബല്യാവി. സംഗീതം ഗുഫി.

യംല പഗ്ല ദീവാന ഫിർസെ എന്ന ചിത്രത്തിന് വേണ്ടി സജീദ് ടണ്ടൻ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. പുൽകിത് ഋഷിയുടെ വരികൾ, ഈണം പകർന്നത് സജീദ് പരമ്പര. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. സമയം 5 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇപ്പോൾ കേൾക്കാം സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
1: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 28 വേൾഡ് റാബിസ് ഡേ, ലോക പേവിഷബാധ ദിനം. 100% മാരകമായതും എന്നാൽ കൃത്യമായ ജാഗ്രത പാലിച്ചാൽ 100% പ്രതിരോധിക്കുവാൻ കഴിയുന്ന ഒന്നാണ് പേവിഷബാധ. അടുത്ത കാലത്തായി നമ്മുടെ സംസ്ഥാനത്ത് വളർത്തുമൃഗങ്ങളിൽ നിന്നും തെരുവ് നായ്ക്കളിൽ നിന്നുമുള്ള കടിയേൽക്കുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നത് വലിയ ആശങ്കകൾക്ക് ഇടയാക്കുന്നുണ്ട്. അതിനാൽ തന്നെ പേവിഷബാധയ്ക്കെതിരെ ശക്തമായ അവബോധം നാം നേടിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ലോക പേവിഷബാധ ദിനത്തോടനുബന്ധിച്ച് പേവിഷബാധ പ്രതിരോധത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: മാഡം. ഇന്ന് ലോക പേവിഷബാധ ദിനമായി നാം ആചരിക്കുകയാണല്ലോ, എന്താണ് ഈ ഒരു ദിനാചരണത്തിന്റെ പ്രസക്തി?
3: പേവിഷബാധയ്ക്കെതിരെയായിട്ടുള്ള പ്രതിരോധം തീർക്കുവാനായിട്ടുള്ള മാർഗങ്ങളെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഈ ദിനാചരണം നടത്തുന്നത്. ലൂയി പാസ്ചർ എന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ് ആദ്യമായി ഇതിനെതിരെയുള്ള വാക്സിൻ കണ്ടുപിടിക്കുകയും ജോസഫ് മീസ്റ്റർ എന്ന തെരുവുനായ കടിച്ച ബാലന്റെ ജീവൻ രക്ഷിക്കുകയും ചെയ്തു. അത് 1885 ലാണ് ആ സംഭവം നടക്കുന്നത്. 1895 ഇദ്ദേഹം മരിക്കുകയാണ്. സെപ്റ്റംബർ 28 ആ ദിവസം അദ്ദേഹത്തിൻ്റെ ചരമദിനമാണ്. അദ്ദേഹത്തിൻ്റെ ചരമവാർഷികത്തിന് നമ്മൾ എല്ലാ വർഷവും 2007 മുതൽ ഇത്തരത്തിൽ ഇതൊരു ദിനാചരണമായി നടത്തി വരുന്നു. റാബിസ് കാരണം പ്രതിവർഷം 50,000 പുറത്ത് ആളുകൾ ആഗോളതലത്തിൽ മരിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും 20,000 കേസുകളും ഇന്ത്യയിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കേരളത്തിൽ നമുക്ക് മുൻപ് 2021 വരെ 10-11 കേസൊക്കെ ആയിരുന്നു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വർഷം ശരാശരി. പക്ഷേ 2022 ശേഷം നമ്മൾ കാണുന്നത് 25 കൂടുതൽ കേസുകൾ തുടർച്ചയായി എല്ലാ വർഷവും റിപ്പോർട്ട് ചെയ്യുന്നു. 2025 നമുക്ക് 33 കേസുകൾ റിപ്പോർട്ട് ചെയ്യും. ഇത്തവണയും കേസുകൾ കൂടുതൽ തന്നെയാണ്. അപ്പോൾ കേസുകളുടെ എണ്ണം കൂടുന്നുണ്ട്. ജനങ്ങളുടെ ഇടയിൽ ഇപ്പോഴും അവബോധം കുറഞ്ഞു തന്നെ നിൽക്കുകയാണ്. ഇതിനെതിരെ 100% ഫലപ്രദമായ ഒരു വാക്സിൻ ഉണ്ട് എന്നിരിക്കുമ്പോഴും നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളിൽ ഒരു 80% കേസുകളും വാക്സിൻ എടുത്തിട്ടില്ല എന്നുള്ളൊരു ദുഃഖകരമായ സത്യവുമുണ്ട്. അപ്പോൾ ഇതിന് മാത്രവുമല്ല, പേവിഷബാധ നമുക്ക് നിർമാർജനം ചെയ്യണമെങ്കിൽ മനുഷ്യർക്ക് കുത്തിവെപ്പ് കൊടുക്കുന്നത് നമ്മൾ കടി കിട്ടിയതിന് ശേഷമാണ്. കടി ഏൽക്കുന്നതിന് മുമ്പ് ഉള്ള പ്രവർത്തനങ്ങളാണ് കൂടുതൽ പ്രാധാന്യം. മൃഗങ്ങൾ, പ്രത്യേകിച്ച് പട്ടിയിൽ നിന്നാണ്. ഇപ്പോൾ 95% പേവിഷബാധ കേസുകളും പട്ടി ിൽ നിന്ന്, അതായത് ഡോഗ് മീഡിയേറ്റഡ് ഹ്യൂമൻ റാബിസ് എന്ന് പറയും. പട്ടികളുടെ കടി, നായ്ക്കളുടെ കടിയേക്കുമ്പോഴാണ് നമുക്ക് റാബിസ് ഉണ്ടാകുന്നത്. അപ്പോൾ നായ്ക്കളുടെ മാസ് വാക്സിനേഷനാണ് ലോകമെമ്പാടും ഇതിന് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള പ്രതിരോധ മാർഗം. അപ്പോൾ ആ രീതിയിൽ നായ്ക്കളെ ഉത്തരവാദിത്തത്തോടു കൂടി വളർത്തുക, കുത്തിവെപ്പ് നൽകുക, തെരുവുനായയുടെ പോപ്പുലേഷൻ, സ്ട്രേഡോ പോപ്പുലേഷൻ മാനേജ്മെൻറ്റ് വളരെ പ്രധാനമാണ്. അപ്പോൾ തെരുവുനായ്ക്കളുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ള ഏറ്റവും പ്രധാനം വേസ്റ്റ് മാനേജ്മെൻറ്റ് തന്നെയാണ്. അവർക്ക് തെരുവുകളിൽ ഭക്ഷണം കിട്ടാതെ ഇരുന്നാൽ, തെരുവുനായകളെ നമ്മൾ റെസ്പോൺസിബിളായിട്ട് കമ്മ്യൂണിറ്റി ഷെൽറ്ററുകളിലേക്ക് മാറ്റണം. ആ രീതിയിലുള്ള കാര്യങ്ങൾ, പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാനും. മാത്രവുമല്ല, ഇത്തവണത്തെ തീം തന്നെ സ്ട്രോങ്ങർ ടുഗെദർ, ശക്തമായി നമ്മൾ ഒരുമിച്ച്. ഒരുമിച്ച് എന്ന വാക്കതിൽ വളരെ പ്രധാനമാണ്. വൺ ഹെൽത്ത്, ഏകാരോഗ്യ സമീപനത്തിലൂടെ മാത്രമേ നമുക്ക് ജന്തുജന്യ, പ്രധാന ജന്തുജന്യ രോഗിയുമായ റാബിസിനെ നിയന്ത്രണത്തിലാക്കുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രം ചെയ്യാവുന്നതിന് പരിമിതിയുണ്ട്. ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റും തദ്ദേശ സ്വയംഭരണ വകുപ്പും, വേസ്റ്റ് മാനേജ്മെൻറ്റ്, ശുചിത്വ മിഷൻ, ഇങ്ങനെ എല്ലാ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ്, എല്ലാ സെക്ടറുകളും, നമ്മുടെ പൊതുസമൂഹവും ഒരുമിച്ച് ശക്തിയായി പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ഈ 100% മാരകമായ രോഗത്തെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ.
2: മാഡം, ഒരു പ്രധാന സംശയമുള്ളത്, പേവിഷബാധ പകരുന്നത് പ്രധാനമായും നായ്ക്കളിലൂടെ മാത്രമാണോ എന്നുള്ളതാണ്?
3: ഇല്ല, അത് തെറ്റാണ്. റാബിസ് ഒരു വൈറസാണ് ഉണ്ടാക്കുന്നത്. റാബിഡോവിരുടെ ഫാമിലിയിലെ വൈറസാണിത്. ഈ വൈറസ് പൊതുവെ സസ്തനികളിലാണ് കണ്ടുവരുന്നത്. മൃഗത്തിൻ്റെ രോഗബാധിതമായ മൃഗത്തിൻ്റെ ഉമിനീര് വഴിയാണ് ഇത് മറ്റുള്ളവരിലേക്ക് പകരുന്നത്. ആ ഉമിനീര് കടിച്ച മുറിവ് വഴിയോ അല്ലെങ്കിൽ നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിൻ കണ്ണിലെയോ വായിലെയോ മ്യൂക്കസ് മെംബ്രെയിൻ വഴിയോ നമ്മുടെ ഏതെങ്കിലും മുറിവുകളിൽ ഈ ഉമിനീര് പറ്റുകയോ കടിച്ചതുകൊണ്ടുള്ള മുറിവും അല്ലെങ്കിൽ ഏതെങ്കിലും നമുക്ക് നേരത്തെ ഉള്ള ചെറിയ ചൊറിഞ്ഞു പൊട്ടിയ മുറിവുകളെ ഉൾപ്പെടെയുള്ള മുറിവുകളിലൂടെ ഈ ഉമിനീരുമായിട്ട് കോണ്ടാക്റ്റിൽ വരികയോ ചെയ്യുമ്പോഴാണ് ഇത് പടരുന്നത്. അപ്പോൾ ഇതിൻ്റെ വാഹകരായിട്ടുള്ള മൃഗങ്ങൾ പട്ടി മാത്രമല്ല, പ്രധാനമായും പട്ടികളാണെങ്കിൽ പോലും പൂച്ച, മറ്റ് ഇപ്പോൾ പശു ആണെങ്കിലും ആട്, കന്നുകാലികളെല്ലാം തന്നെയും, അതുപോലെ കീരി ഒരു പ്രധാനപ്പെട്ട മൃഗമാണ്. കീരി കൊണ്ട് കേസുകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാട്ടുമൃഗങ്ങളെല്ലാം തന്നെ, സിംഹവും പുലിയും കാട്ട് പോത്ത് കാട്ടുപന്നി, നീർനായ ഒരു അപകടമാണ്, നമ്മൾ വെള്ളത്തിൽ കാല് കഴുകുമ്പോഴൊക്കെ നീർനായ കടിക്കുന്നത്, മരപ്പട്ടി, ഇങ്ങനെയുള്ള എല്ലാത്തരം മൃഗങ്ങളിൽ നിന്നും ഈ രോഗം നമ്മളിലേക്ക് വരാം. കുരങ്ങുകൾ, അപ്പോൾ വന്യമൃഗങ്ങളിലാണെങ്കിൽ റാബിസ് വൈറസിൻ്റെ സാന്നിധ്യവും കൂടുതലാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടുമൃഗങ്ങൾ കടിക്കുന്നതിനേക്കാൾ വന്യമൃഗങ്ങളാണ് കടിക്കുന്നതെങ്കിൽ മുറിവ് തീരെ ചെറുതാണെങ്കിൽ പോലും നമ്മൾ സീറം അടക്കമുള്ള കാറ്റഗറി 3 എന്ന് പറയുന്ന വിഭാഗത്തിലേക്ക് അതിനെ മാറ്റുകയും ഏറ്റവും കൂടുതൽ ചികിത്സ തന്നെ എടുക്കുകയും ചെയ്യും. അപ്പോൾ വന്യമൃഗങ്ങൾ വളരെ അപകടകാരികളാണ്. പക്ഷെ നമുക്കെപ്പോഴും കോണ്ടാക്റ്റ് നിൽക്കുന്നത് നായ്ക്കൾ വഴിയാണ്. 95% കേസും നമുക്ക് നായ്ക്കളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ പൂച്ച കണ്ടുള്ള കേസുകൾ ഇപ്പോൾ കൂടി വരുന്നുണ്ട്, അത് ശ്രദ്ധിക്കണം. പിന്നെ ഇപ്പോൾ ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്, ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് കൂടുന്നുണ്ട്. പലപ്പോഴും വന്യമൃഗങ്ങൾ മനുഷ്യരുമായിട്ട് അവരിങ്ങോട്ടേക്ക് വരുമ്പോഴും നമ്മൾ അങ്ങോട്ടേക്ക് അവരുടെ ആവാസ വ്യവസ്ഥയിലേക്ക് കടന്നു ചെല്ലുമ്പോഴും പലപ്പോഴും അത്തരത്തിൽ കാട്ടുപന്നീൻ്റെ അറ്റാക്ക്, ഈ അടുത്ത കാലത്ത് നമുക്ക് കൊല്ലത്ത് വെച്ചൊരു കാട്ടുപൂച്ച നമ്മുടെ മലയോര പ്രദേശത്ത് ആക്രമണമുണ്ടായി. ഈ രീതിയിൽ വളരെ റിസ്ക് വന്യമൃഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും കേസുകൾ കൂടുതൽ നായ്ക്കളെ കൊണ്ട് ആയതുകൊണ്ട് തന്നെ നായ്ക്കൾ വഴിയുള്ള റാബിസ് നിർമ്മാർജ്ജനമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്നേ ഉള്ളൂ. ഏത് മൃഗം കടിച്ചാലും നിങ്ങൾ വാക്സിൻ എടുക്കുവാൻ ആശുപത്രിയിൽ വരിക തന്നെ വേണം. അതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ചെറിയ നമ്മുടെ ചുണ്ടലി കണക്കുള്ള റോഡൻസ് വിഭാഗം, കാർന്ന് തിന്നുന്ന മൃഗങ്ങൾ പൊതുവേ റാബിസ് പരത്താറില്ല. പക്ഷേ കാട്ടിലുള്ള റോഡൻസ്, ഇപ്പോൾ അണ്ണാനൊക്കെ, അവ കടിക്കുകയാണെങ്കിൽ നമ്മൾ വാക്സിൻ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം വന്യമൃഗങ്ങളിൽ ഇതിൻ്റെ സാന്ദ്രത വളരെ കൂടുതലാണ്. ഈ വൈറസിൻ്റെ സാന്നിധ്യം വളരെ കൂടുതലായതിനാൽ വൈൽഡ്, അതായത് വന്യ മേഖലയിൽ നിന്ന് നമുക്ക് ഏത് മൃഗം കടി കിട്ടിയാലും വാക്സിൻ എടുക്കാം. പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള മൃഗങ്ങൾ ഇപ്പോൾ ചുണ്ടലിയൊക്കെ കടിച്ചാൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ പക്ഷി, ഇഴയുന്ന ജന്തുക്കൾ, പാമ്പ്, പല്ലി, പാറ്റ, ഇവയൊന്നും ഇത് പടർത്തത്തില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കും. ഒരു പക്ഷികളും പടർത്തത്തില്ല. ബാറ്റ് ഇതിലൊരു സംശയമുള്ളതാണ്. വവ്വാലുകൾ പല അമേരിക്കൻ റീജിയനിലൊക്കെ വവ്വാലുകളാണ് ഇതിൻ്റെ റേബീസ് വൈറസിൻ്റെ പ്രധാന വാഹകർ. പക്ഷേ ഇപ്പോൾ ഇന്ത്യയിലുള്ള വവ്വാലുകളിൽ ഇതിൻ്റെ സാന്നിധ്യം, വൈറസിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ഗൈഡ്ലൈൻസിലൊക്കെ വവ്വാലിന് വാക്സിൻ വേണ്ട എന്ന രീതിയിലാണ് ഗൈഡ്ലൈൻസിലുള്ളത്. എങ്കിലും നമ്മൾ അഥവാ ഒരു കേസ് എക്സ്പോസ്ഡ് ആയിട്ട് വരുവാണെങ്കിൽ നമ്മൾ വാക്സിൻ കൊടുക്കും, മറ്റ് സീറം അങ്ങനെ കൂടിയ ചികിത്സയിലേക്ക് പോവുകയില്ല. കാരണം എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ എന്നുള്ളൊരു രീതിയിൽ.
2: മാഡം, മൃഗങ്ങളുടെ കടിയോ പോർലോ ഏറ്റാൽ വീട്ടിൽ വെച്ച് ഉടനടി ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ എന്താണ്?
3: മൃഗം കടിക്കുമ്പോൾ ഏറ്റവും പ്രധാനം ഈ പ്രഥമ ശുശ്രൂഷ തന്നെയാണ്. കാരണം ഇതിൻ്റെ ഉമിനീര് വഴിയായിരിക്കും ഈ മുറിവിലേക്ക് വൈറസ് കയറുന്നത്. അപ്പോൾ നമ്മൾ ആ മുറിവ് വളരെ കൃത്യമായി വൃത്തിയായി ഒരു 10-15 മിനിറ്റ് ടാപ്പ് വെള്ളത്തിൽ, അത് ഒഴുകുന്ന വെള്ളത്തിൽ സോപ്പ്, മറ്റ് ആൻറ്റിസെപ്റ്റിക്സ് ഒന്നും തേടി നിങ്ങൾ പോകേണ്ട, സോപ്പ് മാത്രം ഉപയോഗിച്ച് നല്ലപോലെ 15 മിനിറ്റ് ഒഴുകുന്ന വെള്ളത്തിൽ കഴുകുക. ഒരു 90%-ലധികവും ആ വൈറസിനെ നമുക്ക് പൂർണ്ണമായും ആ മുറിവിൽ നിന്ന് നീക്കം ചെയ്യുവാൻ കഴിയും. അപ്പോൾ ഈ വൈറസിൻ്റെ ലോഡ് കുറയുമ്പം തന്നെ, ഇൻ കേസ് അതൊരു റാബ്

0: ബാധയുള്ള പേവിഷബാധയുള്ള ഒരു മൃഗമായിരുന്നെങ്കിൽ പോലും നമുക്ക് രോഗലക്ഷണങ്ങൾ കാണിക്കുവാനും അഥവാ രോഗലക്ഷണങ്ങൾ ഈ വാക്സിൻ സീറോ ഒക്കെ കൊടുക്കുമ്പോഴും അതിൻ്റെ ഫലവും കൂടുതൽ ഫലപ്രദമാക്കാനും ഒക്കെ നമ്മൾ ഈ വൈറസ് മുഴുവൻ കഴുകി കളയുവാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് പറ്റും. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനം നമ്മൾ ഉടനെ തന്നെ താമസിക്കുകയും ചെയ്ത് എവിടെ വെച്ചാണോ കടി കിട്ടുന്നത് അവിടെ വെച്ച് തന്നെ ഒരു 10-15 മിനിറ്റ് വെള്ളത്തിൽ സോപ്പ് തേച്ച് കഴുകുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. നമ്മുടെ ജീവൻ രക്ഷിക്കുവാൻ പോകുന്ന ഏറ്റവും പ്രധാന സ്റ്റെപ്പ് ഈ നമ്മൾ കഴുകുക എന്നുള്ളതാണ്. അത് സോപ്പ് ഉപയോഗിച്ച് കഴുകിയാൽ മതിയാകും.
1: മേഡം, അതുപോലെ തന്നെ ഒരു മൃഗത്തിന്റെ കടിയോ മാന്തലോ ഏറ്റാൽ എത്ര സമയത്തിനുള്ളിലാണ് വാക്സിൻ എടുക്കേണ്ടത്?
0: എത്രയും പെട്ടെന്ന് എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾക്കിപ്പോൾ ആശുപത്രിയിലൊക്കെ എത്തി വരുമ്പോൾ 2-3 മണിക്കൂറാകും. അതൊന്നും ഭയക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില മുറിവുകളുണ്ട്. അതായത് വളരെ ആഴത്തിലുള്ള മുറിവുകൾ, പ്രത്യേകിച്ച് ഈ നേർവുകൾ, ഇത് നമ്മുടെ ഞരമ്പ് വഴിയാണ് ഈ വൈറസ് നമ്മുടെ തലച്ചോറിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഞരമ്പിലേക്ക് ഈ വൈറസ് പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊടുക്കുന്ന വാക്സീനും അതിൽ നിന്നുണ്ടാകുന്ന ആൻറ്റിബോഡി, നമ്മൾ വാക്സിൻ അല്ലാതെ കൊടുക്കുന്ന ചികിത്സ സീറമാണ്. വലിയ മുറിവുകൾ, ചോര വരുന്ന മുറിവുകളാണെങ്കിൽ നമ്മൾ വാക്സിന് പുറവെ റെഡിമെയ്ഡ് ായിട്ട് ആന്റിബോഡി കൊടുക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ വാക്സിൻ ഒരു കുത്തിവെപ്പ് നമ്മൾ ആദ്യമായിട്ട് ജീവിതത്തിൽ എടുക്കുകയാണെങ്കിൽ ആ ആന്റിജൻ നമ്മുടെ ശരീരം കണ്ടു കഴിഞ്ഞാൽ അത് ആന്റിബോഡി ഉണ്ടാക്കുവാനായിട്ട് കുറച്ച് സമയമെടുക്കും. പൊതുവെ ഒരു ഒരാഴ്ച സമയമൊക്കെ എടുക്കും. പൂർണ്ണമായും 0.5 ഇന്റർനാഷണൽ യൂണിറ്റ് പെർ എം എൽ ആണ് നമ്മൾ പ്രൊട്ടക്റ്റീവ് ടൈറ്റർ എന്ന് പറയുന്നത്. അത് എത്തുവാനായിട്ട് 2 ആഴ്ചയൊക്കെ എടുക്കും. അപ്പോൾ ആന്റിബോഡി ഉണ്ടായി വരുവാനായിട്ട് ഒരു 1 ആഴ്ച എടുക്കുന്ന സമയം, ആ സമയത്തിനുള്ളിൽ ഈ വൈറസ് നേർവുകളിൽ നമ്മുടെ ഞരമ്പുകളിലേക്ക് കയറാനൊരു സാധ്യത ഉള്ളതിനാൽ ആ കടി കിട്ടുന്ന സമയത്ത് തന്നെ റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്ന ആന്റിബോഡികളാണ് നമ്മൾ സീറം, ആന്റി റേബീസ് സീറം എന്ന് പറയും. അത് മനുഷ്യരിൽ നിന്നും കുതിരയിൽ നിന്നുമൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അതിൻ്റെ വിലയും അതനുസരിച്ച് മാറുകയും ചെയ്യും. ഹ്യൂമൻ റേബീസ് ഇമ്യൂണോഗ്ലോബലിനുണ്ട്, ഇക്വൈൻ കുതിരയിൽ നിൽക്കുന്ന ഇക്വൈൻ റേബീസ് ഇമ്യൂണോഗ്ലോബലിനുണ്ട്. ഇപ്പോൾ മോണോക്ലോണൽ ആന്റിബോഡീസും WHO റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഗൈഡ്ലൈൻസിലേക്ക് വരുന്നതേ ഉള്ളൂ, അവൈലബിൾ ആണ്, മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത്തരത്തിലുള്ള ആന്റിബോഡി നമ്മൾ ഈ മുറിവിലേക്ക് കുത്തിവെക്കുന്നുണ്ട്. ഈ മുറിവിലേക്ക് കുത്തിവെക്കുമ്പോൾ അത് ലോക്കലി തന്നെ ആ മുറിവിൽ തന്നെ വൈറസിനെ ഈ ആന്റിബോഡി ന്യൂട്രലൈസ് ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ വലിയ മുറിവുകളാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ആന്റിബോഡി കുത്തിവെപ്പ്, അതായത് സീറം, ആന്റി റേബീസ് സീറമിൻ്റെ കുത്തിവെപ്പ് അധികം കാലതാമസം ഇല്ലാതെ തന്നെ എടുക്കുവാൻ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം വലിയ മുറിവിൽ നിന്ന് എങ്ങാണം ഇത് ഞരമ്പുകളിലേക്ക് കയറുകയാണെങ്കിൽ അത് വലിയ അപകടത്തിലേക്ക് പോകും. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ചിലപ്പോൾ വാക്സിൻ എടുത്തിട്ടും റാബീസ് വന്നു, അത് വിരളമായിട്ട് വരുന്നതാണ്. അത് ഇത്തരത്തിലുള്ള ആഴത്തിലുള്ള മുറിവുകൾ ഞരമ്പിലേക്ക്, നേർവിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വൈറസ് എൻ്റർ ചെയ്തിട്ടുള്ള സാധ്യതയുള്ള മുഖം, നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കാനുള്ളത് മുഖത്തെ മുറിവുകൾ. പിന്നീട് കൈയിൽ എന്താണെന്ന് വെച്ചാൽ കൈ പത്തിയിൽ നിറച്ച് ഞരമ്പുകളാണ്, നെർവ്സ് ആണ്, ഡെൻസ് നെർവ്സിൻ്റെ സാന്ദ്രത വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു മുറിവ് ഏൽക്കുമ്പോൾ ഈ നെർവിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വൈറസ് എൻ്റർ ുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഭാഗങ്ങൾ, മുഖം, തല, കൈ, ഇത്തരത്തിലുള്ള ഭാഗങ്ങളിലുള്ള മുറിവുകൾ, ആഴത്തിലുള്ള മുറിവ്, ഏത് ഭാഗത്താണെങ്കിലും ആഴത്തിലുള്ള മുറിവുകൾ, പിന്നെ 5-ൽ കൂടുതൽ വളരെ അപകടകരമായിട്ട് നമ്മളെ ആക്രമിച്ചു 5-ൽ കൂടുതൽ മുറിവുകൾ, ഇതൊക്കെ ഉള്ളവർ വളരെ പെട്ടെന്ന് തന്നെ ഒട്ടും സമയം കളയാതെ ആശുപത്രിയിലെത്തി വാക്സിൻ മാത്രമല്ല വാക്സിൻ്റെ കൂടെ ആന്റി റേബീസ് സീറോവും എടുത്തിരിക്കണമെന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് സമയം, എന്നാൽ ചെറിയ സ്ക്രാച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് അത്ര ഒരു പെടയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എത്രയും എടുക്കാവുന്ന അത്രയും വേഗത്തിൽ എത്രയും പെട്ടെന്ന് പറ്റും അത്, കാരണം നമ്മുടെ എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ഇപ്പോൾ വാക്സിൻ അവൈലബിൾ ആണ്. താലൂക്ക് ആശുപത്രി അടിസ്ഥാനത്തിൽ നമുക്ക് ആന്റി റേബീസ് സീറോവും അവൈലബിൾ ആണ്. ചോര വന്നിട്ടില്ലാത്ത മുറിവാണെങ്കിൽ വാക്സിൻ മാത്രം മതി. ചോര വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിലോ വായിലോട്ട് ഈ മ്യൂക്കസ് മെംബ്രെയിനിലേക്കൊക്കെ സ്പ്ലാഷ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് സീറം കൂടി എടുക്കേണ്ടി വരും. ഇനി ഇതിനു മുമ്പ് നിങ്ങൾ ഒരിക്കൽ വാക്സിനേറ്റഡ് ആണ് എന്ന് വെക്കുക, അതായത് നിങ്ങൾക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും റേബീസ് വാക്സിൻ, അതും പുതിയ തരം വാക്സിൻ, നെർവ് പണ്ട് പൊക്കിളിന് ചുറ്റുമെടുക്കുന്ന വാക്സിൻ നമ്മൾ കണക്കിലെടുക്കത്തില്ല, അത് നെർവസ് ടിഷ്യൂ, അതിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് നമ്മൾ അത്ര കോൺഫിഡൻ്റ് അല്ല. പക്ഷേ ഒരു 2000-ന് ശേഷമൊക്കെ നമുക്കിവിടെ സെൽ കൾച്ചർ വാക്സിനാണ് നമ്മൾക്ക് തോളിലെടുക്കുന്ന വാക്സിൻ. ഈ വാക്സിൻ ജീവിതത്തിൽ എപ്പോഴെങ്കിലും മുഴുവൻ ഡോസും എടുത്തിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് പിന്നീട് സീറമിൻ്റെ ആവശ്യമില്ല, ആൻറ്റി റേബീസ് സീറമിൻ്റെ ആവശ്യമില്ല. വാക്സിനും ബൂസ്റ്റർ ഡോസസ് മാത്രം മതിയാകും. അപ്പോൾ ഡോക്ടറുടെ അടുത്ത് വരുമ്പോൾ തന്നെ താങ്കൾ ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ പറയണം, ഞാൻ ഇതിനു മുമ്പ് എടുത്തിട്ടുണ്ട്. കാരണം അങ്ങനെ എടുത്തിട്ടുള്ളവരുടെ ഗുണമെന്ന് വെച്ചാൽ അവരുടെ ബോഡിയുടെ ഇമ്മ്യൂൺ റെസ്പോൺസ്, പിന്നെ സെക്കൻഡറി ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയും, അതായത് ആ വാക്സിൻ്റെ ബൂസ്റ്റർ എടുക്കുന്നത് ഉടനെ തന്നെ ശരീരം ആൻറ്റിബോഡി ഉണ്ടാക്കിക്കോളും. അപ്പോൾ 7 ദിവസത്തിൻ്റെ ഒന്നും താമസമില്ല, അവർ പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോൾ ബൂസ്റ്റർ മാത്രം മതിയാകും. ഈ കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്.
1: മേഡം, മറ്റൊരു പ്രധാന സംശയമുള്ളത്, ഈ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പേവിഷബാധയ്ക്കെതിരെ വാക്സിൻ എടുത്ത ഒരു വളർത്തു നായയുടെ കടിയോ മാന്തലോ ഏറ്റാൽ നമ്മൾ വാക്സിൻ എടുക്കേണ്ടതുണ്ടോ?
0: വാക്സിൻ എടുക്കേണ്ടതുണ്ട്. കാരണം ഇത് 100% ഫേറ്റൽ ആയിട്ടുള്ള ഒരു രോഗമാണ്. നമ്മൾ ഈ മൃഗങ്ങൾക്ക് വാക്സിൻ എല്ലാ വർഷവും വർഷത്തിൽ ഒരിക്കലാണ് വാക്സിൻ കൊടുക്കുന്നത്. മൃഗങ്ങൾക്ക് കൊടുക്കുന്നതിൻ്റെ വാക്സിൻ്റെ ഫലപ്രാപ്തി നമുക്ക് ഉറപ്പിക്കുവാൻ കഴിയില്ല. ചിലപ്പോൾ അതൊരു കോൾ ചെയിൻ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നെങ്കിലോ, അല്ലെങ്കിൽ ഇവർക്ക് തന്നെ ഒരു വർഷം കൂടുമ്പോൾ 7-8 മാസമാകുമ്പോൾ തന്നെ ചില മൃഗങ്ങളുടെ പ്രൊട്ടക്ഷൻ കുറയുന്നതായിട്ട് നമുക്ക് പഠനങ്ങളുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. 100% മാരകമായ ഒരു രോഗത്തിനെതിരെ നമുക്കൊരു ഊഹം വെച്ച് ചികിത്സിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ മൃഗം എല്ലാ വർഷവും വാക്സിനേറ്റഡ് ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ടിരിക്കാം, പക്ഷേ വാക്സിൻ എടുത്തേ മതിയാകൂ. വാക്സിൻ എടുക്കാത്ത ഏത് മുറിവ് ഏത് മൃഗം കടിച്ച് നക്കിയോ മാന്തിയോ ചെറിയ മുറിവ് നിങ്ങളുടെ സ്വന്തം വീട്ടിനകത്തിട്ട് വളർത്തുന്നതാണെങ്കിൽ പോലും വാക്സിൻ എടുക്കുക എന്നുള്ളത് അവരുടെ പ്രധാനം. ചോര വന്നിട്ടുണ്ടെങ്കിൽ സീറം എടുക്കണം. മുമ്പ് വാക്സിൻ എടുത്തിട്ടുള്ളവരാണെങ്കിൽ ബൂസ്റ്റർ മാത്രം മതിയാകും.
1: പേവിഷബാധ പ്രതിരോധത്തെക്കുറിച്ച് ഇത്രയും വിവരങ്ങൾ പങ്കുവച്ച ഡോക്ടർ ചിന്തയ്ക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ് ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മാന്ത്രികം എന്ന ചിത്രത്തിന് വേണ്ടി ONV കുറിപ്പ് രചിച്ച് SP വെങ്കടേഷ് ഈണം പകർന്ന് യേശുദാസും ചിത്രയും പാടിയത്.

ചലച്ചിത്രഗാനം ഇനി 8:40 കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, സ്പൈസ് എഫ് എമ്മിൽ നിന്നുള്ള ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു. വ്യാഴവട്ടം എന്നറിയപ്പെടുന്ന കാലയളവ് ഭൂമിയിലെ എത്ര വർഷത്തോളമാണ്? ഉത്തരം 12 വർഷം.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 5:45 സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 വാർത്താ വീക്ഷണം. 6:50 കാർഷിക ജീവനം. നെടുങ്കണ്ടം പച്ചടിയിൽ സമ്മിശ്ര കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന യുവകർഷകനായ ശ്രീ സിജോമോൻ അരിമണിക്കലുമായി അഭിമുഖം. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 യുവവാണി. ഇന്നത്തെ യുവവാണിയിൽ അൻസോന സന്തോഷ് പാടിയ ലളിതഗാനം, ഭക്തിഗാനം, കവിത എന്നിവ കേൾക്കാം. 8:00 ഇതളുകൾ പുനഃപ്രക്ഷേപണം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്രഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത കച്ചേരി. 10:30 ഹൃദയരാഗങ്ങൾ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ വൈകുന്നേരം 4:30 മലയാള ചലച്ചിത്രഗാനങ്ങൾ. 5:00 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 5:15 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 5:30 നാടകഗാനങ്ങൾ. 5:40 അറിയിപ്പുകൾ. 5:45 സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 കിസാൻ വാണി. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 അങ്കണം. 8:00 സാഹിത്യരംഗം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്രഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കഥാപ്രസംഗം. 10:00 ഇസൈ തെൻട്രൽ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും പൊതുവെ മേഘാവൃതമായ കാലാവസ്ഥയായിരുന്നു. നേരിയ മഴയ്ക്കോ ഇടിമിന്നലിനോ സാധ്യത. ഇന്ന് മൂന്നാറിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 23 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 17 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ കേൾക്കാം സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. മണ്ണിനും മരങ്ങൾക്കും പരിസ്ഥിതിക്കുമായി ജീവിതം സമർപ്പിച്ചിരിക്കുന്ന ഒരു അധ്യാപകനെ നമുക്ക് പരിചയപ്പെടാം. ആലപ്പുഴ ജില്ലയിലെ താമരക്കുളം വിവി ഹയർ സെക്കൻഡറി സ്കൂളിലെ ശ്രീ റാഫി രാമനാഥനാണ് ആയിരക്കണക്കിന് മരങ്ങൾ നട്ടുവളർത്തിയും മരങ്ങളിൽ പരസ്യബോർഡുകൾ സ്ഥാപിക്കുന്നതിനെതിരെ സന്ധിയില്ലാ സമരം ചെയ്തും ശ്രദ്ധേയനായത്.

0: ഞാറ്റുവേലയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇന്ന് വേറിട്ട ഒരു വ്യക്തിത്വത്തെ പരിചയപ്പെടുത്തുകയാണ്. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത്, അദ്ദേഹം ശ്രീ റാഫി രാമനാഥിൻ്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഔഷധത്തോട്ടം, അദ്ദേഹത്തിൻ്റെ പാരിസ്ഥിതിക മേഖലയിലെ പ്രവർത്തനങ്ങൾ, വിദ്യാവനം എന്ന് പറയുന്ന വലിയ സങ്കല്പം മുന്നിൽ വെച്ചുകൊണ്ടുള്ള വളരെ ക്രിയാത്മകമായ ഇടപെടൽ, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പ്രധാനമന്ത്രി പരാമർശിക്കുന്നുണ്ട്. അങ്ങനെ പ്രധാനമന്ത്രി പരാമർശിക്കപ്പെടാൻ ഉണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ഒരു വ്യാഴവട്ട കാലമായിട്ട് അദ്ദേഹം നടത്തുന്ന സമർപ്പണത്തോടുകൂടിയുള്ള പാരിസ്ഥിതിക പ്രവർത്തനങ്ങൾ തന്നെയാണ്. കൃഷിക്ക് വേണ്ടി, പരിസ്ഥിതിക്ക് വേണ്ടി പരമാവധി മരങ്ങൾ നട്ടു വളർത്തുക, അത് വെറും വർത്തമാനത്തിനപ്പുറത്ത് നട്ട മരങ്ങളുണ്ടോ അതിൻ്റെ പരിരക്ഷ, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ, നിരവധി അവാർഡുകൾ, ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ അവാർഡ്, അതുപോലെ വനംവകുപ്പിൻ്റെ വനമിത്ര അവാർഡ്, അങ്ങനെ നിരവധി അംഗീകാരങ്ങൾ തന്നെ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നു. താങ്കളുടെ കഴിഞ്ഞ ഒരു വ്യാഴവട്ട കാലത്തിലെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഒട്ടുമിക്ക പേർക്കും അറിയാം. താമരക്കുളം VVHS ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ് താങ്കൾ. പക്ഷേ അതിനിടയിൽ ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നു. എന്താണ് ആ പ്രവർത്തനത്തിൻ്റെ ഒരു തുടക്കം? എങ്ങനെയാണ് അതിന് താങ്കൾക്കൊരു പ്രചോദനം എന്നൊന്ന് പറഞ്ഞാൽ നന്നായിരുന്നു.
1: 2004 താമരക്കുളം വിജ്ഞാനവിലാസിനി ഹയർ സെക്കൻഡറി സ്കൂളിലെ UP സ്കൂൾ അധ്യാപകനായി ജോലിയിൽ പ്രവേശിക്കുന്നത്. 2009 സ്കൂളിലെ പരിസ്ഥിതി ക്ലബിൻ്റെ കോർഡിനേറ്റർ ചുമതലയിലേക്ക് എന്നെ നിർദ്ദേശിച്ചതിന് ശേഷം കുട്ടികളോടൊപ്പം ചേർന്നുകൊണ്ട്

0: ചെറിയ ചെറിയ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കി വന്നു. അങ്ങനെയാണ് അന്നത്തെ സ്കൂൾ മാനേജർ കൂടിയായിരുന്ന അഡ്വക്കേറ്റ് പാലക്കൽ കെ ശങ്കരനായ സാറിൻ്റെ അനുവാദത്തോടുകൂടി സ്കൂളിലെ 15 സെൻറ് സ്ഥലത്ത് 50 ഔഷധ സസ്യങ്ങൾ നട്ടുകൊണ്ട് ഒരു ഔഷധ സസ്യത്തോട്ടം ആരംഭിക്കുന്നത്. മരങ്ങൾ നടുമ്പോൾ ആശങ്കയുണ്ടായിരുന്നു, കുഞ്ഞുങ്ങൾ അവരുടെ കളിസ്ഥലത്തിനോട് ചേർന്നുള്ള സ്ഥലമാണ് നശിപ്പിക്കുമോ എന്നൊക്കെയുള്ളൊരു ചിന്ത ഞങ്ങൾ അധ്യാപകരിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വളരെ സന്തോഷത്തോടെ അവർ നട്ടു നനച്ച്, ഞാനും കുട്ടികളും കൂടി ചേർന്ന് നട്ടു നനച്ച് അവയെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞു. ആ 50 ഔഷധ ചെടികൾ ഇന്ന് ഏകദേശം 150-ലേറെ വലിയ മരങ്ങളായി വളർന്ന് സ്കൂളിനും പരിസരത്തിനും തണൽ വിരിക്കുന്നു. ഇപ്പോൾ കുഞ്ഞുങ്ങളോടൊപ്പം ചേർന്ന് ധാരാളം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കി. ഇപ്പോൾ ഉദാഹരണത്തിന് പ്ലാസ്റ്റിക് ശേഖരണം, എൻ്റെ സ്കൂളിൽ തന്നെ ഏകദേശം 100,000-ത്തോളം പ്ലാസ്റ്റിക് പേനകൾ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടെത്തി ഒരു വർഷം. അപ്പോൾ അങ്ങനെ പെൻബിൻ പദ്ധതിയിലൂടെ കുഞ്ഞുങ്ങൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് പേനകളെ ശേഖരിച്ച് ഈ പ്ലാസ്റ്റിക്കിനോടൊപ്പം റീസൈക്കിൾ ചെയ്യാൻ അന്ന് തന്നെ ശ്രമം നടത്തിയിരുന്നു. പരമാവധി ഉപയോഗിക്കാൻ കഴിയുന്ന മഷിപ്പേനകളെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചു. അങ്ങനെ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോയി. ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ, പേപ്പർ ബാഗ് നിർമ്മാണം, തുണിസഞ്ചി നിർമ്മാണം, അങ്ങനെ നിരവധിയായിട്ടുള്ള കുഞ്ഞുങ്ങളോടൊപ്പം ചേർന്ന് ചെറിയ ചെറിയ പ്രവർത്തനങ്ങളാണ്. പക്ഷേ ആ ചെറിയ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും കുഞ്ഞുങ്ങൾക്കും പൊതുസമൂഹത്തിനുമൊക്കെ അതൊരു മാതൃകയാവണം എന്നൊരാഗ്രഹം മുന്നിലുണ്ടായിരുന്നു. അതിന് ഞങ്ങളുടെ പ്രിയങ്കരരായ മാധ്യമ സുഹൃത്തുക്കൾ വളരെയേറെ സഹായിക്കുകയുണ്ടായി. 2012 ഈ വഴിയോര തണൽ മരങ്ങളിൽ ആണിയടിച്ച് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നത് കാഴ്ചയിൽപ്പെട്ടു. അപ്പോൾ അത്തരത്തിൽ കുഞ്ഞുങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് അതിനെതിരെ ഒരു പ്രചരണം സംഘടിപ്പിക്കുകയും ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയും മുഖ്യമന്ത്രിക്കും വനം വകുപ്പിനും ഒരു നിവേദനം സമർപ്പിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് 2012 തന്നെ വഴിയോര തണൽമരങ്ങളിൽ ആണിയടിച്ച് പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുന്നത് കുറ്റകരമാണ് എന്ന രീതിയിൽ, അത് ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുക്കും എന്നുള്ള രീതിയിലൊരു ഉത്തരവ് കേരള സർക്കാർ പുറപ്പെടുവിക്കുകയുണ്ടായി. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഞങ്ങൾ കുട്ടികളും PTA പ്രതിനിധികളും എല്ലാവരും കൂടി ചേർന്ന് ആണിയടിച്ച് വെച്ചിരുന്ന ബോർഡുകളെല്ലാം നീക്കം ചെയ്യുകയും പിന്നീട് എവിടെയെങ്കിലും മരങ്ങളിൽ അങ്ങനെ നിയമത്തിനെതിരെ പ്രവർത്തനം കണ്ടാൽ അത് കൃത്യമായി ഇൻഫോം ചെയ്യുകയും അതിനെതിരെ നടപടി എടുപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഫോളോ അപ്പ് കൂടി ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. താമരക്കുളം വിജ്ഞാനവിലാസിനി ഹയർ സെക്കൻഡറി സ്കൂള് പരിസ്ഥിതിയോട് ചേർന്ന് നിന്ന് മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിയതിനുള്ള അംഗീകാരമായിട്ട് 2012 സ്കൂളിന് ആ പുരസ്കാരം ലഭിക്കുകയുണ്ടായി.
1: പ്രത്യേകിച്ച് രാജ്യത്താകെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യമായിരുന്നു പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് എന്ന് പറയുന്ന അദ്ദേഹം മനസ്സ് തുറക്കുന്ന ആ പരാമർശത്തിൽ പലപ്പോഴും പല ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങളും അദ്ദേഹം അതിനോട് ചേർന്ന് പറയാറുണ്ട്. 102-ാമത്തെ മൻ കി ബാത്ത് പ്രഭാഷണത്തിൽ അങ്ങ് പരാമർശിക്കപ്പെട്ടു അങ്ങയുടെ പ്രവർത്തനങ്ങൾ. പ്രത്യേകിച്ച് എനിക്കൊന്നും ഔഷധ തോട്ടം, അതുപോലെ വിദ്യാവനം, ഒപ്പം താങ്കളുടെ കാര്യവും അവിടെ പരാമർശിച്ചു. അതൊരു വലിയ അംഗീകാരമാണ്. പ്രധാനമന്ത്രി അത് എടുത്തു പറയുക, അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ അത് വരിക, രാജ്യത്തിൻ്റെ ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുവരിക എന്ന് പറയുന്നു, അത് താങ്കൾക്ക് വലിയൊരു ഊർജ്ജമായില്ലേ?
0: 102-ാമത്തെ മൻ കി ബാത്തിലൂടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മനസ്സ് തുറന്നപ്പോൾ വളരെയധികം സന്തോഷം. നിരവധി സംസ്ഥാന പുരസ്കാരങ്ങൾ, നിരവധി അവാർഡുകളും ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും എനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു പുരസ്കാരമേ ഞാനതിനെ കാണുന്നു. അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇത്തരം കാര്യങ്ങൾ, പരിസ്ഥിതിയോട് ചേർന്ന് നിൽക്കുന്ന പ്രവർത്തനങ്ങളെ വളരെ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി നോക്കിക്കാണുന്നു എന്നുള്ള കാഴ്ചപ്പാട് കൂടി ഇതിനകത്തുണ്ട്. വലിയൊരു അംഗീകാരം നൽകിയതിൽ അദ്ദേഹത്തിനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. 2009 ഇതിന് കാരണമായിട്ടുള്ള ആദ്യത്തെ പ്രവർത്തന
1: ലക്ഷ്യങ്ങൾ നടക്കാൻ കഴിഞ്ഞിരുന്നു. കുട്ടികളുടെ വീടുകളിൽ, പൊതുസ്ഥലങ്ങളിൽ, സ്കൂൾ വളപ്പുകളിലും ഒക്കെ. അപ്പോൾ അതിൻ്റെ ഒരു തുടർ പ്രവർത്തനം താങ്കളുടെ ഒരു രീതി എങ്ങനെയായിരുന്നു?
0: 2014 ഗ്രീൻവേ എന്ന ഒരു പരിസ്ഥിതി സംഘടനയോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചു തുടങ്ങി. നടുക എന്നത് മാത്രമല്ല അതിൻ്റെ തുടർ പരിപാലനം കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് വന്നൊരു സംഘടനയായിരുന്നു. അപ്പോൾ അതിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഓരോ 6 കൂടുമ്പോഴും ഇതിൻ്റെ ചിത്രങ്ങൾ ശേഖരിക്കുകയും വളരുന്നു ഉറപ്പാക്കുകയും ചെയ്യുക. ആലപ്പുഴ ജില്ലയിൽ തന്നെ ഏകദേശം 100,000-ത്തോളം മരങ്ങൾ നട്ടു സംരക്ഷിക്കാൻ കഴിഞ്ഞു. കൂടുതലും പ്രവർത്തനങ്ങൾ വിദ്യാലയങ്ങളിലൂടെ ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. കാരണം കുഞ്ഞുങ്ങൾ ഇത് നട്ട് തൈകളൊക്കെ പരിപാലിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. നമ്മൾ എവിടെയാണോ പ്ലാന്റ് ചെയ്യുന്നത് അവിടെ വീണ്ടും എത്തി അവ വളരുന്നുണ്ടോ അവയെ പരിപാലിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കത്തക്ക രീതിയിലൊരു പ്രവർത്തനമാണ് ഏറ്റെടുത്ത് നടപ്പിലാക്കിയത്. അങ്ങനെയാണ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് മികച്ച പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള പുരസ്കാരം 2016 നൽകിയത്. ഗ്രീൻവേ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരളത്തിലാകമാനം എല്ലാ ജില്ലകളിലേക്കും സപ്ലൈ ചെയ്യുന്ന ഒരു നേഴ്സറി 300,000-ത്തോളം മരങ്ങൾ വിത്ത് ഭാഗം മുളപ്പിച്ച് സൗജന്യമായി മാവേലിക്കരയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. 2018 അതിൻ്റെ സജീവ പ്രവർത്തനമായി നിന്നു.
1: അങ്ങയുടെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് സ്കൂളുകളും കുട്ടികളുമാണ്. അത് വളരെ നല്ലൊരു കാര്യമാണ്. ഇതിനകത്തിലെ ഏറ്റവും പ്രശംസനീയമായ ഒരു നന്മയെന്ന് പറയുന്നത് അതാണ്. കാരണം പുതിയ തലമുറയെ പരിസ്ഥിതിയിലേക്ക്, ആ ഒരു ചിന്തയിലേക്ക് കൊണ്ടുവരിക. മരങ്ങൾ മുറിച്ചു കളയുവാനുള്ളതല്ല, അത് നമ്മളുടെ ജീവൻ്റെ ആധാരശിലയാണ് എന്നുള്ള വലിയ കാഴ്ചപ്പാട് കുഞ്ഞുങ്ങളിൽ വളർത്തിയെടുക്കുക. കുട്ടികളെ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രവർത്തനം, സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് കുട്ടികളിൽ ഉണ്ടാക്കിയിട്ടുള്ള

0: മാറും എന്നുള്ള പ്രതീക്ഷയുണ്ട്. കുഞ്ഞുങ്ങളിലാണ് ഈ ബോധം ഊട്ടി ഉറപ്പിക്കേണ്ടത് എന്നൊരു ബോധത്തോടെയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ഏറ്റെടുത്തിട്ടുള്ളത്.
1: പരിസ്ഥിതിയും കൃഷിയും ഒരു നാണയത്തിൻ്റെ രണ്ട് വശമാണ്. കൃഷി ശരിക്കും മനുഷ്യൻ്റെ എല്ലാ സംസ്കാരത്തിൻ്റെയും ആദ്യത്തെ ബീജം മുളയ്ക്കുന്നത് കൃഷിയിൽ നിന്നാണ്. അപ്പോൾ കുട്ടികളിൽ ഈ പരിസ്ഥിതി ബോധത്തോടൊപ്പം തന്നെ കൃഷിയുടെ നന്മ, ഇപ്പം നമ്മളുടെ കുഞ്ഞുങ്ങൾ മണ്ണിൽ ഇറങ്ങാൻ മടിക്കുന്ന കാലമാണിത്. മണ്ണിൽ ചവിട്ടിയാൽ വലിയ അപകടമാണ്, അത് രോഗമാകും, കുട്ടികൾക്കത് നന്നല്ല എന്നുള്ള ഒരു വലിയ കാഴ്ചപ്പാട് നമ്മൾ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളുടെ ഒരു പ്രായം മുതലേ നമ്മൾ അവരിലേക്ക് പകർന്നു കൊടുക്കുകയാണ്. ശരിക്കും മണ്ണാണ് മരുന്ന്, മണ്ണിൽ ചവിട്ടി വളരുമ്പോഴാണ് മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനാകുന്നത് എന്നുള്ള വലിയ ഒരു മാതൃകയിലേക്ക് നമുക്ക് കൊണ്ടുപോകണം. അപ്പോൾ കൃഷിയുടെ കാര്യത്തിൽ താങ്കളുടെ ഈ പ്രവർത്തനങ്ങളെ കൂട്ടിയോജിപ്പിച്ച് കൃഷികാര്യങ്ങളിൽ നമ്മളുടെ സ്കൂള് എത്രമാത്രം മുന്നോട്ട് പോകുന്നു, താങ്കളുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൃഷിയെ പുഷ്ടിപ്പെടുത്തുവാൻ?
0: പരിസ്ഥിതിയോട് ചേർന്ന് നിൽക്കുന്നതാണ് കൃഷിയും. കാരണം കാർഷിക പ്രവൃത്തി ഏറ്റവും അഭിമാനമായി നമ്മൾ കരുതുന്നൊരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ജൈവ കൃഷി കുഞ്ഞുങ്ങളിൽ വ്യാപിപ്പിക്കുന്നതിനായിട്ട് കുഞ്ഞുങ്ങളിൽ ആ മനോഭാവം ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ സ്കൂളിൽ ജൈവ കൃഷിത്തോട്ടം ആരംഭിച്ചിരുന്നു. ചെറിയ സ്ഥലം കൃഷിക്കായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. അവിടെ വെണ്ടയും വഴുതനവും ഒക്കെ കൃഷി ചെയ്ത് ജൈവ കീടനാശിനി നിർമ്മിച്ച്, അതുകൂടാതെ നമ്മുടെ സ്കൂളിൽ ഏകദേശം 2600 കുട്ടികളാണ് പഠിക്കുന്നത്. ഇത്രയും കുഞ്ഞുങ്ങൾക്കും കൃഷിഭവൻ്റെ സഹായത്തോടുകൂടി പച്ചക്കറി വിത്ത് വിതരണം ചെയ്യുകയുണ്ടായി. അങ്ങനെ കൃഷി വീടുകളിൽ ചെയ്തിട്ട് അവരതിൻ്റെ റിപ്പോർട്ടുകൾ നമുക്ക് തരും, വീടുകളിൽ സന്ദർശിച്ചിട്ടുണ്ട്. ഏറ്റവും മികച്ച രീതിയിൽ കൃഷിയോട് ചേർന്ന് നിന്ന് പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത കുട്ടിക്ക് കുട്ടിക്കർഷക അവാർഡ് കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. പത്രത്തിലൊക്കെ കാർഷിക പ്രവർത്തനത്തെ കൂടുതലായി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇപ്പം ശലഭോദ്യാനങ്ങളൊക്കെ ചെറിയ രീതിയിൽ തന്നെ വീടുകളിൽ ചെയ്യാൻ കഴിയും, അപ്പം വലിയ മുതൽമുടക്കൊന്നുമില്ലാതെ. അപ്പം അത്തരത്തിലുള്ള പ്രകൃതിയോട് ഇണങ്ങി ചേരുന്ന പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുത്ത് കുഞ്ഞുങ്ങൾ നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ളൊരു സന്തോഷമാണ്. ഇത്തരത്തിലുള്ള പാഠങ്ങളൊക്കെ, നമ്മൾ നൽകുന്ന ഈ പാഠങ്ങളൊക്കെ വീടുകളിൽ കൂടി നടപ്പിലാക്കുന്ന രീതിയിലേക്ക് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്.
1: ധാരാളം അധ്യാപകർ ഇപ്പോൾ അങ്ങേപോലെ തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. പക്ഷേ കേരളത്തിലെ അധ്യാപക സമൂഹത്തിന് ഒരു ഉദാത്തമായ മാതൃകയാണ്. കാരണം ക്ലാസ് മുറിയിൽ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് ക്ലാസ്സിന് പുറത്ത് നമ്മളുടെ പ്രകൃതിയെ പഠിക്കുക, പ്രകൃതിയെ അറിയുക, പ്രകൃതിയോട് ചേർന്ന് നിൽക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞാൽ അങ്ങയുടെ ഈ പ്രവർത്തനം കൂടുതൽ സഫലമാകട്ടെ, കൂടുതൽ അധ്യാപകർ ഇത് മാതൃകയാക്കട്ടെ. പരിസ്ഥിതിയുടെയും പരിസ്ഥിതി നാശത്തിൻ്റെയും വലിയ വിപത്തുകൾ ലോകമാകെ അനുഭവിക്കുകയും നേരിടുകയും ചെയ്യുമ്പോൾ അണ്ണാറക്കണ്ണനും തന്നാലായതു എന്ന് പറയുന്നത് പോലെയുള്ള ഒരു ചെറിയ ഇടപെടലാണിത്. വീണ്ടും ഇത് തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടാകട്ടെ, കേരളമാകെ ഈ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരിലേക്ക് വ്യാപിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അത് താങ്കൾക്ക് എല്ലാവിധമായ ആശംസകളും നേരുന്നു. ഇനിയും കൂടുതൽ ചെയ്യാൻ കഴിയട്ടെ, അതിന് ഊർജ്ജം ഉണ്ടാകട്ടെ എന്നുള്ള പ്രത്യാശയോടുകൂടി നന്ദി, നമസ്കാരം.
0: പരിസ്ഥിതി സംരക്ഷണ രംഗത്ത് വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ധാരാളം മനുഷ്യരുള്ള നമ്മുടെ നാട്ടിൽ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ കുഞ്ഞുങ്ങളോടൊപ്പം ചെയ്ത മുന്നോട്ട് പോകുമ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഉൾപ്പെടെ അത് നോക്കിക്കാണുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു സന്തോഷത്തിലാണ്. പിന്നെ ഇനിയും അത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രവർത്തനങ്ങളുമായി കുഞ്ഞുങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകും. അതിന് ആകാശവാണി നൽകിയിട്ടുള്ള പിന്തുണയും ചെറുതല്ല. അപ്പോൾ ആകാശവാണിയോടും ഞാറ്റുവേലയോടും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നന്ദി, നമസ്കാരം.
2: മണ്ണിനും മരങ്ങൾക്കും പരിസ്ഥിതിക്കുമായി ജീവിതം സമർപ്പിച്ച ആലപ്പുഴ ജില്ലയിലെ താമരക്കുളം വി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ ശ്രീ റാഫി രാമനാഥനുമായി ഇതുവരെ സംസാരിച്ചത് പ്രക്ഷേപകനും ഫാം ജേർണലിസ്റ്റുമായ ശ്രീ മുരളീധരൻ തഴക്കര.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
2: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ PO, തിരുവനന്തപുരം.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.
3: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ, ഈ വിഷയത്തെക്കുറിച്ച് ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കൂ.
4: അസംഘടിത തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് അസംഘടിത തൊഴിലാളികൾക്കുള്ള വിവിധ പദ്ധതികൾ. അസംഘടിത തൊഴിലാളി എന്ന പദം 2006 അസംഘടിത തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷാ നിയമപ്രകാരം നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ഭവനാധിഷ്ഠിത തൊഴിലാളി, സ്വയം തൊഴിൽ ചെയ്യുന്ന തൊഴിലാളി, കൂലിത്തൊഴിലാളി, ഇവരെല്ലാം അസംഘടിത തൊഴിലാളികളുടെ വിഭാഗത്തിൽ പെടുന്നതാണ്. രാജ്യത്തുടനീളമുള്ള അസംഘടിത തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി 2021 ഓഗസ്റ്റ് 26 സർക്കാർ ഇ ശ്രം എന്ന് പറയുന്ന ഒരു പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള തൊഴിലാളികൾക്ക് ഇ ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഈ പദ്ധതി പ്രകാരം വിവിധ ഘടക പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു. ഒരു സ്ഥാപനത്തെ അസംഘടിതമാക്കുന്ന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെറിയ തോതിലുള്ള ഒരു പ്രാദേശിക ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണെങ്കിൽ അതിനെ നമുക്ക് ഈ ചെറുകിട സംരംഭമായി കണക്കാക്കാം. നിയമപരമായ പദവി ഇല്ലെങ്കിലും അത് വില നിശ്ചയിക്കുന്നതിൽ സ്വയം തീരുമാനമെടുക്കുന്നവരാണെങ്കിലും, പാക്കേജിങ്ങിനും ഉൽപാദനത്തിനും വലിയ സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള സംരംഭമായി നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ സംരക്ഷിക്കുന്നതിനും ക്ഷേമ പദ്ധതികളിലൂടെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. വ്യാപാരികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ള ദേശീയ പെൻഷൻ പദ്ധതിയാണ് അതിൽ ഒരു ഘടകമെന്ന് പറയുന്നത്. കാർഷിക വിറ്റുവരവ് 1.5 crore കൂടാത്ത കടകൾ, റെസ്റ്റോറന്റുകൾ, സംരംഭങ്ങൾ, ഹോട്ടലുകൾ തുടങ്ങിയവർക്ക് ഈ പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്ത് പെൻഷനെ അപേക്ഷിക്കാവുന്നതാണ്. മറ്റൊന്ന് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന എന്നുള്ള ഒരു പദ്ധതിയാണ്. വഴിയോര കച്ചവടക്കാർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികൾ, നിർമ്മാണ സൈറ്റുകളിലെ തൊഴിലാളികൾ, തുകൽ വ്യവസായം, കൈത്തറി, ഉച്ചഭക്ഷണം, റിക്ഷാ തൊഴിലാളി, ഓട്ടോ ടൂ വീലർ തൊഴിലാളി, മരപ്പണിക്കാർ തുടങ്ങി അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന്, അതുപോലെ മത്സ്യത്തൊഴിലാളികളെയും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. 18-40 ഇടയിൽ ഉള്ള നികുതിദായകനാകാൻ യോഗ്യത ഇല്ലാത്തവരുമായ ആളുകൾക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം ലഭിക്കുന്നത്. മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി റോസ്റ്റാർ പ്രോത്സാഹൻ യോജന എന്ന് പറയുന്നത്. തൊഴിലാളികൾക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് അവിദഗ്ധ അല്ലെങ്കിൽ അർത്ഥ നൈപുണ്യമുള്ള തൊഴിലാളികൾക്ക് തൊഴിൽ സൃഷ്ടിക്കുന്നതിനാണ് ഈ പദ്ധതി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ സ്വയം രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലുടമകൾക്ക് വേണ്ടി ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് സ്കീമിലേക്കും എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ടിലേക്കും സർക്കാർ പൂർണ്ണമായി സംഭാവന നൽകുന്നതാണ്. ഇതിന് ഒരു നമ്മുടെ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ലഭിക്കും. അതുണ്ടായിരിക്കണം. ജീവനക്കാർക്ക് അവരുടെ ജോലിയുടെ 3 എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ടിൽ 12% സംഭാവന നൽകുന്നതാണ്. 3 ഒരേ തൊഴിലുടമയുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്കാണ് സർക്കാർ ഈ 12% EPF സംഭാവന ചെയ്യുന്നത്. അടൽ ബീമിത് വ്യക്തി കല്യാൺ യോജന എന്നൊരു മറ്റൊരു പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ സ്കീമിന് കീഴിൽ സർക്കാർ തൊഴിലരഹിതരായവർക്ക് ധനസഹായം നൽകുകയാണ്. തൊഴിലില്ലായ്മ തീയതിക്ക് മുമ്പ് കുറഞ്ഞത് 2 ജോലി ചെയ്തിട്ടുള്ളവർക്ക്, അവരുടെ കുറഞ്ഞത് 78 വിഹിതം സംഭാവന ചെയ്തിട്ടുള്ളവർക്ക് 90 തൊഴിലില്ലായ്മയുടെ ജീവിതകാലം അവർക്ക് ആശ്വാസം ക്ലെയിം ചെയ്ത് വാങ്ങാവുന്നതാണ് തൊഴിലില്ലായ്മ വേതനമായി.
3: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: singles, setting a new national record in the process. India has also secured a bronze in Kurash, with Pinky Balhara finishing third in the women's under 78kg category. In women's boxing, Olympic medalist Lavlina Borgohai and Priya Ghangas have assured India of two more medals. And news, Justin, the country has reached a significant milestone at the Games, winning its 300th athletics medal in the history of the competition. And that is the end of this news bulletin.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.
2: മുന്നിൽ നിൽക്കുന്നത് പരമേശ്വരൻ്റെ കിങ്കരനാണ്, സിംഹമല്ല എന്നറിഞ്ഞപ്പോൾ രാജാവിന് അല്പം ആശ്വാസം തോന്നി. ഹിംസ്രജന്തുവൊന്നുമല്ലല്ലോ നന്ദിനിയെ ഉപദ്രവിച്ചത്. മാത്രമല്ല, തൻ്റെ കൈ അനങ്ങാത്തതിലെ വിഷമവും മാറി. ദിവ്യപ്രഭാവമുള്ളവനാണ് ഈ കിങ്കരൻ. എങ്കിലും ഒരു സംശയം അവശേഷിച്ചു. എന്തിനിവിടെ വന്നു ഈ രൂപത്തിൽ? രാജാവ് സിംഹത്തിൻ്റെ വാക്കുകൾ തുടർന്ന് കേട്ടു. പരമേശ്വരന് ഈ നിൽക്കുന്ന ദേവദാരു വൃക്ഷം സ്വന്തം പുത്രനെ പോലെയാണ്. അതിൻ്റെ രക്ഷയ്ക്കാണ് എന്നെ ദേവൻ ഇവിടെ നിയോഗിച്ചിട്ടുള്ളത്.

0: അമും ദേവദാരും പുരപ്പശ്യസി. ഈ ദേവദാരു വൃക്ഷത്തെ അങ്ങ് കാണുന്നില്ലേ? ഹിമാലയത്തിലുള്ള പുണ്യവൃക്ഷങ്ങളിലൊന്നാണ് ദേവദാരു. അസൌ വൃഷഭധ്വജേന പുത്രീകൃത, പുത്രനായി ശിവൻ സ്വീകരിച്ചതാണ് ഈ ദേവദാരുവിനെ. പുത്രനായി കരുതാൻ കാരണമുണ്ട്. യഹ സ്കന്ദസ്യ മാതുഹു പയസാം രസജ്ഞ, സുബ്രഹ്മണ്യൻ്റെ അമ്മ തൻ്റെ പത്നി പാർവതി, പാർവതിയുടെ പയസാം രസജ്ഞ. പയസെന്നതിന് ജലമെന്നും പാലെന്നും അർത്ഥമുണ്ട്. രണ്ടും ഇവിടെ യോജിക്കും. ഹേമകുംഭസ്തനനുസൃതാനാം പയസാം രസജ്ഞ, പൊൻകുടം പോലുള്ള സ്തനം ചുരത്തിയ പാലിൻ്റെ സ്വാദറിഞ്ഞവനാണ് സ്കന്ദൻ. പാർവതി മുലപ്പാലൂട്ടി വളർത്തിയതാണ് സുബ്രഹ്മണ്യനെ. ഈ ദേവദാരുവും അങ്ങനെ തന്നെ. പാർവതി ഹേമകുംഭങ്ങളിൽ നിന്ന് ചുരത്തിയ ജലം നനച്ച് വളർത്തിയതാണ് ഈ ദേവദാരുവിനെ. സുബ്രഹ്മണ്യനെ സ്തന്യം നൽകി ഓമനിച്ചു വളർത്തിയതുപോലെ തന്നെ വെള്ളം നനച്ച് വളർത്തിയതാണ് പാർവതി. പുത്രപക്ഷത്തിൽ ഹേമകുംഭം പോലുള്ള സ്തനത്തിലെ പാല്, ദേവദാരുവിനാകുമ്പോൾ സ്തനം പോലുള്ള സ്വർണക്കുടത്തിലെ ജലം. സുബ്രഹ്മണ്യനെ വളർത്തിയ അതേ വാത്സല്യത്തോടെയാണ് പാർവതി എന്നെയും വളർത്തിയത്. അതുകൊണ്ട് ശിവന് സ്കന്ദനോടുള്ള സ്നേഹം ഒട്ടും കുറയാതെ എന്നോടും ഉണ്ട്. അതുകൊണ്ടാണ് വൃഷഭധ്വജേന അസൌ ദേവദാരുഹു പുത്രീകൃത എന്ന് പറഞ്ഞത്. ശിവൻ്റെ കിങ്കരനായ കുംഭോദരനാണ് ഞാൻ. അങ്ങ് നേരെ കാണുന്ന ഈ ദേവദാരു ശിവന് പുത്രനെ പോലെയാണ്. സുബ്രഹ്മണ്യനെ പോലെ പാർവതി വാത്സല്യത്തോടെ വളർത്തിയതാണ് ഈ വൃക്ഷത്തെ.
1: ആലാപനം ഡോക്ടർ പൂർണിമ ജി. കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ.

0: പോലീസ്.
1: മിസ് സീമ,
0: അതെ,
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിന്? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീ ആ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
0: ഹായ്.
3: RBI പറയുന്നു,
0: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: ലൈഫ് കവറിന്റെ സേഫ്റ്റി നെറ്റിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മാർക്കറ്റ് വരുമാനം വേഗത്തിലാക്കാൻ നിങ്ങൾ തയ്യാറാണോ? LIC ഇൻഡെക്സ് പ്ലസ് അവതരിപ്പിക്കുന്നു. വെറും 2500 രൂപയുടെ പ്രതിമാസ പ്രീമിയത്തിൽ നിങ്ങളുടെ യാത്ര ആരംഭിക്കാം. ഇവിടെ രണ്ട് ഡൈനാമിക് ഫണ്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിഫ്റ്റി 50 തിരഞ്ഞെടുത്ത സ്റ്റോക്കുകളിൽ വളരുന്ന ഫ്ലെക്സി സ്മാർട്ട് ഗ്രോത്ത് ഫണ്ടോ, അല്ലെങ്കിൽ നിഫ്റ്റി 100 ഫോക്കസ് ചെയ്യുന്ന ഫ്ലെക്സി ഗ്രോത്ത് ഫണ്ടോ. ഉറപ്പായ അഡീഷനുകളുടെ സെക്യൂരിറ്റിയോടുകൂടി ഈ പ്ലാൻ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.licindia.in സന്ദർശിക്കുക. LIC ഹർ പൽ ആപ്കെ സാത്ത്. നിബന്ധനകൾ ബാധകം.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 10:30 ഹൃദയരാഗങ്ങൾ. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെടുന്ന ഗാനങ്ങളാണ് ഹൃദയരാഗങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്നത്. ഗാനങ്ങൾ ആവശ്യപ്പെടുന്നതിനായി 8281200715 എന്ന നമ്പറിൽ വാട്സാപ്പ് സന്ദേശം അയയ്ക്കുക. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 8281200715. ഹൃദയരാഗങ്ങൾ ഇന്ന് രാത്രി 10:30.
2: എല്ലാ വർഷവും നിങ്ങളുടെ സമ്മാഷ്വേഡിന്റെ 10% ആജീവനാന്തം വാർഷിക വരുമാനമായിട്ട് ലഭിക്കുന്നതും ഹ്രസ്വവും സൗകര്യപ്രദവുമായിട്ടുള്ള പേയ്മെന്റ് നിബന്ധനകൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പോളിസി അറിയാമോ? അപ്പൊ പോളിസിയിലെ ലോൺ, ടാക്സ് സേവിംഗ്, ഡെത്ത് കവർ അതൊക്കെയോ?
3: ഒരു സംശയം വേണ്ട, LIC ജീവൻ ഉത്സവം തന്നെ.
2: ഇതെല്ലാം ഒരു പോളിസിയിൽ, ഓൾ റൗണ്ടർ തന്നെ.
3: ഇനി ആഘോഷിക്കാം നിങ്ങളുടെ സന്തോഷങ്ങൾ LIC ജീവൻ ഉത്സവനോടൊപ്പം. ഏവരുടെയും വിശ്വാസം LIC ഗ്യാരണ്ടിയും. കൂടുതൽ വിവരങ്ങൾക്കും നിബന്ധനകൾക്കും സെയിൽസ് ബ്രൗഷർ ശ്രദ്ധയോടെ വായിക്കുക.

0: एकैः पदकानि प्राप्तानि। अद्य भारतस्य पदकसंख्यायां पञ्च पदकानि अधिकानि योजितानि। भारतीय पुरुष क्रिकेट दलमपि उपान्त्यचक्रे प्रविष्टम्। धावकः गुलवीर सिंहः पुरुषाणां 15 शत किलोमीटर मितायां धावनस्पर्धायां द्वितीयं स्थानं प्राप्य अस्मिन् क्रीडामहोत्सवे स्वस्य द्वितीयं रजतपदकं प्राप्तवान् इति वार्ताः।
1: ആകാശവാണി ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ഈ കഥ ഒരു നേഴ്സും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്. സാലറി വന്നല്ലേ, ഒരു പുതിയ ജിമിക്കി ആയാലോ?
3: വേണ്ട, ആദ്യം സേവിങ്സ്.
2: ആദ്യം ജിമിക്കി. ശ്രദ്ധിക്കൂ, എല്ലാ മാസവും കുറച്ച് സേവ് ചെയ്യൂ, അല്പം ഇൻവെസ്റ്റും ചെയ്യൂ, പിന്നെ കുറച്ച് എമർജൻസിക്കായും മാറ്റി വെക്കൂ. അങ്ങനെ ആകൂ ടെൻഷൻ ഫ്രീ.
3: എന്നാലും ആ ജിമിക്കി
2: പോകുന്നു, അതോ ഇഞ്ചക്ഷൻ വേണോ?
4: RBI പറയുന്നു,
2: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായി. ഒടുവിൽ ലഭ്യമായ കണക്ക് പ്രകാരം 58.4% പോളിംഗ് രേഖപ്പെടുത്തി. 2,000 രൂപയ്ക്ക് മുകളിലുള്ള UPI ഇടപാടുകൾക്ക് ചാർജ് ഏർപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലേക്ക് വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തൂഫാൻ 2.0 സംസ്ഥാനത്ത് തുടക്കം. പേ വിഷബാധ മുക്ത കേരളം എന്ന ലക്ഷ്യത്തിലെത്താൻ കൂട്ടായ പങ്കാളിത്തം ആവശ്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. റാബീസ് ഫ്രീ കേരളം വാക്സിനേഷൻ ക്യാമ്പയിന്റെ 4-ാം ഘട്ടത്തിന് തുടക്കമായി. കർഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വന്യജീവി ആക്രമണങ്ങൾ മൂലമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനുമായുള്ള കർഷക സുരക്ഷ സംസ്ഥാനതല കോൺക്ലേവ് നാളെ കോഴിക്കോട് നടക്കും. ഏഷ്യൻ ഗെയിംസിൽ ഇന്നും മലയാളി തിളക്കം. ലോങ് ജമ്പിൽ ശ്രീശങ്കറിന് വെള്ളി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായി. ഒടുവിൽ ലഭ്യമായ കണക്ക് പ്രകാരം 58.4% പോളിംഗ് രേഖപ്പെടുത്തി. ഏറ്റവും കൂടുതൽ പോളിംഗ് കണ്ണൂർ ജില്ലയിലും ഏറ്റവും കുറവ് കോഴിക്കോട് ജില്ലയിലുമാണ്. 38 വാർഡുകളിലായി 126 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്ത് ഉണ്ടായിരുന്നത്. വോട്ടെണ്ണൽ നാളെ രാവിലെ 10 മണിക്ക് ആരംഭിക്കും. പാക് അധിനിവേശ കാശ്മീരിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യൻ സൈന്യം നടപ്പാക്കിയ ചരിത്രപ്രധാനമായ സർജിക്കൽ സ്ട്രൈക്കിന് 10 വർഷം തികയുന്നു. 19 ഇന്ത്യൻ ജവാന്മാർ വീരമൃത്യു വരിച്ച ഉറി ഭീകരാക്രമണത്തിന് മറുപടിയായി 2016 സെപ്റ്റംബർ 28-29 തീയതികളിലാണ് സൈന്യം നിയന്ത്രണ രേഖ കടന്ന് ആക്രമണം നടത്തിയത്. 2,000 രൂപയ്ക്ക് മുകളിലുള്ള UPI ഇടപാടുകൾക്ക് ചാർജ് ഏർപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. അഭിഭാഷകനായ അഞ്ജൻ ദത്ത സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവരോട് 4 ആഴ്ചയ്ക്കുള്ളിൽ സത്യവാങ്മൂലം സമർപ്പിക്കാനും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ച് നിർദ്ദേശിച്ചു. അടുത്ത മാസം 15 മുതലാണ് നിരക്കുകൾ പ്രാബല്യത്തിൽ വരിക. ക്ഷീരകർഷകർ നേരിടുന്ന വെല്ലുവിളികൾക്ക് പരിഹാരമായി സംസ്ഥാനത്തെ ക്ഷീരമേഖലയെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയായ വിബിജി റാംജിയുമായി ബന്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഉൽപാദന ചെലവുകൾ വർദ്ധിക്കുന്നതാണ് നിലവിൽ ക്ഷീരകർഷകർ നേരിടുന്ന പ്രധാന വെല്ലുവിളിയെന്ന് അദ്ദേഹം പറഞ്ഞു. ഉൽപാദന ചെലവുകൾ കുറയ്ക്കുന്നതിനായി നിരവധി ആവശ്യങ്ങൾ ക്ഷീരകർഷകരും സംഘങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടതാണ് VBG റാംജി പദ്ധതിയിൽ ക്ഷീരകാർഷിക മേഖലയെ ഉൾപ്പെടുത്തുക എന്നതെന്നും മന്ത്രി പറഞ്ഞു. തൂഫാനിൽ മുഖം നോക്കാതെ നടപടിയെടുത്തെന്നും രാഷ്ട്രീയ സ്വാധീനത്തിന്റെ പേരിൽ ആരെയും കേസിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ലെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലഹരിക്കെതിരായ പോരാട്ടം കൂടുതൽ ശക്തമാക്കാൻ ഓപ്പറേഷൻ തൂഫാന്റെ 2-ാം ഘട്ടത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് മലപ്പുറം വേങ്ങര മലബാർ കോളേജിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
5: ഇന്ന് തുഫാൻ ദ നർക്കോ ഹണ്ടിന്റെ 2-ാം ഘട്ടം ആരംഭിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ലഹരിക്കെതിരെ ഒരു കൊടുങ്കാറ്റായി മാറിയ രാജ്യം കണ്ടതിൽ ഏറ്റവും വലിയ ലഹരി വിരുദ്ധ പോരാട്ടമായ തുഫാന്റെ 2-ാം ഘട്ടത്തിന്റെ തുടക്കത്തിലാണ്. ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട് ഒരു വൻ വിജയമാണ്. അതൊരു ചരിത്ര സംഭവമായി മാറാനുള്ള കാരണം ഈ പദ്ധതിക്ക് ഏറ്റവും വലിയ പിന്തുണ നൽകിയത്.

0: കേരളത്തിലെ അമ്മമാരും സഹോദരിമാരുമാണ് എന്നത് ഉറക്കെ പറയാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്.
1: തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലേക്ക് വ്യാപിപ്പിക്കുകയാണ് തൂഫാൻ 2.0 ലക്ഷ്യമിടുന്നത്. തിരുവനന്തപുരം നഗരസഭയിൽ ഓപ്പറേഷൻ തൂഫാൻ 2.0 പരിപാടിയുടെ ഭാഗമായി സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ നേതൃത്വത്തിൽ റാലി സംഘടിപ്പിച്ചു. മേയർ വി വി രാജേഷ് ഓപ്പറേഷൻ തൂഫാൻ പതാക ഉയർത്തി. ഓപ്പറേഷൻ തൂഫാന് നഗരസഭയുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടായിരിക്കുമെന്ന് മേയർ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: അഴിമതിക്കെതിരെ സധൈര്യം മുന്നോട്ട് വരാൻ എല്ലാവരും തയ്യാറാകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാന വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ നേതൃത്വത്തിൽ അഴിമതിരഹിതവും സുതാര്യവുമായ കേരളം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രോജക്ട് സീറോ വിജിലൻസ് കമാൻഡോ പദ്ധതിയുടെ കോഴിക്കോട് റേഞ്ച് തല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിൽ നിന്ന് അഴിമതി പൂർണ്ണമായി തുടച്ചുനീക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്നും അതിലേക്കുള്ള ഉറച്ച ചുവടുവയ്പ്പാണ് പ്രോജക്ട് സീറോ പദ്ധതിയെന്നും മന്ത്രി വ്യക്തമാക്കി. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെ അന്താരാഷ്ട്ര എയർ കാർഗോ കോംപ്ലക്സും സോളാർ പവർ പ്രോജക്ടും മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. 18 കോടി രൂപ ചെലവഴിച്ചാണ് സൌരോർജ്ജ പ്ലാന്റ് പൂർത്തിയാക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
3: 4 മെഗാവാട്ടിന്റെ സൌരോർജ്ജ പ്ലാന്റാണ് കാർ പാർക്കിംഗ് ഏരിയയിലും പരിസരങ്ങളിലുമായി സ്ഥാപിച്ചത്. വിമാനത്താവളത്തിലെ പകൽ സമയ വൈദ്യുതി ഉപയോഗം ഇനി പൂർണ്ണമായും സൌരോർജ്ജത്തിലാകും. 5800 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ 59,000 മെട്രിക് ടൺ സംഭരണശേഷിയുള്ളതാണ് കാർഗോ കോംപ്ലക്സ്. വിമാനത്താവളത്തിന്റെ സമഗ്ര വികസനം സാധ്യമാക്കുന്ന വിധത്തിലുള്ള വലിയ മാറ്റങ്ങൾ ഒരു വർഷത്തിനകം നടപ്പിലാക്കുമെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ ജി ഡി പിക്ക് മുതൽക്കൂട്ടാവുന്ന രീതിയിൽ കണ്ണൂർ എയർപോർട്ട് ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളെ ഏവിയേഷൻ ഹബ്ബാക്കി മാറ്റുന്നതിനുള്ള സുപ്രധാന തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.
1: പേവിഷബാധമുക്ത കേരളം എന്നത് സർക്കാർ സംവിധാനങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമല്ലെന്നും സമൂഹത്തിന്റെ കൂട്ടായ പങ്കാളിത്തം ആവശ്യമാണെന്നും മന്ത്രി ബിന്ദു കൃഷ്ണ. പേവിഷബാധയിൽ നിന്ന് സംസ്ഥാനത്തെ മുക്തമാക്കാൻ ലക്ഷ്യമിട്ട് മൃഗസംരക്ഷണ വകുപ്പ് നടപ്പാക്കുന്ന റാബീസ് ഫ്രീ കേരളം തീവ്രയജ്ഞ വാക്സിനേഷൻ ക്യാമ്പയിന്റെ 4ാം ഘട്ടത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 27 വരെ നടക്കുന്ന 4ാം ഘട്ട ക്യാമ്പയിനിൽ എല്ലാവരും സജീവമായി പങ്കാളികളാകണമെന്നും മന്ത്രി പറഞ്ഞു. കർഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വന്യജീവി ആക്രമണങ്ങൾ മൂലമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനുമായി കർഷക സുരക്ഷ വന്യജീവി സംഘർഷ ലഘൂകരണ സംസ്ഥാനതല കോൺക്ലേവ് നാളെ കോഴിക്കോട് നടക്കും. മന്ത്രി ഷിബു ബേബി ജോൺ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും. കൃഷിവകുപ്പ് വനം വകുപ്പുമായി സഹകരിച്ചാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്നും മലയാളി തിളക്കം. ലോങ് ജമ്പിൽ എം ശ്രീശങ്കറിന് വെള്ളി. പരിക്കേറ്റ് 4ാം റൌണ്ടിൽ ശ്രീശങ്കർ പിന്മാറിയെങ്കിലും മെഡൽ ഉറപ്പിച്ചിരുന്നു. ഇതോടെ ഇന്ന് 6 മെഡലുകൾ ഇന്ത്യ സ്വന്തമാക്കി. വനിതകളുടെ 400 മീറ്റർ ഹർഡിൽസിൽ പുതിയ ദേശീയ റെക്കോർഡ് സ്ഥാപിച്ചുകൊണ്ട് വിദ്യാരാംരാജ് വെങ്കല മെഡൽ നേടി. ഇതിഹാസ താരം പി ടി ഉഷ 4 പതിറ്റാണ്ടിലേറെ കാലം നിലനിർത്തിയിരുന്ന ദേശീയ റെക്കോർഡാണ് വിദ്യ തിരുത്തിക്കുറിച്ചത്. പുരുഷന്മാരുടെ 1500 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗ് വെള്ളിയും 5000 മീറ്റർ ഓട്ടത്തിൽ പാരുൾ ചൌധരി വെങ്കല മെഡലും സ്വന്തമാക്കി. ഗെയിംസിൽ അദ്ദേഹത്തിന്റെ 2ാമത്തെ വെള്ളി മെഡലാണിത്. വനിതകളുടെ 25 മീറ്റർ പിസ്റ്റൾ വ്യക്തിഗത മത്സരത്തിൽ ഇഷാ സിംഗ് വെള്ളി മെഡൽ നേടിയപ്പോൾ വനിതകളുടെ അണ്ടർ 78 കിലോഗ്രാം വിഭാഗം റെസ്ലിംഗ് കുരാഷ് മത്സരത്തിൽ പിങ്കി ബൽഹാര വെങ്കല മെഡൽ കരസ്ഥമാക്കി. നിലവിൽ 4 സ്വർണവും 19 വെള്ളിയും 20 വെങ്കലവും ഉൾപ്പെടെ ആകെ 43 മെഡലുകളുമായി മെഡൽ പട്ടികയിൽ 12ാം സ്ഥാനത്താണ് ഇന്ത്യ. സ്വച്ഛതാ ഹി സേവ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി ദക്ഷിണ റെയിൽവേയുടെ പാലക്കാട് ഡിവിഷൻ കോളേജ് വിദ്യാർത്ഥികളുമായി സംവാദ പരിപാടികൾ സംഘടിപ്പിച്ചു. ശുചിത്വം, ശുചിത്വ പരിപാലനം, പൌരബോധം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളിൽ വിദ്യാർത്ഥികളെയും യുവാക്കളെയും പങ്കാളികളാക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. നമോ ഭാരത് റാപ്പിഡ് റെയിൽ വഴി എങ്ങനെ വികസിത ഭാരതം എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാം എന്നതാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായി. ഒടുവിൽ ലഭ്യമായ കണക്ക് പ്രകാരം 58.4% പോളിംഗ് രേഖപ്പെടുത്തി. 2000 രൂപയ്ക്ക് മുകളിലുള്ള യു പി ഇടപാടുകൾക്ക് ചാർജ് ഏർപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലേക്ക് വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തൂഫാൻ 2.0 സംസ്ഥാനത്ത് തുടക്കം. പേവിഷബാധമുക്ത കേരളം എന്ന ലക്ഷ്യത്തിലെത്താൻ കൂട്ടായ പങ്കാളിത്തം ആവശ്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. റാബീസ് ഫ്രീ കേരളം വാക്സിനേഷൻ ക്യാമ്പയിന്റെ 4-ാം ഘട്ടത്തിന് തുടക്കമായി. കർഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വന്യജീവി ആക്രമണങ്ങൾ മൂലമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനുമായുള്ള കർഷക സുരക്ഷാ സംസ്ഥാനതല കോൺക്ലേവ് നാളെ കോഴിക്കോട് നടക്കും. ഏഷ്യൻ ഗെയിംസിൽ ഇന്നും മലയാളി തിളക്കം. ലോങ് ജമ്പിൽ ശ്രീശങ്കറിന് വെള്ളി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45. ആകാശവാണി, നമസ്കാരം. വാർത്താ വീക്ഷണം. പേവിഷബാധയെ അറിയാം, പ്രതിരോധിക്കാം. തയ്യാറാക്കിയത് ഡോക്ടർ സിനിയ ടി നുജും, പ്രൊഫസർ ആൻഡ് ഹെഡ് കമ്മ്യൂണിറ്റി മെഡിസിൻ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കൊല്ലം. അവതരണം നവനീത. ഇന്ന് സെപ്റ്റംബർ 28, ലോക പേവിഷബാധ ദിനം. 2026 വേൾഡ് റാബീസ് ഡേയുടെ പ്രസക്തമായ സന്ദേശം സ്ട്രോങ്ങർ ടുഗദർ, ഒന്നിച്ചു മുന്നേറാം, കൂടുതൽ കരുത്തോടെ എന്നതാണ്. മനുഷ്യരിൽ മാത്രം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനത്തിലൂടെ റാബീസ് അവസാനിപ്പിക്കാനാവില്ല. മനുഷ്യരുടെ ആരോഗ്യം, മൃഗങ്ങളുടെ ആരോഗ്യം, നമ്മുടെ സമൂഹം, പ്രാദേശിക ഭരണ സംവിധാനങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, മൃഗസംരക്ഷണ വിഭാഗം, എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം. ഓരോ വർഷവും കേരളത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പേവിഷബാധയ്ക്കെതിരായ പ്രതിരോധ കുത്തിവയ്പ് നൽകുന്നുണ്ടെങ്കിലും ഇന്നും കേരളത്തിൽ പേവിഷബാധ മൂലമുള്ള മരണങ്ങൾ ഉണ്ടാകുന്നു. പേവിഷബാധയെക്കുറിച്ച് വ്യാപകമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നുണ്ടെങ്കിലും ചിലർക്ക് ഇന്നും മൃഗങ്ങളിൽ നിന്ന് കടിയേറ്റ ശേഷമുള്ള പ്രതിരോധ ചികിത്സയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വേണ്ടത്ര അറിവില്ല. അറിവുണ്ടെങ്കിലും ജീവിതത്തിലെ മറ്റ് അടിയന്തര ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകേണ്ടി വരുന്നതിനാൽ ചികിത്സ തേടുന്നത് മാറ്റിവെക്കുന്നവരുണ്ട്. ചിലർക്ക് ചികിത്സാ കേന്ദ്രങ്ങളിലേക്കുള്ള ദൂരം, യാത്രാ സൌകര്യങ്ങളുടെ അഭാവം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തുടങ്ങിയ പ്രശ്നങ്ങൾ കാരണം സമയബന്ധിതമായി ചികിത്സ തേടാൻ കഴിയുന്നില്ല. ഇത്തരത്തിൽ ചികിത്സ വൈകുന്നവരിൽ വലിയൊരു വിഭാഗവും സാമ്പത്തികമായും സാമൂഹികമായും കൂടുതൽ പിന്നാക്കാവസ്ഥയിലുള്ളവരാണ്. വളരെ അപൂർവമായി ആവശ്യമായ പ്രതിരോധ കുത്തിവയ്പ് ലഭിച്ചിട്ടും സമ്പർക്കം വളരെ ഗുരുതരമായിരിക്കുകയോ നാഡീസാന്ദ്രത കൂടുതലുള്ള ശരീരഭാഗങ്ങളിൽ ഗുരുതരമായ കടിയുണ്ടാകുകയോ ചെയ്താൽ രോഗിയെ രക്ഷിക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങളും ഉണ്ടാകാം. ഓരോ ജീവനും രക്ഷിക്കണമെങ്കിൽ മനുഷ്യർക്ക് സമ്പർക്കം ഉണ്ടായതിനു ശേഷം ചികിത്സ നൽകുന്നതിൽ മാത്രം നമ്മൾ ഒതുങ്ങരുത്. മനുഷ്യരിലേക്ക് വൈറസ് പകരുന്ന ശൃംഖല തന്നെ തടയുകയാണ് ദീർഘകാല പരിഹാരം. മനുഷ്യരിലെ പേവിഷബാധ മൂലമുള്ള മരണങ്ങൾ ഇല്ലാതാകണമെങ്കിൽ പ്രത്യേകിച്ച് നായകളിൽ നിന്നുള്ള വൈറസ് വ്യാപനം നിയന്ത്രിക്കുകയും ഇല്ലാതാക്കുകയും വേണം. പേവിഷബാധ മനുഷ്യരുടെ മാത്രം രോഗമല്ല, മൃഗങ്ങൾക്കും പേവിഷബാധ ഉണ്ടാകുന്നു. അവയും രോഗബാധിതരാകുകയും വേദന അനുഭവിക്കുകയും ഒടുവിൽ മരിക്കുകയും ചെയ്യുന്നു. 2025 കേരളത്തിൽ പേവിഷബാധ മൂലം 33 മനുഷ്യ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ മൃഗങ്ങളിൽ പേവിഷബാധ മൂലമുള്ള 600+ മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പേവിഷബാധയെ ഇല്ലാതാക്കുക എന്നത് മനുഷ്യജീവൻ സംരക്ഷിക്കുന്നതിനുള്ള ഒരു ആരോഗ്യ പ്രവർത്തനം മാത്രമല്ല, മൃഗങ്ങളുടെ ക്ഷേമവും സംരക്ഷിക്കുന്ന ഒരു വലിയ വൺ ഹെൽത്ത് ഉത്തരവാദിത്വം കൂടിയാണ്. മനുഷ്യരെയും മൃഗങ്ങളെയും ഒരുമിച്ച് സംരക്ഷിക്കാം, വൈറസിന്റെ പകർച്ച ശൃംഖല തന്നെ ഇല്ലാതാക്കാം. പേവിഷബാധ മനുഷ്യരെയും മൃഗങ്ങളെയും ബാധിക്കുന്ന ഒരു വൈറസ് രോഗമാണ്. രോഗബാധിതനായ മൃഗത്തിന്റെ ഉമിനീരിലൂടെയാണ് പ്രധാനമായും വൈറസ് പകരുന്നത്. സാധാരണയായി കടിയിലൂടെയാണ് വൈറസ് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. എന്നാൽ കടിക്ക് പുറമെ പോറലിലൂടെയും പൊട്ടിയ ചർമ്മത്തിലോ കണ്ണ്, വായ തുടങ്ങിയ ശ്ലേഷ്മ പടലങ്ങളിലോ രോഗബാധിത മൃഗത്തിന്റെ ഉമിനീർ എത്തുന്നതിലൂടെയും രോഗബാധ ഉണ്ടാകാം. പേവിഷബാധ വളരെ ഗുരുതരമായ രോഗമാണ്. രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഇത് ഏതാണ്ട് എല്ലായ്പ്പോഴും മരണകാരിയാണ്. എന്നാൽ പേവിഷബാധ 100% തടയാൻ കഴിയും. ഒരു മൃഗം കടിച്ച ഉടൻ മുറിവ് നന്നായി കഴുകുകയും കൃത്യസമയത്ത് റാബീസ് വാക്സിനും ഇമ്യൂണോഗ്ലോബുലിനും സ്വീകരിക്കുകയും ചെയ്താൽ രോഗത്തെ ഫലപ്രദമായി തടയാം. 95% റാബീസ് കേസുകളും നായയിൽ നിന്നാണ്. എന്നാൽ പൂച്ചകൾ, കുറുക്കൻ, കുരങ്ങ് തുടങ്ങിയ വിവിധ സസ്തനികളിൽ റാബീസ് ഉണ്ടാകാം. അവയിൽ നിന്നും മനുഷ്യരിലേക്ക് പകരാം. നായക്കുട്ടിയാണ്, ചെറിയ കടിയാണ്, ഒന്നും സംഭവിക്കില്ല. ഇത് തെറ്റായ ധാരണയാണ്. കടിച്ച മൃഗത്തിന്റെ പ്രായമല്ല, ഉണ്ടായ സമ്പർക്കമാണ് പ്രധാനപ്പെട്ടത്. വളർത്തുനായകൾക്കും റാബീസ് വാക്സിനേഷൻ നിർബന്ധമായും ഉറപ്പാക്കണം. ഒരു മൃഗത്തിന്റെ കടിയേറ്റാൽ ആദ്യമായി മുറിവ് ഉടൻ കഴുകുക. സോപ്പും ധാരാളം ഒഴുകുന്ന വെള്ളവും ഉപയോഗിച്ച് മുറിവും പോറലും കുറഞ്ഞത് 15 മിനിറ്റ് നന്നായി കഴുകണം. റാബീസ് വൈറസിനെതിരെ ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ ശുശ്രൂഷകളിലൊന്നാണ് മുറിവ് കഴുകൽ. ഇതുകൊണ്ട് തന്നെ 80% വൈറസിനെ നശിപ്പിക്കാം. മുറിവ് മുറുക്കി കെട്ടിവെക്കരുത്. ഉടൻ തന്നെ ഏറ്റവും അടുത്ത് വാക്സിൻ ലഭ്യമായ ആരോഗ്യ സ്ഥാപനത്തിലെത്തി.

ിക്കുക. മൃഗത്തെ പിടിക്കാൻ ശ്രമിച്ച് സ്വയം വീണ്ടും കടിയേൽക്കരുത്. കഴിയുമെങ്കിൽ മൃഗത്തെ തിരിച്ചറിയാൻ സഹായിക്കുന്ന വിവരങ്ങൾ ശേഖരിക്കുക. ഇത് നായയെ നിരീക്ഷിക്കാനും അതിന് പേയുണ്ടോ എന്ന് മനസ്സിലാക്കാനും മറ്റ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താനും സഹായകരമായിരിക്കും. മൃഗത്തിൽ നിന്ന് കടിയേറ്റാൽ മുറിവ് ചെറുതാണ് എന്നതുകൊണ്ട് മാത്രം ചികിത്സ വേണ്ടെന്ന് തീരുമാനിക്കരുത്. രക്തം വന്നില്ല എന്നതുകൊണ്ട് മാത്രം അപകടമില്ലെന്നും കരുതരുത്. മൃഗവുമായി ഉണ്ടായ സമ്പർക്കത്തെ ശരിയായി വിലയിരുത്തേണ്ടത് ആരോഗ്യ പ്രവർത്തകരാണ്. റാബീസ് വാക്സിൻ നമ്മുടെ ശരീരത്തെ വൈറസിനെതിരെ പ്രതിരോധ ശേഷി വികസിപ്പിക്കാൻ സഹായിക്കുന്നു. മൃഗത്തിന്റെ കടി ഉണ്ടായാൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന റാബീസ് വാക്സിൻ ഷെഡ്യൂൾ കൃത്യമായി പാലിക്കണം. ഒരു ഡോസ് എടുത്ത ശേഷം ബാക്കിയുള്ള ഡോസ് മറക്കരുത്. ആദ്യത്തെ ഡോസ് എടുത്ത ശേഷം മൂന്നാമത്തെ ദിവസം, ഏഴാം ദിവസം, 28-ാം ദിവസം എന്നിങ്ങനെയുള്ള ഇൻട്രാഡെർമൽ വാക്സിനേഷൻ, അതായത് തൊലിക്കകത്തുള്ള വാക്സിനാണ് സർക്കാർ ആശുപത്രികളിൽ സൌജന്യമായി ലഭിക്കുന്നത്. ചർമ്മം തുളച്ചുള്ള കടിയോ പോറലോ, രക്തസ്രാവമുള്ള സമ്പർക്കം, പൊട്ടിയ ചർമ്മത്തിൽ ഉമിനീർ തട്ടുക, കണ്ണിലോ വായിലോ പോലുള്ള ശ്ലേഷ്മ പടലങ്ങളിൽ ഉമിനീർ എത്തുക തുടങ്ങിയവ സംഭവിച്ചാൽ വാക്സിനൊപ്പം റാബീസ് ഇമ്യൂണോഗ്ലോബുലിൻ ആവശ്യമായി വരാം. റാബീസ് ഇമ്യൂണോഗ്ലോബുലിൻ എന്നത് വാക്സിന് പകരമല്ല, റാബീസ് ഇമ്യൂണോഗ്ലോബുലിൻ RIG വാക്സിനും വ്യത്യസ്തമായ പങ്കാണ്. RIG ഉടൻ ലഭ്യമായ ആന്റിബോഡികൾ നൽകുന്നു. ഗുരുതരമായ സമ്പർക്കം ഉണ്ടാകുമ്പോൾ വാക്സിൻ പ്രതിരോധശേഷി ഉണ്ടാകാനുള്ള സമയത്തിനുള്ളിൽ വൈറസ് നാഡീവ്യവസ്ഥയിലേക്ക് കടക്കുന്നത് തടയാൻ ഇതുകൊണ്ട് സാധിക്കും. കടിച്ച മൃഗത്തെ 10 ദിവസത്തെ നിരീക്ഷണത്തിന് വിധേയമാക്കണം. റാബീസ് ബാധിച്ച നായയും പൂച്ചയും സാധാരണയായി ക്ലിനിക്കൽ സൈൻസ് കാണിക്കുകയോ സമ്പർക്കം കഴിഞ്ഞ് 1 മുതൽ 7 ദിവസത്തിനുള്ളിൽ മരിക്കുകയോ ചെയ്യുന്നതിനാലാണ് ഈ 10 ദിവസത്തെ നിരീക്ഷണ കാലയളവ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇതിനിടയിൽ മനുഷ്യന്റെ ചികിത്സ വൈകിക്കരുത്. മൃഗത്തെ നിരീക്ഷിക്കുന്നതും മനുഷ്യന് ചികിത്സ നൽകുന്നതും ഒരേ സമയം നടക്കേണ്ട കാര്യങ്ങളാണ്. ആരോഗ്യ പ്രവർത്തകർ ആവശ്യമായ ചികിത്സ ഉടൻ ആരംഭിക്കും. അതോടൊപ്പം മൃഗത്തെ വെറ്ററിനറി സംഘം നിരീക്ഷിക്കും. നിരീക്ഷണ കാലയളവിൽ നായയിൽ എന്തെങ്കിലും അസാധാരണമായ മാറ്റം ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. കാരണമില്ലാത്ത അക്രമ സ്വഭാവം, മനുഷ്യരെയോ മൃഗങ്ങളെയോ വസ്തുക്കളെയോ അസാധാരണമായി കടിക്കാൻ ശ്രമിക്കുക, അസാധാരണമായ തളർച്ച, ഉത്സാഹക്കുറവ്, പ്രതികരണം കുറയുക, കാലുകൾക്കോ ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങൾക്കോ ബലക്കുറവ് അല്ലെങ്കിൽ പാരാലിസിസ്, വായയിൽ നിന്ന് അമിതമായി ഉമിനീർ വരിക, സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ കുരയ്ക്കൽ, ശബ്ദത്തിലെ അസാധാരണമായ മാറ്റങ്ങൾ, ഇവയിൽ ഏതെങ്കിലും ലക്ഷണം കണ്ടാൽ ഉടൻ മൃഗസംരക്ഷണ വകുപ്പിനെയോ ആരോഗ്യ പ്രവർത്തകരെയോ അറിയിക്കുക. നായ മരിച്ചാൽ, കൊല്ലപ്പെട്ടാൽ അല്ലെങ്കിൽ കാണാതായാൽ ഈ വിവരം ഉടൻ ബന്ധപ്പെട്ട ആരോഗ്യ മൃഗസംരക്ഷണ സംവിധാനത്തെ അറിയിക്കണം. ഒരു വ്യക്തിയെ കടിച്ച നായ നിരീക്ഷണ കാലയളവിൽ മരിക്കുകയോ റാബീസ് സംശയിക്കുന്ന ലക്ഷണങ്ങൾ കാണിച്ച് മരിക്കുകയോ ചെയ്താൽ ആ വിവരം ഉടൻ വെറ്ററിനറി ഉദ്യോഗസ്ഥരെ അറിയിക്കണം. ആ നായയുമായി അടുത്തിടപഴകിയ മറ്റ് നായകൾ ഉണ്ടാകാം. അതേ പ്രദേശത്ത് മറ്റു മനുഷ്യർക്കും സമ്പർക്കം ഉണ്ടായിരിക്കാം. അതിനാൽ ഒരു റാബീസ് സംശയിക്കുന്ന അല്ലെങ്കിൽ സ്ഥിരീകരിക്കുന്ന നായയെ കണ്ടെത്തുമ്പോൾ അത് ഒരു പ്രദേശത്തെ പൊതുജനാരോഗ്യ മുന്നറിയിപ്പായി കാണണം. അവിടെ ആവശ്യമായ അന്വേഷണം നടത്തുകയും സമ്പർക്കം ഉണ്ടായ ആളുകളെ കണ്ടെത്തുകയും മൃഗങ്ങളുടെ നിരീക്ഷണം ശക്തമാക്കുകയും വെറ്ററിനറി അധികാരികളുടെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ റിംഗ് വാക്സിനേഷൻ നടത്തുകയും ചെയ്യാം. ഒരു നായയെ വളർത്തുന്നത് സ്നേഹം മാത്രമല്ല, ഉത്തരവാദിത്വവുമാണ്. നിങ്ങളുടെ നായയ്ക്ക് റാബീസ് വാക്സിനേഷൻ കൃത്യമായി നൽകുക. വാക്സിനേഷൻ റെക്കോർഡ് സൂക്ഷിക്കുക. വെറ്ററിനറി ചെക്കപ്പ് നടത്തുക. നായയെ നിയന്ത്രണമില്ലാതെ അലഞ്ഞു തിരിയാൻ അനുവദിക്കാതിരിക്കുക. കുട്ടികൾ നായകളുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കുക. അപരിചിതമായ നായയെ ശല്യപ്പെടുത്തുകയോ ഭക്ഷണം കഴിക്കുമ്പോൾ സമീപിക്കുകയോ ഉറങ്ങുമ്പോൾ ഉണർത്തുകയോ ചെയ്യരുത്. ഒരു നായയുടെ പെരുമാറ്റത്തിൽ പെട്ടെന്ന് അസാധാരണമായ മാറ്റം വന്നാൽ അത് അവഗണിക്കരുത്. വളർത്തുനായയ്ക്ക് റാബീസ് വാക്സിൻ നൽകിയിരിക്കുന്നത് നിങ്ങളുടെ നായയുടെ മാത്രം സംരക്ഷണമല്ല, നിങ്ങളുടെ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും സംരക്ഷണമാണ്. അതുപോലെ തെരുവു നായ്ക്കളുടെ കാര്യത്തിലും സമൂഹത്തിന്റെ പങ്കാളിത്തം ആവശ്യമാണ്. സ്ട്രോങ്ങർ ടുഗദർ, ഒന്നിച്ചു മുന്നേറാം, കൂടുതൽ കരുത്തോടെ എന്ന സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ 2030 റാബീസ് മൂലമുള്ള മനുഷ്യ മരണങ്ങൾ അവസാനിപ്പിക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ആവശ്യമായ എല്ലാ ആളുകൾക്കും മനുഷ്യരിലെ പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ് ഫലപ്രദമായി ലഭ്യമാക്കുന്നുവെന്ന് ആരോഗ്യവകുപ്പ് ഉറപ്പാക്കണം. പ്രത്യേകിച്ച് വിദൂര പ്രദേശങ്ങളിലും എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയാത്ത മേഖലകളിലും പ്രതിരോധ കുത്തിവയ്പ് കൂടുതൽ പ്രാപ്യമാക്കുകയും സമയബന്ധിതമായി കുത്തിവയ്പ് എടുക്കേണ്ടതിന്റെ പ്രാധാന്യം ജനങ്ങൾ മനസ്സിലാക്കുന്നതിനാവശ്യമായ ബോധവൽക്കരണം നൽകുകയും വേണം. അതോടൊപ്പം ആരോഗ്യവകുപ്പ് മൃഗസംരക്ഷണ വകുപ്പുമായി ഏകോപിച്ച് പ്രവർത്തിക്കുകയും വേണം. സംശയം തോന്നുന്ന നായയെ നിരീക്ഷിക്കുകയും പരിശോധിക്കുകയും ആവശ്യമായ സ്ഥലങ്ങളിൽ നായ്ക്കൾക്ക് റിംഗ് വാക്സിനേഷൻ നടത്തുകയും വേണം. ഈ സമീപനത്തെയാണ് ഇന്റഗ്രേറ്റഡ് ബൈറ്റ് കേസ് മാനേജ്മെന്റ് എന്ന് വിളിക്കുന്നത്.
ഇത്തരം പ്രവർത്തനങ്ങൾ ഫലപ്രദമായി താഴെത്തട്ടിൽ നടപ്പാക്കുന്നതിന് സമൂഹത്തിന്റെ, പ്രത്യേകിച്ച് പ്രദേശത്തെ ജനപ്രതിനിധികളുടെയും സാമൂഹിക നേതാക്കളുടെയും പിന്തുണ വളരെ പ്രധാനമാണ്. ആരോഗ്യവകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അക്കാദമിക് സ്ഥാപനങ്ങൾ, സമൂഹം എന്നിവ ഒന്നിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ പേവിഷബാധയ്ക്കെതിരെ നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ കഴിയൂ. ഈ കൂട്ടായ പരിശ്രമത്തിലൂടെ പേവിഷബാധ മൂലമുള്ള മരണങ്ങൾ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.

ആകാശവാണി ദേവികുളം സ്പൈസ് FM. കാർഷിക ജീവനം.

0: നെടുങ്കണ്ടം പച്ചടിയിൽ സമ്മിശ്ര കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന യുവകർഷകനായ ശ്രീ സിജോമോൻ അരുമണ്ണിൽ തന്റെ കാർഷിക പ്രവർത്തനങ്ങളെ പറ്റി സംസാരിക്കുകയാണ് ഇന്നത്തെ കാർഷിക ജീവനത്തിൽ.
1: അങ്ങ് എത്ര കാലമായി കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്?
2: ഞാൻ 20 വർഷത്തോളമായി കാർഷിക മേഖല പ്രവർത്തിക്കുന്നു.
1: സജീവമായിട്ടുണ്ട്. അപ്പൊ വളരെ ചെറുപ്പത്തിൽ തന്നെ കാർഷിക മേഖലയ്ക്ക്.
2: എന്റെ ഫാദർ നല്ലൊരു കർഷകനായിരുന്നു.
1: ശരി,
2: ആ ഒരു പാതയിലേക്ക് മുന്നോട്ട് പോയിരുന്നു.
1: ആദ്യ കാലഘട്ടത്തിൽ എന്തൊക്കെ കൃഷികളാണ് ഉണ്ടായിരുന്നത്?
2: ആദ്യകാലത്ത് നമുക്കിവിടെ കുരുമുളക്, കാപ്പി, ഇടവിള കൃഷികളൊക്കെ ആയിട്ടായിരുന്നു കൃഷി ചെയ്തിരുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുകയെന്ന് തോന്നിയപ്പോൾ ഏലത്തിലേക്ക് തിരിയും. കുരുവിളകും കാപ്പിയും എല്ലാം കൃഷി ചെയ്യുന്നുണ്ട്.
1: അതിന്റെ അളവ് ഇപ്പൊ കുറച്ച്.
2: അളവ് കുറച്ചു.
1: ശരി. ഒരുകാലത്ത് നമ്മുടെ ഹൈറേഞ്ച് മേഖലയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തിരുന്നത് ഈ കുരുമുളകും കാപ്പിയൊക്കെ ആയിരുന്നു. പിന്നീട് ഏലത്തിന്റെ ഒരു കടന്നവരോടുകൂടി എല്ലാവരും ആ കൃഷി ഉപേക്ഷിക്കുകയും പൂർണ്ണമായിട്ട് ഏലത്തിലേക്ക് എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ കുരുമുളകിനും കാപ്പിക്കും അത് ഉപേക്ഷിക്കാനാണ് ഉണ്ടായ, അല്ലെങ്കിൽ അതിന്റെ ഉത്പാദനം കിട്ടാണ്ട് വന്ന ആ ഒരു സാഹചര്യം എന്താണെന്ന് പറയാം?
2: അതിന്റെ ഉത്പാദനം വരൾച്ച കൊണ്ട് വരുന്നുണ്ട്. അതിഭയങ്കരമായ രോഗകീടങ്ങളുടെ അതിനുള്ള യഥാർത്ഥത്തിലുള്ള ഇതിനെ നിയന്ത്രിച്ചു കൊണ്ടുവരാനായിട്ട് ഒരു മരുന്നോ സംവിധാനങ്ങളോ ഇല്ല. പിന്നെ അതിൽ നിന്ന് ഉൽപ്പന്നം കിട്ടിക്കഴിഞ്ഞാൽ അത് എടുക്കുന്നതിന്
1: വിളവെടുപ്പിന്,
2: അതിന് താങ്ങുകാലായിട്ട് കൊടുക്കുന്ന മുരിക്കും കാലുകളെല്ലാം കേട് വന്ന് ഉണങ്ങി പോകുന്നു. കേട് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ആ കൃഷിയിൽ നിന്നെല്ലാം പിന്മാറി പോകുന്നത്.
1: ഈ കാലാവസ്ഥയിലുള്ള പ്രശ്നങ്ങളും
2: അതിഭയങ്കരമായിട്ടുണ്ട്.
1: നമ്മുടെ ഒരു കഷ്ടപ്പാടിനുള്ളൊരു പ്രതിഫലം
2: കിട്ടുന്നില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ 1000 രൂപ മോള് കുരുമുളകിന് വില കിട്ടിയാൽ മാത്രമേ കർഷകൻ പിടിച്ചു നിൽക്കൂ.
1: അപ്പൊ അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി വന്നപ്പോഴാണ് ഏലം കൃഷിയിലേക്ക്
2: മാറിയത്.
1: പക്ഷെ പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. ഇപ്പോഴും
2: കുരുമുളക് കൃഷി
1: ഇടവിളയായിട്ട്
2: ഇന്നും കുരുമുളക് പുതിയ തൈകൾ ഇടുന്നുമുണ്ട്.
1: കാപ്പിയും ചെയ്യുന്നുണ്ടോ?
2: കാപ്പി പുതിയതായിട്ട് തൈകൾ വെക്കുന്നില്ല. കുരുമുളക്, ഗ്രാമ്പു അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നു.
1: ശരി. നിലവിലിപ്പോ എന്തൊക്കെ കൃഷികളാണ്?
2: എല്ലാത്തരം കൃഷികളും ഉണ്ട്. കുരുമുളക്, കാപ്പി, ഏലം, ഗ്രാമ്പു, ഇഞ്ചി, എല്ലാ പച്ചക്കറി കൃഷി എല്ലാം ഉണ്ട്.
1: ഒരു സമ്മിശ്ര കൃഷിയായിട്ടാണ്.
2: സമ്മിശ്ര കൃഷിയാണ്
1: നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള
2: എല്ലാ കൃഷിയും ചെയ്യുന്നുണ്ട്.
1: ഇഞ്ചി കൃഷി ചെയ്യുന്ന രീതി എങ്ങനെയാണ്? അതിനെ കുറിച്ച് ഒന്ന് വിശദമായിട്ട്, കൃഷി രീതികള്, പരിപാലനം, അതിന്റെ വിളവെടുപ്പ്, അതിനെ കുറിച്ച്.
2: ഇഞ്ചി കൃഷി നല്ല മഴ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഇഞ്ചി നല്ല വിത്ത് പാകി കൃഷി ചെയ്യും. നല്ല രീതിയിൽ കണ്ടമൊക്കെ വെട്ടി ഒരുക്കി വൃത്തിയായിട്ട് നമ്മൾ ചെയ്യും. അത് പിന്നെ ഒരു 1.5 മാസമായി നല്ല കിളുത്ത് കയറി വരുമ്പോൾ അതിന് ജൈവവളമായിട്ട് ചാണകവെള്ളം ഒഴിച്ചു കൊടുക്കും.
1: ഇത് നടുന്ന സമയത്ത് നമ്മൾ അടിവെള്ളം എന്തെങ്കിലും ചെയ്യാം?
2: അടിവെള്ളം ചെയ്യാറുണ്ട്. വേപ്പം പിണ്ണാക്കും, ചാണകപ്പൊടിയും എല്ലുപൊടിയും കൂടെ കൂട്ടി മിക്സ് ചെയ്താണ് ഇത് കൃഷി ചെയ്യുന്നത്. എന്നാൽ നല്ല പോലെ വേര് പിടിച്ചു വരാൻ, അതിനുശേഷം ചെറിയ യൂറിയായ ഫാക്ടംബോസ് ചെറുതായിട്ട് തുളി കൊടുക്കും. പിന്നെ ഇടയ്ക്ക് അതിനെ തണ്ട് തുറന്ന് കളയുന്ന ഏലം പോലെ തണ്ട് തുറന്ന് കളയുന്ന പുഴുക്കളുണ്ട്. ആ പുഴുക്കൾക്ക് മരുന്നടിക്കണം.
1: അത് നമ്മുടെ ഈ പുഴുവിനെ കണ്ടതിന് ശേഷം ആണോ അതോ
2: പുഴുവിനെ കാണുന്നതിന് മുന്നേ
1: ഏലത്തിനൊക്കെ ചെയ്യുന്ന
2: ഏലത്തിന് ചെയ്യുന്നവര് തന്നെ? അല്ലാതെ നശിച്ചു.
1: പിന്നീട് ഒരു ഇഞ്ചിയുടെ ഒരു വിളവെടുപ്പ് എത്തണമെങ്കിൽ ഏകദേശം എത്ര നാളുണ്ട്?
2: നട്ട് കഴിഞ്ഞ ഒരു 8 മാസം ഒക്കെ കഴിയുമ്പോൾ ഇഞ്ചിയുടെ വിളവെടുപ്പ് എടുക്കാം.
1: ശരി. അപ്പൊ വിളവെടുത്ത് കഴിഞ്ഞാൽ അത് പിന്നെയുള്ള പ്രോസസ്സ് ഒക്കെ എന്താ ചെയ്യാനുള്ളത്?
2: പിന്നീടുള്ള പ്രോസസ്സ് ചെയ്യുമ്പോൾ അത് പച്ച ഇഞ്ചിയായിട്ടാണ് കൂടുതലും കൊടുക്കാറ്. അത് ചരണ്ടി ചുക്കാക്കി കൊടുത്താൽ ഇന്നത്തെ വില വെച്ച് നോക്കുമ്പോൾ അത് നഷ്ടമാണ്.
1: ചുക്കാക്കി ചിരണ്ടാനും ഉണങ്ങാനും ഒക്കെ ഉള്ള കഷ്ടപ്പാട്
2: കൂടുതലായിരിക്കും.
1: പാരമേറിയ
2: ജോലിയാണ്. അതിനുള്ള ആളെ കിട്ടാനില്ല, ചെലവ് കൂടുതലാണ്.
1: അതുകൊണ്ട് നമ്മൾ പച്ചയ്ക്ക് കൊടുക്കുന്ന രീതി തന്നെ.
2: പച്ചയ്ക്ക് കൊടുക്കുന്ന രീതിയാണ്.
1: പറിക്കുമ്പോൾ ഇഞ്ചിക്ക് ഒരുപാട് വേരുകളുണ്ടല്ലോ, ആ വേരൊക്കെ നമ്മള് മാറ്റിയതിന് ശേഷമാണ് കൊടുക്കുന്നത്?
2: വേരെല്ലാം മാറ്റി നല്ല ക്ലീൻ ചെയ്ത് മണ്ണെല്ലാം കളഞ്ഞ് നല്ല ക്ലീൻ ചെയ്താണ്
1: കഴുകിയെടുക്കുക.
2: കഴുകിയെടുക്കുന്നില്ല, കഴുകിയെടുക്കാതെ ഉള്ളു. കഴുകിയെടുത്താൽ വെള്ളം പറ്റി കഴിഞ്ഞാൽ അധികം കാലം ഇരിക്കില്ല, അത് ചെയ്യാൻ.
1: അപ്പൊ കഴുകാതെ തന്നെ
2: പരമാവധി നീറ്റ് ആക്കി കൊടുക്കും.
1: അത് കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണെന്ന് തോന്നല്.
2: അതെ അതെ, ക്ലീൻ ചെയ്യണമെങ്കിൽ നല്ല സമയം.
1: അപ്പൊ ഇഞ്ചി നടുന്നതിന്റെ ഇടയ്ക്ക് ഇടവിളയായിട്ടൊക്കെ എന്തെങ്കിലും?
2: ഇഞ്ചി നടുന്നതിന്റെ ഇടയ്ക്ക് ഇടവിളയായിട്ട് നമുക്ക് ബീൻസ് വയറുകൾ ഒക്കെ

0: ഇഞ്ചിക്ക് ഊരൻ പോലുള്ള അസുഖങ്ങളുണ്ടാവും. അതിന് പ്രത്യേകം വേറെ മരുന്നുകൾ മുക്കി നല്ല ഇനം വിത്തുകൾ നമ്മൾ മേടിച്ച് വിഷത്തിന് മുക്കി വേണം നമ്മൾ നടക്കാൻ. കിഴങ്ങിന് ഉരൻ പിടിക്കും.
1: അതായത് നമ്മളിപ്പോ ഉപയോഗിക്കുന്ന നമ്മുടെ സ്വന്തം വിത്തുകൾ തന്നെ എടുക്കുക,
0: നമ്മുടെ സ്വന്തം വിത്തുകൾ തന്നെ പറിക്കുമ്പോൾ തന്നെ ഏറ്റവും നല്ല വിത്തുകൾ നമ്മൾ സെലക്ട് ചെയ്ത് അതിൽ നിന്ന് നല്ല വിത്ത് നമ്മൾ നടും.
1: അടുത്ത വർഷത്തിന് നടാൻ വേണ്ടിയുള്ള വിത്ത് ശേഖരിക്കുന്ന രീതി എങ്ങനെയാണ്?
0: അത് നമ്മൾ നല്ല വിത്തുകൾ തിരഞ്ഞെടുത്ത് നമ്മൾ ചാണക വെള്ളത്തിൽ മുക്കി ചെറുതായിട്ട് അത് ഉണങ്ങി പിടിക്കുന്നവരെ അത് വെച്ചിട്ട് ഏതെങ്കിലും തണലുള്ള പ്രദേശത്ത് മാവിന്റെ ഇല വെട്ടി അതിന്റെ അകത്ത് പൊതയായിട്ട്.
1: ഈ മാവില വെക്കുന്നതിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ?
0: മാവില വെട്ടി ആദ്യം അതിന്റെ അടിവേശം മാവില വെക്കുന്നു, കുറച്ച് വിത്ത് വെക്കുന്നു, അതിന്റെ മണ്ട മാവില വെക്കുന്നു, പിന്നെ അതിന്റെ മണലിൽ ഇട്ടിട്ട് പാകി നല്ല മുടയായിട്ട് വെക്കുന്നു.
1: അപ്പൊ അത് അങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേനും അവിടെ ഇരുന്ന് മുളയ്ക്കും. അങ്ങനെ
0: മുളയ്ക്കും.
1: മുളച്ചതിന് ശേഷമാണ്,
0: മുളച്ചതിന് ശേഷം അവനെ ഓരോ മുള വെച്ചെടുത്ത് ഒടിച്ച് നമ്മൾ ഓരോ കുഴിക്കകത്തോട് നടക്കും.
1: അപ്പൊ ഈ നടന്ന സമയത്ത് അതിന് എന്തുമാത്രം വലിപ്പമുള്ള കിഴങ്ങ് നമ്മൾ നടന്നത്?
0: വലിപ്പമുള്ളത് ഒരു 50 ഗ്രാം അത്ര ഉള്ളൂ.
1: ഈ വലിപ്പം കൂടുതലുള്ള വിത്ത് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വിളവുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
0: ഒന്നുമില്ല. നല്ല പോലെ ചെയ്താൽ ചെറിയ വിത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്.
1: ഇപ്പൊ ചില ആളുകളൊക്കെ ഇഞ്ചിക്ക് വിളവെടുക്കുന്ന സമയത്ത് വില കുറവാണെങ്കിൽ ആ വർഷം ഇഞ്ചി പറിക്കാതെ നിർത്താറുണ്ട്. 2 വർഷം അല്ലെ 3 വർഷം കഴിഞ്ഞിട്ട് വിളവെടുക്കുന്ന രീതിയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു വിളവെടുപ്പ് അത് ലാഭകരമാണ്?
0: അത് ലാഭകരമല്ല, ഒരിക്കലും ഇല്ല. ഒരു വേനൽക്കാലമാകുമ്പോൾ ആ ഇഞ്ചിയുടെ പകുതി ഭാഗവും മൂത്ത് ഉണങ്ങി അടുത്ത മഴക്കാലത്തിൽ അത് ചീഞ്ഞു പോയി അത്രയും ഭാവശേഷി പോകുകയും ചെയ്യും. ബാക്കിയുള്ള ഭാഗത്തുനിന്ന് പുതിയ ഒരു നാമ്പ് പൊട്ടി വന്നാൽ അതേ നിന്നുണ്ടാകുന്ന ഇഞ്ചി മാത്രം നമുക്ക് കിട്ടും, അല്ലെങ്കിൽ അത് ഉപയോഗശൂന്യമാണ്.
1: ഈ വിളവെടുക്കാറാവുന്ന സമയത്ത് ഈ ചെടിയുടെ ഇലകൾ പഴുത്ത് തുടങ്ങും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
0: ഈ പഴുത്ത് ചാഞ്ഞ് മറിഞ്ഞ് ഉണങ്ങും.
1: അതിനുശേഷമാണ് നമ്മൾ
0: അതിനുശേഷമാണ് വിളവെടുക്കാൻ ടൈം.
1: ശരി, അത് ഏത് സമയത്താണ്?
0: ഡിസംബർ ജനുവരി മാസങ്ങൾ നമുക്ക്
1: വിളവെടുക്കുന്ന സമയം. ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ എന്തെങ്കിലും മണ്ണിളക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പണികളൊക്കെ?
0: ഇതിന്റെ ഇടയ്ക്ക് മണ്ണിളക്കി കൊടുക്കുന്ന പണിയുണ്ട്. ഇഞ്ചി നമ്മൾ വെച്ചതിന് ശേഷം ഒരു 150 ദിവസത്തിനുള്ളിൽ നമ്മൾ അതിന് വരിപ്പ് കിട്ടുകയെന്ന് പറയും. അത് മണ്ണ് കോരി നമ്മൾ ചെയ്യുന്ന വളങ്ങളെല്ലാം ആ തടത്തിന്റെ അകത്ത് നിൽക്കാൻ വേണ്ടി മണ്ണ് കോരി വരിപ്പ് കിട്ടും.
1: ഒരു വരമ്പ് പോലെ
0: വെട്ടും. എന്നിട്ട് അകത്തോടെ വേര് തെളിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അതിന് മണ്ണ് കൊടുക്കും.
1: ഇതിന് വെള്ളം നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല.
0: നല്ല വെയിലാണെങ്കിൽ വെള്ളം നനച്ചു കൊടുക്കുന്നത് നല്ലതാണ്.
1: പക്ഷേ ഈ ഒരു സമയത്ത് വലിയ വേനലുള്ള സമയം ഈ വിളവെടുപ്പിന് മുമ്പ് വരെ ഇല്ലെന്നോ?
0: വലിയ പ്രശ്നം.
1: ഒരു മൺസൂൺ സമയത്താണ്
0: നടക്കുന്നത്. വെച്ച് നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ വലിയ വെയിലായി പോയി കെളുത്ത് കയറി വരുന്ന ഒരു അവസരത്തിൽ ഇതിന് മഴ കിട്ടിയില്ലെങ്കിൽ നമ്മൾ നനച്ചു കൊടുക്കണം. അതിനുശേഷം പിന്നെ അങ്ങനെ നനയ്ക്കാറില്ല.
1: സാധാരണ ഇതിന് ഒരു ഷെയ്ഡ് ഉള്ളിടത്ത് നടാൻ പറ്റുന്നതാണോ? വെയിൽ
0: ഒരിക്കലും ഇല്ല. നല്ല വെയിൽ കിട്ടുന്നതൊക്കെ വേണം.
1: ഇത് മുളച്ച് വരുന്ന സമയത്ത് നമ്മൾ പൊതിയിടുക അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ?
0: മുളച്ച് വരുന്ന സമയത്തല്ല, നടുന്ന സമയത്ത് നമ്മൾ പൊതയിടണം. ആ പൊതയ്ക്ക് അകത്തുകൂടെ കയറി
1: പിന്നെ നമ്മളടുത്ത് മാറ്റേണ്ട ആവശ്യമുണ്ടോ? പുതിയ അവിടെ തന്നെ കിടന്ന് വളമായി
0: പൊതയെടുത്ത് കമ്പ് കൂട്ടിയാണ് ഇത് വെട്ടി വെക്കുന്നത്. അപ്പൊ ആ കമ്പുകൾ മാത്രം,
1: കമ്പ് മാത്രം എടുത്ത് മാറ്റി
0: ഇലകളല്ല അതിന്റെ അകത്ത്.
1: ഇഞ്ചി കൃഷിയും ഈ ആദ്യ കാലഘട്ടം തൊട്ട് തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു?
0: ഉണ്ടായിരുന്നു. വർഷങ്ങളായിട്ട് എന്റെ ഫാദറിന്റെ കാലം തൊട്ട് ഇഞ്ചി കൃഷി എല്ലാ വർഷവും ചെയ്യുന്നു,
1: തുടർച്ചയായിട്ട് ചെയ്തിരുന്നുണ്ടല്ലേ.
0: കുറച്ചാങ്ങളും ആണെങ്കിലും എല്ലാ വർഷവും ചെയ്യും.
1: ഒരു ഇടക്കാലത്ത് ഇഞ്ചിയുടെ വില തീരെ കുറഞ്ഞു പോയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ എങ്ങനെയാണ് ഇത് പിടിച്ചു നിന്നത്?
0: ആ സമയത്ത് ചെയ്യുന്ന കൃഷിയുടെ അളവ് വളരെ കുറച്ച്.
1: പിന്നെ ഈ വിലയുടെ അനുസരിച്ച് നമ്മൾ വ്യത്യാസം വരുന്നത്?
0: വിലയുടെ അനുസരിച്ച് വ്യത്യാസം.
1: ഇപ്പൊ ഇഞ്ചി കൃഷി വില വെച്ച് നോക്കുമ്പോൾ ലാഭകരമാണ്?
0: ഇപ്പം ഇഞ്ചി കൃഷി വില വെച്ച് നോക്കുമ്പോൾ ലാഭകരമാണ്. പിന്നെ അതിൽ ഒരു കുഴപ്പം, നമ്മള് നമ്മുടെ വിപണിയിൽ ചെല്ലുമ്പോൾ അത് തമിഴ്നാട് ഇഞ്ചി വരും. തമിഴ്നാട് ഇഞ്ചി നമ്മുടെ ഇഞ്ചിയുടെ അത്രയും ഗുണമേന്മ ഇല്ലാത്ത ഇഞ്ചിയാണ് വരുന്നത്. അത് വലിയ വളരെ ബോൾഡ് ആയിട്ടുള്ള ഇഞ്ചിയാണ്. അപ്പോൾ വലിപ്പം കൂടുതൽ. അപ്പൊ അത് മേടിക്കാനാണ് ആൾക്കാർ കൂടുതൽ
1: നിൽക്കുന്നത്.
0: നമ്മുടെ ഡിമാൻഡ് കുറവ്. പക്ഷെ ഗുണമേന്മ എപ്പോഴും നമ്മുടെ ഇഞ്ചിക്കാണ്. വലിപ്പമാണ് അവർ അടുക്കളയിൽ അത് ഉപയോഗിക്കാൻ എപ്പോഴും വലിപ്പമുള്ള ഇഞ്ചിയാണ് അവർക്ക്.
1: ഇഞ്ചി കൃഷി ചെയ്യുമ്പോൾ ഇഞ്ചിക്ക് എന്തെങ്കിലും ഇനം അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ?
0: ഇനമുണ്ട്. നാടൻ ഇഞ്ചിയുണ്ട്, മാരൻ ഇഞ്ചി എന്ന് പറയുന്ന ഒരു ഇനമുണ്ട്. അതിന്റെ അകത്ത് കൂടുതൽ വിളവ് നൽകുന്നത് എപ്പോഴും മാരൻ ഇഞ്ചിയായിരിക്കും. നാടൻ ഇഞ്ചിക്ക് ഗുണം കൂടുതലായിരിക്കും, പക്ഷെ വിളവ് വളരെ കുറവായിരിക്കും.
1: വലിപ്പം കുറവുള്ള,
0: വലിപ്പം കുറവായിരിക്കും, വളർച്ച വളരെ കുറവാണ് നാടൻ ഇഞ്ചിക്ക്.
1: നമ്മൾ 50 ഗ്രാം ഉള്ള ഒരു വിത്താണ് നടുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ആ വിത്ത് പാകമായി വിളവെടുക്കുന്ന സമയത്ത് ഏകദേശം എത്ര ഗ്രാം ഒക്കെ ഉണ്ടാവും?
0: പാകമാകുമ്പോൾ 500 ഗ്രാം 750 ഗ്രാം
1: ആവറേജ്.
0: ആവറേജ്
1: ഈ ചുക്കായിട്ട് മാറ്റുന്ന സമയത്ത് അത് ഉണങ്ങി ഒത്തിരി ചെറുതായിട്ട് പോകാറുണ്ടോ?
0: ചുക്കായിട്ട് മാറ്റുമ്പോൾ അത് ഉണങ്ങി പോകാറുണ്ട്. എന്ത് എത്ര നല്ല രീതി സംസ്കരിച്ചാലും നമ്മൾ വിപണികളിൽ എത്തുമ്പോൾ അതിന് ഉണക്ക് കുറവാണ്, കുഴപ്പങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ചുക്ക് ഉൽപ്പാദിപ്പിച്ച ഒരിക്കലും കർഷകന് ലാഭകരമല്ല.
1: നമ്മുടെ ആവശ്യത്തിനൊക്കെ വേണ്ടി,
0: നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം ചുക്കാക്കാനേ പറ്റൂ. നമ്മുടെ വിപണി ചുക്കനെ അത്ര ശ്രദ്ധിക്കുന്നു.
1: കവുങ്ങ് കൃഷി ചെയ്യുന്നുണ്ടല്ലേ?
0: കവുങ്ങ് കൃഷി
1: ഈ കവുങ്ങും ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു.
0: ആദ്യ കാലഘട്ടം
1: ഇപ്പൊ നമ്മളിൽ കൃഷി ചെയ്യുന്ന കവുങ്ങ് ഏകദേശം എത്ര പ്രായമുള്ളതാണ്?
0: നമ്മുടെ ഇവിടെ കൃഷി ചെയ്തേക്കുന്ന കവുങ്ങ് എന്റെ ഫാദറിന്റെ കാലത്തൊക്കെ വെച്ചേക്കുന്ന കവുങ്ങുകളാണ്. 30 വർഷമൊക്കെ ആയി.
1: കവുങ്ങ് ഒരു ദീർഘകാല വിളയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്.
0: ദീർഘകാല

0: വിളയായിട്ട് ഇപ്പോൾ കവുങ്ങ് നേരത്തെ ലാഭകരമായിരുന്നു. ഇപ്പോൾ കവുങ്ങ് വളരെയധികം ഇതിന്റെ മണ്ടകരിച്ചില് അസുഖങ്ങൾ ഭയങ്കരമാണ്.
1: ശരി, അത് കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ട്,
0: കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ട്
1: ഈ മണ്ടകരിച്ചിലിന് നമുക്ക് എന്തെങ്കിലും പ്രതിരോധ മാർഗങ്ങളൊക്കെ എന്തെങ്കിലും?
0: മണ്ടകരിച്ചിലിന് പ്രത്യേക പ്രതിരോധ മാർഗങ്ങൾ ഒന്നും തന്നെ നമ്മളിവിടെ ചെയ്യുന്നില്ല. അത് ഫലം തരാനായിട്ട് വരുമ്പോൾ കറക്റ്റ് നല്ല മഴയുടെ സമയമാണെങ്കിൽ നമ്മൾ തുരിശടിച്ചു
1: ഉയരത്തിലേക്ക് തിരിച്ചടിക്കാനായിട്ട്
0: അതിനും മോട്ടർ വെച്ചിട്ട്
1: മോട്ടറിന്റെ പവർ വെച്ച് അത്രയും
0: കിട്ടും കിട്ടും അല്ലെ, ഏണി വെച്ച് ചാരി കേറി അടിച്ചു.
1: തെങ്ങ് കവുങ്ങൊക്കെ പോലെയുള്ള വിളകൾ കൃഷി ചെയ്യുന്ന നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇത് കേറി വിളവെടുക്കാനുള്ള ആളില്ല,
0: വിളവെടുക്കാൻ ആളില്ല.
1: അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം നമുക്കുണ്ടാവുന്നുണ്ട്,
0: വിളവെടുക്കാൻ ആളില്ല. നിലത്ത് പൊഴിഞ്ഞു വീഴുമ്പോൾ ഇറക്കി എടുക്കുകയാണ് പതിവ്.
1: അതാണ് കൂടുതലായിട്ട് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊരു വലിയ പ്രതിസന്ധി തന്നെ,
0: പ്രതിസന്ധിയാണ്. കവുങ്ങ് കൃഷി നമ്മുടെ നാട്ടിൽ നിന്ന് അപ്രത്യക്ഷമാകും. ഇതിന് കേടുബാധ കൂടുതലാണ്, ഇത് വിളവെടുക്കാൻ ആളില്ല.
1: ഇതിനെന്തെങ്കിലും വളപ്രയോഗങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ?
0: പ്രത്യേകമായിട്ട് വളപ്രയോഗങ്ങളൊന്നും ചെയ്യാറില്ല. ആദ്യകാലത്ത് തൈകളൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ചാണകം ഒക്കെ കൊണ്ടിടുമായിരുന്നു.
1: സാധാരണ ഇത് നട്ടു കഴിഞ്ഞാൽ നമുക്ക് വിളവെടുപ്പാകണമെങ്കിൽ ഏകദേശം എത്ര പ്രായം?
0: വിളവെടുപ്പാകണമെങ്കിൽ ഒരു 5 വർഷം കഴിയും.
1: അപ്പൊ അത്യാവശ്യം നല്ല ഉയരത്തിലേക്ക് എത്തുമോ?
0: അത്യാവശ്യം കായകൾ തുടങ്ങും. നല്ല ഉയരത്തിൽ എത്തണം എന്നുണ്ടെങ്കിൽ വർഷങ്ങൾ കഴിയും.
1: ഇതിപ്പോ നമുക്ക് ഇടവിളയായിട്ടാണ് ചെയ്തിരിക്കുന്നത്?
0: കവുങ്ങ് ഇടവിളയായിട്ടാണ് കൃഷി.
1: അത് ഏലത്തിന്റെ ഇടയ്ക്കാണോ?
0: ഏലത്തിന്റെ ഇടയ്ക്കുണ്ട്, കുരുമുളകിന്റെ
1: ഇടയ്ക്കുണ്ട്. അപ്പൊ ഇതിന് കൊടുക്കുന്ന വളം മറ്റ് രീതിയിലുള്ള വളപ്രയോഗങ്ങളും? ഇതിന്റെ ഒരു കാ ഭാഗമായി അല്ലെങ്കിൽ പഴുത്ത് വീഴുന്ന ഒരു സമയമൊക്കെ ഏത് സമയത്താണ്?
0: കാ പഴുത്ത് വീഴുന്ന മാർച്ച് മാസമൊക്കെ.
1: മാർച്ച് മാസമാണ്. പഴുത്ത കാ നമ്മൾ പിന്നെ എന്താ ശേഷം എന്താ ചെയ്യുക?
0: പറിച്ച് സംസ്കരിക്കുകയാണ്.
1: അപ്പൊ അത് ഉണങ്ങിയാണോ? അതിന്റെ
0: ഉണങ്ങി നമ്മൾ
1: വിപണികളിലെത്തിക്കുകയാണ്.
0: തൊലി കളഞ്ഞിട്ട് കൊടുക്കും.
1: സമയത്ത്
0: ചെയ്യേണ്ട ജോലി.
1: ഗ്രാമ്പു കൃഷി ചെയ്യുന്നുണ്ടല്ലേ?
0: ഗ്രാമ്പു കൃഷി.
1: ഗ്രാമ്പു ഈ പറഞ്ഞ പോലെ ആദ്യകാലത്ത് തുടങ്ങിയതാണോ അതോ പിന്നീട് അതിലേക്ക് എത്തുവായിരുന്നു?
0: ആദ്യകാലത്തൊക്കെ വളരെ കുറച്ച് ഗ്രാമ്പു നമ്മൾ കൃഷി ചെയ്യാറുള്ളത്. അത് കഴിഞ്ഞ് അതിന് ഒരു ഒരു കാലഘട്ടത്തിൽ ഗ്രാമ്പുവിന് നല്ലൊരു വില ഉണ്ടായിരുന്നു, കൃഷി ചെയ്തു തുടങ്ങി.
1: അതൊരു ദീർഘകാല വിളയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന
0: ദീർഘകാല വിളയായിട്ട് ഉപയോഗിക്കാം.
1: നമ്മുടെ ഇവിടുത്തെ ഒരു കാലാവസ്ഥ ഗ്രാമ്പുവിന് അനുയോജ്യമാണോ?
0: കാലാവസ്ഥ ഗ്രാമ്പുവിന് ഇന്നത്തെ സംവിധാനത്ത് ചൂട് കൂടുതലായതുകൊണ്ട് ഗ്രാമ്പുവിന്റെ വിളവ് വളരെ കുറവാണ്.
1: തണുപ്പുള്ള ഒരു കാലാവസ്ഥയാണ്,
0: ഒരു മീഡിയമാണ്.
1: ഇത്തിരി കൂടുതൽ ചൂടാവാണ്ടിരിക്കുന്നതാണ് നല്ലതല്ലേ? അത് ഗ്രാമ്പു നടുന്നതും അതിന്റെ പരിപാലനം ഒക്കെ എങ്ങനെയാണ്?
0: ഗ്രാമ്പു നമ്മള് നഴ്സറികളിൽ നിന്ന് മേടിക്കുന്ന നല്ല തൈകളാണ് മേടിക്കുന്നത്. രണ്ടടി വീതി, രണ്ടടി താഴ്ചയിലായിട്ട് കുഴികളെടുത്ത് ചാണകപ്പൊടി ഇട്ട് എല്ലുപൊടി ഇട്ട് നടുന്നത്.
1: നട്ടതിന് ശേഷം പിന്നെ അത്
0: നട്ടതിന് ശേഷം പിന്നെ നമ്മള് ചെറിയ രീതിയിലുള്ള ചാണകം അങ്ങനെയുള്ള വളങ്ങൾ ചെയ്തു കൊടുത്താൽ ഗ്രാമ്പു കഴിക്കും.
1: നമ്മളിപ്പോ ഇടവിളയായിട്ടാണോ അതോ ഗ്രാമ്പു മാത്രം?
0: ഇല്ല, ഇടവിളയായിട്ട്.
1: ഇടവിളയായിട്ടാണ്. അപ്പൊ ഈ ഗ്രാമ്പുവിന്റെ ഈ ശിഖരങ്ങൾ അത്യാവശ്യം നന്നായിട്ട് വിടർന്നു വരുന്ന ഒരു മരമാണല്ലോ?
0: അതെ.
1: അപ്പൊ ഈ രണ്ട് മരങ്ങൾ ഒന്നിച്ചാ നടന്നെങ്കിൽ ഏകദേശം എന്തൊരു അകലം പാലിക്കേണ്ടത്?
0: ഒരു 10-30 അടി അകലം.
1: പിന്നെ ഒരു വിളവെടുപ്പിലേക്ക് എത്തണമെങ്കിൽ ഏകദേശം എത്ര പ്രായം വരുമ്പോഴാണ്?
0: വിളവെടുപ്പ് ഒരു 5 വർഷം ആകുമ്പോൾ.
1: പിന്നെ ഇതിന് നനച്ചു കൊടുക്കേണ്ട ആവശ്യം? അത്
0: ഗ്രാമ്പുവിന് അങ്ങനെ നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല,
1: കുഴപ്പമില്ല.
0: നല്ല വേരുറപ്പുള്ളതാണ്, വലിച്ചോളും.
1: വളപ്രയോഗം അങ്ങനെയൊക്കെ ചെയ്യും?
0: വളപ്രയോഗം വേപ്പുമിണ്ണാക്കും, ഇല്ലുപൊടി, ചാണകപ്പൊടി ഇട്ട് കൊടുക്കും.
1: വർഷത്തിൽ ഒരുതാണ്
0: ഒരു വർഷം ഇട്ട് കൊടുക്കണം. ഇച്ചിരി ഫാറ്റ് കമ്പോസ് ഇട്ട് കൊടുക്കണം.
1: ശരി,
0: അങ്ങനെയുള്ളത്.
1: അത് ചുവട്ടിലെ മണ്ണ് ഇളക്കിയിട്ടാണോ വെറുതെ ഇട്ടാൽ മതി?
0: വെറുതെ ഇട്ടാം,
1: വെറുതെ ഇട്ടാം.
0: മണ്ണിൽ കിടന്നാലും തന്നെ.
1: പിന്നീട് ഇതിന്റെ ഒരു വിളവെടുപ്പ് എങ്ങനെയാണ്?
0: വിളവെടുക്കുന്ന രീതി ഇപ്പൊ വളരെ ബുദ്ധിമുട്ടാണ്. ആ വിളവെടുപ്പാൽ വരുമ്പോൾ ഇപ്പൊ ഗ്രാമ്പു കൃഷി വളരെ നഷ്ടത്തിലാണ്, വിളവെടുക്കാൻ ആളില്ല.
1: അപ്പൊ ഇത് ഉയരത്തിലുള്ള ശിഖരങ്ങളിലേക്കാണ് ഇതിന്റെ പുതിയ കായ ഉണ്ടായി വരുന്നത് അല്ലെ? വിളവെടുക്കാൻ ഇത് മരത്തെ കയറിയെടുക്കാൻ എന്നുള്ള ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ ഏണിയൊക്കെ കെട്ടിയെടുക്കുന്ന അതെങ്ങനെയാ ചെയ്യുന്ന പ്രോസസ്?
0: അത് ചുറ്റും എന്തെങ്കിലും ഒരു മരത്തെ നമ്മൾ റൗണ്ടിന് വാടം കെട്ടും. ആ വടത്തേൽ ഏണി ചാരും. ഏണി ചാരി കോവേണി വഴി കയറി മണ്ടേ കയറി എടുക്കും. അതുകൊണ്ട് പൊക്കം കൂടുന്നതനുസരിച്ച് ഇപ്പൊ കർഷകര് ഗ്രാമ്പൂന്റെ പൊക്കം കുറച്ചോണ്ടിരിക്കും. പൊക്കം കുറച്ച് ഒരു മിനിമത്തിലാക്കുക.
1: മണ്ടവെട്ടി
0: വിടും.
1: അങ്ങനെ
0: മണ്ടവെട്ടി വിടും.
1: പറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഗ്രാമ്പുവിനെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യുക?
0: പറിച്ചെടുത്ത് നമ്മൾ അതിന്റെ തണ്ട് ഇലയും കൂടെ കൂടിയാണ് അത് പറിച്ചെടുക്കുന്നത്. പറിച്ചെടുത്ത് നമ്മളിവിടെ ഗ്രാമ്പു തന്നെയായിട്ട് അടത്തി എടുക്കും. ഇപ്പൊ ഗ്രാമ്പു അടത്താൻ ആളില്ലാത്തതുകൊണ്ട് സ്റ്റോറുകളിൽ അടുത്ത് കിട്ടും. സ്റ്റോറുകളിൽ അടുത്തി കൊടുത്ത് അതിന്റെ ഗ്രാമ്പു ഒരു സെക്ഷൻ ആയിട്ട് ഉണങ്ങിയെടുക്കും. അതിന്റെ കമ്പും തണ്ടും എല്ലാം നമ്മൾ വേറെ രീതിയിൽ ഉണങ്ങിയെടുത്ത് അത് നമ്മൾ നമ്മുടെ വീട്ടുപയോഗത്തിനും അല്ലാത്ത കടകളിലാണെങ്കിലും എടുക്കും.
1: അതിനും വിപണി സാധ്യത
0: ഉണ്ടുണ്ട്
1: അല്ലെ? നമ്മളിപ്പോ ഉണങ്ങുന്നത് ഈ സ്റ്റോറിൽ തന്നെയാണ് ഉണങ്ങുന്നത്?
0: ഉണങ്ങുന്നത് അല്ല, നമ്മള് സൂര്യപ്രകാശത്തിലിട്ടാണ്.
1: അതിനപ്പോ എത്ര ദിവസത്തെ ഉണക്കാൻ?
0: ഒരു 7 ദിവസം.
1: 7 ദിവസം വേണം. സ്റ്റോറിൽ ഉണങ്ങാൻ പറ്റുന്നതാണോ?
0: സ്റ്റോറിൽ ഉണങ്ങാൻ പറ്റുന്ന
1: പറ്റുന്നതാണ്. അത് എത്ര ദിവസം എടുക്കും?
0: 1 ദിവസം.
1: ഇപ്പൊ ഗുണമേന്മ കിട്ടുന്നത് ഈ വെയിലത്തുണങ്ങുന്നതാണ്?
0: വെയിലത്തുണങ്ങുന്നതിനാണ് ഗുണമേന്മ, കളറും എല്ലാം.
1: ഇതിന്റെ ഒരു വിളവെടുപ്പിന്റെ സമയം ഏത് കാലഘട്ടത്തിലാണ്?
0: വിളവെടുപ്പിന്റെ സമയം മാർച്ച് മാസം.
1: അപ്പൊ വെയിലുള്ള സമയമാണ്,
0: നല്ല വെയിലുള്ള സമയം.
1: അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പ്രതിസന്ധി
0: ഇല്ല, ഒരിക്കലും ഇല്ല.
1: അതായത് കുറച്ച് കഷ്ടപ്പാടുള്ള വിളവെടുപ്പ് രീതിയാണ്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോ ഇപ്പോഴത്തെ മാർക്കറ്റിലെ ഒരു വില വെച്ച് നമുക്ക് ലാഭകരമായിട്ടുള്ള കൃഷിയാണോ?
0: ഒരിക്കലും അല്ല. വിളവെടുക്കുമ്പോൾ പണിക്കൂലി തന്നെ
1: നല്ലൊരു തുക,
0: നല്ലൊരു തുക പോകും.
1: പിന്നെ ഇത് സെപ്പറേറ്റ് ചെയ്യാനും ഗ്രാമ്പൂ ഇലയും സെപ്പറേറ്റ് ചെയ്യാനും അതിന് വേറെ പൈസ ആവുന്നുണ്ടല്ലേ.
0: ആദായം വിറ്റാൽ അത്രയും പൈസ
1: കിട്ടുന്നില്ല.
0: നമ്മുടെ നഷ്ടമായ ഒരു കൃഷിയാണ്
1: നമ്മളിപ്പോ ഇത്രയും കാലം മുമ്പ് ചെയ്തതിന്റെ പേരിൽ
0: അത് തുടർന്ന് പോകുന്നെന്ന് മാത്രം, അത് ഭാവിയിലേക്ക് അവസാനിക്കുന്ന ഒരു കൃഷിയായിട്ട് മാറുവാണ് നാട്ടിൽ.
1: ഇതും കുറച്ചുകൂടെ വില ലഭിക്കുകയാണെങ്കിൽ ലാഭകരമാണ്.
0: ഗ്രാമ്പൂവിന് ഒരു 2500 രൂപ എങ്കിലും വില കിട്ടിയില്ലെങ്കിൽ ഈ കൃഷിയും മുന്നോട്ട് പോകത്തില്ല.
1: അപ്പൊ അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായി കഴിയുമ്പോഴായിരിക്കും ഒരുപക്ഷെ ഇനി വില കൂടാൻ പോകുന്നല്ലേ.
0: പ്രതിസന്ധി ഉണ്ടായി കഴിയുമ്പോൾ
1: വില കൂടും. ഇനി ഏലം കൃഷി ചെയ്യുന്നുണ്ടല്ലേ. ഏലം കൃഷി ഏതിനോ ചെയ്തോണ്ടിരിക്കുന്നത്?
0: ഞെള്ളാനി.
1: ഞെള്ളാനി തന്നെയാണ്. കുറെ പുതിയ ഇനങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതിനെ കുറിച്ചൊക്കെ നോക്കിയിരുന്നു?
0: പുതിയ ഇനങ്ങൾ കുറച്ച് ചെയ്തിട്ടുണ്ട്. എപ്പോഴും ലാഭകരമായ കൃഷി ഞെള്ളാനി.
1: അങ്ങനെ തോന്നാൻ എന്താ ഗുണങ്ങളൊന്നും പറയാമോ?
0: ഞെള്ളാനിക്ക് പ്രതിരോധ ശേഷി കൂടുതലുണ്ട്, ഉത്പാദനം വളരെ കൂടുതലാണ് ഞെള്ളാനി.
1: മറ്റുള്ളതിന് കൂടുതലായിട്ട് അസുഖങ്ങൾ ഉണ്ടാകുന്നു.
0: മറ്റുള്ളതിനെ അപേക്ഷിച്ച് അഴുകലും എല്ലാം കുറവ് എപ്പോഴും
1: ഞെള്ളാനിക്ക് കുറവാണ്. നമുക്ക് ഇത്തവണ കാലവർഷത്തെ മഴ തീരെ കുറവായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലാവസ്ഥയിലെ മാറ്റം ഏലം കൃഷിനെ ഏതെങ്കിലും രീതിയിൽ ബാധിച്ചു?
0: ഏലം കൃഷി രീതിയെ വളരെയധികം ബാധിച്ചിട്ടുണ്ട്. കാലാവസ്ഥ ചൂട് കൂടുന്നതനുസരിച്ച് പുതിയ പൂക്കൾ ഉണ്ടാകാതെ വരുന്നുണ്ട്, ഉത്പാദനം വളരെയധികം കുറയുന്നുണ്ട്.
1: എപ്പോഴും തണുപ്പുള്ളതാണ്.
0: തണുപ്പ് വേണം.
1: തണുപ്പ് വേണം.
0: മൂടൽ മഞ്ഞ് മഴ.
1: നമുക്ക് ഈ മഴക്കാലത്ത് കഠിനമായ മഴയാണെന്നുണ്ടെങ്കിൽ അത് ഈ അഴുകൽ പോലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകാറുണ്ടോ?
0: ഉണ്ട്.
1: അവിടെ പ്രതിവിധിയായിട്ട് നമ്മൾ എന്തൊക്കെ?
0: അവിടെ പ്രതിവിധിയായി നമ്മൾ ആദ്യം ഓടോ മിശ്രിതം,
1: അത് ഈ മഴക്കാലം തുടങ്ങുന്ന മുമ്പ്,
0: മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേ കൊടുക്കും. മണ്ണിൽ കുമ്മായം കൊടുക്കും.
1: മണ്ണിൽ മഴയ്ക്ക് മുമ്പ് തന്നെ,
0: മഴയ്ക്ക് മുമ്പ് ഒന്ന് മഴ തുടങ്ങുന്ന ആരംഭത്തിൽ തന്നെ കുമ്മായം കൊടുത്ത് മണ്ണ് ന്യൂട്രാക്കും.
1: ഒരു പരിധിവരെ നമുക്ക് അഴുകലിനെ അപ്പം
0: പ്രതിരോധിക്കാം. ഒരു വർഷം ഒരു 3 പ്രാവശ്യമെങ്കിലും ബോഡോ മിശ്രിതം കൊടുത്തിരിക്കും.
1: അതൊന്നും ഈ മഴക്കാലത്ത് തന്നെയാണ് കൊടുക്കുന്നത്.
0: മഴക്കാലത്ത് നല്ല മഴയുള്ളപ്പോൾ പശക്കൂട്ടിയാണ് ബോഡോ മിശ്രിതം കൊടുത്തിരിക്കും.
1: പിന്നീട് എപ്പോഴൊക്കെ കൊടുക്കേണ്ടത്?
0: ജൂൺ ആദ്യം മഴ തുടങ്ങുമ്പോൾ കൊടുക്കണം, ജൂലൈയിൽ ഒന്ന് കൊടുക്കണം, ഓഗസ്റ്റ് മാസത്തിൽ മഴ വന്ന് നല്ല മഴയാണെങ്കിൽ കൊടുക്കണം.
1: അപ്പൊ ഈ മഴയുടെ ഒരു തോത് അനുസരിച്ച് വേണം അത്
0: ചെയ്യാൻ.
1: ഇത്തവണ നമുക്ക് അങ്ങനെ മൂന്നെണ്ണം ചെയ്യേണ്ടി വന്നു. പിന്നെ ഏലം കൃഷിയില് ഇപ്പോഴും പരിചരണം ഇതിനാവശ്യമാണ്. പ്രത്യേകിച്ച് ഈ രോഗങ്ങളിൽ നിന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള മരുന്നുകള്, പിന്നെ വളപ്രയോഗമൊക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അതിന്റെ ഒരു മെത്തേഡ് എങ്ങനെയാണെന്ന് പറയാം? അതായത് വളപ്രയോഗം നടത്തുന്നതും മരുന്നടിയൊക്കെ അത് ഇത്തിരി പാലിച്ച പണിയാണ്.
0: അതെ, മോട്ടോർ ഉപയോഗിച്ചാണ് നമ്മൾ നനയ്ക്കുന്നത്. മിസ്റ്റുകൾ മൊത്തം പിടിപ്പിച്ചിരിക്കുകയാണ്. ഒരു വെയില് എന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് മിസ്റ്റ് ഓൺ ആക്കുന്നു. പറമ്പോ തന്നെ ഓട്ടോമാറ്റിക്കലി നനയും. വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അല്ലാതെ തൊഴിലാളികളെ കെട്ടി ഈ ജോലി ചെയ്ത് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഏത് രാത്രിയിലാണെങ്കിലും ഇത് ഓപ്പൺ ചെയ്താൽ നമ്മൾ പറമ്പ് നനയും. അതാണ്. പിന്നെ മരുന്നടിക്കുന്നതിന് ഓരോ സെക്ഷനായിട്ട് നമ്മൾ ഓസുകൾ കൊടുത്ത് കൃഷി ചെയ്യുവാണെങ്കിൽ നമുക്ക് വളരെയധികം പണി എളുപ്പം, ഭാരം കുറയും.
1: ഒരാൾക്ക് തന്നെ ഇത് അപ്പൊ ചെയ്യാനും
0: ഓപ്പറേറ്റ് ചെയ്ത് പോകാൻ പറ്റും.
1: ഈ വളം ഒഴിക്കുന്നതും ഈ ഓസ് വഴി
0: നമുക്ക് അടിച്ച് ഡ്രെൻ ചെയ്ത് കൊടുക്കാം.
1: മരുന്നടിക്കാനും ഈ വളത്തിനും വേണ്ടി ഒറ്റ ഓസ്
0: തന്നെയാണ് ഉപയോഗിക്കുന്നത്.
1: എല്ലാ വളങ്ങളും നമ്മൾ കലക്കി ഒഴിക്കുന്ന രീതിയാണോ അതോ ഏതെങ്കിലും ചുവട്ടിലിട്ട് കൊടുക്കും?
0: കൂടുതലും ചുവട്ടിലിട്ട് കൊടുക്കാറ. വേപ്പം മിണാക്ക്, എല്ലുപൊടി
1: രാസവളങ്ങളും അങ്ങനെ ഇട്ടുകൊടുക്കുകയാണ്.
0: കൂടുതലും ഇട്ട് കൊടുക്കും.
1: അപ്പൊ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും നനയ്ക്കേണ്ട ആവശ്യമുണ്ടോ?
0: ചെറുതായിട്ട് ലൈറ്റ് ആയിട്ട് ഡ്രെഞ്ച് ചെയ്ത് കൊടുക്കും.
1: അത് ഈ മിസ്റ്റ്
0: തന്നെ ചെയ്തു.
1: എനിക്കൊന്ന് മിസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ചെടിയുടെ ചുവട്ടിൽ ഒരു തണുപ്പ് കിട്ടാനും കൂടെ
0: ഫുൾ ഏരിയ കവർ ചെയ്ത് നനയും. നമ്മൾ ഓസിന് ജലസേചനം ചെയ്ത് കഴിഞ്ഞാൽ
1: ഏരിയ മൊത്തത്തിൽ
0: തണുപ്പാവും. ഒരു മഴ പെയ്ത അന്തരീക്ഷമാവും.
1: നന തുടങ്ങേണ്ടത് ഏതൊരു സമയത്ത് തൊട്ടാണ്?
0: ഏലത്തിന് നന തുടങ്ങേണ്ടത് യഥാർത്ഥത്തിൽ 15 ദിവസം മഴ പെയ്തില്ലെങ്കിൽ അത് ഏത് സമയമാണെങ്കിലും 15 ദിവസത്തിനുള്ളിൽ നമ്മൾ നനച്ചാൽ നമുക്ക് അതിന്റെ ഗുണം കിട്ടും.
1: അപ്പൊ നമ്മളതിന്റെ ചുവട്ടിലെ മണ്ണിന്റെ ജലാംശം നോക്കിയിട്ടാണോ?
0: ജലാംശം നോക്കി മണ്ണ് അങ്ങ് ഉണങ്ങി പോകുന്നതിന് ഇപ്പോഴും നനച്ചോളൂ. എന്നാലേ പുതിയ പൂക്കൾ ഉണ്ടാകത്തുള്ളൂ. പ്രകൃതിയിൽ നിന്ന് തന്നെ വന്ന ഒരു ഇത് കായ്ക്കാൻ ബുദ്ധിമുട്ട്.
1: നമുക്ക് ഈ വേനൽക്കാലത്ത് ജലം കൊടുക്കുന്നതല്ലാണ്ട് മറ്റെന്തെങ്കിലും മുൻകരുതൽ അല്ലെങ്കിൽ പ്രതിരോധ മാർഗങ്ങൾ ചെയ്യേണ്ടത്?
0: പ്രതിരോധ മാർഗങ്ങൾ ചെയ്യാറുണ്ട്. ഗ്രീൻ നെറ്റ് മേടിച്ച്
1: അത്
0: വെയിൽ കൂടുതലുള്ള ഭാഗങ്ങൾ ഷെയ്ഡ് കിട്ടാം.
1: ഷെയ്ഡിന് വേണ്ടി നമുക്ക് മറ്റു മരങ്ങളൊക്കെ ഉണ്ട്.
0: മരങ്ങളുണ്ട്. മരങ്ങൾ കൂടുതൽ നിർത്താൻ പറ്റത്തില്ല. അപ്പോൾ അന്നത്തിന് അഴുകലുണ്ടാകും. മഴക്കാലത്ത് വെട്ടും. ചെറിയ രീതിയിലുള്ള തണലുകൾ അല്ല, കൂടുതൽ വെയിലുള്ളിടത്ത് ഷെയ്ഡ് കിട്ടും.
1: അപ്പൊ ഇങ്ങനെ ഷെയ്ഡ് കിട്ടും. ഈ അഴുകലിന്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് വലിച്ചു കിട്ടുന്ന തന്നെയാണ് കൂടുതൽ നല്ലത്.
0: വലിച്ചു കിട്ടുന്നത് നല്ല. അത് കഴിഞ്ഞാൽ മഴ തുടങ്ങുമ്പോൾ അത് അഴിച്ചു മാറ്റി ഒരു പ്രശ്നം ഉണ്ടാകാറില്ല.
1: ഈ മരങ്ങളുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ
0: ഉണ്ടാകാറില്ല.
1: നിലവിൽ മരങ്ങളായിട്ട് എന്തൊക്കെ മരങ്ങളാണ്?
0: പ്ലാവ്, ചോരക്കാലി എന്ന് പറയുന്നുണ്ട്, പിന്നെ കരണ, അങ്ങനെയുള്ള പ്ലാവാണ് കൂടുതലും.
1: ഈ പ്ലാവിൽ ചക്കയൊക്കെ ചോട്ടിൽ വീണുള്ള പ്രശ്നങ്ങൾ
0: ഉണ്ടാകാറുണ്ട്. അത് ചക്ക ഉണ്ടാകുമ്പോൾ വെട്ടിക്കളയാണല്ലേ.
1: പ്രഗത്ഭരായ
0: ആൾക്കാരെ വിളിച്ച് വെട്ടും.
1: ശകരം നിയന്ത്രിക്കാനും
0: ഷെയ്ഡ് കറക്റ്റ് ആയിട്ട് ആക്കാനും പ്രഗത്ഭരായ ആളുകൾ പറഞ്ഞു.
1: നമുക്ക് നമ്മുടെ മേഖലയിൽ കിട്ടാനുണ്ടോ?
0: ഇല്ല, വേറെ സ്ഥലങ്ങളിൽ നിന്ന് പറഞ്ഞു കൊണ്ടുവരണം.
1: അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധികൾ
0: പ്രതിസന്ധികളുണ്ട്.
1: അതുപോലെ തന്നെ വിളവെടുപ്പിന്റെ കാര്യത്തിലാണെങ്കിലും തൊഴിലാളികൾ കിട്ടാൻ
0: വളരെ ക്ഷാമം
1: ഉണ്ട്. ശരി, മറ്റു പ്രദേശങ്ങളിൽ നിന്ന് കൊണ്ടുവരുവായിരിക്കും.
0: മറ്റു പ്രദേശത്തുനിന്ന് കൊണ്ടുവരും.
1: അപ്പൊ അങ്ങനെയുള്ള കുറച്ച് പ്രതിസന്ധികളും കൂടെ ഉണ്ട്. പിന്നെ കാലാവസ്ഥയുടെ ആയിട്ടുള്ള പ്രശ്നങ്ങളും, കുരുമുളക് കൃഷി കുറച്ച്

0: അതിന് ശേഷം വീണ്ടും ഇപ്പൊ കുരുമുളക് കൃഷി അതും തുടർന്നു പോരുന്നുണ്ട് അല്ലേ?
1: ഉണ്ടുണ്ട്.
0: അതിപ്പോ ഏതിനാ ചെയ്തോണ്ടിരിക്കുന്നത്?
1: ഇപ്പം കൂടുതലും നീലമുണ്ടി പന്നീർവള്ളം.
0: അത് ഉൽപാദനശേഷി ഉള്ളതാണോ?
1: ഉൽപാദനശേഷി ഉണ്ട്, അതിന് രോഗപ്രതിരോധ ശേഷി ഉള്ള
0: കൂടുതലുണ്ട്.
1: കൂടുതലുണ്ട്.
0: അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടാവാറുണ്ടോ?
1: രോഗങ്ങൾ ഉണ്ടാകാറുണ്ട്, എന്നാലും മറ്റ് ഇനങ്ങളെ വെച്ച് നോക്കുമ്പോൾ
0: കുറവാണ്.
1: കുറവാണ്.
0: എന്തൊക്കെ അസുഖങ്ങളാണ് കുരുമുളക്?
1: കുരുമുളക് ദ്രുതവാട്ടം, ഇലകരിച്ചില്, നശിച്ചു പോവത്, കൂമ്പുകളെ ചീഞ്ഞ് ചീഞ്ഞ് പോകും.
0: അതിനെ നമുക്ക് പ്രതിരോധിക്കാനായിട്ട് സാധ്യമാണോ?
1: അതിനെ പ്രതിരോധിക്കാൻ ബോഡോ മിശ്രിതം അടിച്ചു ഒക്കെ കൊടുത്താൽ കുറെയൊക്കെ പ്രതിരോധിക്കാം.
0: പൂർണ്ണമായിട്ടുള്ളൊരു
1: ഒരിക്കലും പ്രതിരോധിയില്ല.
0: നമുക്ക് അങ്ങനെ ഒത്തിരി ഉണ്ടാവാറുണ്ടോ? അത്
1: ഉണ്ടാകാറുണ്ട്. നമ്മുടെ കൃഷിയിടം അങ്ങനെ കുറെ നശിച്ചതാണ്.
0: അതുകൊണ്ടാണ് ഈ കുരുമുളകിനെ ഉപേക്ഷിച്ച്
1: മാറിയത്.
0: കുരുമുളകിനാണെങ്കിലും വിളവെടുപ്പിനൊക്കെ അതിൽ കയറി വിളവെടുക്കേണ്ട രീതിയാണ്. അപ്പൊ അതിനും നമ്മൾ തന്നെ ചെയ്യുവാണോ? തൊഴിലാളികളുണ്ടോ?
1: തൊഴിലാളികളെ കൂട്ടും. അതിന് പ്രഗത്ഭരായ തൊഴിലാളികളുമാണ്, അവരെ കൂട്ടും. അവരെടുക്കാൻ നമുക്ക് ലാഭം കിട്ടാറില്ല.
0: ഇതിപ്പോ താങ്കാലായിട്ട് എന്താ ഉപയോഗിച്ചിരിക്കുന്നത്?
1: താങ്കാലായിട്ട് മുരിക്കുക.
0: മുരിക്കുകളാണ്. മുരിക്കിന് ഇപ്പൊ ഈ കേടുണ്ടാകുന്നുണ്ടോ?
1: മുരിക്കിന് കേടുണ്ടാകുന്നുണ്ട്.
0: അപ്പൊ അതൊരു പ്രതിസന്ധിയായിട്ട്.
1: പ്രതിസന്ധി.
0: പിന്നെ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ടല്ലേ?
1: പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്.
0: അത് ഒരു അടുക്കള തോട്ടം പോലെയാണോ അതോ വിപുലമായിട്ട് ചെയ്യുന്നുണ്ടോ?
1: ഇല്ല, വിപുലമായിട്ടല്ല. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൃഷി ചെയ്യും. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള കൃഷി നമുക്ക് കൂടുതലും കിട്ടും.
0: ഒരു അടുക്കള തോട്ടം പോലെ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ പച്ചക്കറികളാണ് സാധാരണ ചെയ്യാൻ പറ്റും?
1: നമുക്ക് എല്ലാവിധ പച്ചക്കറികളും നമുക്ക് ഇവിടെ ഉണ്ടാകും. നമ്മൾ കൃഷി ചെയ്യാനായിട്ടാണ്. എല്ലാവിധ കൃഷികളും നമുക്ക് ചെയ്താൽ കിട്ടും. നമ്മളിവിടെ മുളക്, ഉള്ളി അങ്ങനെയുള്ള കൃഷികളെല്ലാം ചെയ്യാറ്.
0: ഉള്ളി നമുക്ക് ഇവിടെ പറ്റുന്നുണ്ട്,
1: ഉണ്ടാവും, നല്ലപോലെ ഉണ്ടാവും. നമ്മൾ കൃഷി ചെയ്യാൻ അതിനു വേണ്ടി മെനക്കെടുന്നില്ല. അതുകൊണ്ടാണ് വഴുതന, പയറ്, എല്ലാ കൃഷിയും, പാവല്, ഇതെല്ലാം കോവയ്ക്ക, എല്ലാം നമുക്ക് വളരെ സമൃദ്ധമായിട്ട് ഉണ്ടാവും. നമ്മൾ അതനുസരിച്ച് ചെയ്യാത്തതുകൊണ്ടാണ്.
0: അപ്പൊ അതിന് ഏതെങ്കിലും ഒരു കാലാവസ്ഥ വേണമെന്നുണ്ടോ? എപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്?
1: എപ്പോഴും ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിനും നമുക്ക് ഫലം കിട്ടത്തില്ല. മഴ കൂടി പോയി കഴിഞ്ഞാൽ പച്ചക്കറി കൃഷി നശിച്ചു.
0: അതായത് ഒത്തിരി അടമഴ വന്നാലാണ്.
1: അടമഴ.
0: വലിയ മഴക്കാലം അല്ലാത്ത സമയത്ത് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് മൺസൂൺ കഴിഞ്ഞിട്ടാ ചെയ്യുന്നെങ്കിൽ വലിയ
1: കുഴപ്പമില്ല.
0: വിളവ് കിട്ടും. അവിടെ ഈ കീടബാധ അസുഖങ്ങളൊക്കെ പച്ചക്കറിക്ക് ഉണ്ടോ?
1: കീടബാധ അസുഖങ്ങളുണ്ട്.
0: ഉണ്ടല്ലേ. അപ്പൊ ജൈവ രീതിയിൽ നമുക്ക് അതിനെ പ്രതിരോധിച്ച് നിലനിർത്താൻ പറ്റുന്നുണ്ടോ?
1: ജൈവ രീതി പ്രയോഗിച്ചാൽ പൂർണ്ണമായിട്ട് നിലനിർത്താൻ പറ്റുന്നില്ല.
0: എന്നാലും
1: കുഴപ്പമില്ലാത്ത രീതിയിൽ
0: നമുക്ക് ആവശ്യമുള്ള എല്ലാത്തരം പച്ചക്കറികളും ഇങ്ങനെ നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നുണ്ടല്ലേ?
1: എല്ലാ തരം പച്ചക്കറികളും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല. എന്നാലും നമുക്ക്
0: അത്യാവശ്യം നമുക്ക്
1: ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് മേടിക്കാതെ പറ്റും.
0: മേടിക്കാതെ ചെയ്യാൻ പറ്റും.
1: ചെയ്യാൻ പറ്റും.
0: വളരെ കുറച്ച് സ്ഥലത്ത് ജീവിക്കുന്ന ഒരാൾക്കാണെങ്കിൽ പോലും ഇതുപോലൊരു ചെറിയൊരു അടുക്കളത്തോട്ടം ഉണ്ടാക്കിയാൽ കുറച്ചുകൂടെ ഒരു ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം,
1: നല്ല ഭക്ഷണം കഴിക്കാം. അതെ, നല്ല ഭക്ഷണം കഴിച്ചാൽ
0: വലിയൊരു കഷ്ടപ്പാടിന്റെ ആവശ്യമില്ലാണ്ട്.
1: വലിയ കഷ്ടപ്പാടിന്റെ ഒരു ദിവസങ്ങളിൽ ഒരു അരമണിക്കൂർ അതിനുവേണ്ടി മാറ്റി വെച്ചാൽ
0: മതി.
1: ആവശ്യത്തിനുള്ള പച്ചക്കറി നമുക്ക്
0: ഉത്പാദിപ്പിക്കാൻ പറ്റും. ഏലം കൃഷിയിൽ നമുക്ക് എന്തൊക്കെ കേടുകൾ അല്ലെ രോഗബാധയൊക്കെ എന്തൊക്കെയാ സാധാരണ ഉണ്ടാവാറുള്ളത്?
1: രോഗബാധ
0: പ്രതിരോധിക്കുന്നത് എങ്ങനെയാണെന്ന്?
1: രോഗബാധ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ തണ്ടുതുരപ്പൻ എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. ഒരു പുഴുക്കളാണ്. ആ പുഴുക്കള് 25 ദിവസത്തിനകം നമ്മൾ അതിനുള്ള കെമിക്കൽ ചെയ്തില്ലെങ്കിൽ ആ പുഴുക്കൾ വ്യാപിച്ച് നമ്മളെ കൃഷി നശിപ്പിക്കും. 25 ദിവസത്തിനകം മരുന്ന് ചെയ്തിരിക്കണം.
0: അപ്പൊ എല്ലാ 25 ദിവസം കൂടുമ്പോഴും അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗം നമ്മൾ നോക്കേണ്ടി വരും. അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം.
1: മെയിൻ ആയിട്ടുള്ള പ്രശ്നം. പിന്നെ വേരുപുഴു, നിമിറ്റോഡ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. അതിനെല്ലാം നമ്മൾ കെമിക്കൽ തന്നെ ചെയ്യണം.
0: തണ്ടുരപ്പിന്റെ കാര്യം നമുക്ക് തണ്ടിൽ നോക്കിയാൽ അറിയാൻ പറ്റും ഉണ്ടെന്നുള്ള
1: കാര്യം.
0: വേരുപുഴുന്ന് നമ്മൾ വേരുപുഴ ആക്രമിക്കുന്നുണ്ടോ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും?
1: ഇലകളിലറിയാം. ഇലകളിലറിയാം. ഇലകളിലൊക്കെ ചെറിയ മഞ്ഞപ്പ് വരും.
0: ആ ശരി.
1: മഞ്ഞപ്പ് വരുമ്പം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും.
0: നമ്മൾ ആ സമയത്ത് പല കാരണം കൊണ്ട് ഇപ്പൊ മഗ്നീഷ്യത്തിന്റെ കുറവുണ്ട് മഞ്ഞപ്പ് വരാറുണ്ടെന്ന് അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടല്ലോ. ഇലയിലൊരു പ്രശ്നം കണ്ടാൽ പിന്നെ വേരും കൂടെ നോക്കിയിട്ടാണോ
1: ഉറപ്പിക്കാൻ പറ്റുള്ളൂ.
0: ആ ശരി.
1: അപ്പൊ നമ്മളത് വേര് മാന്തി നോക്കണം. അപ്പൊ വേരിന്റെ അറ്റം കരിഞ്ഞു കരിഞ്ഞു പോയിട്ടുണ്ട്. നിമിറ്റോഡ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. ഈ വേരുകൾ മൊത്തം ഉരുണ്ടുരുണ്ടു പോകും. ഈ വേരുകൾ ഉരുണ്ടു പോയി ചെറിയ പൊടി വേരുകൾ ഉണ്ടാകാതെ വരുന്നു. ഏലത്തിന്റെ വളർച്ച അവിടെ മരച്ചു പോകും.
0: അപ്പൊ അതിനെ നമ്മൾ പ്രതിരോധിക്കാനായിട്ട് പറ്റുന്നതാണോ?
1: അതിനെ പ്രതിരോധിക്കാനായിട്ട് പറ്റുന്നതാണ്.
0: ശരി. അതിനുള്ള പ്രതിരോധിക്കാൻ പറ്റും. അപ്പൊ ഇത് ആക്രമിക്കുന്നതിന് മുൻകൂറായിട്ട് തന്നെ
1: മുൻകൂറായിട്ട് ചെയ്യണം. ഏലം കൃഷിയിൽ എപ്പോഴും എല്ലാ കാലവും അഡ്വാൻസ്.
0: ഈ വേരുപുഴുവിന്റെ ആക്രമണം സാധാരണ ഉണ്ടാകുന്ന ഏത് കാലത്താണ്?
1: മഴക്കാലം കഴിഞ്ഞ് ഒരു വെയിൽ തെളിഞ്ഞിട്ട് ഡിസംബർ മാസത്തിൽ.
0: അപ്പൊ ആ സമയത്തിന് മുമ്പായിട്ട്
1: ആ സമയത്തിന് മുന്നായിട്ട് കൊടുത്തിരിക്കണം. ഉണ്ടായി കണ്ടുവരുന്നതിന് മുന്നേ അത് ചെയ്താൽ ഒരിക്കലും ഉണ്ടാകും.
0: പിന്നെ ഫംഗസ് ഒക്കെ പോലുള്ള അങ്ങനെയുള്ള അസുഖങ്ങളുണ്ട്.
1: ഫംഗസ് ഉണ്ടാകും. അത് കൂടുതൽ ഉണ്ടാകുന്നത് വേരിൽ നിന്നാണ് കൂടുതൽ ഉണ്ടാകുന്നത്.
0: ശരി.
1: ഫിസേറി എന്ന് പറയുന്ന ഒരു അസുഖം ഏലത്തിനുണ്ട്. അതും വേരിൽ നിന്നാണ് ഉണ്ടാകുന്നത്. നിമിറ്റോഡ് ബാധിച്ചാണ് ഈ ഏലത്തിന്റെ ഏറ്റവും കൂടുതൽ നാശം ഉണ്ടാകുന്നത്.
0: ഒരു കർഷകൻ എന്ന നിലയ്ക്ക് അതിന്റെ വേരിൽ ഉൾപ്പെടെ എല്ലാ ചെടിയുടെ ഭാഗങ്ങളിലും ശ്രദ്ധ എപ്പോഴും
1: ശ്രദ്ധിച്ചിരിക്കണം. വേര് സംരക്ഷിച്ചാൽ
0: ഒത്തിരി പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക്
1: 99% പ്രശ്നം തീർന്നു. വേര് സംരക്ഷിച്ചാൽ ചെടി നല്ലതാണ്.
0: പിന്നെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിരീക്ഷണം?
1: നിരീക്ഷണം.

0: എന്നും ഒരേലം ഉണ്ടെങ്കിൽ ഏലം തനിച്ച് വിട്ട് ചെന്നിരിക്കാം, നോക്കിയിരിക്കും.
1: നമുക്ക് ഓരോ നോക്കിയുള്ള ഒരു അനുഭവ സമ്പത്തും കൂടി നമുക്ക് ഉണ്ടെങ്കിലാണ് നല്ല രീതിയിൽ
0: കൃഷി ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ശ്രദ്ധിക്കണം,
1: പ്രത്യേകിച്ച് ഒരു നമ്മളെ വായിച്ച് പഠിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല
0: ഒരിക്കലും. അനുഭവങ്ങൾ കൊണ്ട് തന്നെ ഇത് പഠിച്ചു വരും. ഇത് പൂർണ്ണമായിട്ട് നമ്മളെ കൊണ്ട് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അനുഭവം
1: കാലാവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഏലം കൃഷിനെ
0: ബാധിക്കുന്നുണ്ട്.
1: അതെന്തൊക്കെ?
0: ചൂട് കൂടുന്നതനുസരിച്ച് ഏലം കൃഷിയിൽ നിന്ന് ഉത്പാദനം വളരെ
1: കുറയുന്നുണ്ട്,
0: കുറഞ്ഞു പോകും.
1: ഹൈറേഞ്ചിൽ ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ ആയിട്ട് ചൂട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയും കൂടെയാണ് അല്ലേ? അപ്പൊ അത് നമ്മളെ സംബന്ധിച്ചിട്ട് വലിയ പ്രതിസന്ധിയാണ്. അപ്പൊ കാലാവസ്ഥയും കൂടെ കുറച്ച് അനുകൂലമായി, വലിയ രോഗങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടുതൽ ലാഭകരമായിട്ട് നമുക്ക് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അല്ലെ?
0: കൃഷി ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും.
1: വളരെ ചെറുപ്പത്തിൽ തന്നെ കാർഷിക മേഖലയിലേക്ക് ഇറങ്ങി വരികയും ഇത്ര സജീവമായിട്ട് ഒരുപാട് തരം കൃഷികൾ ചെയ്തു എന്നൊരു അനുഭവ സമ്പത്ത് വെച്ച് കാർഷിക മേഖലയിൽ ഒരു സന്തോഷകരമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടോ?
0: കാർഷിക മേഖല വളരെ സന്തോഷത്തോടു കൂടിയാണ്
1: പോകാൻ പറ്റുന്നത്. ഒരു മറ്റൊരു ജോലി ചെയ്യുന്നതായിട്ട് കാർഷിക മേഖലയായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ എന്തൊക്കെ ഗുണങ്ങളാണ്?
0: മറ്റൊരു ജോലി പോലെയല്ല കാർഷിക മേഖല എന്ന് പറയുമ്പോൾ. നമ്മൾ ഒരു കൃഷി ചെയ്ത് അതൊന്ന് വളർന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. അത്രയും മനസ്സിന് സുഖമുള്ള ഒരു ജോലി ഇല്ല, ഒരു ഫ്രീഡമാണ്.
1: എപ്പോഴും നമുക്കൊരു സന്തോഷം,
0: എപ്പോഴും മനസ്സിൽ സന്തോഷം.
1: പിന്നെ ഈ പറഞ്ഞ പോലെ കാലാവസ്ഥയിലൊക്കെ വരുന്ന ചെറിയ പ്രശ്നങ്ങൾ മാത്രമാണ്,
0: അതിനെയൊക്കെ അതിജീവിക്കുക.
1: അതിജീവിക്കാൻ ഒരു ധൈര്യം കൂടെ.
0: അതെ,
1: ഇത്രയും നേരവും ഏറെ വിലപ്പെട്ട കാർഷിക അനുഭവങ്ങൾ പങ്കുവച്ചതിന് നന്ദി അറിയിക്കുന്നു. താങ്ക് യു.
2: നെടുങ്കണ്ടം പച്ചടിയിലെ സമ്മിശ്ര കർഷകനായ ശ്രീ സിജോമോൻ അരുമണ്ണിലുമായി ഇതുവരെ സംസാരിച്ചത് അർജുൻ ദാസ്. കാർഷിക ജീവനം സമാപിക്കുന്നു.

ജില്ലാ സിവിൽ സർവീസ് കായികമേള തുടങ്ങി. അറക്കുളം സെന്റ് ജോസഫ് കോളേജ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ റോയ് കെ പൗലോസ് എംഎൽഎ കായികമേള ഉദ്ഘാടനം ചെയ്തു. സിവിൽ സർവീസിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുവാൻ ഇത്തരം മേളകൾക്ക് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. തൊടുപുഴ ന്യൂമാൻ കോളേജ്, സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂൾ, മൂലമറ്റം എച്ച് ആർ സി ക്ലബ്, വണ്ടമറ്റം അക്വാട്ടിക് സെന്റർ, തൊടുപുഴ ഫോർട്ട് കോട്ട് ഇൻഡോർ സ്റ്റേഡിയം എന്നിവിടങ്ങളായി നടക്കുന്ന മത്സരങ്ങൾ ചൊവ്വാഴ്ച സമാപിക്കും. വിവിധ സർക്കാർ ഓഫീസുകളിൽ നിന്നുള്ള 300-ഓളം ജീവനക്കാർ 19 കായിക ഇനങ്ങളിലായി പങ്കെടുക്കുന്നു. ജില്ലാ സിവിൽ സർവീസ് കായികമേള റോയ് കെ പൗലോസ് എംഎൽഎ ഉദ്ഘാടനം ചെയ്യുന്നു. ജില്ലയിലെ വിവിധ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായുള്ള ദിശ ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കോർഡിനേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി യോഗം ഡിൻ കുര്യാക്കോസ് എംപിയുടെ അധ്യക്ഷതയിൽ ചേർന്നു. സാമ്പത്തിക വർഷത്തിന്റെ പകുതി ഭാഗം അവസാനിച്ചതിനാൽ ഓരോ വകുപ്പുകളും പദ്ധതികൾക്ക് അനുവദിക്കപ്പെട്ട തുക സമയബന്ധിതമായി ചെലവഴിച്ച് പദ്ധതികൾ എത്രയും വേഗം പൂർത്തീകരിക്കണമെന്ന് എംപി പറഞ്ഞു. കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പുരോഗതി അവലോകനം ചെയ്തു. വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ദേവികുളം അഡീഷണൽ പ്രോജക്ട് പരിധിയിലുള്ള 117 അംഗണവാടികളിലേക്ക് 2026-27 സാമ്പത്തിക വർഷം ആവശ്യമായ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ കിറ്റുകൾ വിതരണം ചെയ്യുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. ഒക്ടോബർ 7 ഉച്ചയ്ക്ക് 2 ടെൻഡറുകൾ സ്വീകരിക്കും. ഇടുക്കി ജില്ലാ ആശുപത്രി, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ ഡയാലിസിസ് ടെക്നീഷ്യന്മാരെ നിയമിക്കുന്നു. യോഗ്യത BSc ഡയാലിസിസ് ടെക്നോളജി, ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി, പാരാമെഡിക്കൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. 40 വയസ്സിൽ കവിയാത്ത ഉദ്യോഗാർത്ഥികൾ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി ഒക്ടോബർ 6 രാവിലെ 11 എത്തണം. പിന്നോക്ക വിഭാഗ വകുപ്പ് വികസന വകുപ്പ് മുഖേന നടപ്പിലാക്കി വരുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ നിർവഹണവുമായി ബന്ധപ്പെട്ട ക്ലറിക്കൽ ജോലികൾക്കായി ദിവസവേതന അടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. വകുപ്പ് ഡയറക്ടറേറ്റിൽ 3 കൊല്ലം, എറണാകുളം, കോഴിക്കോട്, പാലക്കാട് എന്നീ മേഖലാ കാര്യാലയങ്ങളിൽ 1 ഒഴിവുകളാണുള്ളത്. അപേക്ഷാഫോമും വിജ്ഞാപനവും e-grants.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. പൂരിപ്പിച്ച അപേക്ഷകൾ ബന്ധപ്പെട്ട ഓഫീസുകളിൽ ഇമെയിലായോ നേരിട്ടോ സമർപ്പിക്കാം. അവസാന തീയതി സെപ്റ്റംബർ 30. കൂടുതൽ വിവരങ്ങൾക്ക് 0484-298-3130 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. വിലാസം: ഡെപ്യൂട്ടി ഡയറക്ടർ, പിന്നോക്ക വിഭാഗ വികസന വകുപ്പ്, സിവിൽ സ്റ്റേഷൻ, 2 നില, കാക്കനാട്, എറണാകുളം. ഹൈറേഞ്ച് വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം സദാനന്ദൻ്റെ സമയം എന്ന ചിത്രത്തിന് വേണ്ടി വിധു പ്രതാപ്, മഹാദേവൻ എന്നിവർ പാടിയത്. ഗാനരചന യൂസഫ് അലി കേച്ചേരി, സംഗീതം മോഹൻ സിതാര.

മലയാള ചലച്ചിത്ര ഗാനമിനി 8:40 കേൾക്കാം. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, യുവവാണിയുടെ പുത്തൻ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അൻസോണ സന്തോഷ് അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികളാണ് ഇന്നത്തെ യുവവാണിയിൽ. ഒരു ഭക്തിഗാനത്തോടെ നമുക്ക് ആരംഭിക്കാം.

0: അൻസോണ ആലപിക്കുന്ന ഒരു കവിതയാണ് അടുത്തത്.
1: വയലാർ രാമവർമ്മയുടെ അമ്മയും ചോരക്കുഞ്ഞും.

രാജകൻ തന്ത കാണുകിൽ ഒന്നിനും വീടു ചന്തയാക്കുമിക്കുട്ടികൾ മാനമുള്ളവരാരു വാങ്ങുമി പാപഭാരക്കുരുന്നിനേ പെറ്റ കുഞ്ഞിനെയാ വഴിക്കാർക്കു വിറ്റു തിന്നുവാൻ നിൽക്കിലും മാഞ്ഞിരുന്നില്ലിവളിൽ അല്പവും മാതൃജീവിത സ്പന്ദനം ഊതിനാലവൾ തന്തയില്ലാത്ത പൈതലിതു സോദരാ അച്ഛനുണ്ടൊപ്പമാ മനുഷ്യന്റെ അസ്ഥിയൂരിയ കൂട്ടരും ആ കഥകളായി വിറക്കുവാൻ ശക്തിയില്ലെനിക്കിപ്പോഴും നാലു നാഴികയ്ക്കപ്പുറത്താണിൻ നാലു കുഞ്ഞുങ്ങളിപ്പോഴും ഉന്നിന്നുക്രവസു

പോറ്റുവാൻ. പട്ടിണിയാൽ തളർന്നു വീണു പോയി മറ്റു രണ്ടെണ്ണമപ്പുറം.

കുട്ടികളുടെ തന്തയാ ജയിൽ കെട്ടിടത്തിലാണിപ്പോഴും, എന്തിനെന്നറിയ

വീട്ടുകാരനെ കൊണ്ടുപോയവർ പാട്ടിലാക്കി തടങ്കലിൽ പട്ടിണി.

ചാരിത്രശുദ്ധികൾ അത്തിരുവിലുയർന്നു മാന്യതാ ഗദ്ഗദസ്വരവീജികൾ.

ഈശോ തന്നൊരമ്മേ.

ഇന്നത്തെ യുവവാണി ശ്രോതാക്കൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. യുവവാണിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: ദ സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം, 6856 1 3. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം എന്ന ഫേസ്ബുക്ക് പേജിലേക്കും ആകാശവാണി സ്പൈസ് എഫ് എം എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അയക്കാവുന്നതാണ്. ഇന്നത്തെ യുവവാണി ഇവിടെ പൂർണ്ണമാകുന്നു. യുവവാണി വീണ്ടും അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. ശുഭരാത്രി.

ഇന്നത്തെ ഇതിലുകളിൽ നമ്മോടൊപ്പം ഉള്ളത് നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻ യു പി സ്കൂളിലെ കൂട്ടുകാരാണ്. ആൽഫി പാടുന്ന ഒരു ഭക്തിഗാനത്തോടെ നമുക്ക് തുടങ്ങാം.

0: ഇനിയൊരു കഥാപ്രസംഗം കേട്ടാലോ. അവതരിപ്പിക്കുന്നത് മിഖ റോസ് ബിനീഷ്.
1: ബഹുമാനിരി, ആകാശങ്ങളെ ഭേദിക്കുന്ന അറിവും അഹന്തയും കൊണ്ട് പ്രകൃതിയുടെ മേൽ മനുഷ്യൻ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നുവെന്ന് ഊറ്റം കൊള്ളുന്ന ഒരു ദിശാസന്ധിയിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. എന്നാൽ പ്രകൃതി തന്റെ കരങ്ങൾ കൊണ്ട് ലീലയാലെന്ന് പിടിച്ചു കൊലുക്കുമ്പോൾ പാടെ തകർന്നു വീഴുന്ന ജീവിതം എന്ന യാഥാർത്ഥ്യത്തെ നാം എന്തുകൊണ്ടോ തിരിച്ചറിയുന്നില്ല. HIV പോസിറ്റീവിന്റെ പേരിൽ ക്രൂശിക്കപ്പെടുന്ന എത്രയോ കുട്ടികൾ, നിഷ്കളങ്കരായ ആ കുട്ടികളുടെ ഹോമിക്കപ്പെട്ട ജീവിതാഭിലാഷങ്ങൾക്കും ഞാൻ ഈ കഥ സമർപ്പിക്കുന്നു. ദൈവത്തിന്റെ നാട് കേൾക്കണോ നിങ്ങൾ കേട്ട

യാഥാർത്ഥ്യങ്ങൾ. പ്രകൃതിയോട് ഇണങ്ങിയും പിണങ്ങിയും മനുഷ്യൻ നടത്തിയ ക്രിയാകലാപങ്ങളുടെ നന്മയും തിന്മയും ഒരുപോലെ സമ്മേളിച്ചു നിൽക്കുന്ന ഒരു മധ്യ കേരള ഗ്രാമം. കുടിപ്പകയുടെയും ഗർഭിന്റെയും അതോടൊപ്പം കരുണയുടെയും ഒത്തിരി ഒത്തിരി സംഭവ ബഹുലമായ കഥകളും പേറി ആ ഗ്രാമത്തെ തഴുകി ഒരു നീർവാഹിനി ഒഴുകുന്നു. അതാണ് ചരിത്ര പ്രസിദ്ധമായ മീനച്ചിനാർ. ആ മീനച്ചിനാറിന്റെ തീരത്ത് അലസമായ ഛായാചിത്രം പോലെ ഒരു കൊച്ചു വീട്. ആ വീടിന് ചാരുത് പകർത്തു കൊണ്ട് രക്തവർണ്ണത്തിൽ നാല് ചുറ്റിനും കാഴ്ച നിൽക്കുന്ന ചാമ്പ മരങ്ങൾ. നമുക്ക് ആ കുടിലിനൊന്ന് ശ്രദ്ധിക്കാം.

0: ചന്ദ്രൻ, അവിടെ നിന്നും ആരോ എന്താ വിളിച്ചു പറയുന്നുണ്ടല്ലോ. മുത്തശ്ശി, എന്തേ ഞാൻ ചാമ്പയ്ക്ക് കൊണ്ടുപോകാൻ വെച്ച കൂടെ ഈ മുത്തശ്ശിയെ കൊണ്ട് ഞാൻ മടുത്തു. എന്തെവിടെ വെച്ചാലും അതെടുത്തോണ്ട് പോകും, അതാ കുഴപ്പം. അത് മറ്റാരുമല്ല, ആ വീട്ടിലൊരു കിലുങ്കാമ്പട്ടിയുണ്ട്, സ്മിതമോൾ. സ്മിതമോൾക്കറിയില്ല അവളുടെ പാപം പപ്പ ജോണിക്കുട്ടി ഗുജറാത്തിൽ എങ്ങോ ഒരു ചെമ്മീൻ കമ്പനിയിൽ പണിയെടുക്കുവാണെന്ന്. പണത്തിന് ഗതിമുട്ടുമ്പോൾ സാധാരണ ചെയ്യാറുള്ള പോലെ അയാൾ ബ്ലഡ് ബാങ്കിനെ ലക്ഷ്യമാക്കി നടന്നു. ജോണിക്കുട്ടിയുടെ ഞരമ്പിൽ നിന്നും അല്പം ബ്ലഡുമായി ടെസ്റ്റിംഗ് റൂമിലേക്ക് പോയി. വൈകാതെ തന്നെ അയാൾ തിരിച്ചു വന്നു. എന്താ സാർ, എന്ത് പറ്റി? രക്തദാതാവായ താങ്കൾ എന്തെങ്കിലും ആരുടെയെങ്കിലും രക്തം സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഉവ്വ്, 3 മാസം മുമ്പ് ഒരു ആക്സിഡന്റിൽ എനിക്കല്പം ബ്ലഡ് വേണ്ടി വന്നു. അന്ന് ആരൊക്കെയോ എന്നെ സഹായിച്ചു, അതുകൊണ്ടല്ലേ ഞാനിപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അല്ല, അതെന്താ ഇപ്പോൾ ചോദിക്കാൻ കാരണം?
1: താങ്കളുടെ ബ്ലഡിൽ HIV പോസിറ്റീവാണ്.
0: എത്രയോ എന്ന് വെച്ചാൽ ഞാനൊരു എയ്ഡ്സ് രോഗിയാണ്. അതെ, ജോണിക്കുട്ടിയുടെ ഹൃദയം ഒരു നിമിഷം നിശ്ചലമായി. അയാളുടെ കണ്ണ് നേരിട്ട് കഴിഞ്ഞ പോലെ തലയിൽ ഉഗ്രസ്ഫോടനം, ശക്തമായ വേദനയോടെ അയാൾ നെഞ്ചിൽ അമർത്തിപ്പിടിച്ചു. ഉടൻ തന്നെ ജോണിക്കുട്ടിയെ എമർജൻസി റൂമിൽ എത്തിച്ചു. പക്ഷേ
1: അപ്പോഴേക്കും ആ നല്ല മനുഷ്യന്റെ ശരീരം നിശ്ചലമായി തീർന്നു.

ജോണിക്കുട്ടിയുടെ മരണ വാർത്ത ആ നാടാകെ പകർന്നു. നാവിൽ നിന്ന് നാവിലേക്ക് വാർത്തകൾ പകരുമ്പോൾ സത്യം വികലമായി കൊണ്ടിരുന്നു. ജോണിക്കുട്ടിയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. എയ്ഡ്സ് കൊണ്ടാണ് അത്ര ജോണിക്കുട്ടി മരിച്ചത്. അതുകൊണ്ട് മൃതശരീരം വന്നപ്പോൾ ഒരു നോക്ക് കാണാൻ പോലും ആരും വന്നില്ല. എന്തിനേറെ സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകാൻ ഒരു വാഹനം പോലും കിട്ടിയില്ല. ഇവിടെ നിന്നോ കിട്ടിയ ഒരു ഉന്ത് വണ്ടിയിലേക്ക് തന്റെ പ്രിയപ്പെട്ട മകന്റെ മിറങ്ങലിച്ച ശരീരം ആ വൃദ്ധ ദമ്പതികൾ കയറ്റി വച്ചു. കുടയും കുരിശുമില്ലാതെ മണിയും മഞ്ചലുമില്ലാതെ ശൂന്യമായ വീതിയിലൂടെ മൂന്ന് പേരടങ്ങുന്ന ഒരു വിലാപയാത്ര കടന്നു പോവുകയാണ്. സ്നേഹബന്ധങ്ങൾക്ക് എന്തു വില? സങ്കൽപ്പമാ

ആകുലമായ കുറേ ദിവസങ്ങൾ കടന്നുപോയി. ജോണിക്കുട്ടിയുടെ മരണശേഷം സ്മിത ആദ്യമായി സ്കൂളിലേക്ക് പോവുകയാണ്. പതിവ് പോലെ അവൾ സ്കൂളിലേക്ക് ചെന്നു. അവളെ കണ്ട മാത്രയിൽ വരാന്തയിൽ അങ്ങിങ്ങായി നിന്നിരുന്ന കുട്ടികൾ ഒരു ശുദ്ധ ജീവിയെ കണ്ടതുപോലെ ഓടി ക്ലാസ് മുറിയിൽ കയറി. ഇതിനോടകം കുറെ രക്ഷില്ലാക്കളും അവിടെ എത്തിച്ചേർന്നു. ഫൈജഗതിയായി നിന്ന് ആ കുഞ്ഞിനെ നോക്കി ഒരുത്തൻ അലറി പറഞ്ഞു, പോ പോ, ഏഴ്ച പിടിച്ച മരിച്ചവന്റെ മകളാണ് നീ, ഞങ്ങളുടെ മക്കളെ കൂടി നശിപ്പിക്കാൻ വന്നേക്കുന്നോ? അങ്ങനെ കുറേ ആക്രോശങ്ങൾ. വിവരവും വിദ്യാഭ്യാസവും ഉണ്ടെന്ന് അഹങ്കരിക്കുന്ന കുറെ മനുഷ്യ പിശാചകൾക്കിടയിൽ കിടന്ന് സ്മിത നെട്ടോട്ടം തിരിയുകയാണ്. മാനവ ചിത്തമേ.

നാവും തൊണ്ടയും വരണ്ടുണങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് അവൾ ആ ടാപ്പിന്റെ ചുവട്ടിലേക്ക് നടക്കുന്നത്. അവളുടെ കരങ്ങൾ ആ ടാപ്പിൽ സ്പർശിച്ചില്ല. അതിനു മുമ്പ് മനസാക്ഷി ഇല്ലാത്ത ഒരു ദുഷ്ടൻ ഒരു വിറക് പൊട്ടിയെടുത്ത് വലിച്ചെറിഞ്ഞു. അമ്മേ, വേദന കൊണ്ട് അവളുടെ കണ്ണു നിറഞ്ഞെങ്കിലും അവൾ ഒന്നും മിണ്ടിയില്ല. വെള്ളത്തിൽ പോലും എയ്ഡ്സ് പകർത്തു. നിലത്ത് വീണ അവൾ തലപൊട്ടി ചോര വാന്നൊഴിഞ്ഞോക്കി. താഴെ വീണ് തുറന്നുരുണ്ടുപോയ ചോറ്റിൻ പാത്രത്തിൽ നിന്നും അന്നത്തെ ഉച്ചഭക്ഷണമായ ഒരൽപ്പം ചക്ക പുഴുക്ക് അതാ മണ്ണിൽ പൂണ്ട് കിടക്കുന്നു. പിന്നെ അവളധികം വൈകിച്ചില്ല. തന്റെ പ്രിയപ്പെട്ട പുസ്തകങ്ങളും പെറുക്കിയെടുത്ത് അവൾ നടന്നു നീങ്ങി. മൂക്കത്തെ തളം കൊണ്ട് കെട്ടി നിൽക്കുന്ന ശവം കൊട്ടിയുടെ പുറമ്പോക്കിൽ അവളുടെ പപ്പായുടെ കുഴിമാടത്തിനരികിൽ അവൾ ചെന്നിരുന്നു. അവിടുന്ന് കുറച്ച് പച്ചിലകൾ പറിച്ച് അതിൻ്റെ ചാറ് പിഴുത് മുറിവിൽ വെച്ചു. വേദന കൊണ്ട് അവളുടെ കണ്ണു നിറഞ്ഞെങ്കിലും അവൾ ആ കുഴിമാടത്തെ നോക്കി ചിരിക്കാൻ ശ്രമിക്കുകയാണ്. പപ്പ, പപ്പേനോട് പറയാറില്ലേ മോള് പഠിച്ച് വലിയ ഡോക്ടറാകണമെന്ന്? മോള് ഡോക്ടറായി പപ്പ. പപ്പ കണ്ടോ മോള് മരുന്ന് വെച്ചിരിക്കുന്നത്? പപ്പ വിഷമിക്കണ്ടാട്ടോ, ഞാൻ എങ്ങനെയെങ്കിലും പഠിച്ചൊരു ഡോക്ടറായിക്കൊള്ളാം, എങ്ങനെയെങ്കിലും.

പപ്പെന്നെ പഠിപ്പിക്കാൻ വേണ്ടിയല്ലേ ചോര വിറ്റത്. ചോര വിറ്റത് കൊണ്ടല്ലേ പപ്പ രോഗിയായതും മരിച്ചതും. പപ്പ എന്തിനാ എന്നെ സ്നേഹിച്ചത്? എന്തിനാന്ന് പറ. അവളുടെ കയ്യിൽ നിന്നും ആ പുസ്തകങ്ങൾ ഊർന്ന് മൺകൂനയിലേക്ക് വീണു. പപ്പ ഇന്ന് ഞാൻ പപ്പയോടുകൂടെ കിടന്നോട്ടെ. എനിക്ക് എനിക്ക് വീട്ടിൽ പോകാൻ പേടിയാ. അവളാ മൺകൂനയെ കെട്ടിപ്പിടിച്ച് തേങ്ങി തേങ്ങി കരഞ്ഞു. പടിഞ്ഞാറൻ ചക്രവാളത്തിൽ വിഷാദത്തിന്റെ ചായം തേച്ച് സൂര്യൻ അസ്തമിച്ചു. അവളുടെ ഹൃദയാഭിലാഷങ്ങൾ പകർത്തി എഴുതിയ ആ പുസ്തകങ്ങൾ ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി കാറ്റിന്റെ കൈകൾ മറിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ അപ്പോഴും ചുടല

0: സഹൃദയരെ, അയിത്തത്തിന്റെ കാലം മുതൽ വിദ്യാഭ്യാസം നിരസിക്കാൻ കാരണങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നവർ ഇപ്പോഴും വിദ്യാഭ്യാസം മുടക്കാനും പഠിപ്പ് മുടക്കാനും പുത്തൻ കാരണങ്ങൾ തേടിക്കൊണ്ടേയിരിക്കുന്നു. നന്ദി.
1: അവസാനമായി ഇസബല്ല ബെൻട്രാൻഡ് അവതരിപ്പിക്കുന്ന ഇംഗ്ലീഷ് റെസിറ്റേഷൻ.
0: ഗുഡ് മോർണിംഗ് ടു ഓൾ. ടുഡേ ഐ എം ഗോയിങ് ടു റിസൈറ്റ് ദ പോം റിട്ടൺ ബൈ കാൾ സാൻഡ്ബെർഗ്, എൻ അമേരിക്കൻ പോയറ്റ് ഹു ഹാസ് വോൺ 3 പുലിറ്റ്സർ പ്രൈസസ്. കാൾ സാൻഡ്ബെർഗ് ഇൻ ദിസ് പോം describes how the common people do all the work and actually contribute to our world's progress. I am the people, the mob by Carl Sandburg. I am the people, the mob, the crowd, the mass. Do you know that all great work of the world is done through me? I am the working man, the inventor, the maker of the world's food and clothes. I am the audience that witnesses histories. The Napoleons come from me and the Lincolns. They die, and then I send forth more Napoleons and Lincolns. I am a seed ground. I am a prairie that will stand for much plowing, terrible storms pass over me. I forget. The best of me is sucked out and wasted. I forget everything, but death comes to me and makes me work and give up what I have, and I forget. Sometimes I growl, shake myself, I spatter a few red drops for history to remember. When I forget, when I the people learn to remember, when I the people use the lessons of yesterdays, and no longer forget who robbed me last year, who played me for a fool, when there will be no speaker in all the world say the name the speaker, with any fleck of a sneer in his voice or any far-off smile of derision. The mob, the crowd, the mass will arrive then. Thank you.
1: ഇന്നത്തെ ഇതളുകൾ സമാപിക്കുന്നു.
2: ഇന്നത്തെ ഇതളുകളിലെ ഏതെങ്കിലും ഭാഗം ആരെങ്കിലും കേൾക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് ഇന്നത്തെ ഇതളുകളുടെ പുനഃപ്രക്ഷേപണം ഉണ്ട്. അപ്പൊ എല്ലാരും മറക്കാണ്ട് കേൾക്കണേ. ഇതളുകളെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഷൈൻ ചേച്ചിനെ അറിയിക്കണേ. അഡ്രസ് ഞാൻ പറഞ്ഞുതരട്ടെ. സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം, 6856 1 3. ഒന്നുകൂടെ പറയണോ? സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം, 6856 1 3. കത്തുകളൊന്നും അയക്കാൻ പറ്റില്ലെങ്കിലും ആരും വിഷമിക്കണ്ട. അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ സ്മാർട്ട് ഫോൺ എടുത്തിട്ട് ആകാശവാണി ദേവികുളം സ്പൈസ് FM എന്ന ഫേസ്ബുക്ക് പേജിലേക്കും ആകാശവാണി സ്പൈസ് FM എന്ന ഇൻസ്റ്റഗ്രാം പേജിലേക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാട്ടോ. അപ്പൊ എല്ലാവരും സന്തോഷമായിട്ട് ഉഷാറായിട്ടിരിക്കുക. ഇന്ന് ഷാൻ ചേച്ചി പോവാണ്. വീണ്ടും അടുത്താഴ്ച വരാം. ടാറ്റാ.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 10:30 ഹൃദയരാഗങ്ങൾ. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെടുന്ന ഗാനങ്ങളാണ് ഹൃദയരാഗങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്നത്. ഗാനങ്ങൾ ആവശ്യപ്പെടുന്നതിനായി 8281200715 എന്ന നമ്പറിൽ വാട്സാപ്പ് സന്ദേശം അയയ്ക്കുക. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 8281200715. ഹൃദയരാഗങ്ങൾ ഇന്ന് രാത്രി 10:30.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാമാഭിയാൻ.
2: ആദിവാസി വിഭാഗങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക വികസനത്തിന് ഉദ്ദേശിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ. 2024-25 മുതൽ 2028-29 വരെയുള്ള 5 വർഷത്തെ കാലയളവിൽ ആണ് ഇത് നടപ്പിലാക്കുന്നത്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ 10.45 കോടിയിലധികം

0: അധികം പട്ടികവർഗ ജനസംഖ്യയും 705-ലേറെ ആദിവാസി ജനവിഭാഗങ്ങളുമുണ്ട്. ഇവരിൽ ഭൂരിഭാഗവും പുറം ലോകത്തുനിന്ന് അകലെയുള്ള മേഖലകളിലാണ് താമസിക്കുന്നത്. ഓരോ സമൂഹത്തിനും സ്വന്തമായ സംസ്കാരവും ഭാഷാപരമായ പ്രത്യേകതകളുമുണ്ട്. വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഏകീകരണത്തിലൂടെ പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ അവരുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ, മറ്റ് സാമൂഹ്യ സാമ്പത്തിക വികസനമാണ് ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി ജൻജാതി ആദിവാസി ന്യായ മഹാ അഭിയാൻ എന്ന പദ്ധതിയുടെ വിജയമാണ് ഈ പദ്ധതിയിലേക്ക് സർക്കാരിനെ നയിച്ചത്. 2024-25 ബജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചതുപോലെ ഏകദേശം 63,000 ഗ്രാമങ്ങൾ ഉൾപ്പെടുത്തി 5 കോടിയിലധികം ആദിവാസി ജനങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. 549 ജില്ലകളിലും 2,740 ബ്ലോക്കുകളിലുമുള്ള ആദിവാസി ഭൂരിപക്ഷ ഗ്രാമങ്ങളിൽ ഇത് നടപ്പിലാക്കപ്പെടും. അടച്ചുറപ്പുള്ള വീടുകൾ, കുടിവെള്ളം, വൈദ്യുതി, പട്ടികവർഗ ഭൂരിപക്ഷമുള്ള ഗ്രാമങ്ങളിലേക്ക് ഏത് കാലാവസ്ഥയിലും എത്താനാകുന്ന റോഡ് കണക്ഷൻ, ഭാരത് നെറ്റ് വഴി മൊബൈൽ ഇന്റർനെറ്റ് കണക്ഷൻ എന്നിവ ഉറപ്പാക്കുക വഴി അടിസ്ഥാന സൌകര്യ വികസനം ഈ പദ്ധതി വിഭാവന ചെയ്യുന്നു. സ്കിൽ ഇന്ത്യ മിഷൻ വഴി തൊഴിൽ പരിശീലനം, കൃഷി, മൃഗപരിപാലനം, മത്സ്യബന്ധനം എന്നിവയ്ക്ക് പിന്തുണ തുടങ്ങിയവ നൽകുക വഴി ആദിവാസി ജനസമൂഹത്തിന് സാമ്പത്തിക സുരക്ഷ ഉറപ്പാകും. സമഗ്ര ശിക്ഷാ അഭിയാൻ വഴി സ്കൂളുകളിലും കോളേജുകളിലും മൊത്തം പ്രവേശന അനുവാദം വർദ്ധിപ്പിക്കുക, ജില്ലാ ബ്ലോക്ക് തല പട്ടികവർഗ ഹോസ്റ്റലുകൾ സ്ഥാപിക്കുക വഴി വിദ്യാഭ്യാസ ഗുണമേന്മയും പദ്ധതി ലക്ഷ്യമിടുന്നു. നാഷണൽ ഹെൽത്ത് മിഷൻ വഴി മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകൾ, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ കാർഡ് അഥവാ PMJAY കാർഡ്, ഗർഭസ്ഥ ശിശുവിന് സിക്കിൾ സെൽ പരിശോധനയ്ക്ക് ആധുനിക സൌകര്യങ്ങൾ എന്നിങ്ങനെയുള്ള ആരോഗ്യ സേവനങ്ങളും പദ്ധതി ലക്ഷ്യമിടുന്നു. ചുരുക്കത്തിൽ, വിവിധ മന്ത്രാലയങ്ങളുടെയും പദ്ധതികളുടെയും സഹകരണത്തിലൂടെ ഭാരതത്തിലെ ആദിവാസി സമൂഹത്തിന്റെ ജീവിത നിലവാരം ഉയർത്തുകയാണ് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ. ടൂറിസം സാധ്യത വർദ്ധിപ്പിക്കാൻ ട്രൈബൽ ഹോംസ്റ്റേ, 100 TMMC അഥവാ ട്രൈബൽ മാർക്കറ്റിംഗ് സെന്റേഴ്സ് വഴി ആദിവാസി ഉൽപ്പന്നങ്ങളുടെ വിപണന സൌകര്യങ്ങൾ തുടങ്ങിയവ പദ്ധതിയുടെ മറ്റ് സവിശേഷതകളാണ്. PM ഗതിശക്തി പോർട്ടലിൽ പദ്ധതിയുടെ മുഴുവൻ വികസനവും മാപ്പ് ചെയ്യപ്പെടും. ഓരോ സംസ്ഥാനത്തും സംസ്ഥാനതല കമ്മിറ്റിയും ജില്ലാതല കമ്മിറ്റിയും ഉണ്ടാകും. ഇതിനനുബന്ധമായി സംസ്ഥാനതലവും ജില്ലാതലവുമുള്ള പ്രോജക്ട് മാനേജ്മെന്റ് യൂണിറ്റുകൾ അഥവാ PMU പ്രവർത്തിക്കും. പദ്ധതി നടത്തിപ്പിൽ മികവ് കാട്ടുന്ന ജില്ലകൾക്ക് അവാർഡുകൾ നൽകുവാനും ഇതിൽ നിർദ്ദേശമുണ്ട്. കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒത്തുചേർന്നുള്ള കോഓപ്പറേറ്റീവ് ഫെഡറലിസം മാതൃകയിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഒപ്പം സമഗ്ര സർക്കാർ സമീപനം, അതായത് വിവിധ മന്ത്രാലയങ്ങൾ പരസ്പരം സഹകരിച്ചും സംയോജിതമായി പ്രവർത്തിച്ചും ആദിവാസി സമൂഹത്തിന് ഫലപ്രദവും ചെലവ് കുറഞ്ഞതുമായ ദീർഘകാലത്തേക്കുള്ള സ്ഥിരതയുള്ള ഫലങ്ങൾ ഉറപ്പാക്കുന്നതാണ് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാന്റെ ലക്ഷ്യം.
1: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാനെ കുറിച്ചുള്ള പരിപാടിയാണ്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ 34 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായി. ഒടുവിൽ ലഭ്യമായ കണക്ക് പ്രകാരം 58.82% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഏറ്റവും കൂടുതൽ പോളിംഗ് കണ്ണൂർ ജില്ലയിലും ഏറ്റവും കുറവ് കോഴിക്കോട് ജില്ലയിലുമാണ്. കൊച്ചി കോഴിക്കോട് കോർപ്പറേഷനുകളിലെ ഓരോ വാർഡുകളിലും തത്തമംഗലം, ചാലക്കുടി, മട്ടന്നൂർ മുനിസിപ്പാലിറ്റികളിലെ ഓരോ വാർഡുകളിലും ഉപതെരഞ്ഞെടുപ്പ് നടന്നു. തിരുവനന്തപുരം, കോട്ടയം, പാലക്കാട് ജില്ലാ പഞ്ചായത്തിലെ ഓരോ വാർഡുകൾക്ക് പുറമെ 7 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളിലും 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. വോട്ടെണ്ണൽ നാളെ രാവിലെ 10 മണിക്ക് ആരംഭിക്കും. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ തുടങ്ങിയ പകർച്ചവ്യാധികളുടെ പ്രതിരോധം പ്രാദേശികാടിസ്ഥാനത്തിൽ ശക്തിപ്പെടുത്താൻ ജില്ലാ കളക്ടർമാരുടെ അധ്യക്ഷതയിൽ ഏകോപന സമിതി രൂപീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇത് സംബന്ധിച്ച നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. മന്ത്രിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന പകർച്ചവ്യാധി അവലോകന യോഗത്തിലാണ് തീരുമാനം. തൂഫാനിൽ മുഖം നോക്കാതെ നടപടിയെടുത്തെന്നും രാഷ്ട്രീയ സ്വാധീനത്തിന്റെ പേരിൽ ആരെയും കേസിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ലെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലഹരിക്കെതിരായ പോരാട്ടം കൂടുതൽ ശക്തമാക്കാൻ ഓപ്പറേഷൻ തൂഫാന്റെ 2-ാം ഘട്ടത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് മലപ്പുറം വേങ്ങര മലബാർ കോളേജിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലേക്ക് വ്യാപിപ്പിക്കുകയാണ് തൂഫാൻ 2.0 ലക്ഷ്യമിടുന്നത്. പേവിഷബാധ മുക്ത കേരളം എന്നത് സർക്കാർ സംവിധാനങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമല്ലെന്നും സമൂഹത്തിന്റെ കൂട്ടായ പങ്കാളിത്തം ആവശ്യമാണെന്നും മന്ത്രി ബിന്ദു കൃഷ്ണ. റാബിസ് ഫ്രീ കേരളം തീവ്രയജ്ഞ വാക്സിനേഷൻ ക്യാമ്പയിനിന്റെ 4-ാം ഘട്ടത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഒക്ടോബർ 27 വരെയാണ് 4-ാം ഘട്ട ക്യാമ്പയിൻ. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ക്ഷാമം രൂക്ഷമായിട്ടും സംസ്ഥാന സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രതിസന്ധി മറച്ചുവെക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം വിമർശനമുന്നയിച്ചു. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം അടുത്ത മാസം 12 മുതൽ 29 വരെ നടക്കും. 9 ദിവസമാണ് സഭ സമ്മേളിക്കുക. പൂജാവധി ഉൾപ്പെടെ പരിഗണിച്ച് 19 മുതൽ 23 വരെ സഭ ചേരില്ല. ഒക്ടോബർ 1 രാവിലെ ഏജൻസി ബാങ്കുകളിൽ നിന്നും പണം ലഭ്യമായതിനു ശേഷമേ സംസ്ഥാനത്തെ ട്രഷറികളിൽ പെൻഷൻ സേവിംഗ്സ് ബാങ്ക് ഇടപാടുകൾ ആരംഭിക്കുകയുള്ളൂ എന്ന് ട്രഷറി ഡയറക്ടർ അറിയിച്ചു. സെപ്റ്റംബർ 30 ട്രഷറികളിലെ ക്യാഷ് ബാലൻസ് പൂർണ്ണമായും ഏജൻസി ബാങ്കിൽ തിരിച്ചടയ്ക്കേണ്ടതിനാലാണ് കാലതാമസം. ഏഷ്യൻ ഗെയിംസ് പുരുഷ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ സ്വന്തമാക്കി കേരളത്തിന്റെ അഭിമാന താരം എം ശ്രീശങ്കർ. 2-ാം ശ്രമത്തിൽ 8.07 മീറ്റർ പിന്നിട്ടാണ് ഈ നേട്ടം. 4-ാം ശ്രമത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് ശ്രീശങ്കറിന് പിന്മാറേണ്ടി വന്നു. പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ യസ്വീർ സിംഗ് വെള്ളിയും രോഹിത് യാദവ് വെങ്കലവും നേടി. അത്ലറ്റിക്സ് പുരുഷന്മാരുടെ 1500 മീറ്ററിൽ ഇന്ത്യയുടെ ഗുൽവീർ സിംഗ് വെള്ളി നേടി. ഏഷ്യൻ ഗെയിംസിൽ ഗുൽവീറിന്റെ 2-ാമത്തെ വെള്ളി മെഡലാണിത്. വനിതകളുടെ 25 മീറ്റർ പിസ്റ്റൾ വ്യക്തിഗത മത്സരത്തിൽ ഇഷാ സിംഗ് വെള്ളി മെഡൽ നേടി. വനിതകളുടെ 5000 മീറ്ററിൽ പാരുൾ ചൌധരിക്ക് വെങ്കലം ലഭിച്ചു. വനിതകളുടെ 400 മീറ്റർ ഹർഡിൽസിൽ വിദ്യാരാംരാജ് ദേശീയ റെക്കോർഡോടെ വെങ്കലം സ്വന്തമാക്കി. വനിതകളുടെ 78 കിലോഗ്രാം കുറാഷിൽ പിങ്കി ബൽഹാര വെങ്കല മെഡൽ കരസ്ഥമാക്കി. നിലവിൽ 4 സ്വർണവും 20 വെള്ളിയും 21 വെങ്കലവും ഉൾപ്പെടെ 45 മെഡലുകളുമായി 12-ാം സ്ഥാനത്താണ് ഇന്ത്യ. തിരുവനന്തപുരം നെടുമങ്ങാട് കുളവിക്കോണത്ത് 2 തുണിക്കടകളിൽ തീപിടുത്തം. ആളപായമില്ല. അടുത്തുള്ള കടകളിലേക്കും ചെറിയ രീതിയിൽ തീ പടർന്നു. ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തീ ഏറെക്കുറെ നിയന്ത്രണ വിധേയമായതായി ഫയർഫോഴ്സ് അറിയിച്ചു. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ വയോജന ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം ഒക്ടോബർ 1 മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ദീർഘമായ ജീവിതത്തിനായി സംവിധാനങ്ങളുടെ പുനർവിചിന്തനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദിനാഘോഷ പ്രചരണാർത്ഥം മറ്റന്നാൾ സംഘടിപ്പിക്കുന്ന വാക്കത്തോണും ബൈസൈക്കിൾ റാലിയും മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. കവടിയാർ മുതൽ മാനവീയ മീഥി വരെയാണ് വാക്കത്തോൺ സംഘടിപ്പിക്കുക. വേളി ടൂറിസം വില്ലേജിൽ നിന്നും പാസഞ്ചർ കം ടൂറിസം ബോട്ട് സർവീസ് ആരംഭിക്കുന്നു. മന്ത്രി CP ജോൺ മറ്റന്നാൾ ഉദ്ഘാടനം നിർവഹിക്കും. 24 യാത്രക്കാർക്ക് സഞ്ചരിക്കാവുന്ന വിധത്തിൽ പാർവതി പുത്തനാർ കനാലിലൂടെ വേളിയിൽ നിന്നും ആരംഭിച്ച് കഠിനംകുളം കായൽ വരെയും തിരിച്ചും റൗണ്ട് ട്രിപ്പായാണ് ബോട്ട് സർവീസ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
2: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ദ്രാവിഡൻ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജോൺസൺ.

0: Prime Minister Narendra Modi to increase the farmers' income, safeguard their agricultural and livestock assets, and promote the use of technology. He said through this portal, farmers will now be able to submit their insurance applications online, while the entire process will be monitored digitally. The portal will also be available in 11 regional languages apart from Hindi and English, enabling livestock farmers to access information and services in languages familiar to them. Shivam Mishra, Akashvani News, Delhi.
1: Prime Minister Narendra Modi is completing 25 years in public service, a journey defined by the mantra of Jan Seva Se Desh Seva and a relentless commitment that continues. Guided by this vision for Seva and Sushasan, the government has been ceaselessly working towards achieving the goal of Viksit Bharat by 2047. Through inclusive development and social empowerment, this dedication is transforming lives. Today, in our special series, we bring you an instance of how this vision has been translated into action through the Ministry of Cooperation.
2: India's cooperative sector includes more than 8.5 lakh registered societies with over 32 crore members, covering credit, dairy, sugar, fisheries, housing and marketing, covering nearly 98% of rural India. Until year 2021, it had no dedicated ministry. Responsibility sat with the Ministry of Agriculture, divided across departments and states, and most primary societies still kept their records on paper. Under Prime Minister Narendra Modi's leadership, the Ministry of Cooperation was created in July 2021, the first of its kind in India. It has built a national cooperative database to record what actually exists, brought in a framework for multi-state cooperative societies, and funded the computerization of primary agricultural credit societies. It also linked cooperative banking to the direct benefit transfer system. Addressing the Global Cooperative Conference 2024 in New Delhi, Prime Minister Narendra Modi outlined the vision of Sahakar Se Samriddhi and said that it is paving the way for prosperity of millions of villages, women and farmers.
3: Aaj Bharat mein hum sarkar aur sahakar ki shakti ko ek saath jodkar Bharat ko विकसित बनाने में जुटे हैं। हम सहकार से समृद्धि के मंत्र पर चल रहे हैं। भारत में आज 8 लाख सहकारी समितियां हैं, यानी दुनिया की हर चौथी सहकारी समिति आज भारत में है।
2: भारत टैक्सी इज ऑल्सो एन इम्पोर्टेंट इनिशिएटिव ऑफ द मिनिस्ट्री ऑफ कॉपरेशन। इट इज अ ड्राइवर सेंट्रिक मोबिलिटी प्लेटफॉर्म बेस्ड ऑन द कॉपरेटिव मॉडल। इट एम्स टू इकोनॉमिकली एम्पावर ड्राइवर्स वाइल ऑफरिंग अफोर्डेबल, सेफ एंड रिलायबल ट्रांसपोर्ट सर्विसेज टू द पब्लिक। शेयरिंग हिज पॉजिटिव एक्सपीरियंसेस आफ्टर जॉइनिंग भारत टैक्सी, a driver named Rajiv Kumar called upon all fellow drivers to adopt Bharat Taxi and take forward this mission of prosperity through cooperation.
4: I would request all the driver brothers to join Bharat Taxi and make the most of the opportunities it offers. The idea of cooperation is to move towards prosperity. We need to understand this vision and contribute to the efforts being made for the betterment and upliftment of people through the cooperative sector.
2: In 5 years, the Ministry of Cooperation has transformed cooperatives into engines of inclusive growth. As India advances on its path of inclusive and sustainable development, cooperatives will continue to foster equitable growth and resilience. Aman Yadav, Akashvani News, Delhi.
1: The country is observing the 10th anniversary of the surgical strikes today that demonstrated to the world an example of the Narendra Modi government's counter-terrorism policy. In 2016, on September 28, 29, the Indian Army carried out targeted surgical strikes on terrorist launch pads across the line of control, LOC, in Pakistan-occupied Jammu Kashmir. The operation was launched as a direct and decisive military response to the Uri terror attack earlier that month, where 19 Indian soldiers had lost their lives. Direct non-stop air connectivity between India and Mongolia began today with the launch of a regular service between New Delhi and Ulaanbaatar. This will reduce the journey between the two capitals to about 5 hours. The service operated by Mongolia's Hunu Air will run every Monday. The new route significantly reduces travel time for passengers who previously had to travel through transit points such as Beijing or Incheon, with such journeys taking roughly 13 to 18 hours. The direct connection is expected to facilitate tourism, medical travel and businesses. This is Akashvani. You're listening to News at 9.
5: News that keeps you informed. Follow us on X at AIR News Alerts and on Public at AIR News Alerts.
1: Welcome back. India continued its impressive medal-winning run at the Asian Games in Aichi, Nagoya, Japan today, with athletes making their mark across shooting, cricket, kurash and boxing. The country added 8 more medals to its tally, while the men's cricket team advanced to the semi-finals. In athletics, India secured a double podium finish in the men's javelin throw, with Yashvir Singh clinching silver and Rohit Yadav bagging the bronze. Commonwealth Games bronze medalist Yashvir Singh delivered a personal best of 85.72 meters to secure the silver. India's Rohit Yadav completed the podium with an effort of 84.35 meters. Sri Shankar Murali clinched the silver in the men's long jump, recording a best effort of 8.07 meters, defending his silver at the previous games. However, Sri Shankar's competition ended prematurely after he suffered an injury during his fourth attempt. Athlete Gulveer Singh won his second silver at the ongoing games, finishing runner-up in the men's 1500-meter event. In shooting, Isha Singh won the silver in the women's 25-meter pistol individual event. Parul Chaudhary won her second bronze at the games, clocking 15 minutes 14.61 seconds in the women's 5000-meter event. Athlete Vidya Ramraj bagged bronze in the women's 400-meter hurdles, setting a new national record in the process. Ramraj clocked a personal best of 54.75 seconds to finish third and broke more than four-decade-old national record created by legendary P.T. Usha. India also secured a bronze in Kurash, with Pinky Valhara finishing third in the women's under 78-kilogram category. In women's boxing, Olympic medalist Lavlina Borgohai and Priya Ghangas have assured India of two more medals. India are currently 12th in the Asian Games medal standings with a total of 45 medals, comprising 4 gold, 20 silver and 21 bronze. Benchmark domestic equity indices declined sharply by over 1.5% today. The benchmark Sensex plunged 1,124 points to a 6-month low. Nifty also plunged to close below 22,800. A report.
6: The Sensex plunged 1,124 points to close at 72,772. The Nifty shed 360 points to settle at 22,780. In the broader market at the National Stock Exchange, the Mid-Cap 100 index tumbled 1.6%, while the Small-Cap 100 index tanked 1.8%. Markets opened with gap down this morning and continued their downward trajectory throughout the session, as rising crude oil prices, escalating tensions in West Asia, surging global bond yields and persistent foreign fund outflows weighed heavily on investor sentiment. Meanwhile, in the forex market, the rupee depreciated by 17 paisa to close at 95 rupees and 99 paisa against the US dollar. With Intakhab's report, Anubha Rohatgi, Akashwani News.
1: And now, before we end the bulletin, the headlines once again. Home Minister Amit Shah calls for a stronger mechanism to combat terrorism, launches new extradition portal. India and UAE agree to implement initiatives for trade in local currency, aim to boost bilateral trade to $200 billion by 2032. Central teams to visit Karnataka and Maharashtra to assess drought situation. Government launches Pashudhan Bima portal to streamline livestock insurance, claims and monitoring. Non-stop flight between India and Mongolia takes off. Sensex hits a 6-month low to close at 72,772. And at Asian Games 2026, India add 8 more medals in men's javelin throw. Yashvir Singh takes silver. Sri Shankar Murali in long jump, Gulveer Singh in 1500-meter race and Isha Singh in shooting also strike silver. That's all in the news at 9. Good night.
7: Akashavani. വിദ്യാഭ്യാസ രംഗം. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ.
8: കാവ്യാനുഭവത്തിന്റെ വ്യത്യസ്ത മേഖലകളാണ് രചനയും ആസ്വാദനവും. പുതുകാലം, പുതുകവിത എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നു എഴുത്തുകാരനും നിരൂപകനുമായ ദേവേശൻ പേരൂർ.
9: വീണുകിട്ടുന്നതാണ് കവിത, കണ്ടെടുക്കുന്നതാണ് നിരൂപണം എന്ന് കുഞ്ഞുണ്ണി മാഷ് എഴുത്തിനെയും വായനയെയും കുറിച്ച് ഒരിക്കൽ പറയുകയുണ്ടായി. കുളക്കരയേറെ കാത്താലൊരു മീൻ പൊങ്ങിച്ചാടുന്നതു കാണാം എന്ന് ജീവിതാനുഭവങ്ങളെ രൂപകമാക്കി എസ് ജോസഫ് കവിതയെഴുത്തിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് കവിത എന്നതിനെ സംബന്ധിച്ച് പ്രാമാണികമായ ധാരാളം നിർവചനങ്ങൾ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട നിരീക്ഷണം വേഴ്സ്വർത്ത് ലിറിക്കൽ ബാലറ്റ്സിൽ പറഞ്ഞതാണ്, പോയട്രി ഇസ് ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിംഗ്, ഇറ്റ് takes its origin from emotion recollected in tranquility. പരിശാന്തതയിൽ ഓർമ്മിക്കപ്പെടുന്ന വികാരങ്ങളുടെ കൂലം കുത്തിയുള്ള സ്വാഭാവികമായ ഒഴുക്കാണ് കവിത എന്ന് വേഴ്സ്വർത്തിന്റെ വളരെ ക്ലാസിക്കലായ ഒരു നിർവചനമാണ് ഇത് എന്ന് പറയാം. ഇതിനെതിരായ അഭിപ്രായങ്ങളും നിലനിൽക്കുന്നുണ്ട്. കാരണം ഒരു കലാരൂപത്തെയും നമുക്ക് നിർവചനങ്ങളുടെ കള്ളികളിൽ ഒതുക്കി നിർത്തുക സാധ്യമല്ല. ജീവിതം പോലെ തന്നെ എല്ലാ നിർവചനങ്ങളെയും മറികടക്കുന്നതാകും ഏതൊരു സർഗാത്മക വൃത്തിയും. കവിതയസ്വസ്ഥത, കവിതയൻ സ്വസ്ഥത എന്ന് കുരീപ്പുഴ ശ്രീകുമാർ പറയുന്നുണ്ട്. അസ്വസ്ഥജനകമായ മനസ്സിൽ നിന്നേ കവിത പിറവിയെടുക്കുകയുള്ളൂ, ശോകത്തിൽ നിന്നേ ശ്ലോകമുണ്ടാകൂ എന്ന് പ്രാചീന കവികൾ പറഞ്ഞത് അതുകൊണ്ടാണ്. അസ്വസ്ഥജനകമായ മനസ്സിൽ നിന്നും പിറവിയെടുക്കുന്ന കവിത എഴുതി കഴിയുമ്പോഴേക്കും മനസ്സ് സ്വസ്ഥമാകുന്നു. എന്നാൽ എഴുതി കഴിഞ്ഞ കവിത വായനക്കാരിൽ അസ്വസ്ഥത നിറയ്ക്കുന്നു. കവിതയുടെ ഒരു ജൈവ അസ്തിത്വത്തെയാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. കവിതയ്ക്കുണ്ടാവേണ്ട പ്രധാന ലക്ഷണങ്ങളെ അടയാളപ്പെടുത്തിയാലും കവിതയുടെ ജീവൻ അതിനപ്പുറത്ത് സ്പന്ദിച്ചുകൊണ്ടിരിക്കും. ആളുകൾ ഇന്ന് കവിതയെ ഗദ്യകവിത, പദ്യകവിത എന്ന് വേർതിരിച്ചു പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ കവിതയേ ഉള്ളൂ. തിരിച്ചു വന്നപ്പോൾ എരിച്ചുകളഞ്ഞൻ മാളം, മാളമില്ല തലചായ്ക്കാൻ, ഭൂമിയുടെ മറവിൽ വിഷപ്പല്ലമർത്തി ഞാൻ കേഴുന്നു, മാളമില്ല തലചായ്ക്കാൻ. എ അയ്യപ്പന്റെ മാളമില്ലാത്ത പാമ്പ് എന്ന കവിതയാണ് ഇത്. ഈ കവിതയ്ക്ക് മഞ്ഞത്തെച്ചി പൂങ്കുല പോലെ മഞ്ചിമ വിടരും പുലർക്കാലെ എന്ന മട്ടിലുള്ള ഒരു ഗാനസുഖം ചിലപ്പോൾ ഇല്ലെന്നിരിക്കും. എങ്കിലും ശക്തമായ ഒരു കവിതയായി ഇത് നിലകൊള്ളുന്നു. കവിത ഇന്ന് പലവിധ രൂപങ്ങളിലാണ് ആവിഷ്കരിക്കപ്പെടുന്നത്. വർത്തമാനം പറച്ചിലിന്റെ രൂപത്തിൽ, ദീർഘസംഭാഷണങ്ങളുടെ മട്ടിൽ ഒക്കെ കവിത സംഭവിക്കുന്നു. കെ ആർ ടോണിയുടെ ഉശിരൻ എന്ന കവിത ഒരു കത്തിന്റെ രൂപത്തിലാണ് എഴുതിയിരിക്കുന്നത്. കത്തുകിട്ടി, വിശേഷങ്ങൾ അറിഞ്ഞ് സന്തോഷിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? തീർത്തും ഔപചാരികമായി തീരുന്ന മനുഷ്യബന്ധങ്ങളെക്കുറിച്ചാണ് കവി നമ്മോട് പറയുന്നത്. അതിന് അതിൻ്റേതായ ഒരു സ്വരൂപം സ്വീകരിച്ചു എന്നു മാത്രം. ഞാൻ പറഞ്ഞു വരുന്നത്, കവിതയ്ക്ക് നിശ്ചയിക്കപ്പെട്ട രൂപങ്ങൾ ഓരോ കാലത്തും കവിത തന്നെ പൊളിച്ചെഴുതിയിട്ടുണ്ട് എന്ന കാര്യമാണ്. സർഗാത്മകമായ ഒരു വൃത്തിയെയും നിശ്ചിതമായ ഒരു നിയമവ്യവസ്ഥയിലും തളച്ചിടാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ കവിതയും എല്ലാ കാലത്തും നിർണയിക്കപ്പെട്ട രൂപഘടനയിൽ നിന്നും പുറത്തു ചാടിയിട്ടുണ്ട്. കവിതയെഴുത്തിലേക്ക് ചുവടുവെക്കുന്ന പുതിയ എഴുത്തുകാർക്കായി ചില കാര്യങ്ങൾ കവിതയുടെ രൂപഗുണവുമായി ബന്ധപ്പെട്ട് പറയട്ടെ. വാക്യവിന്യാസം കവിതയുടേത് സാധാരണ ഗദ്യത്തിൽ നിന്നും വളരെ വ്യത്യാസപ്പെട്ടതാണ്. ഒരു പെരുന്നാൾ ദിനത്തിന്റെ പ്രഭാതത്തെ നമുക്ക് ഗദ്യത്തിൽ ഇങ്ങനെ ആവിഷ്കരിക്കാമെന്ന് കരുതുന്നു. പ്രഭാതം ഒരു മൈലാഞ്ചിക്കൈ കാട്ടി, കാക്ക തേന്മാവിൻ കൊമ്പിലിരുന്നു കരഞ്ഞു. രാവിലെ എന്നതിന് പ്രഭാതം എന്ന് പറഞ്ഞിരിക്കുന്നു. പെരുന്നാൾ ദിനത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കാനാണ് മൈലാഞ്ചിക്കൈ എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രഭാതം എന്നതിനു പകരമായി ഉഷസ് എന്നും പറയാം. ഉഷസ് ഒരു മൈലാഞ്ചിക്കൈ കാട്ടി, കാക്ക തേന്മാവിൻ കൊമ്പിലിരുന്നു കരഞ്ഞു. ഈ ഗദ്യത്തെ കവിതയാക്കുമ്പോൾ വാക്യഘടനയിൽ വരുന്ന മാറ്റം എന്താണെന്ന് ശ്രദ്ധിക്കൂ. കാട്ടിയുഷസ്വരു മൈലാഞ്ചിക്കൈ കാക്ക കരഞ്ഞു തേന്മാവിൽ. കാട്ടിയുഷസ്വരു മൈലാഞ്ചിക്കൈ കാക്ക കരഞ്ഞു തേന്മാവിൽ. സാധാരണ ഗദ്യത്തിൽ ഉപയോഗിച്ച പദങ്ങൾ മാത്രമേ ഇവിടെയും ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ പദവിന്യാസക്രമത്തിൽ ചില മാറ്റങ്ങൾ വരുത്തി. ആ മാറ്റങ്ങൾ വരുമ്പോഴേക്കും അത് സാധാരണ ഗദ്യം വിട്ട് കവിതയായി മാറിയത് നോക്കൂ. മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം. കുട്ടികൾക്ക് മുതിർന്നവരാകുവാനാണ് മോഹം, മുതിർന്നവർക്ക് കുട്ടികളാകുവാനും. ഈ ഗദ്യത്തെ കുഞ്ഞുണ്ണി മാഷ് കവിതയിലാക്കിയത് ശ്രദ്ധിച്ചു നോക്കൂ. കുട്ടിക്കു മോഹം മുതിർന്നവരാകുവാൻ, കുട്ടിയായി തീരാൻ മുതിർന്നവർക്കും. ഇവിടെയും വാക്യഘടനയിലെ ചില ക്രമീകരണങ്ങൾ കൊണ്ട് ഗദ്യം കാവ്യസ്വരൂപം സ്വീകരിച്ചത് നോക്കൂ. കവിതയ്ക്ക് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അതിൻ്റെ ചൊൽവടിവാണ്. ഈണം എന്ന് പറയുന്നതിനേക്കാൾ ചൊൽവടിവ് എന്നു പറയുന്നതാകും നല്ലത്. നേരത്തെ സൂചിപ്പിച്ച വാക്യവിന്യാസം അനുയോജ്യമായ ഒരു ചൊൽവടിവിലേക്കാണ് കവിതയെ ആനയിക്കുക. സംഗീതാത്മകമായ ഈണം കവിതയ്ക്ക് ആവശ്യമില്ല. കവിതയിൽ സാധാരണയായി സമസ്ത പദങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നത് കാണാം. കാച്ചിക്കുറുക്കലാണല്ലോ കവിതയുടെ സ്വഭാവം. എനിക്കുണ്ടോ എടി അമ്പിളിയുടെ ചന്തം എന്നു പറയുന്നതിനു പകരം ഏനുണ്ടോടി അമ്പിളിച്ചന്തം എന്നു പറയുന്നതാണ് കവിതയുടെ രീതി. കവിതയ്ക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണം വർണ്ണനകളും കൽപ്പനകളുമാണ്. ഇന്നത്തെ കവിത ഇതൊക്കെ കൈയൊഴിഞ്ഞ മട്ടാണ്. ഒരു പുഴയൊഴുകുന്നു എന്ന സാധാരണ ഗദ്യത്തെ കൽപ്പനകൾ ചേർത്ത് പറയുമ്പോൾ അത് കവിതയുടെ ഗണത്തിൽ ചേരുന്നു. കളകളം പുഴയൊഴുകുന്നു എന്ന് പറയാം. കളകളം പാടി കുളിരും കൊണ്ട് പുഴയൊഴുകുന്നു എന്നും പറയാം. ഈ വിധം ചമൽക്കാരങ്ങൾ ചേർത്താണ് പെരിയാറേ പെരിയാറേ, പ പർവ്വതനിരയുടെ പനിനീര്, കുളിരും കൊണ്ട് കുണുങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ എന്ന കവിതയായി മാറിയത്. അനേകാർത്ഥങ്ങളുള്ള വാക്കുകളായിരിക്കണം കവിതയിൽ ഉപയോഗിക്കേണ്ടത്. നൃത്തം ചുവടുകളുടെ ചടുല ചലനങ്ങളാണെങ്കിൽ കവിത പദങ്ങളുടെ നൃത്തമായിരിക്കണമെന്ന് MN വിജയൻ പറയുന്നത് അതുകൊണ്ടാണ്. കവിതയിലെ വാക്കുകൾ ബഹുസ്വരമായ അർത്ഥങ്ങളിലേക്ക് പടരണം. ചിലപ്പോൾ ഒരു വാക്കിനു തന്നെ അതിന്റെ നേർവിപരീതമായ അർത്ഥം ലഭിക്കും. വടക്കേച്ചിറ എന്ന വൈലോപ്പള്ളിയുടെ കവിത നോക്കൂ. പണ്ടാ വടക്കേച്ചിറ കണ്ടാൽ കുളിച്ചിടണമെന്ന് തോന്നും, ഇന്നാ വടക്കേച്ചിറ കണ്ടാൽ കുളിച്ചിടണമെന്ന് തോന്നും. ഇവിടെ കണ്ടാൽ കുളിക്കുക എന്ന പ്രയോഗം ആദ്യ വരിയിലെ അർത്ഥത്തിന്റെ നേർവിപരീതമായ അർത്ഥത്തിലാണ് പിന്നീട് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വിധം ബഹുസ്വരമായിരിക്കണം കവിതയിലെ വാക്കുകൾ. കവിതയുടെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത അതിലെ ബിംബകൽപ്പനകളാണ്. എന്താണ് ബിംബകൽപ്പന? ഓർമ്മകളെ നമുക്ക് ഏതെല്ലാം വിധത്തിൽ പറയാം? മധുരിക്കുന്ന ഓർമ്മകൾ, പൊള്ളിക്കുന്ന സ്മരണകൾ, ചിറകുള്ള സ്മരണകൾ എന്നൊക്കെ പറയാം. അപ്പോൾ ഓർമ്മകൾ നമ്മുടെ ഇന്ദ്രിയ അനുഭവമായി മാറുന്നു. ആ നിലയിൽ ഇന്ദ്രിയ സംവേദിയായ വാങ്മയങ്ങളെയാണ് ബിംബങ്ങൾ എന്ന് വിളിക്കുന്നത്. എണ്ണ നിറച്ചൊരു കിണ്ണവുമായി തോർത്തുമുടുത്തു കുളിക്കാനെത്തിയ പുലരി എന്ന് കടമനിട്ട പുലരിയെ കുളിക്കാനെത്തിയ ഒരു പെൺകൊടിയായി ചിത്രീകരിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ കവിത എന്ന് പറയുന്നത് തന്നെയും വാക്കുകളുടെ ബിംബാവലികൾ തന്നെയാണ്. ആലിൻ ചില്ലകൾ ഇളകിയാടുന്നു എന്നതിന് പകരം ആലിൻ ചില്ലകൾ നമ്മെ കൈനീട്ടി വിളിക്കുന്നു എന്നാകുമ്പോൾ അത് മനോഹരമായ കാവ്യബിംബമായി മാറുന്നു, കവിതയായി തീരുന്നു. എന്നാൽ പുതിയ കവിത വാക്കുകളെ ഇങ്ങനെ കൽപ്പനാഭരിതമാക്കുന്നില്ല. കൽപ്പനകൾ യാഥാർത്ഥ്യത്തെ ചിത്രീകരിക്കാൻ പര്യാപ്തമല്ല എന്നൊരു നിലപാട് പല പുതിയ കവികളും പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് അവർ പറയുക, മഴ മഴയ്ക്കുന്നു, പുഴ പുഴയ്ക്കുന്നു, വെയിൽക്കുന്നു വെയിൽ എന്ന മട്ടിലാണ്. സ്ത്രീകളെ ചിത്രീകരിക്കുമ്പോൾ മുല്ലപ്പൂം പല്ലോ, മുക്കൂറ്റിക്കവിളോ, അല്ലിമലർ മിഴിയോ ഒന്നും അവർ കാണുന്നില്ല. കവിള് പോലൊരു കവിൾ, മൂക്കു പോലൊരു മൂക്ക് എന്നിങ്ങനെ നിരലങ്കാരമായാണ് എഴുതുന്നത്. ബിംബകൽപ്പനകളിലും പുതിയ കവികൾ ഗുണപരമായ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. പ്രാണദാഹമടക്കുവാനി പ്രേമപാനീയം, ഞാനതിൻ പുളിനീരിൽ വീണ് കുതിർന്നിടും കീടം എന്ന് പ്രണയത്തെ ഷീജാവക്കം ആവിഷ്കരിക്കുമ്പോൾ, എന്തുവന്നാലും എനിക്ക് ആസ്വദിക്കണം മുന്തിരിച്ചാറു പോലുള്ളൊരു ജീവിതം എന്ന പഴയ ചങ്ങമ്പുഴ സങ്കല്പത്തെയാണ് നിഷേധിക്കുന്നത്. ഇവിടെ പ്രണയം എന്നത് മുന്തിരിച്ചാറിനു പകരം പുളിച്ച കള്ളായി മാറുന്നു. കാമുകി കാമുകന്മാർ അതിൽ വീണുകിടക്കുന്ന വെറും കീടമാകുന്നു. ആ വിധത്തിൽ മഹത്തായ ബിംബങ്ങളിൽ നിന്നുള്ള പിന്മടക്കം നമുക്ക് പുതിയ കാലത്തെ കവിതകളിൽ കാണാൻ കഴിയും. ഇനി കവിതയുടെ വായനകളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് സാമാന്യമായി നോക്കാം. പഴയ സങ്കല്പപ്രകാരം എഴുത്തുകാരൻ എഴുത്തുകാരിയാണ് പ്രഥമ പൗരൻ അല്ലെങ്കിൽ പ്രഥമ പൗര, വായനക്കാരൻ രണ്ടാമതേ വരൂ. എഴുത്തുകാരൻ എന്താണോ പറയാൻ ശ്രമിച്ചത് അത് കണ്ടെത്തുക എന്നതായിരുന്നു വായനക്കാരുടെ ജോലി. വായനക്കാരെ സഹൃദയർ എന്നാണ് വിളിച്ചു പോന്നിരുന്നത്. സഹൃദയർ എന്നാൽ സമാന ഹൃദയമുള്ളവർ എന്നർത്ഥം. എഴുത്തുകാർക്ക് അല്ലെങ്കിൽ കവിക്ക് സമാന ഹൃദയമുള്ളവരാണ് യഥാർത്ഥ വായനക്കാർ എന്നു വന്നു. എഴുത്തുകാർ പ്രഥമവും വായനക്കാർ ദ്വിതീയരും ആയിത്തീർന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. എഴുത്തിൻ്റെയും വായനയുടെയും മണ്ഡലത്തിൽ വലിയൊരു ജനാധിപത്യപരമായ പരിണാമം സംഭവിച്ചിട്ടുണ്ട്. എഴുത്തുകാർക്കൊപ്പം തന്നെയാണ് വായനക്കാരുടെയും സ്ഥാനം. പാഠോൽപാദനം എന്ന പ്രക്രിയയാണ് എഴുത്തിലും വായനയിലും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എഴുതുന്നതോടെ എഴുത്തുകാരൻ മരിക്കുന്നു. ഡെത്ത് ഓഫ് ദ ഓഥർ. റൊളാങ് ബാർത്താണ് ഇത്തരമൊരു സങ്കല്പത്തെ അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ എഴുത്തുകാരെ വായിച്ചെടുക്കുന്ന ജോലിയല്ല വായനക്കാർക്കുള്ളത്. എഴുത്തുകാർ എഴുതുന്നത് വഴി ഒരു പാഠത്തെയാണ് നിർമ്മിക്കുന്നത്. വായനക്കാർ വായിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ വായിച്ച് നിർമ്മിക്കുന്നത് മറ്റൊരു പാഠത്തെയാണെന്ന് വരുന്നു. ആ വിധം കൃതി ബഹുവിധങ്ങളായ പാഠങ്ങൾ സംഭരിച്ച ഒന്നായി പരിണമിച്ചു വന്നു. മറ്റൊരു വായനാരീതി കവിതയുടെ പ്രവർത്തനശേഷിയുമായി ബന്ധപ്പെട്ടതാണ്. കവിത ഓരോരോ കാലഘട്ടത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? കവിത എഴുതിയ കാലത്തിലെ അർത്ഥങ്ങളിലാവില്ല ഇന്നത്തെ കാലത്ത് ഒരു കവിത പ്രവർത്തിക്കുക. അപ്പോൾ അതിന്റെ പ്രഹരശേഷി എത്രമാത്രമുണ്ടെന്ന് കണ്ടെത്തുന്നതും പുതിയ വായനയുടെ രീതികളാണ്. മാമ്പഴം എന്ന വൈലോപ്പള്ളിയുടെ കവിതയ്ക്ക് MN വിജയൻ നൽകിയ വായന ഈ വിധത്തിൽ സാഹിത്യ നിരൂപണ ചരിത്രത്തിൽ ശ്രദ്ധേയമാണ്. മാമ്പഴം മാമ്പഴത്തെക്കുറിച്ചുള്ള കവിതയല്ലെന്നും അത് അമ്മയുടെ സ്ഥനതടങ്ങളെക്കുറിച്ചുള്ളതാണെന്നും അദ്ദേഹം നിരീക്ഷിച്ചു. ആധുനിക മനഃശാസ്ത്രത്തിന്റെ ജ്ഞാനമേഖലകളെ മുൻനിർത്തിയാണ് വിജയൻ മാഷ് ഇങ്ങനെ നിരീക്ഷിക്കുന്നത്. ഇത് കവി നിർമ്മിച്ച പാഠത്തിന് എതിരെ നിൽക്കുന്ന വായനക്കാർ നിർമ്മിക്കുന്ന പാഠമാണ്. പുൽത്തിടം പേറി ദേവൻ പെരുമാറുമാ പെരുമസ്തക കടാഹത്തിൽ മന്ത്രിപ്പൂ പിശാചുക്കൾ എന്നൊരു വരി വെയിലോപ്പള്ളിയുടെ സഖ്യന്റെ മകനിൽ കാണാം. ആനയ്ക്ക് മതമിളകി എന്നു പറയാനാണ് കവി ശ്രമിച്ചത് എന്ന് സാമാന്യമായി പറയാമെങ്കിലും യഥാർത്ഥ വായന ആധുനിക വിജ്ഞാനത്തിലേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത്. ഫ്രോയിഡിന്റെ മനഃശാസ്ത്ര സത്യങ്ങളെ മുൻനിർത്തി പരിശോധിക്കുമ്പോൾ ബോധാബോധങ്ങൾ തമ്മിലുള്ള സംഘട്ടനമാണ് നമുക്കിതിൽ കാണാൻ കഴിയുക. ജീവകാമനകളും സംസ്കാരവും തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ ഒരു രംഗസ്ഥലിയായി കവിതയുടെ ഈ സന്ദർഭം മാറുന്നു. അതാണ് വായനക്കാർ വായിച്ചെടുക്കുന്നത്. ഇതിലെ ആന വെറും ആനയല്ലാതായി തീരുകയും പരിഷ്കൃതനായ ഒരു മനുഷ്യനായി മാറുകയും ചെയ്യുന്നു. എസ് ജോസഫിന്റെ വീടും നമ്മളും എന്നൊരു കവിതയുണ്ട്. വളരെ ശ്രദ്ധേയമായ ഒരു കവിതയാണിത്. അതിലെ ആദ്യ വരികൾ ഇങ്ങനെയാണ്: വീട്ടിൽ നിന്ന് എല്ലാവരും പുറപ്പെടുന്നു, തിരിച്ചെത്തുന്നു. വീട്ടിൽ നിന്ന് എല്ലാവരും പുറപ്പെടുന്നു, തിരിച്ചെത്തുന്നില്ല. വീട്ടിൽ നിന്ന് എല്ലാവരും പുറപ്പെടുന്നു, വീടുമെങ്ങോട്ടോ പുറപ്പെടുന്നു. ഈ മട്ടിൽ ഏറ്റവും ലളിതമെന്ന് തോന്നുന്ന ഭാഷ കൊണ്ടാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. ഇതിലെന്തു കവിത എന്ന് ചിലപ്പോൾ തോന്നാം. എന്നാൽ കേരളത്തിൻ്റെ ഉപഭോഗം, രാഷ്ട്രീയം, പരിസ്ഥിതി, പ്രതിരോധം, ദൈന്യത എല്ലാം ഈ കവിതയിൽ നമുക്ക് കാണാൻ കഴിയും. കവി അത്രയും കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, പക്ഷേ വായനക്കാർക്ക് അത് കാണാൻ കഴിയുന്നുണ്ട്. വാക്ക് കവിയുടെ മാത്രം വാക്കല്ല. കവിക്ക് മാത്രമായി ഒരു വാക്കുമില്ലാത്തതുകൊണ്ട് തന്നെ വായനക്കാർ വാക്കിലൂടെ അതിൻ്റെ അനേകാർത്ഥങ്ങളിലേക്ക് സഞ്ചരിക്കുന്നു. അങ്ങനെ കൃതി കർത്താവ് കെട്ടിയിട്ട അർത്ഥങ്ങളിൽ നിന്നും വിമോചിക്കപ്പെടുന്നു. ആ നിലയിൽ എഴുത്ത് ഒരു വീണുകിട്ടലും വായനയും നിരൂപണവും ആസ്വാദനവും കണ്ടെടുക്കലും ആകുന്നു. എഴുത്തുകാരെ പോലെ വായനക്കാരും പ്രജാപതികളായി മാറുന്നു.
8: പുതുകാലം പുതുകവിത എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിച്ചത് എഴുത്തുകാരനും നിരൂപകനുമായ ദേവേശൻ പേരൂർ.

ಆಕಾಶವಾಣಿ ഇപ്പോൾ ശ്രീ വെള്ളിനേഴി സുബ്രഹ്മണ്യത്തിന്റെ സംഗീത കച്ചേരി കേൾക്കാം. ശ്രീ സി എസ് അനുരൂപ് വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, ശ്രീ വെള്ളിനേഴി സതീഷ് ഖടം. ആരഭ്യരാഗത്തിൽ പാപനാശം ശിവന്റെ കൃതിയോടെ കച്ചേരി ആരംഭിക്കുന്നു. ദുർഗാലക്ഷ്മി ആദിതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ വെള്ളിനേഴി സുബ്രഹ്മണ്യത്തിന്റെ സംഗീത കച്ചേരി. ശ്രീ സി എസ് അനുരൂപ് വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, ശ്രീ വെള്ളിനേഴി സതീഷ് ഖടം. നിജദാസ വരദ, കല്യാണിരാഗത്തിൽ പട്ടണം സുബ്രഹ്മണ്യയ്യരുടെ കൃതി, ആദിതാളം.

0: ശ്രീ വെള്ളിനേഴി സുബ്രഹ്മണ്യത്തിന്റെ സംഗീത കച്ചേരിയാണ് ഇതുവരെ കേട്ടത്. ശ്രീ സി എസ് അനുരൂപ് വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, ശ്രീ വെള്ളിനേഴി സതീഷ് ഖടം.
1: അവതരണം ആകാശവാണി തൃശൂർ നിലയം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഹൃദയരാഗങ്ങൾ ആരംഭിക്കുന്നു. സംഭവം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സംഘവും പാടിയ വെൺമുകിൽ പേലിശൂടി എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഇന്ന് ആദ്യം. ഈ ഗാനം ആവശ്യപ്പെട്ടത് ഷേർലി ജെറോം പാനായിക്കുളം. സത്യനന്ദി കേടിൻ്റേതാണ് വരികൾ. ഈണം പകർന്നത് വി ദക്ഷിണാമൂർത്തി.

കട്ടപ്പനയിൽ നിന്നും വിജയൻ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. സ്ഥിതി എന്ന ചിത്രത്തിന് വേണ്ടി ഉണ്ണിമേനോൻ സംഗീതം നൽകി പാടിയത്. ഗാനരചന പ്രഭാവർമ്മ.

പരസ്പരം എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകി പാടിയ നിറങ്ങൾ തൻ നൃത്തം എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. ഒ എൻ വി കുറിപ്പ് രചിച്ച് MB ശ്രീനിവാസൻ ഈണം പകർന്ന ഈ ഗാനം ഇന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഷീജ ദാസ്, തൃശൂർ.

സ്പിരിറ്റ് എന്ന ചിത്രത്തിന് വേണ്ടി റഫീഖ് അഹമ്മദ് രചിച്ച് ഷഹബാസ് സമാൻ ഇണം പകർന്ന് വിജയ് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഗാനം ആവശ്യപ്പെട്ടത് ഫെലിക്സ് പെരുമ്പാവൂർ.

കണ്ണൂരിൽ നിന്നും ആനന്ദൻ തിലാനൂർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. മുഖചിത്രം എന്ന സിനിമയിലെ പൊന്നാവണി വെട്ടം എന്ന് തുടങ്ങുന്ന ഗാനം. ഈ ഗാനം പാടിയത് യേശുദാസും സംഘവും. ഗാനരചന ONV കുറുപ്പ്. സംഗീതം മോഹൻ സിതാര.

പല്ലവി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ കിനാവിൻ്റെ കടവിൽ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഇനി. ഗാനം ആവശ്യപ്പെട്ടത് മനോജ് തെന്നിലാപുരം. ഗാനരചന പരത്തുള്ളി രവീന്ദ്രൻ. സംഗീതം കണ്ണൂർ രാജൻ.

കാലം എന്ന ചിത്രത്തിന് വേണ്ടി ബിച്ചു തിരുമല രചിച്ച് ശങ്കർ ഗണേഷ് ഈണം പകർന്ന് യേശുദാസ് പാടിയ കാലം കൈവിരലാൽ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഇനി. ഗാനം ആവശ്യപ്പെട്ടത് ടി അഷറഫ്, വെസ്റ്റ് കൈപ്പുറം.